ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 16, കൊല്ലവർഷം 1202 ചിങ്ങം 22, 2026 സെപ്റ്റംബർ 7 തീയതി തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒദയോത്ത്.
1: ജീവിതത്തിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു വെളിച്ചം പരക്കാറുണ്ട്.

0: അതുതന്നെയായിരിക്കാം. കാരണം പ്രതീക്ഷയില്ലാതെ ഒരു ദിവസമെങ്കിലും മുന്നോട്ടു പോകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി പുസ്തകം തുറക്കുന്നത് പ്രതീക്ഷ കൊണ്ടാണ്. മകന്റെ ഫോൺ വിളിക്കായി കാത്തിരിക്കുന്ന അമ്മ ജീവിക്കുന്നത് പ്രതീക്ഷ കൊണ്ടാണ്. മാസങ്ങളോളം മഴ കാത്ത് വയലിൽ വിത്തിറക്കുന്ന കർഷകനും ജീവിക്കുന്നത് അതേ പ്രതീക്ഷയുടെ ബലത്തിലാണ്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വലിയ സമ്പത്തുകളോ വലിയ നേട്ടങ്ങളോ അല്ല, നാളെ നല്ലതായിരിക്കുമെന്ന ചെറിയ വിശ്വാസമാണ്. ഒരു കർഷകന്റെ കഥയുണ്ട്. തുടർച്ചയായി 2 വർഷം മഴ കുറഞ്ഞപ്പോൾ അയാളുടെ കൃഷി നശിച്ചു. ചുറ്റുമുള്ള പലരും കൃഷി ഉപേക്ഷിച്ചു. എന്നാൽ 3ാം വർഷവും അയാൾ പതിവ് പോലെ നിലം ഒരുക്കി വിത്തിറക്കി. ഒരാൾ അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയും നഷ്ടം വന്നിട്ടും നിങ്ങൾ വീണ്ടും കൃഷി ചെയ്യുന്നു? കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഴ വരുമോ എന്നെനിക്കറിയില്ല. പക്ഷേ മഴ വന്നാൽ വിത്തില്ലാത്ത വയലിൽ വിളവുണ്ടാകില്ലല്ലോ. ജീവിതവും അങ്ങനെയാണ്. പരാജയങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകാം. എന്നാലും പ്രതീക്ഷ എന്ന വിത്ത് മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളുണ്ടാകൂ. നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഒരു പ്രതീക്ഷയോടെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുന്ന ഒരാൾ വൈകുന്നേരം കുടുംബത്തോടൊപ്പം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടി നാളെ താൻ കൂടുതൽ നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് പഠിക്കുന്നത്. ആശുപത്രിയുടെ ഇടനാഴികളിലൂടെ ഒരിക്കലെങ്കിലും നടന്നു പോയിട്ടുള്ളവർക്ക് പ്രതീക്ഷയുടെ വിലയറിയാം. ചികിത്സക്കായി കാത്തിരിക്കുന്ന രോഗികളും അവരുടെ ബന്ധുക്കളും ഡോക്ടർമാരുടെ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു നല്ല വാർത്ത കേൾക്കുമെന്ന പ്രതീക്ഷയാണ് അവരെ തളരാതെ നിർത്തുന്നത്. ഒരിക്കൽ ഒരു ആശുപത്രിയിൽ ഗുരുതരമായ രോഗാവസ്ഥയിലായിരുന്ന മകന്റെ അരികിൽ ദിവസങ്ങളോളം ഒരമ്മ കാവലിരുന്നു. ഒരു ദിവസം ഡോക്ടർ വന്നു പറഞ്ഞു, സ്ഥിതി ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് വെറുമൊരു വാചകം മാത്രമായിരുന്നു. പക്ഷേ ആ അമ്മയുടെ കണ്ണുകളിൽ തെളിഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ചിലപ്പോൾ മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മരുന്നുകളേക്കാൾ പ്രതീക്ഷകളാണ്. നമ്മുടെ ബാല്യകാലം ഓർത്തുനോക്കൂ. സന്ധ്യയാകുമ്പോൾ വീട്ടുമുറ്റത്തിരുന്ന് കഥകൾ പറയുന്ന മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും എത്രയോ കഷ്ടതകളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ കഥകൾക്ക് ഒരിക്കലും ദുഃഖത്തിന്റെ നിറം മാത്രമായിരുന്നില്ല. ഓരോ കഥയുടെ അവസാനവും ഒരു ചെറിയ വെളിച്ചമുണ്ടായിരുന്നു. ഇതും കടന്നുപോകും എന്ന വിശ്വാസമുണ്ടായിരുന്നു. മനുഷ്യന്റെ ചരിത്രം തന്നെ പ്രതീക്ഷകളുടെ ചരിത്രമാണ്. യുദ്ധങ്ങൾക്കും ദുരന്തങ്ങൾക്കും മഹാമാരികൾക്കും ശേഷം മനുഷ്യൻ വീണ്ടും ഉയർന്നു വന്നത് പ്രതീക്ഷ കൈവിടാതിരുന്നതുകൊണ്ടാണ്. ലോകപ്രശസ്തയായ ഹെലൻ കെല്ലർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷ എന്നത് നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ്. പ്രതീക്ഷയും ആത്മവിശ്വാസവും ഇല്ലാതെ ഒന്നും നേടാനാവില്ല. ഈ വാക്കുകൾ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ ശക്തി പകർന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലും ഇത്തരത്തിലുള്ള കഥകൾ ധാരാളമുണ്ട്. പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടും പിന്നീട് വലിയ വിജയങ്ങൾ നേടിയവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ മക്കളെ പഠിപ്പിച്ച മാതാപിതാക്കൾ, രോഗങ്ങളെ അതിജീവിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിവന്നവർ, ഇവരെ എല്ലാം മുന്നോട്ട് നയിച്ചത് ഒരേ ഒരു ശക്തിയാണ്, പ്രതീക്ഷ. പലപ്പോഴും ജീവിതത്തിൽ നാം ഇരുട്ടിനെക്കുറിച്ച് പരാതിപ്പെടാറുണ്ട്. എന്നാൽ ഇരുട്ടിനെ മാറ്റുന്നത് വലിയ സൂര്യൻ മാത്രമല്ല, ഒരു ചെറിയ വിളക്കിന്റെ വെളിച്ചത്തിന് പോലും അതിന് കഴിയും. പ്രതീക്ഷയും അങ്ങനെയാണ്. വലിയ കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മതി. ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരാൾ മതി. ഒരു പുതിയ പ്രഭാതം മതി. ഇന്നത്തെ ലോകത്തിൽ ആളുകൾ കൂടുതൽ ഭയപ്പെടുന്നതും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്നതും ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം പ്രതീക്ഷ നൽകാൻ പഠിക്കേണ്ടത്. നിരാശയോടെ നിൽക്കുന്ന ഒരാളോട് ഒരു നല്ല വാക്ക് പറയാം. തളർന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് ധൈര്യം പകരാം. വിഷമിക്കുന്ന ഒരു സുഹൃത്തിന്റെ അരികിൽ കുറച്ചു സമയം ഇരിക്കാം. കാരണം നമ്മൾ ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് പ്രതീക്ഷയാണ്. ജീവിതത്തിൽ എത്ര വലിയ രാത്രിയാണെങ്കിലും അതിനൊടുവിൽ ഒരു പ്രഭാതമുണ്ട്. എത്ര ശക്തമായ മഴയാണെങ്കിലും അതിനുശേഷം ആകാശം തെളിയും. എത്ര കഠിനമായ പരീക്ഷണങ്ങളാണെങ്കിലും അവയെ അതിജീവിക്കാൻ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണ് പ്രതീക്ഷ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സജീവ് ഒദയോത്ത്.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസും ഇന്ത്യയും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായൺ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ മുതൽ 3 ദിവസം ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു.

0: ISRO സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ISRO. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറയിലെ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISRO പ്രാപ്തമാക്കുമെന്ന് ISRO സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ്. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദോഹയിൽ നിന്നെത്തിയ രണ്ട് യാത്രക്കാരിൽ നിന്ന് പുരാവസ്തുക്കളായ 134 വെള്ളി നാണയങ്ങളും സ്വർണ നാണയവും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി. 47.16 ലക്ഷം രൂപ മൂല്യം വരുന്ന 20 കിലോയിലധികം നാണയങ്ങളാണ് പിടിച്ചെടുത്തത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ ബങ്കര മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:10 കാവ്യാഞ്ജലിയിൽ തിരുനെല്ലൂർ കരുണാകരന്റെ നവോഡയുടെ കത്ത് എന്ന കവിത ആലാപനം സിജ രാജീവ്, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകത്തിൽ ലോക സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ S. ധനുജകുമാരി എഴുതിയ ചെങ്കിൽ ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി മീരാക്കൊയ്യോട് സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ഡോക്ടർ രാധിക ചോപ്ര ആലപിച്ച ഗസലുകൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 ചെറുമക്കളിപ്പാട്ട് അവതരണം KC കടുങ്ങനും സംഘവും. പന്ത്രണ്ട് 40 ആരോഗ്യദീപ്തിയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്ക് അഥവാ ലൂക്കോറിയ. വലിയപറമ്പ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CK ഗായത്രി സംസാരിക്കുന്നു. 1 ഗോൾഡൻ സിക്സ്റ്റീസ്. 1960കളിലെ ചലച്ചിത്ര ഗാനങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ഗൃഹരശ്മിയിൽ നടുവേദന, കാരണങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ആയുർവേദ പരിയാരത്തെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ഷിത തോമസ് സംസാരിക്കുന്നു. വൈകിട്ട് 5 6 രാത്രി 11 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സി കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച വട്ടക്കളിപ്പാട്ട്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Renu Kataria. Delhi Chief Minister Rekha Gupta has ordered a magisterial inquiry into the building collapse incident in Satyaniketan area of New Delhi and directed registration of an FIR against the building owner. The Chief Minister's office said the decision was taken following an on-site review and a preliminary assessment of the incident. The CMO said those found responsible for the grave incident will be held fully accountable and dealt with under the strictest provisions of

തിരുനെല്ലൂർ കരുണാകരന്റെ നവോടയുടെ കത്ത് എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലാപനം ശ്രീജ രാജീവ്. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിൽ ഇന്ന് ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ കേൾക്കാം. അടിയന്റെ മനസ്സൊരു കൈലാസം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സംഘടിപ്പിക്കുന്ന കർഷകരെ ആദരിക്കൽ ചടങ്ങ് ഇന്ന് രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. തൃപ്പങ്ങോട്ടൂർ, മാങ്ങാട്ടിടം, കുന്നോത്തുപറമ്പ്, ചൊക്ലി, ന്യൂമാഹി പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 10:30 മുതൽ 2 മണിവരെ ചീരാറ്റ അമ്പലപ്പുഴ പാലം വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടും. മുഴപ്പിലങ്ങാട് ദീപ്തി സാംസ്കാരിക വായനശാല, കൂറുമ്പ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് അനുസ്മരണ സമ്മേളനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുഴപ്പിലങ്ങാട് കൂറുമ്പ ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും. വെസ്റ്റ് എളേരി ഗവൺമെന്റ് വനിതാ ITI ഒരു വർഷ കാലാവധിയുള്ള ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈൻ ആന്റ് ടെക്നോളജി എന്നീ ട്രേഡുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. ഫോൺ നമ്പർ 0467234166. കണ്ണൂർ ഗവൺമെന്റ് ITI NCVT ട്രേഡിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, TC, ഫീസ് എന്നിവയുമായി ഇന്ന് രാവിലെ 11 മണിക്ക് മുൻപായി ITI ഹാജരാകണം. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഓലാട്ട് ബാങ്കിന് സമീപം ആഫ്രിക്കൻ ഒച്ച്, പ്രതിരോധവും പ്രതിവിധിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ജില്ലാ ആശുപത്രിയുടെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ വൈകുന്നേരം 4:30 ജില്ലാ ആശുപത്രിയിൽ നടക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. തലശ്ശേരിക്കും എടക്കാടിനും ഇടയിലുള്ള NH ബീച്ച് ലെവൽ ക്രോസ് റോഡ് നാളെ രാവിലെ 8 മണി മുതൽ മറ്റന്നാൾ രാത്രി 11 മണിവരെ അടച്ചിടും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുന്ന ഷെരിയ, ബങ്കര, മഞ്ചേശ്വരം മേഖലകളിലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 3 മണിക്ക് മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിക്കും. മത്സ്യഫെഡിന്റെ മികവ് പദ്ധതിയുടെ ഭാഗമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കാസർകോട് കസബ കടപ്പുറം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഹാളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കേരള കയർത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ കീഴിലുള്ള കണ്ണൂർ ജില്ലയിലെ കയർത്തൊഴിലാളികൾക്കായി നാളെ കണ്ണൂർ കയർ പ്രൊജക്ട് ഓഫീസിൽ ക്യാമ്പ് കളക്ഷൻ സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ തൊഴിലാളികളിൽ നിന്നുള്ള ക്ഷേമനിധി വിഹിതവും കുടിശ്ശികയും സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0495276509. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളി വിഹിതം കുടിശ്ശിക വരുത്തിയവർ ഈ മാസം 30 പണമടക്കണം. ഫോൺ നമ്പർ 0497270519. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണിവരെ വേങ്ങാട് തെരു, യുവജന വായനശാല, കീഴത്തൂർ വായനശാല എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ തുടർഗുഡു അംശാദായം സ്വീകരിക്കുന്നതിനും പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നതിനുമായി ക്ഷേമനിധി ഉദ്യോഗസ്ഥർ നാളെ രാവിലെ 11 മണി മുതൽ 3 മണിവരെ വയക്കര വില്ലേജിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ക്യാമ്പ് ചെയ്യും. കണ്ണൂർ ആയിക്കര ആരോഗ്യമാതാ ദേവാലയത്തിൽ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷവും ഊട്ടുനേർച്ചയും 12 വരെ നടക്കും. ബാവോട് പരിയാരം പരിവാരകത്ത് മതിലകം ദുർഗാക്ഷേത്രം പുണർദം തൊഴൽ ഇന്ന് വിവിധ ചടങ്ങുകളോടെ നടക്കും. ചിറക്കൽ മന്ന മുത്തപ്പൻ ക്ഷേത്രത്തിൽ നാളെ വൈകുന്നേരം നേർച്ച വെള്ളാട്ടം നടക്കും. മദർ തെരേസയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അനാഥ അഗതി ദിനാചരണം ഇന്ന് രാവിലെ 10 മണി മുതൽ നടക്കും. വലിയന്നൂർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ്

0: ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
6: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
9: എന്തേട്ടാ ഒരു വിഷമം?
10: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
9: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
10: അതെവിടുന്ന്?
9: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
6: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
6: 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
14: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
17: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
16: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
17: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
18: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
19: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
20: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
21: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
22: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
23: Thank you.
0: ട്രെയിൻ സമയം

1 95 78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 1 മണിക്കൂർ 1 മിനിറ്റ് വൈകിയോടുന്നു. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റു വണ്ടികൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

ഒരറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ നടുവേദന കാരണങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ആയ ഷിത തോമസ് മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3 മണി വരെ 3:30 വരെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607 ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാത്രി 7:35 എഫ് എം ഹെൽത്ത് പ്ലസിൽ മസ്തിഷ്ക രോഗങ്ങളും നൂതന ചികിത്സാരീതികളും ഡോക്ടർ എസ് പ്രേംകുമാർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കള്ളാർ പെരുമ്പള്ളി സ്വദേശി വേണുഗോപാലിന്റെ കൃഷി അനുഭവങ്ങൾ കേൾക്കാം. 8:00 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി, കാലിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: മോളെ,
2: ആമ്മ,
1: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
2: എന്ന് വെച്ചാൽ?
1: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
2: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
1: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
2: ഓ,
1: എന്ന് വെച്ചാൽ UPIയിലൂടെ.
2: അതെയോ?
1: ആ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
2: അതെന്താമ്മ?
1: കൈനീട്ടം നൽകുന്നതും UPI വഴിയാ.
2: ഈ അമ്മയുടെ ഒരു കാര്യം.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിൽ

0: നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായണൻ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദീർഘകാല സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായതിനാൽ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപര പങ്കാളിത്തം സവിശേഷമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഫ്രാൻസിലെ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങൾക്ക് ചരിത്രം സാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ച് റോമൈൻ ട്രോളന്റിന്റെ രചനകൾ രണ്ട് സമൂഹത്തിന്റെയും കൂടുതൽ അടുപ്പത്തിന് കാരണമായെന്നും നരേന്ദ്രമോദി അറിയിച്ചു.
0: ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രോ അറിയിച്ചു. ബഹിരാകാശത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പരിപാടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുമെന്ന് ഇസ്രോ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ രംഗം ആഗോളതലത്തിൽ ശക്തവും മത്സരാധിഷ്ഠിതവുമാക്കുമെന്നും അതിനാൽ സ്വകാര്യവൽക്കരണത്തിനു പകരം പരിഷ്കാരങ്ങളെ ആവാസ വ്യവസ്ഥയുടെ വികാസമായി കാണണമെന്നും ISRO അറിയിച്ചു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 6 ഉയർന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കെട്ടിടം തകർന്ന സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ പലിശ ഇളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതി ഇന്ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 3 പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2025 March 31 മുമ്പ് കുടിശ്ശികയായ അക്കൌണ്ടുകൾക്കാണ് പുതിയ ഇളവ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രത പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7 കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്ര നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി നവീകരിക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ കാസർകോട് ഷിറിയ ബങ്കര മഞ്ചേശ്വരം മേഖലകളിലെ വികസന പരിപാടികൾ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഹാർബർ പരിസരത്താണ് ചടങ്ങ്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കുകൾ, മൊബൈൽ ഫിഷ് പ്രോസസിംഗ് കിയോസ്ക് എന്നിവയുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവൃത്തിയും മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും

0: ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കണ്ടിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 47th കേരള പോലീസ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിലൂടെ ദീപശിഖയുമായി സഞ്ചരിക്കുന്ന മാരത്തോൺ ഇന്നലെ വൈകിട്ട് കളമശ്ശേരിയിൽ എത്തി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൌകര്യത്തോടെ നവീകരിക്കുന്ന സമഗ്ര പദ്ധതി രേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153 ആയി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ ഇന്ന് പകൽ ജലവിതരണം തടസ്സപ്പെടുന്നുവെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കരയിലെ KSEB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്. അട്ടപ്പാടി ഭവാനിപ്പുഴയിൽ സ്ത്രീയുടെയും കുഞ്ഞിന്റെയും ശരീരഭാഗങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. പശുവിനെ മേക്കാൻ പോയവരാണ് 2 ചാക്കുകളിലായി ശരീരഭാഗങ്ങൾ കണ്ടത്. പുതൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിലായി. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി കവർച്ച നടത്തിവന്ന വൻ മോഷണ സംഘം തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. അസം സ്വദേശി അമീർ ഹംസ, ഓൺലൈൻ ടാക്സി ഡ്രൈവറായ കണ്ണൂർ സ്വദേശി ഉബൈദ്, മോഷണ മുതലുകൾ വാങ്ങിയ എറണാകുളം തമ്മനം സ്വദേശി അനസ് എന്ന റസാഖ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ISROയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമമെന്ന പ്രചാരണം തെറ്റാണെന്ന് ഇസ്രോ. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. KSFE വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് ഇന്ന് തിരൂരിൽ തുടക്കമാകും. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നാളെ സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠനത്തിലൂടെ അറിവിന്റെ വലിയ ലോകങ്ങൾ കീഴടക്കിയവരുടെയും ഇതിന് വഴിയൊരുക്കിയ സാക്ഷരതാ മിഷൻ ഭാരവാഹികളുടെയും അനുഭവങ്ങളിലൂടെ ഒരു യാത്ര.
1: സ്കൂൾ 7ാം ക്ലാസ് വരെ പോയി, പിന്നെ ആരുടെ മുമ്പിലോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ പണ്ടത്തെ കല്യാണല്ലേ, അതിന് 7ാം ക്ലാസ് കഴിഞ്ഞാട് കല്യാണം കഴിച്ചു.
0: അക്ഷരങ്ങളിലൂടെ പുതിയൊരു ലോകം കീഴടക്കിയ ഈ മനുഷ്യരുടെ കഥ നമുക്ക് നൽകുന്നത് വലിയൊരു ഊർജമാണ്.
1: എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിൽ ഉണ്ടായിനി. ആ നൃത്തയിൽ എനിക്ക് വിഷമമുണ്ടായി. ഹസ്ബൻഡ് 64ാം വയസ്സിലെ മരിച്ചു. അറിഞ്ഞത് വെച്ചാൽ സുഹൃത്തായിട്ട് ഞങ്ങൾക്ക് ഒരു ബൈക്ക് കണ്ടുമുട്ടി, ഇവള് മോഡൽ പരീക്ഷയ്ക്ക് പോകുന്നു പറഞ്ഞു. ഇന്ത്യാ നിയമ മോഡൽ പരീക്ഷ എന്നാണെന്ന് വെച്ചാൽ ഇവളെ സംഗതികളും പറഞ്ഞു. അപ്പൊ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടു, ഞാൻ കോർഡിനേറ്ററെ വിളിച്ചിട്ട്. അപ്പൊ അവര് പറഞ്ഞു പിന്നെ നിങ്ങൾ 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വേണം. പയ്യന്നൂര് അടിയോടി സ്മാരക സ്കൂളിൽ നിന്ന് ക്ലാസ് കിട്ടി. മാത്രമാണ് പരീക്ഷ ഉണ്ടായത്. നല്ല മാഷ്ടർമാരായിരുന്നു. എന്റെ ഭർത്താവ് പഠിപ്പിച്ചവരാണ് ഇപ്പൊ മാഷായിട്ട് ഇടയ്ക്ക് കേട്ടത്. അവർക്കൊരു സന്തോഷം വേറെ തന്നെയുണ്ട്. പിന്നെ ഒപ്പരുള്ള കുട്ടികളൊക്കെല്ലാം അമ്മാമ എന്ന് പറഞ്ഞ് അവർക്ക് നല്ല സന്തോഷമാണ്. എനിക്കും അവരോട് നല്ല സ്നേഹമാണ്. മാഷ്ടർമാരും എല്ലാം നന്നായിട്ട് പഠിപ്പിച്ചു. 9 വിഷയമുണ്ട്, നല്ല എഴുതി പാസ്സായി. ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, കെമിസ്ട്രി, പിന്നെ ബയോളജി, ഫിസിക്സ്, IT എല്ലാം ഉണ്ട്. കമ്പ്യൂട്ടർ അവരിങ്ങനെ ഇതിന് പഠിപ്പിച്ചതേ ഇല്ലു. ഫോണും ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബെല്ലാം ഉണ്ട്. പരീക്ഷ വിഷമമുണ്ടായി, എന്നാലും ഏ ഗ്രേഡ് ഉണ്ട്. പിന്നെ എനിക്ക് 3 ആങ്ങളമാരുണ്ട്, അവർക്കാണ് ഭയങ്കര സന്തോഷം. സ്കൂളിലൊക്കെ ഉണ്ടാക്കും, 9 മണി തൊട്ടിട്ട് 4 മണി വരെ ഇടും. ഭക്ഷണം കൊണ്ടുതരും, അവരെന്നെ കൂട്ടിട്ട് പരീക്ഷ തന്നെ കൊണ്ടാക്കും, കൂട്ടിക്കൊണ്ടുവരും. കൈ പിടിച്ചിട്ട് കയറ്റിട്ട് ഇവിടെ മാത്രമേ കുറച്ച് കൊന്നു കയറാനുണ്ട്. ആടെ കൊണ്ട് ഇട്ടിട്ട് പരീക്ഷ കൈവൊക്കെ അവരെന്നെ കൂട്ടാൻ വരും. ചോക്ലേറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് സ്കൂളിൽ കാണാൻ വരും. ഇവർക്കെല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കും. 42 ആളങ്ങനെയുണ്ടല്ലോ ക്ലാസ്സിൽ. 68, 70 അങ്ങനെയല്ല വയസ്സെല്ലാം ഉണ്ട്. ചെറിയ കുഞ്ഞുകളുണ്ട്. പിന്നെ കുറെ ട്രോഫി അത് ഇതെല്ലാം കിട്ടി. ഞാൻ എല്ലാവരും വിളിച്ചിട്ട് അവരെല്ലാം എല്ലാം ഒന്ന് സ്വീകരണം കൊടുത്തു. അഷമാരെല്ലാം വിളിച്ചു, ബിരിയാണിയും എല്ലാം ആയിട്ട് വിളിച്ചു. ഒരു 12 ലാക്കി വീട്ടിൽ 120 ആളുണ്ടായി. വിഷം പിടിക്കണമെങ്കിൽ മാടായി കോളേജിൽ വരണം എന്നാ പറയുന്നു. രാമണ്ടള്ളി മാടായി വരാൻ വിഷമമുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു രാമണ്ടള്ളി സ്കൂളിൽ വെക്കാൻ പറ്റുമെങ്കിൽ വരാന്ന് പറഞ്ഞു. പ്ലസ് ടു വെറുതെ വീട്ടിലിരിക്കുന്നവര് അതൊരു ഇതായില്ല. എനിക്ക് ഈ ക്ലാസ് ശ്രദ്ധിക്കലാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും ഇങ്ങനെ പറയാനൊന്നുമില്ല. കണക്ക് കുറച്ച് കേന്ദ്രീയ ഇംഗ്ലീഷിന്റെ അക്ഷരമുണ്ട്. അവർ തരുമ്പം എനിക്കത് കിട്ടിയല്ല. അപ്പൊ അക്ഷരം ഓർമ്മയിലുകൊണ്ട് പഠിക്കാൻ വിഷമമുണ്ടായിട്ട്.
2: പാപനാശന ശ്രീപതേ, ഞങ്ങൾക്കും ടീച്ചർമാർക്കും വിദ്യാഭ്യാസ ശാലയ്ക്കും മംഗളം മേൽക്കുമേൽ നീ നൽകേണം.
1: ഞാൻ എന്റെ അമ്മയിലിരുന്ന് പഠിച്ചതാണ്. പിന്നെ അങ്ങനെ ലൈബ്രറി പോയിട്ട് ഉണ്ടെങ്കിലും മേടിച്ചിട്ട് വായിക്കും. അപ്പൊ അങ്ങനെ ഒരു നല്ല സന്തോഷമല്ല എല്ലാവർക്കും. എനിക്ക് രാവിലെ കൂളി കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി പാക്കറ്റ് ആക്കിയിട്ട് ഒരു പോക്കുണ്ട്. ഇവരെല്ലാം പറയും ഗൗരിയം മേടിച്ചേക്കാ പോകുന്നു. ആ ഞാൻ സ്കൂളിൽ പോണു ഈ വയസ്സിലാ, 78 വയസ്സായി. ഞാൻ ഈ വയസ്സിൽ പോയിക്കൂടെ പോയിക്കോട്ടെ.
0: പ്രായമോ സാഹചര്യങ്ങളോ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഒരു തടസ്സമല്ലെന്ന് ഇവർ തെളിയിക്കുകയാണ്.
3: SLC വരെ ആദ്യം പഠിച്ചിനി, പിന്നീട് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല. പിന്നെ നാടൻ പണിക്ക് ഇറങ്ങി. പിന്നെ പഠിത്തത്തിന് അങ്ങനെ ഇതായില്ല.
0: ഇനി KV സുശീലയുടെ അറിവനുഭവങ്ങളിലേക്ക്.
3: അപ്പൊ അങ്ങനെ 25 വർഷം അംഗൻവാടി ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് കല്യാണമെല്ലാം കഴിഞ്ഞ് ഭർത്താവ് പെട്ടെന്ന് മരിച്ചു. പിന്നെ വീട്ടിലൊറ്റക്കായി. അപ്പം കുടുംബശ്രീയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഈ സാക്ഷയ എൻ്റെ ഒരു അവസരം കിട്ടിയത്. വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് SLC എഴുതി നല്ല മാർക്കോടെ പാസ്സായി. നമ്മൾ 45 പേരും പ്ലസ് വൺ ഇറങ്ങി. അത് പയ്യന്നൂര് ബോയ്സ് ഹൈസ്കൂളാണ് പ്ലസ് വണ്ണിന്റെ. അതിലും പാസ്സായി. അപ്പൊ ഞാൻ ടീച്ചറിനോട് പറയുന്നത് ഇനി ഞാൻ നിർത്തേന്ന്. ഒരു 5 കിടപ്പ് രോഗിയാണ്. അപ്പൊ അവരെയും നോക്കണം, എനിക്ക് ജോലിക്കും പോകണം. അങ്ങനെ ടീച്ചർ പറഞ്ഞു ഏതായാലും പ്ലസ് ടു കൂടെ എഴുതി ശരിച്ച് വന്നിട്ട് പ്ലസ് ടു എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തിന് വിഷയം. റിസൾട്ട് എല്ലാം വന്നിട്ടാകുമ്പോ നോക്കാം, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് 68 വയസ്സായി. ഇനി മാറ്റം എന്ന് വെച്ചാൽ നല്ല മാറ്റമുണ്ട്. വിദ്യാഭ്യാസം അറിവ് നമുക്ക് ഒരു തന്നെയല്ലേ. ഇംഗ്ലീഷും മലയാളം എല്ലാം വായിക്കും. കഥ നാനുവല്, പിന്നെ പേപ്പർ നിത്യം വായിക്കും, എല്ലാം വായിക്കും. കഥയും കവിതയും എല്ലാം വായിക്കും. ഡിഗ്രി പഠിക്കണം എന്നുണ്ട്, പക്ഷെ സാഹചര്യം നോക്കിയിട്ട് പഠിക്കാം. എന്തെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികള് അമ്മമാരെല്ലാം കുറെ ഉണ്ട്. അവരെല്ലാം എന്ന് വെച്ചാല് പൊതുരംഗത്തേക്ക് വരണം എന്നാണ് നമ്മള്, ഇതിന്റെ കൂടെ അറിവ് നേടണം നമുക്ക് ആഗ്രഹം.
4: എനിക്ക് 63 വയസ്സായി. കണ്ണൂര് ഓട്ടോ ഓടിക്കൽ തുടങ്ങിയിട്ട് 15 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പേ ഒരു 20 വർഷം അബുദാബിയിലെ ഗൾഫിലായിരുന്നു ജോലി.
0: ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, വഴിമുടങ്ങാം. പക്ഷേ അറിവ് നേടാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഏതു പ്രായത്തിലും പുതിയ തുടക്കങ്ങൾ സാധ്യമാണ്.
4: നാട്ടിൽ വന്ന് മുമ്പേ പഠിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് 7ാം ക്ലാസ് പാസ്സായതിന് ശേഷം പിന്നെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും.
0: ഷംസുദ്ദീൻ തൈക്കണ്ടി.
4: ജോലി ചെയ്യാന്നുള്ളത് മാത്രം നോക്കാം, മറ്റൊന്നും ഇല്ല. പഠിക്കാൻ വേണ്ടി വീട്ടില് അതിനുള്ള

0: ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട് പണിയെടുക്കാൻ പോയി, ദിനേശ് കുടിയിലാണ് കുഴിയിൽ തെറിച്ചു കൊണ്ടിരുന്നത്. അതിനുശേഷം കല്യാണം കഴിച്ച് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോകാനൊരു അവസരം കിട്ടി. 20 വർഷം ഗൾഫിൽ ജീവിച്ച് അതിനിടയിൽ വീടും സ്ഥലവും ഒക്കെ ആയപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സാക്ഷരതാ മിഷനിൽ 10ാം ക്ലാസ്സിലേക്ക് ചേരാൻ വേണ്ടി ഒരു അവസരം കിട്ടി. ഞാൻ പാസ്സായ ആ വർഷമാണ് +2 സാക്ഷരതാ മിഷൻ തുടങ്ങുന്നത്. +2 പാസ്സായപ്പോൾ ഡിഗ്രിക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹം. അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പോയി BA മലയാളത്തിനാണ് ഡിഗ്രിക്ക് ചേർന്നത്. SN കോളേജിൽ ഡിസ്റ്റൻസ് ക്ലാസ്സിന് പോക്കുണ്ടായിരുന്നു. ശനിയായർ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഡിഗ്രി പാസ്സായി. അതിനുശേഷം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PG ചേർന്നു MA മലയാളത്തിന്. അതിനിടയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ പൈസ അടച്ച് PG ചേർന്നതായിരുന്നു ഈ MA മലയാളത്തിന് തന്നെ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സമയത്ത് എന്നോട് പറഞ്ഞ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമുക്ക് ഇതുവരെ ടൈപ്പ് ആയിട്ടില്ല, ഇക്വലേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ആ വർഷം ഞാൻ പൈസ അടച്ച് നഷ്ടപ്പെട്ടു. പിറ്റത്തെ വർഷം ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് 2 വർഷം കൊണ്ട് PG പാസ്സായി. എല്ലാ ഞായറാഴ്ചയും പ്രണ്ണം കോളേജിൽ ക്ലാസ് ഉണ്ടായിരുന്നു 10 മണി മുതൽ 4 മണി വരെ. അവിടെ ഒരുപാട് പുതിയ പുതിയ ഫ്രണ്ട്സുകൾ, എല്ലാ പഠിക്കുന്ന സ്ഥലത്തും പുതിയ പുതിയ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. പഠിക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊരു വിഷയമായിട്ട് മാറില്ല. പ്രത്യേകിച്ച് നമുക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും. ഫസ്റ്റത്തെ ചാൻസ് തന്നെ ജയിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാശിയോടെ പഠിച്ച് ജയിച്ച്. 4 സെമസ്റ്ററാണ്, ഓരോ സെമസ്റ്ററിലും 5 പേപ്പർ, ഓവറോൾ A+ മാർക്കുണ്ടായിരുന്നു. വിഷമം തോന്നിയത് മലയാളം ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്, അതിനകത്ത് നമുക്ക് ഗ്രാമർ പഠിക്കണം. പക്ഷെ എന്നാലും അതും നല്ല മാർക്കിൽ ഞാൻ ജയിച്ചു. നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നടക്കുന്നുള്ളതാണ്. ആൽക്കെമിസ്റ്റില് പൗലോ കൊയ്ലോ പറഞ്ഞത്, നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. എത്തിപ്പിടിക്കാൻ പറ്റാത്തതിലധികം ഈ പ്രായത്തില് ഒരു MA പാസ്സാകുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണക്കാരൻ. മലയാള സാഹിത്യത്തില് ബിരുദാനന്തര ബിരുദം പറയുമ്പോൾ എന്റെ ഒരു അഭിമാനമില്ല. ഒരുപാട് സ്വീകരണങ്ങള് നമ്മുടെ നാട്ടില്, ക്ലബുകള്, ഞാൻ പഠിച്ച സ്കൂള്, ഒരുപാട് വായനശാലകള്, നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റി പോലും എന്നെ ആദരിച്ചിരുന്നു. അറിവാണ് ദൈവം. നമ്മൾ ഈ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് പോകുന്നു. നാട്ടിനെ അറിയുന്നത്, ലോകത്തെ അറിയുന്നു, ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയും. നമ്മുടെ മനസ്സന്നേരം വിശാലമാകും. അവിടെ ഒരു ജോലിയോ കൂലിയോ ഒന്നുമല്ല പ്രശ്നം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മളെ പേഴ്സണൽ ഡെവലപ്മെന്റ്, നമ്മുടെ കുടുംബജീവിതത്തിൽ, പൊതുസമൂഹത്തിലെ നമ്മളെ ഇടപെടലുകൾ, ആളുകളോടുള്ള സംസാര രീതി, നമുക്ക് ഒരു പക്വത, പാകത, ഇതൊക്കെ വരാൻ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അതിന് സാക്ഷരതാ മിഷൻ ഇങ്ങനെ ഒരു ദൗത്യം നിർവഹിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കിതൊക്കെ നേടാൻ പറ്റിയത്. സാക്ഷരതാ മിഷൻ ചെയ്യുന്നത് ശരിയായ വിദ്യാഭ്യാസ വിപ്ലവം തന്നെ.
1: 14 വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 45 വർഷമായി ഞാൻ പഠിക്കാത്തത്.
2: പാനൂർ സ്വദേശിനിയായ ഭാർഗവി ടി
1: ആദ്യ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നുണ്ട്, പെയിന്റിംഗ് അല്ല ചെയ്യുന്ന സമയം. അപ്പോ എല്ലാവരും വിചാരിച്ച് ഞായറാഴ്ച ശനിയാഴ്ച ആരും എന്റെ വീട്ടിൽ വരണം പറയും. എന്താ കാരണം വെച്ചാൽ ഞാൻ ഇങ്ങ് പോകുന്നതല്ല, ഇവരോട് പറഞ്ഞുകൂടല്ല. പറയാത്തെന്ന് വെച്ചാല് ഇത് ഞാൻ പാസ്സാവോ രക്ഷപ്പെടുമോ എന്നറിയണ്ട, അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്ന അപ്പടനെ ആ ഷെയർ കേസം ഇരുന്ന് ടീപ്പോയി എടുത്ത് വെച്ചിട്ട് ആ പഠിച്ച പിന്നെയും പഠിച്ചോണ്ടിരിക്കും. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്, ഇത് ഭാഷയോലെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടണമെന്ന്. കാരണം എന്താ വെച്ചാല് ഞാൻ പഠിപ്പിക്കുന്നതിൽ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഡിഗ്രിയും പിന്നെ PG എല്ലാ കോഴ്സും ഉണ്ട്. പക്ഷെ വിദ്യാഭ്യാസ യോഗ്യത അല്ല ആ പഠിപ്പിക്കുന്നതിൽ. ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ്ങിൽ വരുന്ന എല്ലാ സംഭവം എനിക്കറി. അവര് 10 പൊമേഷ്യനിലും ഉണ്ട്, കുറേയാളെ പഠിപ്പിച്ചിന് മെറ്റൽ എംബോസിലിംഗ് എല്ലാം ചെയ്ത് മ്യൂറല്, ചാർക്കോൾ പെയിന്റിങ് പലതും ഉണ്ട്. കുറെ കുട്ടികളും ഉണ്ട് അന്നേരം 30 മെഷീനായി. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാല് 6ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഞാൻ ക്ലാസ് കൊടുക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കൊരു വിവരമൊന്നും ഇല്ലല്ലോ, ഇംഗ്ലീഷ് എല്ലാം അറിയാം. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എല്ലാം എഴുതി വിചാരിക്കാതെ മാർക്കെല്ലാം കിട്ടി നല്ല പാസ്സായി. ബയോളജിയിലെ A+ ഉണ്ട്, പിന്നെ IT ഇംഗ്ലീഷില് B+ ഇടും, പിന്നെ മലയാളത്തില് A+ തന്നെ. അങ്ങനെ പാസ്സായി. അപ്പൊ ആ സമയത്ത് നാട്ടിലും വീട്ടിലും ആൾക്കാരെല്ലാം ക്ഷണിച്ചൊരു ഭയങ്കര പരിപാടി. അപ്പൊ ആ നാട്ടുകാരെല്ലാം അറിയുന്നത് ഇങ്ങനെ സംഭവം, ജില്ലാ കോർഡിനേറ്റർ അടക്കം ഇതിൽ പങ്കെടുത്തിരുന്നു. അന്ന് എന്റെ അമ്മ വരെ അറിയുന്നത് ഞാൻ ഇതാ പഠിക്കാൻ പോയിരുന്നു. എല്ലാവരും അത്ഭുതപ്പെടുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയാൽ അറിയുന്നത് ഞാൻ ഇങ്ങനെ പാസ്സായി എന്ന് വിളിച്ചു പറഞ്ഞ്. അപ്പൊ 2-3 ദിവസം കൊണ്ട് ഈ പരിപാടി നടത്തി. ഭയങ്കര പരിപാടിയാ, സദ്യം ഭയങ്കര പാട്ടും അങ്ങനെയെല്ലാം കഴിഞ്ഞ് അപ്പൊ സാറെല്ലാം പറഞ്ഞ് +2 പഠിക്കണം, ഒരു ദിവസം ഞാൻ ലീവാക്കൂല. അതും പാസ്സായി. അങ്ങനെ ഇപ്പൊ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഡിഗ്രി ഒക്കെ ആണ് പൊളിറ്റിക്കൽ സയൻസ്. ശനി ഞായറാറ് ക്ലാസ് ഉണ്ടാവില്ല മട്ടപ്പള്ളി കോളേജ് പോകും. കുറെ പഠിക്കാനില്ല, അപ്പൊ വീട്ടിലൊരു ഉത്തമ മാഷ വന്നിട്ട് പഠിപ്പിക്കും ട്യൂഷനെടുത്ത്. അതെല്ലാം കൊണ്ടാണ് ഞാൻ അങ്ങനെ എത്തിയത്. സർട്ടിഫിക്കറ്റും കിട്ടി. പി ജിക്ക് അത്രയും പറഞ്ഞു മതി പഠിക്കണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ട സത്യാർണവിടെ. പിന്നെ എന്റെ മോന്റെ ഭാര്യ രാവിലെ ഒരു കുട്ടീനെ പറഞ്ഞേക്കും പോലെ ഭക്ഷണം രാവിലെ ആക്കി ബേക്കിലാക്കി തരുന്നൊരു അത്ര സന്തോഷമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ചെറിയ മക്കളില്ല, ബാംഗ്ലൂരിലും പഠിക്കുന്ന നല്ല ഇംഗ്ലീഷ്.

0: അറിയാം, ചെറിയ കുട്ടികള്. അപ്പൊ ഓറ് ഇങ്ങനെ പഠിപ്പിക്കലുണ്ട്, മോളെ ഭർത്താവ് പഠിപ്പിക്കും, ഇങ്ങനെ എല്ലാവരും പഠിപ്പിച്ചു. അതിന് ഇങ്ങനെ ഇംഗ്ലീഷിൽ അവർക്ക് നല്ലതല്ല, അപ്പൊ ഇംഗ്ലീഷിൽ മാത്രമേ ഞാൻ ചോദിക്കും, മലയാളം എന്ന് അവർക്ക് അത്ര പിടുത്തമില്ല. ഇപ്പൊ ഞാൻ എന്ന് വെച്ചാല് വെറുതെ നിൽക്കൂല, ഞാനിപ്പോ കരോക്കല് പാട്ട് പാടുന്നുണ്ട്, പിന്നെ വയലിൻ പഠിക്കുന്നുണ്ട്, ഡാൻസ് ഭരതനാട്യത്തിന് സുംബ ഡാൻസ്. ഈ ഒരു സമയം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഒന്നും കൂടി പറയാം, ഈ സാക്ഷര മിഷന്റെ തുല്യത എന്ന ക്ലാസ് വന്നോണ്ട് നമ്മളെല്ലാം ഇങ്ങനെ ഒരു ഇതായത് ഇങ്ങനത്തെ വന്നോണ്ടില്ല. സീരിയലിൽ നിന്ന് സമയമില്ല, കാണില്ല, ടി വി തന്നെ കാണാൻ സമയമില്ല. പിന്നെ എല്ലാവരും ഞാൻ പറയുന്നത് വെച്ചാല് ആരും ഇങ്ങനെ വീട്ടിലിരിക്കരുത്. വീട്ടിലിരുന്നാൽ നമ്മൾ ആകെ മാനസികമായിട്ടും നമുക്കൊരിക്കൽ സന്തോഷം ഉണ്ടാവില്ല. ഈ പുറത്തിറങ്ങണം. പിന്നെ നമ്മളെ പോലത്തെ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എവിടെയാ പോകുന്ന അങ്ങനെ ചിന്ത. ആദ്യം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ ഉള്ള കാര്യം കൂടെ പറഞ്ഞു, ഞാൻ രാവിലെ വീട്ടിലെല്ലാം ചെയ്തിട്ടാ പോവാ, അപ്പൊ എല്ലാം എവിടെയാ പോകുന്നത്, എവിടെയാ പോകുന്നത്. ഞാൻ ഇന്ന് ഈ വഴി കൂടി പോയിരുന്ന ആ വഴിക്ക് നാളെ പോവില്ല, ചോദിക്കുന്നതിനെ പേടിച്ചിട്ട്. ഇപ്പൊ അന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ ഒരിക്കലും, നമ്മൾ സ്ത്രീകളായാലും എല്ലാവർക്കും ഒരു ഇത് വേണം, സ്വന്തം ഒരു കരുത്ത് വേണം, നമ്മൾ തോക്കുവാൻ പാടില്ല. വീട്ടിലിരിക്കുന്ന കാര്യത്തിൽ ശരിക്കും പറയാന്ന് വെച്ചാല് വയസ്സാന്നായിരിക്കും, നമ്മള് പിള്ളേർ പോലെയാ, നമുക്കൊരു വയസ്സാന്ന് തോന്നില്ല. ഇതാ ജീവിതം, ഒരാൾക്കൊരു ദോഷമില്ലല്ല.
1: ഭയങ്കര സന്തോഷമാണ് ഭാർഗവീന്റെ പഠിക്കാൻ നല്ല താല്പര്യോട് പറഞ്ഞ ശേഷം കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എല്ലാ സഹായം ഞാൻ ചെയ്യുന്നുണ്ട്.
2: തുല്യതക്ക്
1: പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് കൊണ്ടാക്കാനും കൂട്ടി കൊണ്ടുവരാനും എല്ലാം ഞാനായി ചെയ്ത്. അങ്ങനെ അത് എസ് എൽ സി കഴിഞ്ഞ ശേഷം പിന്നെ പ്ലസ് വന്ന് പഠിക്കുന്ന സമയത്ത് ക്ലാസ് കൊണ്ടുപോകാനും പിന്നെ പരീക്ഷക്ക് കൂട്ടി കൊണ്ടുപോകാൻ എല്ലാത്തിനും ഞാൻ തന്നെയായി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ പഠിക്കേണ്ട ഞാൻ പറഞ്ഞു, പഠിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം, കാരണം എനിക്ക് വിഷമാന്നുള്ള അറിയാലോ. അതിനുശേഷം പിന്നെ ആദ്യം മടപ്പള്ളി കോളേജിലും പോകണം, ഓർക്കാട്ടെ ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ട്, അതിനും പോകണം. ട്യൂഷൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആയിട്ട് വൈദ്യം വരെ ഇരിക്കണം, മടപ്പള്ളി കോളേജിൽ പോയി കഴിഞ്ഞാൽ ആയിട്ട് വൈദ്യം വരെ അവിടെ ഇരിക്കണം. അവിടെ ഇറക്കിയിട്ട് ആടെ ഇരിക്കും. എന്നോട് മലയാളം പറയാനുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ചേർന്ന് തുറന്നത്, ഇല്ല എനിക്ക് അതിലെ താല്പര്യമില്ല. മക്കൾക്കെല്ലാം നല്ല സന്തോഷമാണ് പഠിക്കുന്നതെല്ലാം. പരീക്ഷ സമയത്തെല്ലാം വെപ്പളെ വെപ്പറളെ കാണുമ്പോൾ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കെല്ലാം പഠിക്കുന്ന എന്തെല്ലാം കാണുമ്പോൾ വെപ്പറളെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. ഞാൻ ആലോചിക്കും, ഇതിനാ അടച്ചോണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നു. എന്നാലും അത് ഞാൻ അങ്ങനെ പറയൂല, എന്നാലും ഒരു ബേജാറ് എന്നാലും പറയില്ല. റിസൾട്ട് വന്നതിന് ശേഷം ഭയങ്കര സന്തോഷം.
3: തൃപ്പങ്ങോട്ടൂർ ഗ്രാമ പഞ്ചായത്തിലെ നോഡൽ പ്രയറായിട്ട് വർക്ക് ചെയ്യുകയാണ്.
2: അജിത വി പി
3: 28 വർഷമായി ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട്. 5 പഞ്ചായത്തിന്റെ ചാർജാണ്. 6 പ്രേരകന്മാർ ഉണ്ടാവും ഒരു പഞ്ചായത്തിൽ. എന്റെ പരിധിയിൽ 5 പഞ്ചായത്തും ഓരോരോ പഞ്ചായത്തിൽ 6 വീതം പ്രേരകന്മാർ. അത് ജില്ലാതലത്തിൽ അവലോകനം നടത്തി കൊടുക്കണം, ബ്ലോക്ക് തലത്തിൽ അവലോകനം ചെയ്യണം. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൽ 2 നോഡൽ പ്രേരകമാണ് ഉണ്ടായിരുന്നത്, ഒന്ന് മൊകേരിയും മറ്റൊന്ന് മാങ്ങാട്ടിടും. അപ്പൊ മൊകേരിയാണ് എന്റെ പോസ്റ്റിംഗ്. എന്റെ പരിധിയിൽ വരുന്ന 5 പഞ്ചായത്ത് എന്ന് പറയുന്നത് പാനൂര്, പന്ന്യന്നൂര്, മൊകേരി, തൃപ്പങ്ങോട്ടൂർ, കുന്നത്തുറമ്പ്. 30 പ്രേരകന്മാരുടെ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. 4-ാം തരത്തിന്റെയും 7-ാം തരത്തിന്റെയും ക്ലാസ്സുകൾ നമ്മൾ പ്രേരകന്മാർ തന്നെയാണ് എടുത്തുകൊടുക്കുക. അധികവും മോണിറ്ററിംഗ് വർക്കായിരുന്നു നമുക്കുണ്ടാകുക. 2007 സെൻട്രൽ ബൈസ്ഡായിട്ട് 10-ാം ക്ലാസ് തുല്യത വന്നത്. 2008 സെൻട്രൽ കോർഡിനേറ്ററായിട്ട് കൂത്തുപറമ്പ് തെക്കിലങ്ങാടി എയ്ഡഡ് സ്കൂളിൽ സെൻട്രൽ കോർഡിനേറ്റർ ആയിരുന്നു. ഈ നോഡൽ പ്രേരക് എന്ന് പറയുന്ന പോസ്റ്റ് സ്ഥിരം തന്നെ. സെൻട്രൽ കോർഡിനേറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ സെൻട്രൽ കോർഡിനേറ്റർ ആക്കുക. അതായത് 79 വയസ്സുള്ള ആളാണ് നമ്മളെടുത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രായമുള്ള ഒരാൾ വന്ന ഒരു ഉദയം എന്ന് പറയുന്നത്. അവര് 10-ാം ക്ലാസ് വന്നു, ഹയർ സെക്കൻഡറി പാസ്സായി. 20-ാമത്തെ വർഷമാണ് 10-ാം ക്ലാസ് തുല്യത രജിസ്ട്രേഷൻ. ഓരോരോ വർഷവും നമ്മളെ സെന്ററിൽ 100-ൻറെ മേലെയാണ് പരീക്ഷ എഴുതിയിട്ട് ഓരോരോ വർഷവും കഴിയുന്നത്. 19 വർഷത്തെ ആൾക്കാർ റിസൾട്ട് കഴിഞ്ഞ് പുറത്തുപോയി. 20-ാമത്തെ ബാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഘടനാ കേന്ദ്രത്തിൽ തന്നെ 11 പേര് ഡിഗ്രിക്കും ചേർന്നിട്ടുണ്ട്. കാലിക്കറ്റിലുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വക്കീലായാലുണ്ട്. അവര് 7-ാം ക്ലാസ്, 10-ാം ക്ലാസ്, +1, +2 ഡിഗ്രി എന്നിട്ടാണ് അവര് LLB പോയത്. വലിയ ഒരു ജനകീയ പദ്ധതി തന്നെയാണ്. ഏത് പദ്ധതിയെക്കാട്ടും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു ഈ തുടർ വിദ്യാഭ്യാസ പരിപാടി. 90-91 സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നത് അതൊരു ടാർഗറ്റ് പരിപാടിയായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ഈ ഒരു ജനകീയപരമായിട്ടുള്ള ഈ പരിപാടി ഒരിക്കലും അവസാനിപ്പിക്കാൻ നമുക്ക് തോന്നില്ല. ആജീവനാന്തം എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ സുതാര്യമായിട്ട് പോകേണ്ട ഒരു സംഭവമാണ്. അതിലൊരുപാട് മാറ്റങ്ങൾ ഈ ഒരു പദ്ധതിയിൽ കൂടി നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്.
2: കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയിൽ സാക്ഷരതാ മിഷൻ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. അറിവിന്റെ വെളിച്ചം ഓരോ വീട്ടിലും എത്തിക്കാൻ ഈ പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്.
4: 29 വർഷത്തോളമായി സാക്ഷരതാ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്.
2: കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഷാജു ജോൺ.
4: കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയിലൂടെ വികസിച്ചൊരു നാടാണ്. ആളുകൾ വിദ്യാഭ്യാസം നേടുകയും ജോലി തേടി പുറം രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഭൂമിയും വസ്തുവകകളും വാങ്ങിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ വളർന്നൊരു നാടാണ് കേരളം. സമ്പൂർണ്ണ സാക്ഷരതയത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു ജനകീയവൽക്കരണവും നടക്കുകയുണ്ടായി. മുഴുവൻ ആളുകളെയും സാക്ഷരനാക്കുക എന്നുള്ള

0: മഹായജ്ഞമാണ് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലൂടെ നടന്നത്. പിന്നീട് 98 തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്നത്. പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ മുതിർന്നവർ, ചെറുപ്പക്കാർ, ഇവർക്കൊക്കെ തുടർ പഠനത്തിനുള്ള അവസരമാണ് ഈ സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളിലൂടെ ഒരുക്കുന്നത്. ലോകം മുഴുവൻ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അവർ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിലേക്കും നൈപുണി വികസന കേന്ദ്രങ്ങളിലേക്ക് പോവുകയും അവിടെ നൈപുണികൾ ആർജിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജോലി നേടുകയോ സംരംഭകരാവുകയോ ചെയ്യുകയാണ്. കേരളത്തിലേക്ക് അങ്ങനെ ഒരു സംസ്കാരം പൊതുവിൽ വന്നിട്ടില്ല. പഠിച്ച് ജോലി നേടുക എന്നുള്ളൊരു സംസ്കാരം ഇപ്പോഴും പരമ്പരാഗതമായി തുടരുന്നുണ്ട്. അപ്പോൾ ജീവിതകാലം മുഴുവൻ പഠിക്കാനും നൈപുണികൾ ആർജിക്കാനും അത് സ്വജീവിതത്തിലും സമൂഹത്തിലും മറ്റ് വളർച്ചയിലും പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ആശയമാണ് ഈ അനൗപചാരിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനുള്ള അടിസ്ഥാന പടവുകളാണ് തുല്യതാ കോഴ്സുകൾ. തുല്യതാ കോഴ്സുകളിലൂടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ പഠിക്കുകയും ജീവിതത്തിന്റെ വിവിധ പന്ഥാവുകളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇരിട്ടി നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്ന കെ ശ്രീലത നമ്മുടെ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാവായിരുന്നു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവേട്ടൻ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ടി ടി റംല ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ LLB കഴിഞ്ഞവരുണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്തവരുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അവർ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രൊമോഷന് വേണ്ടി പഠിക്കുന്നവർ ധാരാളമുണ്ട്. അംഗൻവാടി വർക്കർമാർ, KSEBയിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർ, ആശാ വർക്കർമാർ, ഇങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറയിലുമുള്ള പ്രവർത്തകർ സാക്ഷരതാ മിഷന്റെ കോഴ്സുകളിൽ വരികയും ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒക്കെ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ ഒരു വലിയ ഒരു ആത്മസംതൃപ്തിയുണ്ട്. നമ്മുടെ പഠിതാക്കൾ ഇതുപോലുള്ള പഠന പ്രവർത്തനങ്ങൾ കേട്ടറിഞ്ഞ് വരികയാണ്. എല്ലാ പഞ്ചായത്തിലും നമ്മുടെ പഠന കേന്ദ്രങ്ങളും ക്ലാസുകളും നിലവിലുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പരിപാടിയാണ് 10th Udayam എന്ന് പറയുന്നത്. ജില്ലയിലെ മുഴുവൻ ആളുകളെയും 10th Udayam പാസ്സാക്കുക എന്നുള്ള വിപുലമായ ഒരു ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത്. അതിന്റെ 4th batch രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നടന്നു വരുന്നത്. കാഴ്ച പരിമിതി ഉള്ളവർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട്. മറ്റൊന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള മലയാള പഠന പദ്ധതി, ചങ്ങാതി പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സമന്വയ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. പട്ടിക ജാതി വിഭാഗങ്ങൾക്കിടയിലെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നവചേതന എന്നൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഭാഷാ കോഴ്സുകൾ. പച്ചമലയാളം കോഴ്സിൽ വളരെ താല്പര്യപൂർവ്വം ആളുകൾ വരുന്നുണ്ട്. ഒപ്പം ഗുഡ് ഇംഗ്ലീഷ്, അച്ചി ഹിന്ദി പോലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സ്മാർട്ട് കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ കോഴ്സ് നമുക്കുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് സാക്ഷരതാ മിഷൻ ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ ഒരു 45-50 lakh വിദ്യാർത്ഥികളെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ സാക്ഷരതാ മിഷൻ അഡ്രസ് ചെയ്യുന്നത് കേരളത്തിലെ ബാക്കി വരുന്ന 3 crore ജനങ്ങളെയാണ്. അതാണ് സാക്ഷരതാ മിഷന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്നത്.
1: അക്ഷരങ്ങളെ പേടിച്ചോടിയ കാലം പോയി. ഇന്ന് അക്ഷരങ്ങൾക്കൊപ്പം നടന്ന് സ്വന്തം ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഈ മനുഷ്യർ. പ്രായം വെറുമൊരു നമ്പർ മാത്രമാണെന്നും മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തോൽപ്പിച്ച് വിജയച്ചെപ്പ് തുറക്കാമെന്നും ഇവർ തെളിയിച്ചു തരുന്നു. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ C, സീമ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. നടുവിൽ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 വെൽഡിംഗ് തസ്തികളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണി മുതൽ

0: 12 മണിവരെ സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലയിലെ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, കന്നഡ മീഡിയം, ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കേഡറ്റ് യോഗ്യത നിർബന്ധമാണ്. നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക ലക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസിൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0498529501. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഒപി പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467221552. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 94 47 52 20 79. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ഐടിഐകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം 9 രാവിലെ 10:30 എലത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. ഫോൺ നമ്പർ 0495246189. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച 11, ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച 2-ഘട്ട കൂടിക്കാഴ്ച 9, 10, 11 തീയതികളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499423102. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാനതലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മണി മുതൽ 12 മണി വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499924159. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567323740.

ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിൽ ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം

0: പുതിയ ഉയരങ്ങൾ താണ്ടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെയും ഗതിവേഗത്തോടെയും മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്രാൻസിന്റെ മണ്ണിൽ ഇന്ത്യൻ സൈനികരനുഷ്ഠിച്ച ത്യാഗങ്ങൾ ജീവസ്സുറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും കുറിച്ചുള്ള റൊമെയ്ൻ റോളണ്ടിന്റെ രചനകൾ ഇരു സമൂഹങ്ങളെയും കൂടുതൽ അടുപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈഫിൽ ടവറിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടി ഫ്രാൻസിൽ യോഗയ്ക്കുള്ള സ്വീകാര്യതയുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. കെട്ടിട ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. പ്രാഥമിക വിലയിരുത്തലിനു ശേഷമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: 11 लोगों को रेस्क्यू किया गया है. जो भी व्यक्ति इसके जिम्मेदार हैं, चाहे वो बिल्डिंग का मालिक है या अधिकारी है, क्योंकि बिल्डिंग पुरानी थी और इसमें कंस्ट्रक्शन का रेनोवेशन का काम चल रहा था. बेसमेंट में किसी प्रकार की खुदाई चल रही थी जिसके कारण से पिलर जो है वो हिला और वो पूरी बिल्डिंग ढह गई. दोषियों को छोड़ा नहीं जाएगा, ये निश्चित रूप में कह रही हूँ.
0: അതേസമയം സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 6. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 4 നിലകളിൽ കൂടുതലുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളും ഉടനടി പൂട്ടിക്കുമെന്ന് ഡൽഹി മേയർ പറഞ്ഞു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള 3 വർഷത്തെ കർമ്മ പദ്ധതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരിമരുന്നുകളുടെ നിയന്ത്രണം, ലഹരിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമത വർധന, വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. 100 അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുക, ഒളിവിലുള്ള 100 കുറ്റവാളികളെ രാജ്യത്തെത്തിക്കുക, 100 അനധികൃത ലഹരി ലബോറട്ടറികൾ തകർക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന സന്ദർശനം ഈ മാസം 10 വരെ നീളും. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 1 ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്റാങ്ങിലും നമ്പോളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഉടൻ പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും അനുവാദമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ മൊഹസൈൻ റസായി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങളുമായി 7 മുതൽ 8 വരെ കപ്പലുകൾ മാത്രമാണ് നിലവിൽ കടന്നുപോകുന്നതെന്നും ഇറാൻ അറിയിച്ചു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബറിലെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് ഒപെക് പ്ലസ് രാജ്യങ്ങൾ അറിയിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന വെർച്വൽ യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബറിൽ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ ഔട്ട്റീച്ച് രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഡൽഹി പോലീസ് തലസ്ഥാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി അവലോകനം ചെയ്തു. ISRO യെ സ്വകാര്യവൽക്കരിക്കാനും അതിന്റെ പ്രാധാന്യം കുറയ്ക്കാനും ശ്രമങ്ങൾ

0: നടക്കുന്നുവെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ISRO. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇസ്രോയെ പ്രാപ്തമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഹിരാകാശ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതോടെ ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബഹിരാകാശ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രോ വ്യക്തമാക്കി. അതിവേഗം വളരുന്ന സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ലബോറട്ടറികളിൽ വികസിപ്പിക്കുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിപണിയിലെത്തിക്കുന്നതിന് ശാസ്ത്രരംഗം, സ്റ്റാർട്ടപ്പുകൾ, വ്യവസായം എന്നിവ തമ്മിൽ ശക്തമായ സഹകരണം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ 6-ാമത് റൈസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ഉച്ചസമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മഞ്ചേശ്വരം ഹാർബർ പരിസരത്ത് നടക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയുള്ള നവീകരണം സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നത്. സഞ്ചരിക്കുന്ന മത്സ്യ വെൻഡിംഗ് പ്രോസസിംഗ് കിയോസ്കുകളുടെ വിതരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വി അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയായേക്കും. അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് യോഗ്യത നേടി ഇന്ത്യ. ഇന്നലെ താഷ്കന്തിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഏകപക്ഷീയമായ 3 ഗോൾ ജയത്തോടെയാണ് 20 വർഷത്തിനിടെ ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. അടുത്ത വർഷം മാർച്ച് 24 മുതൽ ഏപ്രിൽ 10 വരെ ചൈനയിലാണ് AFC അണ്ടർ 20 ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ മികച്ച സ്കോറിലേക്ക്. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ സെഞ്ചുറി മികവിൽ ഈസ്റ്റ് സോൺ 1-ാം ദിവസം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 385 റൺസ് എന്ന നിലയിലാണ്. 111 റൺസോടെ ഇഷാൻ കിഷനും 63 റൺസുമായി കുമാർ കുഷാഗ്രയുമാണ് ക്രീസിൽ. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിമന്യു ഈശ്വരനും വൈഭവ് സൂര്യവംശിയും മികച്ച തുടക്കമാണ് ഈസ്റ്റ് സോണിന് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യ, നിർമ്മിതബുദ്ധി, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും നവോന്മേഷത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. മരണസംഖ്യ 6. സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സ്വകാര്യ പങ്കാളിത്തം ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ ദൌത്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ISRO. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗ്ലാദേശിനെതിരായ ഏകപക്ഷീയ ജയത്തോടെ അണ്ടർ 20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് യോഗ്യത നേടി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
3: 100% പ്ലേസ്മെന്റ്.
4: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 8075680412.
2: FM ഡയറി തുടർന്ന് കേൾക്കാം. പാട്ടിൽ ഈ പാട്ടിൽ
5: ഋത്വിക് ഘട്ടകിന്റെ പ്രശസ്ത ചലച്ചിത്ര രചനയായ മേഘേ ധാക്ക താരയിൽ നിന്നുള്ള ഒരു ഗാനം.

മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്ത രചനയുടെ ഈ ഗാനാവിഷ്കാരത്തിന് സംഗീതം നൽകിയത് ജ്യോതിരീന്ദ്ര മൊയ്ത്ര, പാടിയത് ദേവബ്രത ബിശ്വാസ്, ഗീതാ ഘട്ടക്.

0: നിങ്ങൾക്കറിയാമോ, മദർ തെരേസയ്ക്ക് ഇന്ത്യ ഏതൊക്കെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 1962 പത്മശ്രീയും 1980 പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും നൽകി ഇന്ത്യ മദർ തെരേസയെ ആദരിച്ചിട്ടുണ്ട്. 1969 ജവഹർലാൽ നെഹ്റു പുരസ്കാരത്തിനും മദർ തെരേസ അർഹയായി. ഇതുകൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ 1979 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരവും 1962 മാക്സസെ പുരസ്കാരവും മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.
1: വായനയുടെ വാതായനങ്ങൾ.
0: എസ് ധനുജകുമാരി എഴുതിയ ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു മീര കൊയ്യോട്.
2: ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം എന്നത് തിരുവനന്തപുരം ജില്ലയിൽ ജീവിക്കുന്ന ധനുജകുമാരി എസിന്റെ ആത്മകഥയാണ്, അല്ലെങ്കിൽ ഒരു ചേരിയുടെ ജീവചരിത്രമാണ്. മാറ്റിനിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയുടെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണിതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വീടില്ല, വസ്തുവില്ല, സ്വന്തമായി പട്ടയം പോലുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ ഇരുളടഞ്ഞ അനുഭവങ്ങളെയാണ് ധനുജകുമാരി ഇതിൽ അഡ്രസ് ചെയ്യുന്നത്. മറ്റ് ആത്മകഥകളിൽ നിന്നും ചെങ്കൽ ചൂളയിലെ എന്റെ ജീവിതം എന്ന ഈ പുസ്തകം വ്യത്യസ്തമാകുന്നത് അതിന്റെ സത്യസന്ധത കൊണ്ടുതന്നെയാണ്. ചേരിയിലെ മനുഷ്യരുടെ ഏറ്റവും മോശമായ അവസ്ഥ തന്നെയാണ് തന്റെ അനുഭവങ്ങളിലൂടെ അവർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചേരിയിൽ വളർന്ന്

ചേരിയിൽ ജീവിക്കുന്ന ഹരിതകർമ്മ സേനാംഗമായ ധനുജകുമാരിയുടെ അതിജീവനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഒരു തുറന്നെഴുത്താണിത്. ചെങ്കൽച്ചൂളയിലെ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള ചേരികളെയും മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെയും നമുക്കിതിൽ കാണാം. 2014 പുറത്തിറങ്ങിയ ഈ പുസ്തകം ഇന്ന് കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളിൽ ബിരുദ ബിരുദാനന്തര പഠനത്തിന് പാഠ്യവിഷയമായി തെരഞ്ഞെടുത്തത് ഏറെ സ്വാഗതാർഹമാണ്. ചെങ്കൽച്ചൂള തിരുവനന്തപുരത്തുകാരുടെ ചങ്കിൽ പതിഞ്ഞ പേരാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തമ്പാനൂരിനും സെക്രട്ടേറിയറ്റിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് രാജാജിനഗർ എന്നറിയപ്പെടുന്ന ചെങ്കൽച്ചൂള. മുമ്പ് ഇഷ്ടിക ചൂളകൾ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രദേശമാണിത്. 8 ഏക്കറിൽ തിങ്ങിപ്പാർക്കുന്ന ജനജീവിതങ്ങൾ, പല കഥകൾ. പുറം ലോകത്തിന് രാജാജിനഗർ പലതാണ്, പക്ഷേ സത്യമതൊന്നുമല്ലെന്ന് ഈ ചേരിയെ അറിയുന്നവർക്കറിയാം. വളർന്നുവന്ന നഗരത്തിന്റെ വിഴുപ്പു ചുമക്കേണ്ടിവന്ന ഒരു ജനതയുടെ കുതിപ്പാണിത്. പുറം ലോകം അറിയാത്തതും പുറം ലോകം കാണാത്തതുമായ ഒട്ടേറെ ജീവിത വൈചിത്ര്യങ്ങൾ ചെങ്കൽച്ചൂളയ്ക്കുണ്ട്. സാമൂഹ്യ അനീതിക്കെതിരായ ചെറുത്തുനിൽപ്പിലൂടെ ആന്തരികമായി ബലപ്പെടുത്തി മുന്നേറിയ ഒരു കൂട്ടം മനുഷ്യരുടെ പ്രതിനിധിയായ ധനുജകുമാരിയുടെ ജീവിതം ഒട്ടും കൃത്രിമത്വം കലരാതെ തന്നെ നേരിട്ട് രേഖപ്പെടുത്തുകയാണ് ചെങ്കൽച്ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകത്തിൽ. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം ചുറ്റിലുമെല്ലാമുണ്ട്. തല ചരിച്ചു നോക്കിയാൽ എന്തും കാണാം. ചേരിയിൽ താമസിക്കുന്നവർക്ക് മാത്രം സ്വന്തമായിട്ടൊന്നുമില്ല. നാളെ ഒരുപക്ഷെ അവരെ ഇറക്കിവിടാം. കുറെ പേർ സമരം ചെയ്യും. പോലീസും ലാത്തിചാർജുമായി കുറെ പേർ മരിക്കും. കുറെ പേർ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടും. മാറ്റി നിർത്തപ്പെടുന്നവരുടെ, അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ ഒരു ലോകം മെല്ലെ മെല്ലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് പഴയ ചെങ്കൽച്ചൂള ഇവിടെ പുനർവായിക്കപ്പെടുകയാണ്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ലോകത്തെ അറിയുന്നു. വിദ്യാഭ്യാസത്തിലൂടെ, കലയിലൂടെ ഒരു തലമുറ തന്നെ അവിടെ വളർന്നു വരുന്നുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും മുതൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച ആളുകൾ വരെ ഇന്ന് ചെങ്കൽച്ചൂളയ്ക്കുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ സാധ്യതയുള്ള കലാകാരന്മാർ മുതൽ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയ കലാകാരന്മാർ വരെ ചെങ്കൽച്ചൂളയിലുണ്ട്. ഇവരൊക്കെ തന്നെ നിരന്തരം മാറ്റി നിർത്തപ്പെടലുകളിലൂടെ, അവഗണനകളിലൂടെ കയറി വന്നവരാണ്. വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാനുള്ള ചങ്കൂറ്റം ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ചേരി നിവാസികളെ കൈപിടിച്ചുയർത്താൻ മറ്റൊരാൾ വരില്ല. എല്ലാവരും സ്വയം മുന്നേറ്റം നടത്തി സ്വന്തമായ ഒരിടം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. പരാജയങ്ങൾ ചേരിയിലെ കുട്ടികളെ തളർത്താറില്ല. ഏത് പരാജയങ്ങളെയും അവർ വിജയത്തിന്റെ ചവിട്ടുപടികളായി കാണുന്നു. ജീവിക്കാൻ സാഹചര്യങ്ങളും മുന്നേറാൻ സാധ്യതയുമുള്ള സമൂഹത്തിലെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രതിസന്ധികളിൽ പോലും തളർന്ന് ആത്മഹത്യയിൽ അഭയം തേടുമ്പോൾ അവർ പഠിച്ചെടുക്കേണ്ട പാഠങ്ങൾ തന്നെയാണ് ചെങ്കൽച്ചൂളയിലെ കുട്ടികളെ, അവിടെയുള്ള ജീവിതങ്ങളെ. ധനുജകുമാരി എന്ന എഴുത്തുകാരിക്ക് സ്വന്തമായൊരു ഡയറിയോ ഒരെഴുത്തുമുറിയോ ഒന്നുമില്ല. സ്വന്തം അനുഭവങ്ങൾ കടലാസിൽ വെറുതെ കുറിച്ചിടും. 9-ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ധനുജകുമാരി തന്റെ ജീവിതവും ഒപ്പമുള്ളവരുടെ ജീവിതവും സമയം കിട്ടുമ്പോഴൊക്കെ പേപ്പറിൽ കോറിയിട്ടുകൊണ്ടേയിരുന്നു. ധനുജകുമാരിക്ക് ചെങ്കൽച്ചൂളയെക്കുറിച്ച് പുറം ലോകത്തോട് പറയാൻ പലതുമുണ്ട്. ചെങ്കൽച്ചൂളയെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരിക മദ്യപാനികളുടെ, അടിപിടിക്കാരുടെ, ഗുണ്ടകളുടെ, കറുത്ത മനുഷ്യരുടെ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുടെ ഒരു കോളനിയാണെന്നാണ്. വൃത്തിയില്ലാത്ത അന്തരീക്ഷം, തെറിവിളികൾ, ബഹളം, അച്ചടക്കമില്ലാത്തവരുടെ ലോകം, ഇതൊക്കെ തന്നെയാണ് ചെങ്കൽച്ചൂള. എന്നാൽ ചെങ്കൽച്ചൂളയ്ക്ക് ഒരു മറുപുറം കൂടിയുണ്ട്. ഇവിടെ എല്ലാവരും സ്വന്തക്കാരും ബന്ധക്കാരുമാണ്. പുറത്തെവിടെയും കാണാത്ത മനുഷ്യത്വം ഇവിടെയുള്ള മനുഷ്യർക്കിടയിലുണ്ട്. ഇവിടെ എല്ലാ ദിവസവും ആളും വെളിച്ചവും ഉണ്ടാകും. ഇവിടെയുള്ളവരെ ആരും വിളിച്ചു ചേർത്തതല്ല, വന്നു ചേർന്നതാണ്. ഇവിടെ പഴയകാലവും പുതിയ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് ആണുങ്ങളെ അടിപിടിക്കേസുകൾക്കും മറ്റും സമൂഹം ഉപയോഗിക്കുമായിരുന്നു. രാഷ്ട്രീയത്തിലും അവരെ ഇരകളായി ഉപയോഗപ്പെടുത്തുമായിരുന്നു. സമൂഹത്തിലുള്ളതെല്ലാം ഈ ചേരിയിലുമുണ്ട്. അല്ലാതെ തിന്മകൾ മാത്രമുള്ള ഒരിടമല്ല ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞു വെക്കുകയാണ് എഴുത്തുകാരി. അക്കാലത്ത് ചെങ്കൽച്ചൂള മറ്റൊരാളുടെ കീഴിലായിരുന്നു. SK രാജൻ എന്ന ദാദയുടെ കീഴിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ദാദ. ദാദയുടെ കൂടെ ഒരാൾക്കൂട്ടം തന്നെ ഉണ്ടാകും. അവർ മദ്യപിക്കുകയും ബഹളം വെക്കുകയും ചെയ്താലും യാതൊരു നെറികേടും കാണിക്കില്ല. ചെങ്കൽച്ചൂളയുടെ പുതിയ പേരാണ് രാജാജിനഗർ. എന്നാൽ ഒരു പേരുമാറ്റത്തിലൂടെ ഒരു ചരിത്രത്തെ തുടച്ചുമാറ്റാനാവില്ലെന്ന് ഇവിടുത്തുകാർക്കറിയാം. ഇവർക്ക് ചെങ്കൽച്ചൂള നൽകുന്ന ഊർജം മറ്റൊരു പേരിലും മറ്റൊരിടത്തും ലഭിക്കില്ല. ചെങ്കൽച്ചൂള സമൂഹത്തിന്റെ ഒരു മിനിയേച്ചർ തന്നെയാണെന്ന് പറയാം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികളും സാമ്പവരും വേടരും നായരും നാടാരും ബ്രാഹ്മണരും ഒക്കെ അടങ്ങുന്ന വലിയൊരു ജനസമൂഹമാണിവർ.

ഈ ചേരിയിലെ മനുഷ്യർ ജാതിയുടെ വേർതിരിവുകളൊന്നും അറിയാതെ വളർന്നു വരുന്നവരാണ്. പുറത്തൊരടി നടന്നാൽ അത് വെറുമൊരു വഴക്കോ അടിയോ മാത്രമാണ്. ചേരിക്കുള്ളിൽ അടി നടന്നാൽ അത് ഗുണ്ടായിസം. ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങൾക്കും ഞങ്ങളുടേതായ ദേഷ്യവും വെറുപ്പും എന്നുവേണ്ട എല്ലാതരം വികാരങ്ങളുമുണ്ട്. ഞങ്ങൾക്കു മാത്രം പറഞ്ഞതാണോ മദ്യം? ഞങ്ങൾക്കു മാത്രം പറഞ്ഞതാണോ ഗുണ്ടായിസം? ക്രിമിനലുകളെയും പ്രതികളെയും നിർമ്മിക്കുന്ന ഫാക്ടറികളല്ല ചെങ്കൽച്ചൂള. സമൂഹത്തെപ്പോലെ തന്നെ നന്മയും തിന്മയും അരക്ഷിതാവസ്ഥയും ഈ ചേരിക്കുമുണ്ട്. ചേരിയിലെ മക്കളെ കോളനിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ക്ലാസ് മുറികളിൽ പിറകു ബെഞ്ചിലാണ് തങ്ങളിരിക്കേണ്ടതെന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കും. അവൻ കോളനി ചെറുക്കനാണ്, അവന്റെ കൂടെ കൂട്ടുകൂടേണ്ട എന്ന സാമൂഹ്യ ബോധം സൃഷ്ടിക്കാൻ അധ്യാപകരും മുന്നിലുണ്ട്. വൈകാരികതയ്ക്കും അപ്പുറം രോഷത്തിന്റെ മൂർച്ച ധനുജകുമാരിയുടെ വാക്കുകളിൽ കാണാം. ധനുജകുമാരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ചെറുപ്പത്തിലെ വിവാഹിതയാവുന്നു, രണ്ടു കുട്ടികളുടെ അമ്മയാകുന്നു, ഭർത്താവിന്റെ മദ്യപാനം, ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, ചേരിയിൽ ജീവിക്കേണ്ടി വന്നതിന്റെ അനുഭവങ്ങൾ, അവഹേളനങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കുന്നു. ഇടയ്ക്ക് തളർന്നു പോകുന്നുണ്ടെങ്കിലും വീണ്ടും കരുത്തോടെ ജീവിതത്തെ നേരിടുന്നു. ഭർത്താവിന്റെ മദ്യപാനം അവർ മാറ്റിയെടുത്ത് അയാൾക്കുള്ളിലെ ചെണ്ട കലാകാരനെ പുനർജീവിപ്പിക്കുന്നുണ്ട്. ജെ കെ സതീഷ് എന്ന ആ കലാകാരൻ തിരുവനന്തപുരം വിജയ ടി ഹാളിൽ വെച്ച് തുടർച്ചയായി 48 മണിക്കൂർ ചെണ്ട കൊട്ടി റെക്കോർഡ് നേടിയ വാർത്ത അന്നൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. കലാകാരന്മാരായ രണ്ടു മക്കൾ നിധീഷും സുധീഷും, ധനുജകുമാരിയുടെ മൂത്ത മകൻ കേരള കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോയ ആളാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടു മാത്രം നിരവധി മോശം അനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ട്. കലയിലും ജാതി വിവേചനമുണ്ടെന്ന് അന്നവന് മനസ്സിലായി. പറയനായ നിനക്ക് ഇവിടെ പഠിക്കാൻ അധികാരമില്ലെന്ന് മുഖത്തു നോക്കി അധ്യാപകൻ പറഞ്ഞപ്പോൾ അവനത് സഹിക്കാനായില്ല. കേരള കലാമണ്ഡലത്തിൽ നിന്നും അവൻ തന്റെ 13-ാമത്തെ വയസ്സിൽ അവിടെയുള്ള ജാതീയമായ വിവേചനങ്ങളും അക്രമണങ്ങളും സഹിക്കാനാവാതെ ഇറങ്ങിയോടി. ഇനിയും ഇവിടെ തുടർന്നാൽ തന്റെ കൈ അടിച്ചൊടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ അധ്യാപകൻ ദ്രോണാചാര്യരാണെന്ന് തിരിച്ചറിയുകയും പുതിയ കാലത്ത് മറ്റൊരു ഏകലവ്യനുണ്ടാകരുത് എന്ന് അവൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതൊക്കെ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിലോ അല്ല, 21-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണം. ജാതീയത തുടച്ചുമാറ്റിയെന്ന് അഭിമാനം കൊള്ളുന്ന ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ള മലയാളി സമൂഹത്തിൽ പോലും ജാതി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കലാലയങ്ങൾ പോലും ജാതീയതയുടെ ജീർണതയും പേറി നടക്കുകയാണ്. അന്ന് കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയോടിയ നിധീഷ് പിന്നീട് AR റഹ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. ധാരാളം ഇവന്റുകൾ, ധാരാളം പ്രശസ്തി ഒക്കെ അവനെ തേടി വന്നു. കലാമണ്ഡലം നിധീഷ് എന്നറിയപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഊർജം അവന് ലഭിച്ചത് ഇപ്പോൾ ചെങ്കൽച്ചൂള നിധീഷ് എന്നറിയപ്പെടുന്നതിലാണ്. ഒരുപാട് കഴിവുള്ളവർ ഇന്നും ചെങ്കൽച്ചൂളയിലുണ്ട്. പല സിനിമകളിലെ പാട്ടുകളെ, രംഗങ്ങളെ കലാപരമായി റീക്രിയേറ്റ് ചെയ്ത പ്രതിഭകളാണവർ. സ്പോർട്സിന്റെ മേഖലയിലും കലോത്സവ വേദികളിലും പ്രതിഭ തെളിയിച്ചവരുണ്ട്. അവരെയൊന്നും ഇതുവരെ അംഗീകരിക്കാത്ത സമൂഹത്തിനോടാണ് ധനുജകുമാരിക്ക് പറയാനുള്ളത്. ചെങ്കൽച്ചൂളയുടെ ശബ്ദമായി അവൾ മാറുകയാണ്. അവരുടെ അനുഭവങ്ങൾ അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കോളനിക്കാർക്കെതിരായുള്ള സാമൂഹ്യ അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് ചെങ്കൽച്ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകം. പോരാട്ടത്തിനുമപ്പുറം ധനുജയുടെ ജീവിതം അതിജീവനത്തിന്റെ നേർചിത്രമാണ്. ആ ചിത്രം മായ്ക്കപ്പെടേണ്ടതല്ല എന്ന് തീരുമാനിച്ചതും കാലത്തിന്റെ ഒരു നിയോഗമാണ്. തന്റെ വഴിയിലൂടെ മാത്രം ഒതുങ്ങി നടന്നവൾ, തങ്ങളുടെ കൂരകളിൽ അടുപ്പിനു ചുറ്റും പുകഞ്ഞു വേവുന്ന ജീവിതങ്ങൾക്കും അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നറിഞ്ഞവൾ, ആ ലോകത്തിനോട് വിളിച്ചു പറയാൻ തനിക്കുമുണ്ട് ഒരുപാട് എന്ന് തിരിച്ചറിഞ്ഞവൾ, ചെങ്കൽച്ചൂളയിലാണെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ പോലും വരാൻ മടിക്കുന്ന പൊതുബോധത്തിന്റെ ചിന്താഗതിയെ അവൾ തിരിച്ചറിഞ്ഞു. തന്റെ പുസ്തകം വലിയൊരു വിപ്ലവമൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നറിയാമെങ്കിലും കോളനിക്കാരെ മനുഷ്യരായി പരിഗണിക്കാനും സ്ത്രീകളോടും കുട്ടികളോടും നീതിയോടെ പെരുമാറാനും പറ്റുന്ന ഒരു സമൂഹത്തെ അവർ സ്വപ്നം കാണുന്നുണ്ട്. കോളനിയുടെ അവസ്ഥ പരിതാപകരമാണ്. 40 വർഷം വരെയായി കെട്ടിടം വെച്ചിട്ട് അതൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സർക്കാർ വെച്ചുകൊടുത്ത വീട്, സ്വന്തമായി ഭൂമിയും പട്ടയവും പ്രമാണവുമില്ല. എന്നാൽ വോട്ടർ ID എല്ലാവർക്കും സ്വന്തമായുണ്ട്. ഓരോ ഭരണകൂടവും ഇവരെ കണ്ടിട്ടും കാണാതെ പോകുന്നു. ഇതൊരു പട്ടികജാതി കോളനിയാണെന്ന് പോലും പറയാൻ പറ്റില്ല. അട്ടപ്പാടിയിൽ പട്ടിണി മാത്രമേയുള്ളൂ. ഇവിടെ ഉള്ളതുപോലും വെച്ച് തിന്നാൻ ഒക്കില്ല. തിരുവനന്തപുരം നഗരത്തിന്റെ വിഴുപ്പുകളും മാലിന്യങ്ങളും ഇവിടേക്ക് ഒഴുക്കിവിടുന്നു. കോളനിയിലുള്ളവർ മറ്റുള്ളവരുടെ വിഴുപ്പകറ്റാൻ പോകുന്നു. പക്ഷേ കോളനിയുടെ വിഴുപ്പകറ്റാൻ ആളില്ല. ഇവിടെ കിടക്കുന്ന

0: ുന്നവർ മനുഷ്യരല്ല, അല്ലെങ്കിൽ മനുഷ്യരായി അവരെ പരിഗണിക്കുന്നുമില്ല. ഇതെല്ലാം കണ്ട് സഹികെട്ട് കോളനിക്കാർ ഇവിടം വിട്ടുപോകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. ചെങ്കൽച്ചൂള ഒറ്റക്കെട്ടാണ്. ധനജകുമാരിക്ക് ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. കോളനിയുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കണം. മനുഷ്യരായി തങ്ങൾക്കെവിടെയും കടന്നു ചെല്ലാനാവണം. മാറ്റങ്ങളുടെ ചെങ്കൽച്ചൂളയെ സ്വപ്നം കാണാൻ വളർന്നുവരുന്ന തലമുറയ്ക്ക് വായനയുടെ, കലയുടെ, സാങ്കേതിക വിദ്യയുടെ ചരിത്രബോധമുണ്ടാക്കുന്ന സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാകണം. ചെങ്കൽച്ചൂളയിലെ എന്റെ ജീവിതം എന്നത് ഒരു കാലത്തിന്റെ, ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. ധനജകുമാരി എസ് എന്ന എഴുത്തുകാരി വലിയൊരു രാഷ്ട്രീയ ദൌത്യം തന്നെയാണ് ഈ പുസ്തകത്തിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. ജാതീയത ഇന്നും നിലനിൽക്കുന്ന കേരളത്തിൽ ഒരു കീഴ്ജാതിക്കാരി എഴുതിയ പുസ്തകം വരേണ്യവർഗം ഉൾപ്പെടെയുള്ള വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പഠന വിഷയമായി മാറിയതും ഒരു ചരിത്ര നിയോഗം തന്നെയാണ്. അതുകൊണ്ടുതന്നെ നഗരനിർമ്മിതിയുടെ ചരിത്രമുറങ്ങുന്ന ചെങ്കൽച്ചൂളയിൽ മാറ്റത്തിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്.
1: എസ് ധനുജകുമാരി എഴുതിയ ചെങ്കൽച്ചൂളയിലെ എന്റെ ജീവിതം എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് മീര കൊയ്യോട്.
2: വായനയുടെ വാതായനങ്ങൾ

0: Hello friends, welcome to Good English.
1: ചിലർക്ക് എല്ലാ കാര്യങ്ങളും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഓർമ്മയുണ്ടാകും. ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും, എന്നാൽ പോലും അവർ മറ്റുള്ളവരെ അത് നിരന്തരം ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഓർത്തു വയ്ക്കുക, ഓർമ്മിക്കുക, റിമെമ്പർ, RE MEMBER, റിമെമ്പർ, ഓർമ്മിക്കുക, ഓർക്കുക, ഓർത്തു വയ്ക്കുക. Do you remember those good old days when we had nothing to worry about? നമ്മളെ അലട്ടുന്ന യാതൊന്നും ഇല്ലാതിരുന്ന ആ പഴയ നല്ല കാലം നിനക്ക് ഓർമ്മയുണ്ടോ? Do you remember those good old days when we had nothing to worry about? If you cannot remember, write down everything in a notebook. ഓർത്തു വയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. If you cannot remember, write down everything in a notebook. Even after all these years, she still remembers my face. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവൾ ഇപ്പോഴും എന്റെ മുഖം ഓർക്കുന്നു. Even after all these years, she still remembers my face. Many of us have this habit of remembering everything that's irrelevant and nothing that's relevant.
2: അനാവശ്യ കാര്യങ്ങൾ എല്ലാം ഓർമ്മിക്കുകയും ആവശ്യമായവ ഒന്നും ഓർക്കാതിരിക്കുകയും ചെയ്യുന്ന ശീലം നമ്മളിൽ ഏറെ പേർക്കും ഉണ്ട്.
1: Many of us have this habit of remembering everything that's irrelevant and nothing that's relevant.
2: അടുത്ത പദം ഓർമ്മിപ്പിക്കുക, റിമൈൻഡ്, RE MIND, റിമൈൻഡ്, ഓർമ്മിപ്പിക്കുക. ഓർമ്മിപ്പിക്കുക എന്നത് സാധാരണയായി നമ്മൾ മറ്റൊരാളോട് ചെയ്യുന്നതാണ്. പക്ഷേ ചില അവസരങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെയും ഓർമ്മിപ്പിക്കാറുണ്ട്.
1: ഐ റിമൈൻഡഡ് മൈസെൽഫ് ടു വെയർ മൈ സ്പെക്ടിക്കിൾസ്. എന്റെ കണ്ണട ധരിക്കാൻ ഞാൻ എന്നെ ഓർമ്മിപ്പിച്ചു. ഐ റിമൈൻഡഡ് മൈസെൽഫ് ടു വെയർ മൈ സ്പെക്ടിക്കിൾസ്.
2: Do remind me lest I forget. എന്നെ ഓർമ്മിപ്പിക്കുക അഥവാ ഞാൻ മറന്നുപോയാലോ.
1: Do remind me lest I forget.
2: Throughout the conversation, my mother kept on reminding me of the things I should do when I reach home.
1: സംഭാഷണത്തിലുടനീളം വീട്ടിലെത്തുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്റെ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു.
2: Throughout the conversation, my mother kept on reminding me of the things I should do when I reach home.
1: How many times should I remind you to comb your hair? Can't you remember at least once?
2: എത്ര പ്രാവശ്യം മുടി ചീകി വെക്കാൻ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണം? ഒരിക്കലെങ്കിലും നിനക്ക് ഓർമ്മിച്ചുകൂടെ?
1: How many times should I remind you to comb your hair? Can't you remember at least once?
2: സുഹൃത്തുക്കളെ, പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ഭാഷയിൽ സംസാരിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും ഉപയോഗപ്പെടുത്താൻ ഓർമ്മിക്കുക.
1: Friends, before I sign off, let me remind you, do remember to speak in English whenever you get an opportunity.

0: അല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:95:78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 1:23 1:66:10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 2 1:66:05 ഏറനാട് എക്സ്പ്രസ് 5 1:65:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 11:22 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് ടെർമിനസ് മുംബൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 10 വൈകിയോടുന്നു.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
6: 100% പ്ലേസ്മെന്റ്.
5: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
6: ഫോൺ 8075-680-412.
7: 30 crore ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
10: ഫോണും കഴിഞ്ഞു, ഇപ്പോഴും കിച്ചൺ അപ്ഗ്രേഡ് ചെയ്തില്ലേ?
11: എന്നാൽ അതിന് പറ്റിയ സമയമാണ് മൈജിയിൽ. ഇപ്പോഴും മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു.
10: കിച്ചൺ അപ്ലയൻസസുകൾ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം മൈജിയിൽ നിന്ന്.
11: ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫീച്ചർ ഷോറൂം സന്ദർശിക്കൂ.
9: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-582.
10: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
10: 42nd കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്. ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
11: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
10: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
11: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
10: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ ഡൽഹിയിലെ.
13: നമസ്കാർ, ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ സർ ഫിറോസി. प्रधानमंत्री नरेंद्र मोदी ने भारत फ्रांस रणनीतिक साझेदारी को दीर्घकालिक सांस्कृतिक और राजनीतिक संबंधों की मजबूत नींव पर आधारित होने के कारण खास बताया. दिल्ली की मुख्यमंत्री रेखा गुप्ता ने सत्य निकेतन में इमारत ढहने की घटना की न्यायिक जांच के आदेश दिए. इमारत के मालिक के खिलाफ प्राथमिकी दर्ज. इसरो ने कहा, अंतरिक्ष क्षेत्र में सुधारों का उद्देश्य एक व्यापक, मजबूत और वैश्विक स्तर पर प्रतिस्पर्धी भारतीय अंतरिक्ष पारिस्थितिकी तंत्र बनाना, इसे निजीकरण के बजाय पारिस्थितिकी तंत्र के विस्तार और क्षमता वृद्धि के रूप में देखा जाना चाहिए. केंद्रीय गृह मंत्री अमित शाह गोवा के पणजी में आज पश्चिमी क्षेत्रीय परिषद की 28वीं बैठक की अध्यक्षता करेंगे. ओपेक प्लस समूह ने अक्टूबर के लिए तेल उत्पादन लक्ष्य को अपरिवर्तित रखने का फैसला किया और भारत ने ताशकंद में बांग्लादेश को 3-0 से हराकर 20 वर्ष बाद AFC Under-20 फुटबॉल एशिया कप के लिए क्वालिफाई किया. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने कहा है कि पिछले कुछ वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों पर पहुंचे हैं. उन्होंने कहा कि राष्ट्रपति मैक्रों के साथ मिलकर दोनों देश एक विशेष वैश्विक रणनीतिक साझेदारी का निर्माण कर रहे हैं. फ्रांस के पेरिस में स्वामी नारायण मंदिर के उद्घाटन के दौरान वीडियो कॉन्फ्रेंसिंग के माध्यम से श्री मोदी ने कहा कि भारत फ्रांस रणनीतिक साझेदारी विशेष है क्योंकि ये दीर्घकालिक सांस्कृतिक और राजनीतिक संबंधों की मजबूत नींव पर टिकी है।
14: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं। मेरे मित्र

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ദൈനംദിന കാര്യങ്ങൾ ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: സംവിധായകൻ ഗിരീഷ് എ ഡി പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: സുബ്ഹി റോഷൻ കോ.

ഡോക്ടർ രാധിക ചോപ്ര ആലപിച്ച ഗസലുകളാണ് സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിയിലെത്തി. യോഗത്തിനുശേഷം അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഇന്ന് മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. KSFE വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് പലിശ ഇളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതിക്ക് ഇന്ന് തുടക്കം. 2025 മാർച്ച് 31 മുൻപ് കുടിശ്ശികയായ അക്കൌണ്ടുകൾക്കാണ് ഇളവ്. സംസ്ഥാനത്ത് നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചർമ്മരോഗ വിഭാഗം മേധാവി ഡോക്ടർ ENഅബ്ദുൾ ലത്തീഫിന് സൈക്കോ ഡെർമറ്റോളജി അസോസിയേഷന്റെ ദേശീയ പുരസ്കാരം. കൊൽക്കത്തയിലെ സമ്മേളനത്തിൽ അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി. ഇടുക്കി ഇരുമ്പുപാലത്ത് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേർ വനംവകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിടിയിൽ. അടിമാലി മച്ചിപ്ലാവ് സ്വദേശികളായ ബ്രിജിത്ത്, സുനീഷ് എന്നിവരാണ് പിടിയിലായത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. യേശുദാസും S ജാനകിയും പാടിയത് ചിത്രം അനുപല്ലവി. ബിച്ചു തിരുമലയുടെ വരികൾ KJ ജോയിയുടെ സംഗീതം.

0: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
0: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഇനി സേതുബന്ധനം എന്ന പടത്തിലെ ഗാനം യേശുദാസും മാധുരിയും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ഇൻഡോർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് R.K. ശേഖർ ഈണം നൽകി. P. സുശീല പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം പട്ടാഭിഷേകം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: യേശുദാസ് പാടിയത് ചിത്രം ചിത്രശലഭം. യൂസഫലി കേച്ചേരിയുടെ രചന. പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: ഒരറിയിപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ നടുവേദന കാരണങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ഷിത തോമസ് മറുപടി പറയുന്നു. വിളിക്കാം 0497295607 എന്ന നമ്പറിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ 9495991015 0497295607.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
4: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
4: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
0: ഇലഞ്ഞി പൂക്കൾ ഈ പടത്തിലെ ഗാനം, പാടിയത് ചിത്ര. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം കണ്ണൂർ രാജൻ.

కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ చేయാനുള്ള మెసేజ్ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്ക്

0: ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ആവണിക്കുന്നിലെ കിന്നരിപ്പൂക്കൾ. ONB രചന ഔസി പച്ചന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ചിത്രം പടയണി, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, എ ടി ഉമ്മർ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
4: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
4: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
0: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: ശങ്കർ ഗണേശിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കാലം. ഗാനരചന ബിച്ചു തിരുമല.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ഒരു ഗാനം, പാടിയത് യേശുദാസ്, ചിത്രം സൂസി.

എഫ്എം പ്രധാന വാർത്തകൾ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിന് 3 വർഷത്തെ കർമ്മ പദ്ധതി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. രഹസ്യാന്വേഷണം ശക്തിപ്പെടുത്തൽ, പ്രവർത്തനാധിഷ്ഠിത നിയമ നടപടി, ലഹരിമരുന്നുകളുടെ നിയന്ത്രണം, ദോഷഫലങ്ങൾ കുറയ്ക്കൽ, കാര്യക്ഷമതാ വർധന, വിവിധ ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവയ്ക്കാണ് കർമ്മ പദ്ധതിയിൽ ഊന്നൽ നൽകുന്നത്. ഡൽഹിയിലെ 4 നിലകളധികം വരുന്ന എല്ലാ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തിരമായി സീൽ ചെയ്യുമെന്ന് ഡൽഹി മേയർ പ്രവേശ് വാഹി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്ന് ഉടൻ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി. വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. ഛായാഗ്രാഹകൻ ആലപ്പുഴ പൂന്തോപ്പ് വാർഡ് തൈപ്പറമ്പ് വീട്ടിൽ ടി എൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2 വീട്ടുവളപ്പിൽ. വിങ്സ് കേരള ഏർപ്പെടുത്തിയ കെ സരസ്വതിയമ്മ പുരസ്കാരം ഡോ സുനീത ടി വിക്ക്. തന്റേടം എന്ന പുസ്തകത്തിനാണ് അവാർഡ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. എഫ്എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ കൂടുതലായാണ് കാണപ്പെടുന്നത്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര വിഭാഗം പ്രൊഫസറും സ്ത്രീരോഗ വിദഗ്ധയുമായ ഡോക്ടർ ആശ. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്?
2: വന്ധ്യത എന്ന് പറയുന്നത് ഒരു ദമ്പതിമാരുടെ ഒരു കണ്ടീഷനാണ്. അതിൽ സ്ത്രീവന്ധ്യത വരാം, പുരുഷ വന്ധ്യതയും വരാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ഫാക്ടറായിട്ട് വരാം. ഇനി ചിലരിലാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകില്ല, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അപ്പൊ നമുക്കറിയാം, ഗർഭധാരണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തകരാറുകൾ വന്ധ്യത്തിലോട്ട് നയിക്കാം. നമുക്കറിയാം, ഇന്ന് ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമോ പിറ്റ്യൂറ്ററി ഒവേറിയൻ ആക്സിസ് ആണ്. ഇതിന്റെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം അണ്ഡവിസർജനം നടത്തുന്നതിന് അത്യാവശ്യമാണ്. ഇവയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അത് ഹൈപ്പോതലാമസിലാവാം, അല്ലെങ്കിൽ പിറ്റ്യൂറ്ററിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തുകളാവാം, ഓവറിയിൽ റിലേറ്റഡ് ആയിട്ട് ഓവുലേഷൻ നടക്കാതെ വരാം, അല്ലെങ്കിൽ ഓവറിയിലെ തന്നെ ഫോളിക്കിൾ റപ്ചർ ആവാതെ വരാം, ഇനി ഫലോപ്യൻ ട്യൂബിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, ഗർഭാശയത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാം, അണുബാധകൾ, ഇങ്ങനെയുള്ളവയെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കാം. ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന വന്ധ്യതയ്ക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് PCOD മൂലമുള്ള അനോവുലേഷൻ, അതുകൊണ്ട് വരുന്ന വന്ധ്യതയാണ്. കൂടാതെ എൻഡോമെട്രോസിസും ഇന്ന് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നുണ്ട്.
1: മാഡം, ഈ ഹോർമോൺ വ്യതിയാനം എത്രത്തോളം സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്? ഇത് നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുക, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: സ്ത്രീകളുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഹോർമോണുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുണ്ടാവുന്ന ഹോർമോണുകളാണ്. ഇവയിലുള്ള പ്രശ്നം

0: പ്രശ്നങ്ങൾ, പിറ്റുവിറ്ററിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളോ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഹോർമോൺ വ്യതിയാനത്തിന്റെ ഒരു ആദ്യ ഘടകമായിട്ട് പറയാൻ പറ്റും. അടുത്തതായി നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡാണ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയവയെല്ലാം നമുക്ക് ഓവുലേഷനെ ബാധിച്ചിട്ട് അങ്ങനെ അത് വന്ധ്യതയിലേക്ക് പോകാം. ഇനി ഓവറിയിൽ തന്നെയുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസോർഡർ എന്ന് പറയും. ഇത് പലപ്പോഴും അനോവുലേഷൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുമൂലം പല ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഉദാഹരണമായി നമ്മുടെ ശരീരത്തിലെ മെയിൽ ഹോർമോൺ കൂടുതലായി വരാം. പിസിഒഡിയുള്ള ആളുകളിൽ അതിനാൽ തന്നെ അമിതവണ്ണവും മുഖരോമ വളർച്ചയും വന്ധ്യതയും സർവ്വസാധാരണമായി കണ്ടുവരാറുണ്ട്. ആയുർവേദ ശാസ്ത്രപ്രകാരം ഇവയെ നമ്മുടെ ട്രീറ്റ്മെന്റിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതായത് ശോധന ചികിത്സ എന്നും ശമന ചികിത്സ എന്നും. ഇതിൽ ഓരോ വ്യക്തിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ ആദ്യത്തെ ഘട്ടമായി അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. അമിതവണ്ണം മൂലം ഇവർക്ക് ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കാതെ ഇരിക്കാം. അതിനാൽ തന്നെ അമിതവണ്ണത്തിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. അതിനുശേഷം നമുക്ക് ഔഷധയുക്തമായ ഘൃതങ്ങളും തൈലങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാറുണ്ട്. ഇതിനുശേഷം ശരീരശുദ്ധി വരുത്തുന്നു. പിന്നീട് രോഗശമനത്തിനായിട്ട് അവരുടെ രോഗപ്രകൃതിക്കും അല്ലെങ്കിൽ ശരീര പരീക്ഷയൊക്കെ നടത്തി അതിനുശേഷം ഔഷധങ്ങൾ സെലക്ട് ചെയ്ത് നിശ്ചിത കാലം ഇവ നൽകാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഇൻട്രാവജൈനലായിട്ട് ചെയ്യുന്ന ചില ചികിത്സകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇവയുടെയൊക്കെ ഫലമായി രോഗശമനം ഉണ്ടാകുന്നു. ഇനി അടുത്ത ഘട്ടമായി ദമ്പതിമാരെ ഗർഭധാരണ പൂർവ്വ പരിചരണത്തിന് വിധേയമാകുന്നു. ഇനി ഗർഭം ധരിച്ചു കഴിഞ്ഞാലോ ഗർഭം വേണ്ട രീതിയിൽ ഗർഭാശയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനും ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യവാനായ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ജനനം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടുള്ള ഔഷധങ്ങളും നൽകാറുണ്ട്. അതായത് കേവലം ഗർഭധാരണം മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു ശിശുവിന്റെ ജനനം കൂടിയാണ് ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾ ഊന്നൽ നൽകുന്നത്.
1: മാഡം, അതുപോലെ തന്നെ സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു വന്ധ്യതാ പ്രശ്നമാണല്ലോ ഫൈബ്രോയിഡ്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ന് ജീവിതശൈലിയിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം അല്ലേ വളരെ കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ മാംസാഹാരത്തിന്റെ അമിത ഉപയോഗം, വ്യായാമമില്ലായ്മ ഇവയെല്ലാം കണ്ടുവരുന്നുണ്ട്. ഗർഭാശയത്തിൽ കണ്ടുവരുന്ന ഒരു അർബുദകാരിയല്ലാത്ത മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ചിലരിൽ അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാക്കാറുണ്ട്. മറ്റു ചിലരിൽ അമിതമായ വേദന, ആർത്തവത്തോടനുബന്ധിച്ച് അമിത വേദന ഉണ്ടാക്കാറുണ്ട്. ഇനി ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നവരിലാണെങ്കിൽ ഫൈബ്രോയിഡിന്റെ പൊസിഷൻ അനുസരിച്ച് അത് ചിലപ്പോൾ ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കാം. ഇനി ഗർഭം ധരിച്ചാൽ തന്നെ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഇതിപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു അബോർഷനിലോട്ട് നയിക്കാം. ഫൈബ്രോയിഡിന്റെ ട്രീറ്റ്മെന്റ് എപ്പോഴും നമുക്ക് മാംസാഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നന്നായി വ്യായാമം ചെയ്യുക, അതേപോലെ തന്നെ ആർത്തവ ചര്യകൾ വേണ്ട രീതിയിൽ ശീലിക്കുക, ഇവയോടൊപ്പം ശരിക്കുള്ള ഔഷധ സേവയും വളരെ കുറച്ച് ദീർഘനാളത്തെ ഔഷധ സേവയും ആവശ്യമായി വരാം. ഇനി വലിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ, അതായത് 5 സെന്റിമീറ്ററിലൊക്കെ കൂടുതലുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ, ഈ ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്ടമി പോലുള്ള സർജറികളിൽ വേണ്ടി വന്നേക്കാം. മയോമെക്ടമി ചെയ്ത ആൾക്കാരിൽ പോരും പിന്നീട് ഒരു പ്രീകൺസെപ്ഷണൽ കെയർ ആയുർവേദ രീതിയിൽ എടുക്കുന്നതിന് അവർക്ക് പെട്ടെന്ന് ഗർഭം ധരിക്കാൻ സഹായകമാകും.
1: മാഡം, ഈ സ്ത്രീകളിലെ അമിതവണ്ണം എത്രത്തോളം വന്ധ്യതയ്ക്ക് കാരണമാകും എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: അമിതവണ്ണം മൂലമുള്ള ഹോർമോൺ തകരാറുകൾ ഓവുലേഷനെ പ്രതികൂലമായി ബാധിക്കാം. ഇനി അവര് ഗർഭം ധരിച്ചാലാകട്ടെ, ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അവരുടെ ഹോർമോൺ ലെവലുകളിലെല്ലാം വേരിയേഷൻ കാണാം. അതിനാൽ തന്നെ ഓവുലേഷൻ വേണ്ട രീതിയിൽ നടക്കണമെങ്കിൽ നമ്മളൊരു ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അമിതവണ്ണമുള്ളവർ തന്നെ അവരുടെ വെയിറ്റ് 5 മുതൽ 10% വരെ കുറച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം അമിതവണ്ണത്തിനായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ, അതായത് ഉദ്വർത്തനം പോലുള്ള പല ചികിത്സകളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. തൈല പാനം, ഉദ്വർത്തനം, അതുപോലെ തന്നെ രൂക്ഷമായിട്ട് ചെയ്യുന്ന ലേഖന വസ്തികൾ, രൂക്ഷ വസ്തികൾ ഇവയെല്ലാം വളരെയധികം ഇഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതോടൊപ്പം

0: ഒപ്പം തന്നെ അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വ്യായാമം, അത് 20 മിനിറ്റെങ്കിലും നല്ല രീതിയിലുള്ള വ്യായാമം ചെയ്യേണ്ടതാണ്. ആഹാരത്തിലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ ഇടവേളകൾ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കുകയും അമിതമായ മധുരാഹാരങ്ങളും മാംസാഹാരങ്ങളും ഒഴിവാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഗർഭധാരണത്തിനായി തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ആയുർവേദ ശാസ്ത്രപ്രകാരം എപ്പോഴും ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. അതിനുവേണ്ടി ദമ്പതിമാരെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പല ക്രിയാക്രമങ്ങളും ആയുർവേദ ശാസ്ത്രത്തിൽ ലഭ്യമാണ്. ഗർഭധാരണം എന്ന് പറയുന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ഒരുമിച്ചുള്ള ഒരു കർത്തവ്യമാണല്ലോ. അതിനാൽ തന്നെ ദമ്പതിമാരെ രണ്ടുപേരും ഇതിന് വിധേയരാകേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർ ആർത്തവ ക്രമക്കേടുകൾ ആദ്യമേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതശൈലിയിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് ഓവുലേഷനൊക്കെ പ്രോപ്പറായി നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യാം. ആയുർവേദ പ്രകാരമുള്ള ഒരു പ്രീകൺസെപ്ഷണൽ കെയർ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രീകൺസെപ്ഷണൽ കെയർ വഴി ഒരു ശരീരശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം അവർക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാലും ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഔഷധങ്ങളും അതുപോലെ ഗർഭത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഔഷധങ്ങളും ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പല രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവാം. എക്സാമ്പിളായിട്ട് എപ്പിലെപ്സിയോ അങ്ങനെയൊക്കെ ഉള്ളവർ വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. അതായത് ഗർഭത്തിനെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിലുള്ള ഔഷധങ്ങളിലോട്ട് അവർ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോർമോണുകൾ, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായി എടുക്കണം. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ കൺട്രോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഓവറായിട്ട് റേഡിയേഷൻ, കെമിക്കൽസ് ഇവയുമായിട്ടുള്ള എക്സ്പോഷർ പാടില്ല. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളും ആദ്യ മാസങ്ങളിൽ വളരെ അപകടകാരിയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരിയായ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക. ദമ്പതിമാർ തമ്മിലുള്ള മാനസിക ഐക്യം കീപ്പ് ചെയ്യുക. ഇവയെല്ലാം ഒരു നല്ല രീതിയിലുള്ള ഒരു ഗർഭധാരണത്തിന് അവരെ ഹെൽപ്പ് ചെയ്യും.
1: മാഡം, വന്ധ്യതാ പ്രശ്ന പരിഹാരത്തിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഒരു ഗർഭം ധരിക്കണമെങ്കിൽ പല ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള, ഒരു ലേഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കണം. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, ഈ ഓവത്തിന് ഫലോപ്യൻ ട്യൂബ് വഴി പിക്കപ്പ്, അതുപോലെ തന്നെ സ്പേർമിനെയും, അത് ഫലോപ്യൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. അതുപോലെ അത് പ്രോപ്പറായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കണം. ഇംപ്ലാന്റേഷൻ നടന്നാൽ മാത്രമല്ല പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടണം. അതിനുള്ള സാഹചര്യങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുക്കിയാൽ മാത്രമേ ഒരു ഗർഭം ശരിയായ രീതിയിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്? ശരീരത്തിൽ ചില ചേഞ്ചസ് വരാം, അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. എങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ആർത്തവം വരുന്നവരിൽ നമുക്ക് മനസ്സിലാക്കാം ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളത്. അതിനുവേണ്ടി ഫോളിക്കുലർ സ്റ്റഡി പോലുള്ള പല പരിശോധനകളും ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു മുൻവിധിയോടുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഗർഭാശയത്തിലുണ്ടാകുന്ന അണുബാധകൾ, അത് വളരെ നിസ്സാരമായി കരുതരുത്. ആർത്തവ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ്. ഗർഭധാരണത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം എല്ലാവരിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പലർക്കും എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിവില്ല. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും അതിനോടൊപ്പം തന്നെ ദമ്പതിമാരുടെ ഒരു മാനസിക ഐക്യവും എല്ലാം ഇതിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട്.
1: മാഡം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് മാഡത്തിന് പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത്?
0: ശരിക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനമാണ് ആയുർവേദ ശാസ്ത്രം വന്ധ്യതാ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കേവലം ഗർഭധാരണം മാത്രമല്ല. അതിനാൽ തന്നെ വന്ധ്യതയിൽ ആയുർവേദത്തിന് ഫലപ്രദമായ പല ചികിത്സകളും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം ഗവേഷണാടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടും ഉള്ളവയാണ്. അതിനാൽ ദമ്പതിമാർ വന്ധ്യത അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ചികിത്സകൾ ആരംഭിക്കേണ്ടതാണ്. കാരണം വന്ധ്യതാ ചികിത്സയിൽ സ്ത്രീകളുടെ പ്രായവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രായം കഴിയുന്നതിനനുസരിച്ച് അവരുടെ ഫൊളിക്കുൽ റിസർവ് കുറയുകയും ഓവത്തിന്റെ ക്വാളിറ്റിയൊക്കെ ഇംപേർഡ് ആവുകയും ചെയ്യും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക, അതാണ് അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: സ്ത്രീകളുടെ വന്ധ്യതാ പ്രശ്നവും

0: പരിഹാരവും ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ആശയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
5: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശരണ്യ അനൂപ്. എണ്ണ ഉൽപാദനത്തിലെ ആഗോള അനിശ്ചിതത്വം ഒഴിവാക്കി ഒക്ടോബറിലെ ഉൽപാദന നയം മാറ്റമില്ലാതെ നിലനിർത്താൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് വെർച്വലായി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. സെപ്റ്റംബറിൽ 188,000 ബാരൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് ഒക്ടോബറിലും നയം തുടരാൻ തീരുമാനമെടുത്തത്. ദേശീയ താൽപര്യം വ്യക്തമാക്കി UAE കഴിഞ്ഞ മെയ് മാസം ഒപെക് സഖ്യത്തിൽ നിന്ന് രാജിവച്ചിരുന്നു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങളിൽ എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരീസിലെ സ്വാമിനാരായൺ ഹിന്ദു മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ചേർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യേക ആഗോള തന്ത്രപര പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, രാജ്യരക്ഷ മുതൽ ബഹിരാകാശ കാലാവസ്ഥാ പ്രവർത്തനങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും പുതിയ ഗതിവേഗത്തിലും ഊർജ്ജത്തിലും ഒരുമിച്ച് മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ടു രാജ്യങ്ങളും ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. 28th വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗം ഇന്ന് ഗോവയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധ്യക്ഷനാകും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാത്ര, നാഹർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെയും കേന്ദ്രങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരസ്പരം സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് കൌൺസിൽ ചേരുന്നത്. ഗോവയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ് കളർ അവാർഡും അമിത് ഷാ വിതരണം ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ മുതൽ 3 ദിവസം ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു.

സേനയുടെ ഉപരോധ രേഖയിൽ നിന്നാരംഭിച്ച് പേർഷ്യയുടെ ചില ഭാഗങ്ങളിലേക്ക് മേഖല വ്യാപിക്കുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മേജർ ജനറൽ

മൊഹസിൻ റസായി പറഞ്ഞു. ഇറാൻ ജലപാത അടച്ചശേഷം ഹോർമുസ് കടൽക്കിടുക്കിലൂടെ ഗതാഗതം കുത്തനെ കുറഞ്ഞുവെന്നും ഇറാനിലേക്ക് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന 7 മുതൽ 8 വരെ കപ്പലുകൾ മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂവെന്നും റസായി പറഞ്ഞു. ഇതിനു മുമ്പ് 100-ലധികം കപ്പലുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 6 ആയി. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനൊപ്പം കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും സംഭവസ്ഥലത്ത് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. NDRF, അഗ്നിശമന സേന, ഡൽഹി പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവരെ മുഴുവൻ നിയമ നടപടിക്ക് വിധേയരാക്കുമെന്നും നിയമത്തിലെ ഏറ്റവും കർശന വ്യവസ്ഥകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ 4 നിലകളിലധികം വരുന്ന എല്ലാ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തരമായി സീൽ ചെയ്യുമെന്ന് ഡൽഹി മേയർ പ്രവേശ് വാഹി അറിയിച്ചു. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അവരെ സർവീസിൽ നിന്ന് ഉടൻ പിരിച്ചുവിടുന്നതുൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സത്യനികേതനിൽ കെട്ടിടം തകർന്ന സംഭവത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. കെട്ടിടം തകർന്നുവീണ സംഭവത്തെ തുടർന്ന് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ശ്രീ വെങ്കടേശ്വര കോളേജിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സത്യനികേതൻ മേഖലയിലെ അതിഥി താമസ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലും സുരക്ഷിതത്വമില്ലായ്മ പരിഗണിച്ചും താൽക്കാലിക നടപടിയെന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്ലാസ് മുറികളിൽ താമസ സൌകര്യം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ഡൽഹി ആര്യഭട്ട കോളേജിലും ഇന്നത്തെ ക്ലാസുകൾ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക താമസ കേന്ദ്രമായി കോളേജ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദോഹയിൽ നിന്ന് എത്തിയ 2 യാത്രക്കാരിൽ നിന്ന് പുരാവസ്തുക്കളായ 134 വെള്ളി നാണയങ്ങളും സ്വർണ നാണയങ്ങളും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടി. 47.16 ലക്ഷം രൂപ മൂല്യം വരുന്ന 20 കിലോയിലധികം സ്വർണ വെള്ളി നാണയങ്ങളാണ് പിടിച്ചെടുത്തത്. KSFEയിൽ വായ്പാ കുടിശ്ശിക വരുത്തിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചു. പരമാവധി 60% വരെ പലിശ ഇളവ് ലഭിക്കുന്ന വിമുക്തി പദ്ധതി ഇന്ന് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. 3 മാസമാണ് പദ്ധതിയുടെ കാലാവധി. ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 2025 മാർച്ച് 31 മുൻപ് കുടിശ്ശികയായ അക്കൌണ്ടുകൾക്കാണ് പുതിയ ഇളവ്. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി VE അബ്ദുൾ ഗഫൂർ അല്പസമയത്തിനകം മലപ്പുറം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന ശക്തമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രതാ പ്രദേശവുമായ കേരളത്തിലെ ജനവാസ കാർഷിക മേഖലകൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 7-ാമത് കരട് വിജ്ഞാപനത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സമഗ്രമായ നിർദ്ദേശം സമയബന്ധിതമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10971 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം 83 കേസുകളിലായി 88 പേർ കൂടി അറസ്റ്റിലായതോടെ കേസുകളുടെ എണ്ണം 10153 ആയി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നലെ പോലീസ് 22 ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. 2 ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് തുടങ്ങും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട്ടാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. ചലച്ചിത്ര സംവിധായകൻ R. ശരത്ത്.

0: അന്തരിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 65 വയസ്സായിരുന്നു. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശരത്ത് ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശിയായ ശരത്ത്. AFC Under-20 ഏഷ്യാകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ത്യ യോഗ്യത നേടി. താഷ്കന്റിൽ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യയുടെ യോഗ്യതാ പ്രവേശം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടൂർണമെന്റിൽ യോഗ്യത നേടുന്നത്. 2006 ഇന്ത്യ അവസാനമായി AFC Under-20 ഏഷ്യൻ കപ്പിൽ കളിച്ചത്. അടുത്ത വർഷം മാർച്ച് 24 മുതൽ ഏപ്രിൽ 10 വരെ ചൈനയിലാണ് AFC Under-20 ഏഷ്യൻ കപ്പ്. പൊതുസേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിക്കുന്നതിനായി PP മുകുന്ദൻ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ PP മുകുന്ദൻ സേവാ പുരസ്കാരം അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി ഡയറക്ടർ ഡോ വി നാരായണന് നൽകും. അട്ടപ്പാടിയിൽ വർഷങ്ങളായി സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് നൽകിയ നേതൃത്വവും സമർപ്പണവും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. പ്രശസ്തിപത്രവും ഫലകവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 10 കോഴിക്കോട് നൽകും. വിങ്സ് കേരള ഏർപ്പെടുത്തിയ കെ സരസ്വതി അമ്മ പുരസ്കാരം ഡോക്ടർ സുനീത ടിവിക്ക്. തന്റേടം എന്ന പുസ്തകത്തിനാണ് അവാർഡ്. 30,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 12 തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ സമ്മാനിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആശാ ഭോസ്ലെ, SP ബാലസുബ്രഹ്മണ്യം എന്നിവർ പാടിയത് ചിത്രം 'സാഗർ'.

0: വാഷിംഗ് മെഷീന്റെ
1: കാര്യം
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്ത മതി. കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര
1: സമ്മാനങ്ങളാണ്.
0: 45 ദിവസത്തിനുള്ളിൽ കിട്ടും. മൈ ജിയോണ് മാസോണ് സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: അടുത്ത ഗാനം കിഷോർ കുമാർ, ലത മങ്കേഷ്കർ എന്നിവർ പാടിയത്, ചിത്രം ആന്ധി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഈ ഗാനത്തിൽ മുകേഷ്, ലത മങ്കേഷ്കർ എന്നിവർ, ചിത്രം മിലൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നിന്നുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: യേശുദാസും ഹേമലതയും ചിത്രം ചിച്ചോർ.

0: യഥാർത്ഥ സിനിമാസ്വാദകനാണ്.
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിലും തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
0: പുനഃപ്രക്ഷേപണം, വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: അടുത്ത ഗാനം ലത മങ്കേഷ്കർ, ശൈലേന്ദ്ര സിംഗ് എന്നിവർ, ചിത്രം ബോബി.

ഇന്ന് വൈകിട്ട് 6:30 ഹരിതവീഥിയിൽ കള്ളാർ പെരുമ്പള്ളി സ്വദേശി വേണുഗോപാലിന്റെ കൃഷി അനുഭവങ്ങൾ കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:30 ഹരിതവീഥിയിൽ. രാത്രി 7:35 FM ഹെൽത്ത് പ്ലസിൽ മസ്തിഷ്ക രോഗങ്ങളും നൂതന ചികിത്സാ രീതികളും ഡോക്ടർ എസ് പ്രേംകുമാർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 7:35 FM ഹെൽത്ത് പ്ലസിൽ.

മുതിർന്ന മന്ത്രിമാരും ഭാദ്ര നഗർഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. 2016 നിയമങ്ങൾക്ക് പകരമായി 2026 ഏപ്രിൽ 1 വിജ്ഞാപനം ചെയ്ത നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് പരിസ്ഥിതി വനം കാലാവസ്ഥാ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹി സത്യനികേതനിലെ കെട്ടിടം തകർന്ന സ്ഥലം മുഖ്യമന്ത്രി രേഖാഗുപ്തയും മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസയും സന്ദർശിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ കെട്ടിടം തകർന്ന് പരിക്കേറ്റ 3 പേർ എയിംസിൽ ചികിത്സയിൽ കഴിഞ്ഞതായി ആശുപത്രി അധികൃതർ. ഒരാൾ ഓപ്പറേഷന് വിധേയനായതായും അധികൃതർ അറിയിച്ചു. 2 ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് തുടങ്ങും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ ജലക്ഷാമം തുടങ്ങിയതോടെ 1-ാം വിള നെൽകൃഷി പ്രതിസന്ധിയിലായതായി പ്രദേശത്തെ കർഷകർ. നടയിൽ കഴിഞ്ഞ് 2 മാസമായ കൃഷിയാണ് ഉണക്ക ഭീഷണി നേരിടുന്നത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9495943 1 9 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്: 9 4 9 6 5 9 6 3 2 1. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം ഐശ്വര്യ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ലോകത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളും അനിശ്ചിതത്വങ്ങളുമൊക്കെ നമ്മളെല്ലാവരെയും പല രീതിയിൽ ബാധിക്കാറുണ്ട്. അത് കോവിഡ് ആയാലും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി ആയാലും ഇതൊക്കെ നമ്മളെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. നമ്മുടെ വിപണിയെ ബാധിക്കും, പണപ്പെരുപ്പത്തെ ബാധിക്കും. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ സമ്പാദ്യം സുരക്ഷിതമാക്കാം, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിലേക്ക് രതീഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെ കാലത്ത് ഒരു സാധാരണക്കാരന് സാമ്പത്തിക ആസൂത്രണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ.
2: തീർച്ചയായിട്ടും നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ അനിശ്ചിതാവസ്ഥ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സാധാരണമാണ്.

0: അപ്പോൾ നമ്മൾ അതിനെ എത്രത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരു ആസൂത്രണത്തിലൂടെ ഒരു പ്ലാനിങ്ങിലൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തയ്യാറാക്കാം, അതിനുവേണ്ടി തയ്യാറെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം.
1: സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്?
0: പ്രധാനമായിട്ടും നമ്മുടെ സമ്പത്തിന്റെ അടിസ്ഥാനം തന്നെ നാല് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വരുമാനം, നമ്മുടെ ചിലവ്, കടം, ആസ്തി, ഈ നാല് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു നാല് തൂണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ നാല് കാര്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു, ഈ നാല് തൂണുകളെ എങ്ങനെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണം, പശ്ചിമേഷ്യയിലെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ അവരുടെ വരുമാനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മുടെ കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ച്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചെലവുകളെ സംബന്ധിച്ചിട്ട് ചെലവിനെ എങ്ങനെ ബാധിക്കുന്നു. കടം, ആ സമയത്ത് കൂട്ടിപ്പോയി എത്രയോ അധികം കടകൾ, നമ്മുടെ ഹോട്ടലുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കടം പെരുകൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കടം എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അവരുടെ ആസ്തി അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഈ നാല് തൂണുകളെ, വരുമാനം, ചെലവ്, കടവ്, ആസ്തി, ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴേ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം.
1: നമുക്ക് വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ആരാണ്, പേര് പറയൂ. വിഷയം കേട്ടോ? സാറിനോട്
0: ചോദിച്ചോളൂ.
2: ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളാണ്.
0: അപ്പൊ
2: നമുക്ക് ഒരു ജോലിയൊന്നും ഇല്ല. ഞാൻ പലയിടത്തും സമീപിച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവര് ചോദിക്കുന്നത്. നമ്മളെ പറ്റി എന്തെല്ലാം ജോലികളുണ്ടോ?
0: ശരി, ഇപ്പോ
2: മറുപടി
0: വരുമാനം എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്? ശരി, ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിക്കാൻ പറ്റുന്നത് നമ്മുടെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും പദ്ധതികളും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
2: അതേ ഉള്ളൂ സാർ, ഞാൻ പറയുന്നേക്ക്.
0: ശരി,
2: അപ്പൊ അത് നമുക്കൊരു ഒരു ജോലി വേണം. അത് ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്താലും അല്ലെങ്കിൽ ലേബർ കമ്മീഷണർക്ക് ഒരു കത്ത് കൊടുത്താലും നമ്മുടെ പ്രശ്നം പരിഹരിക്കുമോ?
0: തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളൊക്കെ സർക്കാർ തലത്തിലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തുകളിൽ, ജില്ലകളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് സ്വയം തൊഴിലിനുള്ള അല്ലെങ്കിൽ മറ്റൊരു വരുമാനത്തിനുള്ള ഒരു പാസീവ് ഇൻകത്തിനുള്ള നിരവധി പദ്ധതികൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്.
1: അതെ, ഭിന്നശേഷിക്കാർക്കായുള്ള നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. അപ്പോൾ ആ വഴിക്ക് അന്വേഷിക്കുക. വിളിച്ചതിന് നന്ദി. സാമ്പത്തിക ആസൂത്രണം ആരംഭിക്കാനായിട്ട് നമ്മൾ ഏത് പ്രായത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നതുണ്ടോ?
0: ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലാനിങ് ഹാബിറ്റാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ തുടങ്ങാൻ പറ്റും. അതായത് ചെറു പ്രായത്തിൽ തന്നെ ആരംഭിക്കേണ്ടെന്ന, മറ്റെല്ലാ ശീലങ്ങളോടൊപ്പം തന്നെ ആരംഭിക്കേണ്ടെന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം, സാമ്പത്തികമായ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചു കുട്ടിയെ കടയിൽ വിട്ടാൽ പോലും അവർക്ക് എത്ര നമുക്ക് അവരെ പ്രാപ്തരാക്കിയെടുക്കാൻ പറ്റും. ഒരു പാല് വാങ്ങാൻ കൊടുത്തിടുന്ന സമയത്ത് അവർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കുന്നു, ബാക്കി എത്ര കിട്ടുന്നു, അവർക്കതിന്റെ വില മനസ്സിലാകും. അപ്പൊ ഇത്തരത്തിലൊരു ശീലങ്ങൾ നമുക്ക് സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വരുമാനക്കാരെയോ പ്രത്യേക ഏജ് കാറ്റഗറി അല്ലെങ്കിൽ പ്രായപരിധിക്കാരെ ആശ്രയിച്ചല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ആളുകളെ സംബന്ധിച്ചും മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും ഉണ്ടാകേണ്ടുന്ന ഒരു ശീലം കൂടിയാണ് സാമ്പത്തിക ആസൂത്രണം.
1: ഇതിലിപ്പോ നമ്മള് വരുമാനം, ചെലവ്, കടം, ആസ്തി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ വരുമാനത്തിന്റെ എത്ര ഭാഗം വരെ നമുക്ക് ചെലവാക്കാം എന്ന് ഒരു അങ്ങനെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയാറുണ്ടോ?
0: തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യാസമാണ്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് വളരെ വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ ചെലവ് സാധാരണഗതിയിൽ രണ്ടു തരത്തിലുള്ള ചെലവുകളാണ് തന്നെ. ഒന്ന് ലിവിങ് എക്സ്പെൻസും രണ്ടാമത് ലൈഫ് സ്റ്റൈലായിട്ടുള്ള എക്സ്പെൻസുകളും. അതായത് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന ചെലവുകളെയാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസ്.

0: പറയുന്നത്. അതായത് ആഹാരം, വസ്ത്രം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൊബൈൽ, വളരെ ബേസിക് ആയിട്ട് വേണ്ടുന്ന എസെൻഷ്യൽ ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയും. അത് എത്ര വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ പല തമ്പ് റൂൾസ് പറയാറുണ്ട്. 50% എടുക്കാം, 30%, അല്ലെങ്കിൽ 20% സേവിങ്സ്. വ്യക്തികൾക്കനുസരിച്ച് മാറും തീർച്ചയായിട്ടും. അത് മാത്രമല്ല വരുമാനത്തിന്റെ സ്രോതസ്, വരുമാനം എങ്ങനെ കിട്ടും? ഇപ്പൊ NRI ആയിട്ട് ഒരാളുടെ വരുമാനമല്ല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പെൻഷൻ കിട്ടുന്ന ആളുടെ വരുമാനം, നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് എത്ര ചെലവാക്കാം എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. എന്തായാലും നമ്മൾ പൊതുവെ പറയുന്നത് നമുക്ക് സേവിങ്സ് റേഷ്യോ എന്ന് പറയുന്നത് 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും മാറ്റി വെക്കണം. സേവിങ്സ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസ് എന്ന് നമ്മൾ പറയും. സാമ്പത്തിക ആരോഗ്യം കണക്കാക്കുമ്പോൾ മിനിമം 100 രൂപ കിട്ടിയാൽ 20 രൂപയെങ്കിലും കുറഞ്ഞത് മാറ്റി വെക്കാൻ സാധിക്കുന്ന ആളാണ് സാമ്പത്തികപരമായിട്ട് ഹെൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.
1: അതുപോലെ കടം, അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണ് വരിക?
0: തീർച്ചയായും കടം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതില് പ്രധാനമായിട്ടും കടത്തിന്റെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് കടം എത്രത്തോളം ആകാം എന്നുള്ളത് പറയാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റേഷ്യോസ് നമ്മൾ അനലൈസ് ചെയ്യണം. ഒന്ന് ഡെറ്റ് സർവീസ് റേഷ്യോ എന്ന് പറയും, അതുപോലെ ഡെറ്റ് അസറ്റ് റേഷ്യോ. കടം ഉണ്ടാക്കാം, പക്ഷെ അതിന്റെ ആസ്തിയുടെ എത്ര ശതമാനം വരെ, 50% ആസ്തിയുടെ 50% മുകളിൽ കടം ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. രണ്ടാമത് അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു 100 രൂപ വരുമാനം കിട്ടുന്നതിനാൾ 40 രൂപയിൽ കൂടുതൽ EMI കമ്മിറ്റ് ചെയ്ത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ 40 രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു ഡേഞ്ചർ സോണാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ഷുഗർ എന്നൊക്കെ പറയുന്ന പോലെ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് അനാലിസിസിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്.
1: തീർച്ചയായിട്ടും. ഇപ്പോ ആദ്യമായിട്ട് സമ്പാദ്യം തുടങ്ങുന്ന ഒരാൾ, അയാൾക്ക് ഒരു സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്?
0: ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഒരു ജീവിത ലക്ഷ്യങ്ങൾ പോലെയാണ് ഫിനാൻഷ്യൽ ലൈഫ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, അവർ എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു, ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം, അത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഹ്രസ്വകാല, ദീർഘകാല, മധ്യകാല ലക്ഷ്യങ്ങളെ കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യണം. അവിടെ അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ സേവിങ്സ് എന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നത്.
1: നമുക്ക് ഒരു കോളറുണ്ട്.
2: ഹലോ
1: ഹലോ ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ഞാന് എന്റെ പേര് നീലാദേവി, പുത്തമ്പേരുമാവ്, ആലപ്പുഴ ജില്ലയിലെ പുത്തമ്പേരിൽ നിന്നാണ് വളർത്തുന്നത്. എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ഇപ്പോഴത്തെ വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഗൂഗിൾ പേ പിന്നെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നു. ഇതേപോലെ നമ്മൾ ഈ കാർഡ് വെച്ചാണ് എല്ലാവരും പിന്നെ പല ഇടപാടുകളും നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുന്നേ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബാങ്കിൽ നിന്നാണ് പൈസ
0: തന്നത്.
2: അപ്പൊ വരും നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന പോലെ നമുക്കൊരു റിട്ടേൺ വരുന്നില്ല ഈ ചെലവുകൾ. വരുമാനം അനുസരിച്ച് ചെലവാക്കണം എന്ന് ഉള്ളവർക്ക് പോലും ഈ ഒരു പിന്നെ ഇത് വന്നിട്ടുള്ളത് കാരണം ഒരുപാട് ചെലവുകൾ വരുന്നില്ല. എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല,
0: പിന്നെ
2: എന്നാൽ എന്റെ മക്കളായിട്ട് ഉപയോഗിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതായിരുന്നു. ഞാൻ പലരും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉപയോഗിച്ചും ഭയങ്കര
0: പറയാറുണ്ട്.
2: കടയിൽ ഞാൻ കാർഡ് വെച്ചാണല്ലോ കാര്യങ്ങൾ അങ്ങനെ വരുന്ന ഉടനെ നമുക്ക് വേണ്ടിയതും വേണ്ടാത്തതും പിന്നീട് ഉപയോഗിക്കേണ്ടത് പോലും നമ്മൾ
0: വിളിച്ചെടുക്കുന്നു.
2: കയ്യിൽ പൈസ വരുന്നതൊക്കെ നമ്മൾ അതിനൊരു പിടുത്തം വരുന്നില്ല. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു നിശ്ചിതമായിട്ടുണ്ടെങ്കിലും ഒരു പിന്നെ എമൗണ്ടിലെ കാര്യങ്ങൾ വാങ്ങിക്കാവുന്നു, ക്യാഷിനെ വാങ്ങിക്കാം
0: ഒരു നല്ല ഒബ്സർവേഷൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം അതിന്റെ ഭാഗമായിട്ട് നല്ല സാമ്പത്തിക ഒരു ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഇപ്പൊ ഒരു മോഡേൺ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ഈ പേയ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വളരെ എളുപ്പമാണ്, കൺവീനിയൻസ് ആണ്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർക്ക് ഈ മുമ്പ് പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ രൂപയും കയ്യിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് കണക്ക് അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അത് പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അച്ചടക്കം ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് ദോഷകരമായിട്ട് ബാധിക്കും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിനെ വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാനും പറ്റും.
2: അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ഒരു സാധനം വാങ്ങിക്കാന്ന് പറയുമ്പോൾ ആ ട്രാൻസാക്ഷനെ കുറച്ചുകൂടി ഒരു സന്തോഷം വരുവാണ്.
0: അതെ അതെ, അങ്ങനെയും കാണുന്നവരുണ്ട്. തീർച്ചയായിട്ടും.

0: അങ്ങനെയാണ് കേട്ടോ.
1: അതെ
0: എനിക്ക് സാധനം എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുക്കും, നമ്മള് ഇങ്ങോട്ട് കൊണ്ട് വാർത്തം സമ്പ്രദായം അങ്ങനെ ആയിരുന്നല്ലോ, ഒന്നിന് പകരം ഒന്ന് വാങ്ങിക്കുമായിരുന്നു. അതുകഴിഞ്ഞ് സന്തോഷം ഭയങ്കരമാണ് അങ്ങനെ.
1: അതോടൊപ്പം നമ്മള് ചെലവുകൾ എഴുതി സൂക്ഷിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഈ ഗൂഗിൾ പേയില് വേറെ ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചെലവായ കണക്കുകൾ അവിടെ ഉണ്ട്, അത് എഴുതി വെക്കുന്ന ആളുകളാണെങ്കിൽ അതും കുറച്ചും കൂടെ ഉപയോഗിക്കാൻ
0: പറ്റും.
1: തീർച്ചയായും സ്വയം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, ജീവിതത്തിലെ സാമ്പത്തിക കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ശീലമാണ്, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഈ ഗൂഗിൾ പേ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ,
2: ശരി, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ശ്രോതാവ് പറഞ്ഞ ഒരു കാര്യം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കയ്യിൽ നിന്ന് ഇപ്പോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞ് കാണുന്നതൊക്കെ വാങ്ങുന്നവരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ഇത് എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ടൊരു സ്പെൻഡ് അനാലിസിസ് ഒരു മാസത്തിലെങ്കിലും നടത്തേണ്ടതിന്റെ ഒരു പ്രാധാന്യം കൂടിയാണ് ഇത് കാണിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലേ?
1: മാസമല്ല, തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ നല്ലൊരു ഒബ്സർവേഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നമ്മളിപ്പോൾ ചിലവാക്കുന്ന ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നുണ്ട്, വാർത്തകൾ കാണാൻ അല്ലെങ്കിൽ നമ്മൾ ചർച്ചകൾ കാണാൻ സീരിയൽ കാണാനൊക്കെ സമയം ചിലവഴിക്കുന്നു. ഒരു 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ചിലവുകളെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ആ ചിലവുകളിൽ നമുക്കൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിൽ ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നീഡ്, വാണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഡ്രീം, അങ്ങനെ 3 തരത്തിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആഗ്രഹം അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൂടുതൽ പല ആളുകളും ആഡംബരത്തിന് വേണ്ടി ചിലവാക്കാറുണ്ട്. കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ പോലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നിത്യേന നമുക്കൊരു നിശ്ചിത സമയം 5 മിനിറ്റ് എടുത്തിട്ട് ഈ കണക്കുകളെ എഴുതി വെച്ചാൽ, തയ്യാറാക്കിയാൽ സാമ്പത്തിക ചിലവിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റും.
2: നമ്മളിപ്പോ ഒരു ഒരു ശ്രോതാവുണ്ട്, അത് കഴിഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. നമസ്കാരം, ഹലോ, ആരാണ്, പേര് പറയാമോ? ശരി, ചോദിച്ചോളൂ.
1: നമസ്കാരം.
3: ഹലോ ആ സാർ, നമസ്കാരം. ഞാൻ
1: സംസാരിക്കുന്നത്
3: ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് വർക്ക്
1: ചെയ്യുന്നത്,
3: പ്രൈവറ്റ് ഫേമാണ്. അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ലാസ്റ്റ് 1 ഇയറായിട്ട് കുറച്ച് നോമിനി ഇഷ്യൂസ് ഒക്കെ ഉള്ള റിട്ടേൺ വളരെ കുറവാണ്. അപ്പോ നിലവിൽ ഇപ്പൊ നമുക്ക് ഈ ഗ്രൂപ്പ് ചെയ്തും കാര്യങ്ങളൊക്കെ വരുന്നത് 12 വർഷം പറഞ്ഞു. അപ്പൊ നമുക്കൊരു 2 വർഷം 3 വർഷം ഒക്കെ ആകുമ്പോൾ തന്നെ ജോബ് ചേഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥ
1: വരുന്നുണ്ട്.
3: അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഒന്ന് സേഫ് ആയിട്ട് ഈ ജോബ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്.
1: അതിനെ
3: ടാക്കിൾ ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ കുറിച്ച്
1: തീർച്ചയായും. അതായത് നമ്മൾ നിക്ഷേപം ഒന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, നിക്ഷേപിക്കുന്നുണ്ട്, ഓൾറെഡി നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപത്തിന് നിങ്ങളുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളുടെ റിട്ടയർമെന്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മൾ ഈ നിക്ഷേപിക്കുന്ന ആ കാര്യത്തിനെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ മാത്രമേ ശരിക്കും ആ ജീവിതവുമായിട്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുള്ളൂ. നിക്ഷേപത്തിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രയോറിറ്റികളെ, നമ്മുടെ പ്രാധാന്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോഓപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടയർമെന്റ് എപ്പോൾ റിട്ടയർ ചെയ്യണം, എത്ര കോർപ്പസ് എന്നുണ്ടാകണം, ആ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ ശമ്പളത്തിൽ എത്ര ശതമാനം മാറ്റി വെക്കണം, നമ്മൾ പറയുന്നത് റിട്ടയർമെന്റ് സേവിങ്സ് റേഷ്യോ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ മിനിമം 1,000 രൂപയെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നും അല്ലെങ്കിൽ റിട്ടയർമെന്റ് എന്നും ഒക്കെ നമുക്ക് പറയാം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മിനിമം 10% അതിന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ അങ്ങനെയാണ്. പക്ഷെ നമ്മളിപ്പോൾ NRI മറ്റ് പല ആളുകളെ സംബന്ധിച്ച് അതിന്റെ റേഷ്യോ മാറും. ഇപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഒരു കോഓപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് മിനിമം 10%. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ തന്നെ 10,000 രൂപയിൽ 1,000 രൂപ ഇപ്പോൾ നിലവിൽ മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പ്രയോറിറ്റികൾ തീരുമാനിക്കുക. ആ പോയിന്റിന് വേണ്ടിയിട്ട്, ആ ഗോൾ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, സാമ്പത്തിക ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നിക്ഷേപം നടത്തുക. നിക്ഷേപത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാധാന്യം ഈ ഔട്ട്ലൈൻ ഉണ്ടാക്കി പ്ലാനിംഗ് ആണ് ശരിക്കും വേണ്ടത്. നമ്മളൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്ലാനിംഗ് ചെയ്യുന്ന പോലെ, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വീട് വെക്കുമ്പോൾ ഒരു പ്ലാനിംഗ് ചെയ്യുന്ന പോലെ മറ്റെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും. ഫിനാൻസിന്റെ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും പ്ലാനിങ്. ഓക്കെ.

0: ഏകദേശം എനിക്ക് തോന്നുന്നു ഉത്തരം നൽകിയെന്ന് തോന്നുന്നു.
1: അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എന്ത് ചോദിക്കുന്നു, നമ്മൾ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഡിസംബറിലൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഇതിന്റെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്,
0: അതെ,
1: അല്ലാതെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യാറില്ല.
0: അത് നമ്മുടെ പ്രാധാന്യം വരുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് അത്രത്തോളം മാനസികമായ തയ്യാറെടുപ്പിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിപ്ലിൻ വരും. തീർച്ചയായിട്ടും എൻ്റെ ആവശ്യമാണ്, ഭാവിയിലെ എൻ്റെ ആഹാരമാണ്, ഇന്ന് ഞാൻ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ പല ഇന്ത്യ കേരളത്തിലെ രീതി അനുസരിച്ച് കഴിഞ്ഞാൽ എത്ര കാലം വർക്ക് ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ കാലം പോസ്റ്റ് റിട്ടയർമെന്റ്. ഇപ്പൊ 30 വർഷം ജോലി ചെയ്താൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലായിട്ട് 40 വർഷം 45 വർഷം അത് കഴിഞ്ഞ് ജീവിക്കും. അപ്പോൾ അത്രയും കാലവും നമുക്ക് ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, മൊബൈൽ ഉപയോഗിക്കണം, അല്ലെ അന്നത്തെ ടെക്നോളജി എന്താണോ അത് ഉപയോഗിക്കണം, ഇതിനൊക്കെ പണത്തിന്റെ ആവശ്യമുണ്ട്. അത് ഇന്നുണ്ടാക്കുന്ന പണത്തിൽ നിന്നാണ് മാറ്റി വയ്ക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.
2: ഇപ്പോൾ നിക്ഷേപങ്ങളെ കുറിച്ചാണ് ശ്രോതാവ് സംശയം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിക്ഷേപങ്ങൾ, ഇപ്പൊ നമ്മുടെ വരുമാനം നിക്ഷേപങ്ങളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ഹ്രസ്വകാല ദീർഘകാല നിക്ഷേപങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു ലക്ഷ്യങ്ങൾ അത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എങ്ങനെയാണ്?
0: നമ്മള് കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി നടന്നു പോകും, ഒരു മീഡിയം ദൂരം യാത്ര ചെയ്യാൻ വേണ്ടി കാറിൽ പോകും, നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബൈ എയർ പോകും. ഇതേപോലെയാണ് നിക്ഷേപ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് എവിടേക്കാണ് പോകേണ്ടത്, അടുത്തുള്ള മാർക്കറ്റിലേക്കാണോ പോകേണ്ടത്, വളരെ ദൂരെയുള്ള റിട്ടയർമെന്റിലേക്കാണോ പോകേണ്ടത്, അതോ മീഡിയം ലെവലിലുള്ള ഒരു ദൂരത്തേക്കാണോ പോകേണ്ടത്. ഇതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നിക്ഷേപ വാഹനങ്ങളെ തീരുമാനിക്കേണ്ടത്. അതനുസരിച്ച് വേണം നമ്മുടെ നിക്ഷേപത്തിന്റെ സെലക്ഷൻ. സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, PPF ഉണ്ട്, NPS ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ ഇന്ന് ഗോൾഡ് ഉണ്ട്. നമുക്ക് ആ രീതിയിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓരോ നിക്ഷേപത്തിന് വാഹനത്തിനും അതിൻ്റെ സ്വഭാവമുണ്ട്. അതായത് ഗോൾഡിന് ഗോൾഡിന്റെ സ്വഭാവമുണ്ട്, NPS സ്വഭാവമുണ്ട്, PPF ആണെങ്കിൽ 15 വർഷമാണ് അതിൻ്റെ കാലയളവ്, NPS ആണെങ്കിൽ 60 വയസ്സ് വരെയാണ് കാലയളവ്. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനം, എമർജൻസി ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് ഒരു 6 മാസത്തെ ഫണ്ട് നമ്മൾ മാറ്റിവെക്കുന്നു, അതിനെയാണ് എമർജൻസി ഫണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
2: നമ്മളിപ്പോ ഒരു നമ്മുടെ വരുമാനം നമ്മൾ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു, ഒരു ഭാഗം നമ്മൾ നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോ ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഷോർട്ട് ടേം ആയിട്ട്, മിഡ് ടേം ആയിട്ട്, ലോങ് ടേം ആയിട്ട് നിക്ഷേപിക്കുന്നു. ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്കിപ്പോ ലഭ്യമായിട്ടുള്ളത്?
0: ഷോർട്ട് ടേം പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് 6 മാസത്തെ അല്ലെങ്കിൽ 3 വർഷം വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അപ്പൊ 3 വർഷം വരെയുള്ള കാലയളവിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബാങ്കുകളുടെ സേവിങ്സ് അക്കൗണ്ട് ഏറ്റവും നല്ലൊരു, അവിടെ നമുക്ക് നോക്കേണ്ടത് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേൺ. അതായത് സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കോവിഡ് സമയത്ത് വന്നു, പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ലിക്വിഡിറ്റി, പെട്ടെന്ന് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ചേർന്നു, അല്ലെങ്കിൽ ഒരുപാട് കട്ട് ഓഫ് സറണ്ടർ വാല്യൂ കുറയും, അല്ലെങ്കിൽ NPS ചേർന്നു, 60 വയസ്സ് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ. പിന്നെ റിട്ടേൺ, റിട്ടേൺ നമ്മൾ ഈ ഷോർട്ട് ഹ്രസ്വകാലത്തിൽ റിട്ടേൺ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം.
2: മിഡ് ടേം ആണെങ്കിൽ
0: 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള കാലയളവാണ്. അപ്പോൾ അത് നമ്മുടെ എന്താവശ്യം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അവർക്ക് 18 വയസ്സിൽ ഹയർ എഡ്യൂക്കേഷൻ വേണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ മീഡിയം ടേമിലേക്കുള്ള ആ 4 വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ളതാണ്. അതേസമയത്ത് അതേ കുട്ടി ജനിക്കുമ്പോഴാണെങ്കിൽ സുകന്യാ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് കാരണം 18 വർഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നേരെ കുറച്ച് 4 വർഷത്തേക്കാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, ബാങ്ക് FD എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള നമുക്ക് ഹ്രസ്വകാലത്തിൽ മീഡിയം ടൈമിലേക്കുള്ള പല ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 5 വർഷത്തേക്കുള്ള, അപ്പൂപ്പന്മാർ കൊച്ചുമകൾക്ക് സംഭാവനയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള 8.2% ഹയർ ഇൻട്രസ്റ്റ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ രീതിയിൽ വേണം നമ്മൾ, ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഓരോ കുടുംബത്തിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും.
2: നമുക്ക് ഒരു ശ്രോതാവുണ്ട്. ഹലോ,
3: ഹലോ,
2: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ആരാണ് വിളിക്കുന്നതെന്ന് ഒന്ന് പറയൂ.
3: എന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്, മാരാരി കൊടുക്കുന്നതാണ് വിളിക്കുന്നത്.
2: ശരി സാറിനോട്
0: ചോദിച്ചു.
3: സാർ നമസ്കാരം.
0: സാർ നമസ്കാരം.
3: സാർ ഞാനൊരു മിനിമം പരിശീലനക്കാരനാണ്. എന്റെ ഈ സാറ് പിന്നെ അഡ്വൈസ് ചെയ്തതുപോലെ തന്നെ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞു വരുന്നത് ഈ പിന്നെ കടങ്ങിയ

0: ആത്മഹത്യകളടക്കം നിരവധി ജീവിത പ്രതിസന്ധികളിലൊതുങ്ങുന്ന ഒരു സമൂഹമാണ്. അതായത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞതുപോലെ എന്തും വാങ്ങിക്കൂട്ടുന്ന ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, ഇങ്ങനെ ഇത് തെരഞ്ഞെടുത്തറിയാതെയാണ് നമ്മുടെ സമൂഹത്തിൽ. എന്റെ ക്വസ്റ്റ്യനുകളാണ്, നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു സമൂഹത്തിന് വേണ്ടി ഒരു അവയർനെസ് പദ്ധതി, ഒരു പരിപാടി, അതൊരു അനിവാര്യമല്ലേ?
1: തീർച്ചയായും, അതുകൊണ്ടാണ് നമ്മുടെ ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
0: അതെ അതെ സർ, അതെ. അപ്പൊ അത് ആ ഒരു നമ്മുടെ ഈ പൊതു പരിപാടികളില് ഇതൊരു ഒരു അല്പസമയം 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ അത് അത് അനാവശ്യമായ സമയം മതി. ഈ ഒരു അവയർനെസ്, നമ്മുടെ അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണല്ലോ ഈ നമ്മുടെ രാജ്യത്തടക്കം നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ നമ്മുടെ ഈ പ്രകൃതിയൊക്കെ നോക്കുന്ന ഈ ഉറുമ്പ്, അത് അത് അതിന്റെ ഭക്ഷണം, ഈ വരൾച്ചയുടെ വലകി കിട്ടാതെ വരും, ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്ത് അത് കൂട്ടിവെച്ച് സമ്പാദിക്കുന്ന ഒരു സമ്പ്രദായം. തേനീച്ചയതുപോലെയാണ്. അപ്പൊ ഇത്ര ഈ പ്രകൃതി വളരെ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിലെ അവസാനം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കാറുണ്ട്, ആ കാറിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പൊതു ശുചിയാലയങ്ങൾ ഉപയോഗിക്കുകയും ആ കാറിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന കടം കൊണ്ട് മുറുകി കൂട്ടിയ ഏറ്റവും വലിയ സമ്പന്നരായ അവർക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാൽ സമ്പാദ്യമില്ല, അവര് അടിച്ചു പൊളിച്ച് ജീവിച്ചു എന്നുള്ളിടത്താണ് അവരുടെ പരാജയം.
1: ഈ പറഞ്ഞതിന്റെ ഒരു കാര്യം, 2023 നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 10,000 പേരോളമാണ് കേരളത്തില് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ 60% കാരണങ്ങൾ റൂട്ട് കോസ് എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യമാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് ഈ പലരും നമുക്ക് പ്രേരണ ഉണ്ട്. നമ്മളിപ്പോ ഓണത്തിന് തന്നെ നമ്മൾ പല സാധനങ്ങളും വാങ്ങിച്ചത് പരസ്യം കണ്ടിട്ടാണ്. പരസ്യത്തിന്റെ പ്രേരണ ഉണ്ട്, ആവശ്യം ഉണ്ടായിരിക്കില്ല.
2: തീർച്ചയായും. നമ്മള് നിക്ഷേപങ്ങളുടെ കാര്യം പറയായിരുന്നു, ഷോർട്ട് ടേമും മിഡ് ടേമും പറഞ്ഞു, ലോങ് ടേമിന്റെ കാര്യം കൂടി ഒന്ന് പറയാം.
1: ദീർഘകാലത്ത് നമുക്ക് നിക്ഷേപിക്കാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പൊ ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് സുകന്യാ സമൃദ്ധി ഗവൺമെന്റ് സ്കീമാണ്, നമുക്ക് പരമാവധി പലിശ കിട്ടുന്ന ഒരു സ്കീമാണ്. അതിനപ്പുറം അതിന് ടാക്സ് ഫ്രീ ആയിട്ടുള്ള സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്നത് വളരെ നല്ലൊരു, ഇപ്പൊ സാധാരണക്കാരന് പെൻഷൻ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാളിലും കൂടുതൽ പെൻഷൻ വാങ്ങാൻ പറ്റും NPS വഴി, ദീർഘകാല നിക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന്റെ SIP കള് ദീർഘകാല നിക്ഷേപമായിട്ട് ചെയ്യാൻ പറ്റും. PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അതും വളരെ നല്ലൊരു സ്കീമാണ്. ഇതെല്ലാം ബാങ്കുകളിൽ അവൈലബിൾ ആണ്, നമ്മുടെ സമീപത്തുള്ള ബാങ്കുകൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രധാനമായിട്ടും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒക്കെ പ്രത്യേകത പലരും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യം, EPF ഇല്ലാത്ത എംപ്ലോയ്മെന്റ് ഇല്ലാത്ത ആൾക്ക് പോലും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 15 വർഷം കഴിഞ്ഞ് കിട്ടുന്ന മുഴുവൻ തുകയും ടാക്സ് ഫ്രീ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതിന്റെ ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സുകന്യാ സമൃദ്ധി യോജന, NPS, അല്ലെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീമാണ്. യാതൊരുവിധ തട്ടിപ്പുകളോ അല്ലെങ്കിൽ യാതൊരുവിധ ക്രൈസിസ് കണ്ടീഷൻ പോലും, അതായത് റിസഷൻ വന്നാലും മാന്യം വന്നാലും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അവിടെ ഉണ്ടാകും. അപ്പൊ ഇതൊന്നും പലപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിലൊക്കെ ചേരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ നല്ല സ്കീമുകളിൽ പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വിധേയമായിട്ട് ഏതെങ്കിലും സ്കീമുകളിലോ പദ്ധതികളിലോ ഒക്കെയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ടതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ആ ലിറ്ററസി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ തട്ടിപ്പ് നടക്കുന്നത്, ഏറ്റവും വിദ്യാഭ്യാസം നടക്കുന്നത് കേരളത്തിലാണ്. പലപ്പോഴും ഫിനാൻഷ്യൽ സ്കാമിന്റെ ഒരു തലസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാദമിക് കാര്യങ്ങളിലൊന്നും തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഫിനാൻസ് ചർച്ച ചെയ്യപ്പെടുന്നില്ല, പ്രായോഗികമായിട്ടുള്ള സാമ്പത്തികം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതാണ് പ്രധാനം, അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോ ഒരു ചായയുടെ വില, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് 2001 രൂപ ചായക്കുണ്ടായത് ഇന്ന് 15 രൂപയാണ്. അപ്പൊ ചായയുടെ വില വാർഷികമായി ശരാശരി എത്ര കയറുന്നു എന്നൊരു PG വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അവർ രണ്ടു തവണ ആലോചിക്കുക എത്ര ശതമാനം വാർഷികമായിട്ട് കയറുന്നുള്ളൂ. അതോടൊപ്പം തന്നെ പലപ്പോഴും തട്ടിപ്പുകളുടെയും ഈ ശതമാനം വെച്ചിട്ടാണ് വരുന്നത്, 2 വർഷം കൊണ്ട് ഇരട്ടിക്കും, 5 വർഷം കൊണ്ട് ഇരട്ടിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ സാധാരണക്കാരെ ആളുകൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളെ ശ്രോതാവായിട്ടുള്ള ഒരുപാട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അവര് വളരെ ചെറിയ ആളുകൾ പോലും, വളരെ ചെറിയ വരുമാനമുള്ള ആളുകൾ പോലും സാമ്പത്തിക അച്ചടക്കം കൊണ്ടുപോകുന്നുണ്ട്. അതേസമയത്ത് വലിയ ആളുകൾ, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് സൂയിസൈഡില് മുന്നിൽ നിൽക്കുന്നതാണ്.

0: ഒരു ശ്രോതാവുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് പ്രവീൺ എന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ ജോലിയാണ്, എറണാകുളത്തേക്കാണ്. അപ്പോ എങ്ങനെ, കുറച്ച് ചിട്ടിയുണ്ട്, കുറച്ച് ലോണുകളും ഒക്കെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അവിടുത്തെ ജോലിയുടെ അസ്ഥിരത ഒരു വിഷയമാണ്. ഇപ്പൊ ഇപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നല്ല. അപ്പോ അതിനെ പറ്റിയാണ് ചോദിക്കണം. ഇതുവരെയായിട്ടും സത്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാനായിട്ടൊന്നും കാര്യമായിട്ട് തുടങ്ങിയില്ല. കുറച്ച് ചിട്ടിയും അതുപോലെ തന്നെ കുറച്ച് ബാങ്കിലെ പ്രോസ്പെക്ടുള്ള സാറേ.
0: പ്രവാസികൾ ശരിക്കും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു.
2: കാരണം പ്രവാസികൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നമുക്കറിയാം, നമ്മൾ അറിഞ്ഞും അറിയാതെയും നൂറുകണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് നിലവിൽ. അപ്പൊ അവരെ സംബന്ധിച്ച് പലരുടെയും ഇൻക്രിമെന്റുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്, സാലറി കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ട്. ചിലര് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 9 ദിവസത്തിനകത്ത് തിരിച്ചു വന്നു പോയിട്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ പ്രവാസികൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പ്രവാസികളുടെ ഏണിംഗ് പീരീഡ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന കാലഘട്ടം കുറവാണ് സാധാരണഗതിയിൽ. അപ്പോൾ അവിടെ ഒരു 10 വർഷമോ അല്ലെ 15 വർഷമോ വളരെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യും, പിന്നീട് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരു 15, 20, 30, 40 വർഷം ഇവിടെ തിരിച്ചുണ്ടാകും. ആ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ കേസിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ നിശ്ചിതമായിട്ടുള്ള ഈ നിക്ഷേപങ്ങളെ പ്രധാനമായിട്ടും അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ ലക്ഷ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്തും കാലം മുതൽ പിന്നീടുള്ള കാലഘട്ടത്തേക്കുള്ള പണം എന്നുള്ളത് എത്രയാണ് പണം വേണ്ടുന്നത്, ആ പണത്തിലേക്ക് ഈ ചിട്ടി, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിട്ടികളോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ ബാങ്ക് നിക്ഷേപങ്ങളോ ഒക്കെ ചേർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആകെ വരുമാനത്തിന്റെ എത്ര ശതമാനം റിട്ടയർമെന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്യാനുള്ളതാണ്. അതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അത് കൂടാതെ മറ്റേ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഒരു 6 മാസത്തെ സാധാരണഗതിയിൽ എമർജൻസി ഫണ്ട് എന്ന് പറയും. ഈ എമർജൻസി ഫണ്ട് സാധാരണ 6 മാസമാണ്, പക്ഷെ ഞാൻ പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ച് 9-10 മാസത്തെങ്കിലും ഒരു ഫണ്ട് ബാലൻസ് വെച്ചിരിക്കണം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ജോലിയിലെ അസ്ഥിരത എന്ന് മാത്രമല്ല പ്രവാസികളെ സംബന്ധിച്ച് അവിടെ ചെയ്യുന്ന ജോലി, അവരുടെ എക്സ്പീരിയൻസും നമ്മുടെ നാട്ടിലെ പ്രവൃത്തി പരിചയം വളരെ വ്യത്യാസമുണ്ട്. പുതിയൊരു ജോലി ഇവിടെ വന്ന് അതേ ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ബാങ്കിൽ വർക്ക് ചെയ്ത ആൾ ഇവിടെ വന്നിട്ട് ബാങ്കിൽ ജോലി കണ്ടുപിടിക്കുക, അതൊക്കെ അത്ര എളുപ്പമല്ല. അപ്പൊ അവരെ സംബന്ധിച്ച് 10-12 അടുത്തൊരു വിസ ആകുന്ന വരെ 10-12 മാസത്തെങ്കിലും എമർജൻസി ഫണ്ട്. രണ്ടാമത്തെ തന്നെ മെഡിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പലരെ സംബന്ധിച്ചും അവിടുത്തെ വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ പല പണത്തിനോടൊപ്പം തന്നെ രോഗങ്ങളോടും കൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പോ ആ തരത്തിൽ നമുക്ക് മെഡിക്കൽ എമർജൻസീസ് വന്നാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഫണ്ട് കൂടി ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ, റിട്ടയർമെന്റ്, എമർജൻസി, മെഡിക്കൽ, ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും, പിന്നെ അത് കൂടാതെ ജീവിതത്തിന്റെ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൂടെ ആയിരിക്കണം നിക്ഷേപം. ഓക്കെ,
0: ഇൻഷുറൻസിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് സാമ്പത്തിക ആസൂത്രണത്തിൽ?
2: ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ ഇൻഷുറൻസ് പ്ലാനിംഗ് എന്ന് പറയും. നമ്മൾ ശരിക്കും ഇൻഷുറൻസ് പ്ലാനിങ്ങിൽ നിശ്ചിതമായിട്ടുള്ള എത്രയാണ് നമുക്ക് ഓരോ റിസ്കുകളെ കവർ ചെയ്യേണ്ടത്. റിസ്കുകൾ പലതരത്തിലാണ്. അതായത് നമുക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മെഡിക്കൽ എക്സ്പെൻസ് ചിലപ്പോൾ ഒരു 10 ലക്ഷമായിരിക്കാം. ഇപ്പം നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ രീതികൾ മാറി. കേരളത്തിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%. അപ്പം ആ 14% ആകുമ്പോഴേക്കും നമുക്ക് ഓരോ വർഷവും 14%, 15% വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പണ്ട് ഒരു 5 വർഷം മുമ്പ് 2 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സർജറി ഇന്ന് വർഷം 5 ലക്ഷം രൂപയായിരിക്കാം. അപ്പം ഇത്തരത്തിൽ വളരെ പെട്ടെന്നാണ് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് വർദ്ധിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഈ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടുന്ന പണം നമ്മുടെ കയ്യിലുണ്ടോ, ഇല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി നമ്മൾ എന്താണ് മുന്നിൽ കാണുന്നത് അങ്ങനൊരു സാഹചര്യം വന്നാൽ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ്. കോവിഡ് വന്ന സമയത്ത് ഏകദേശം 71,123 ആളുകളാണ് കേരളത്തിൽ, 71,121 പേരാണ് ഏകദേശം മരണപ്പെട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 70,000-71,000 പേര് മരിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മരണം മാത്രമല്ല, ആ വ്യക്തിയുടെ സമ്പാദ്യം, ആ വ്യക്തിയുടെ വരുമാനം ആ കുടുംബത്തിന് എന്നേക്കുമായിട്ട് ഇല്ലാതാകുകയാണ്. ഈ 2 കാര്യങ്ങളിലും ഇൻഷുറൻസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസിൽ ഈ ഒരു വ്യക്തി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ ഭാവിയിലെ എല്ലാ ചെലവും, ഭാവിയിലെ എല്ലാ വരുമാനങ്ങളും നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആ വ്യക്തി മരിക്കുന്നതോടുകൂടി, ആ ഇല്ലാതാകുന്നതോടുകൂടി ആ ഭാവിയിലെ ആ വീടിന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാകും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടേം ഇൻഷുറൻസ് പോലെയുള്ള 50 ലക്ഷം 1 കോടി രൂപ കവറേജ് കിട്ടുന്ന നല്ല ജോലി

0: ഉള്ളവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഇൻഷുറൻസിലേക്ക് പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ലൈഫ് ഇൻഷുറൻസ് ആണ് ശരിക്കും. അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, 2 ലക്ഷം രൂപ, ഒരു സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളി അവർക്ക് പോലും, ആർക്കും 50 വയസ്സിന് താഴെയുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. 2 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും. അടയ്ക്കേണ്ട പ്രീമിയമാണ് 436 രൂപയാണ് ഒരു വർഷം അടയ്ക്കേണ്ടത്. നമുക്കറിയാം ഒരു ദിവസം 1.5 രൂപ മാറ്റി വെച്ചാൽ, ഒരു ദിവസം നമ്മൾ നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ വീഴുന്ന എന്തെങ്കിലും ചില്ലറ മാറ്റി വെച്ചാൽ പോലും അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വർഷം ആക്സിഡന്റൽ ബെനിഫിറ്റ് കിട്ടുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ഒരു വർഷം 20 രൂപയാണ് എന്റെ പ്രീമിയം. ഇത് മാറ്റി വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം മരിക്കുന്ന പല ആളുകളുടെയും വീട്ടിൽ ഇതുപോലും ഉണ്ടായിട്ടില്ല, നമ്മളിതുപോലും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് പറയാം ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കും, നമുക്കതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക സാക്ഷരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഇൻഷുറൻസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നുകിൽ ഇൻഷുറൻസ് കവറേജ്, അതല്ല എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന പണം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് സർക്കാർ തരത്തിലുള്ള എന്തെങ്കിലും സ്കീമുകളുണ്ടെങ്കിലും, പല സ്കീമുകളുണ്ട്. മുമ്പ് ഹെൽത്ത് കാർഡുകൾ ഉണ്ടായിരുന്നു, ഇപ്പം പുതുതായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് പുതുക്കി കൊടുക്കുന്നില്ല. പക്ഷെ അത് നിലവിലുള്ള ആളുകൾക്ക് അത് പുതുക്കി കൊടുക്കുന്നുണ്ട്, പുതുതായിട്ട് കൊടുക്കുന്നില്ലേ. അപ്പം അങ്ങനെയുള്ള കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം പല തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് കൂടുതൽ വരുമാനമുള്ള സംബന്ധിച്ച് തീർച്ചയായും ടേം പ്ലാനുകളാണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു വലിയ പ്രീമിയം ആകുന്നില്ല. ചെറിയ ചെറിയ പ്രായത്തിലുള്ളവർക്ക് ഒരു 18 വയസ്സ്, 20 വയസ്സുള്ള, 25 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 10,000 രൂപ, ഒരു വർഷം ഒരു 10,000 രൂപയിൽ താഴെയൊക്കെ ഉള്ളൂ ഒരു ടേം ഇൻഷുറൻസ്, 50 ലക്ഷം രൂപ അല്ലെ 1 കോടി രൂപയുടെയൊക്കെ കവറേജ് കിട്ടാൻ വേണ്ടി. പക്ഷെ ഇപ്പോൾ കുറച്ച് നിയമങ്ങളുണ്ട്, കൃത്യമായ വരുമാനം ഉണ്ടാകണം, വെറുതെ എല്ലാവർക്കും കൂടുതൽ ഹെൽത്ത് ഫിറ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും ഇൻഷുറൻസ് കൊടുക്കുന്നത്.
1: ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട് എത്ര നേരത്തെ എടുക്കുന്നു അത്രയും
0: നല്ലത്. വളരെ കറക്റ്റ് ആണ്. ഹെൽത്തി ആയിരിക്കുന്ന സമയത്തെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് എടുക്കുകയാണ്. നമ്മളില്ലാതായ നമ്മുടെ വരുമാനം ഈ പറഞ്ഞ 50 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ തരണം. അപ്പം ഹെൽത്തി ആയിരിക്കുന്ന സമയത്താണ് ഒരു ഇൻഷുറൻസ് കമ്പനി, ഇതൊരു എഗ്രിമെന്റ് ആണ്, ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ്, ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വ്യക്തിയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അപ്പൊ അവിടെ വരുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഇത്ര രൂപ ഞങ്ങൾ തന്നേക്കാം. അപ്പൊ അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ടേം ഇൻഷുറൻസ് അവർ വളരെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അവർ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കും, അല്ലെ ടേം ഇൻഷുറൻസ് കൊടുക്കുകയുള്ളൂ. ഇൻഷുറൻസിനെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. പ്രധാനമായിട്ട് പലതരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ദീർഘകാല നിക്ഷേപമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പലതരത്തിൽ പ്രത്യേകിച്ച് എൻഡോമെന്റ് പ്ലാൻസ്, ട്രഡീഷണൽ പ്ലാൻസിനൊക്കെ എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിലൊരു 7% അല്ലെങ്കിൽ 6% റിട്ടേൺ ആണ് കിട്ടുന്നത്. അതിൽ താഴെയായിരിക്കണം ഇവരുടെ ഈ മറ്റുള്ള ചെലവുകളും കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല അതിന്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ കവറേജ് ഉള്ളൊരു കാര്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ 50 ലക്ഷത്തിന് 10,000 രൂപ അടച്ചാൽ മതി. പക്ഷേ 20 ലക്ഷം രൂപ ഉള്ളൊരു കവറേജ് ഉള്ളതാണ് ചിലപ്പോൾ 2 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്കീമുകൾ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് പകരം ഇൻഷുറൻസിനെ ഇൻഷുറൻസ് ആയിട്ട് കാണുകയും ഈ നിക്ഷേപത്തെ നിക്ഷേപമായിട്ട് കാണുന്നതാണ് കൂടുതൽ നല്ലത്. അവിടെ ആയിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം എഗ്രിമെന്റ് ആണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ ഇൻഷുറൻസിന്റെ സ്കീമുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, മനസ്സിലാക്കിക്കുകയും അറിയാവുന്നവരോട് ചോദിച്ച് ഇതിന്റെ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല, ഇപ്പം മെഡിസിപ്പിലാണെങ്കിൽ പോലും ഏതൊക്കെ അസുഖങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോഴേക്കും നമുക്ക് ഇതിനനുസരിച്ച് തയ്യാറാവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്കീമിലേക്ക് മാറാൻ പറ്റും.
1: തീർച്ചയായിട്ടും. അടുത്തൊരു ശ്രോതാവിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്? റേഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ, അല്ലെങ്കിൽ വോളിയം ഒന്ന് കുറച്ചാലും മതി. ശരി, ചോദിച്ചോളൂ.
2: 2018 വരെ തരങ്ങളില്ലായിരുന്നു. 2018 ശേഷം ഇപ്പൊ എനിക്ക് ഒരു 40 ലക്ഷം രൂപ തടവുണ്ട്. എനിക്ക് ഏകദേശം 1,500 വരുമാനമുണ്ട്. ഞാൻ ഈ മേടിച്ച തടങ്ങളെല്ലാം ഞാൻ ഡെയിലി തിരികെ കൊടുക്കുന്ന അവരെ എടുത്തിട്ടാണ് ഈ ലോണെടുത്ത് ഞാൻ എല്ലാ റോഡ് ചെയ്ത് പോകുന്നത്. ഞാനിപ്പോ തിരിച്ചാണ് നടക്കുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നും അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. എല്ലാം ലോണുകളിനെ കൃത്യമാണ്, ചില ലോണുകളൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട്. പെൻഡിങ് പൈസ മാറ്റി വെക്കാൻ എനിക്ക് തിരിഞ്ഞടിക്കാൻ ഒന്നും കഴിക്കില്ല. കാരണം ലോണുകൾ കൊടുത്തു കൊടുത്താൽ

0: മനസ്സിലായി. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഒരു ഡെറ്റ് ട്രാപ്പ് അല്ലെങ്കിൽ ഡെറ്റ് ട്രാപ്പിന്റെ തുടക്കം പല രീതിയിലാണ്. അപ്പൊ അതിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നു പറഞ്ഞാല്, ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് നമ്മൾ ഇന്നത്തെ ചെലവുകൾ നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് എടുത്ത് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ചെലവുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചെലവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണ്, നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മൂന്നാമത്തെ കാറ്റഗറി. അപ്പൊ ഇങ്ങനെ നമുക്ക് 5 മിനിറ്റ് എടുത്ത് നമുക്ക് ഇന്നത്തെ ചെലവുകൾ എഴുതി വെക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കടത്തിനെ ഡെറ്റ് ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിൽ ചെയ്യേണ്ടത് ഈ കടത്തിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്നു പറഞ്ഞാൽ ഒളിച്ചോടാൻ ശ്രമിക്കും. നമ്മൾ ഈ കടമാണ് എനിക്ക് പറയാൻ പോലും മടിയാണ് പേടിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ആ കടത്തിന്റെ ലിസ്റ്റുകൾ തയ്യാറാക്കുക, ആ കടത്തിന്റെ ലിസ്റ്റുകൾ എഴുതി തയ്യാറാക്കുക. അതിൽ ഏറ്റവും ഉയർന്ന പലിശയും കുറഞ്ഞ കാലയളവും, ഏറ്റവും ഉയർന്ന പലിശ അതായത് ബ്ലേഡ് പോലെയുള്ള ഏറ്റവും കുറഞ്ഞ കാലയളവ് അവർക്ക് 1 വർഷത്തിനകത്ത് കൊടുക്കണം. മൂന്നാമത് അവരോട് നമ്മൾ ഏതെങ്കിലും ലീഗൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ലീഗൽ കമ്മിറ്റ്മെന്റ് നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ടാവും, ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനെയുള്ള കടങ്ങളുടെ റീപേയ്മെന്റ് അത് എങ്ങനെ നടക്കും, അത് നമ്മൾ കേസ് ടു കേസ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അസുഖം വന്നാളല്ലേ, ഓരോ പ്രശ്നത്തിനും ഓരോ അതിനനുസരിച്ചിട്ടാണ് ആ കടത്തിന് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന് രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പലിശ ഒഴിവാക്കാൻ പറ്റുമോ, പലിശ കുറയ്ക്കാൻ പറ്റുമോ ചിന്തിക്കണം. ഇപ്പം ബ്ലേഡ് ആണെങ്കിൽ നമ്മൾ ബ്ലേഡുകാരനോട് പറയാൻ എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ഈ പൈസയിൽ എനിക്ക് പലിശ കുറച്ച് തരാൻ പറ്റൂ, അല്ലെ പലിശ ഒഴിവാക്കി തരാൻ പറ്റൂ. ഇനി വേറൊരു നമ്മൾ ഒരു ഓർഗനൈസ് സെക്രട്ടറിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫിനാൻസ് കമ്പനിന്നാണെങ്കിൽ നമ്മൾ അവരോട് പറയാം, നമ്മൾ വേറൊരു തരത്തിൽ വേറെ ലോൺ, നമ്മൾ ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, വേറെടുത്തോട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പലിശ കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും, കുറച്ചുകൂടെ കാലാവധി കിട്ടും. അപ്പൊ കുറഞ്ഞ കാലയളവ് കൂടുതൽ പലിശ കൂടുതൽ റിസ്ക് ഉള്ള ലോണുകളെ നമ്മൾ ആദ്യം പരിഹരിക്കുന്ന രീതിയിൽ നമ്മുടെ വരുമാനത്തെ, നമ്മുടെ ചെലവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. കുറെ കാര്യങ്ങൾ നമ്മൾ ആ കാര്യത്തിൽ ബഡ്ജറ്റിംഗ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പായി നമ്മൾ എഴുതി വെക്കുക. രണ്ടാമത് ബഡ്ജറ്റ് പോലെ നമ്മൾ ഒരു മാസത്തെ വരവ് ചെലവ് കടം എന്നുള്ള രീതിയിൽ തയ്യാറാക്കണം. പിന്നെ മൂന്നാമത് ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ വീട്ടിൽ കുടുംബം ഉണ്ടാകും, അവരുടെ മെഡിക്കൽ എമർജൻസിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ച്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മളിതിനെ പരിഹരിക്കാൻ. ഓക്കെ,
1: ഇപ്പോൾ കടമാണ് വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ കടം എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് കടം എടുക്കുമ്പോൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ?
0: കടം എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാല് ഇത് ഞാൻ എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് നോക്കുന്നത് ഇത് എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ഈ കടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് എന്ത് റിട്ടേൺ കിട്ടും? ഇത് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ്, അതൊന്നും സ്വയം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കടം എടുത്ത് കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ്സിന് വേണ്ടി കടം എടുത്തു, ഈ കടം 8% പലിശയ്ക്ക് ഞാൻ എടുത്തു, എനിക്ക് 16%, 15% തിരിച്ച് ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നല്ല കടമാണ്. കടം ഒരിക്കലും നമ്മൾ മോശമായിട്ട് കാണേണ്ടതില്ല. സർക്കാരുകളെ സംബന്ധിച്ചും വ്യക്തികളെ സംബന്ധിച്ചും കടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ കടങ്ങൾ, അതിനെ നമ്മൾ നല്ല കടവും ചീത്ത കടത്തിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ബോധ്യം ഉണ്ടാകണം. അത് വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യാസമാണ്. അതായത് നമുക്ക് ഒരു വിദ്യാഭ്യാസ ലോൺ അത്യാവശ്യമാണ് ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടി പുതിയ നമുക്ക് വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവിടെ നിന്ന് അത് നല്ല കടമായിട്ട് കാണാം. നേരെ മറിച്ച് നമ്മൾ അടുത്തുള്ള ഒരാളുടെ നമ്മുടെ വരുമാനം പരിഗണിക്കാതെ അടുത്തൊരാളുടെ വീടിനനുസൃതമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ദീർഘകാല ഈ വീട് കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് ലോൺ എടുക്കണം വീടിന്റെ ആഡംബരത്തിന് വേണ്ടിയിട്ട്, അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ആഡംബരത്തിന് വേണ്ടിയിട്ട് വരുമാനം നോക്കാതെ. അങ്ങനെ വരുന്ന സമയത്ത് അത് ചീത്ത കടമായിട്ട് നമുക്ക് കൊടുക്കണം. ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ചിലപ്പം വളരെ വർഷങ്ങളോളം ആളുകളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് കാർഡ്, നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അതിനുള്ള കയ്യിലുണ്ടെങ്കിൽ എന്തും പർച്ചേസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് അല്ല, പലപ്പോഴും അത് കടക്കാർഡായിട്ട് ചില കാര്യം മാറാറുണ്ട്.
1: ഈ ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അത് നേരത്തെ അടച്ചു തീർക്കുന്ന ഒരു രീതി ചിലരെങ്കിലും എടുക്കാറുണ്ട്, അത് എത്രത്തോളം നല്ലതാണ്?
0: അത് പല വ്യക്തികളെയും ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു NRI വിളിച്ചാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ ഏണിംഗ് പീരീഡ് കുറവാണ്, ആ സമയത്ത് കൂടുതൽ പണം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ ദീർഘകാല

0: അടച്ചുതീർക്കാം. അതേസമയത്ത് നമ്മളൊരു താമസിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള ഒരു വീട് വെച്ചു, സ്ഥിരമായി വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരാളാണ്, സർക്കാർ ശമ്പളം കിട്ടും അല്ലെങ്കിൽ പെൻഷൻ കിട്ടും, അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം പലിശയുടെ നിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ പബ്ലിക് EPF ലോണിന്റെ ഇന്റർ പലിശ എന്ന് പറഞ്ഞാൽ 8.2%. ബാങ്കിന്റെ അതേസമയത്ത് നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ പലിശ എന്ന് പറഞ്ഞാൽ 7.5%. അതായത് EPFനേക്കാളും കുറഞ്ഞ പലിശയാണ്, അല്ലെങ്കിൽ അവരുടെ നിക്ഷേപത്തിനേക്കാളും കുറഞ്ഞ പലിശയാണ് ലോണിനെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ദീർഘകാല ലോണുകൾ കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നമുക്ക് പകരം കൂടുതൽ ലാഭമുള്ള ഇൻവെസ്റ്റ്മെന്റ് പാരലലി കൊണ്ടുപോകണം, സമാന്തരമായി കൊണ്ടുപോകണം. അപ്പോൾ നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് സെറ്റ്, അതൊരു സ്ട്രാറ്റജിയാണ് ശരിക്കും. ദീർഘകാലം നിശ്ചയം അത് ഓരോ ആളിനെ വ്യക്തികളെ ആശ്രയിച്ച് വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും. വരുമാനത്തിന്റെ സ്വഭാവം, വരുമാന മാർഗം അവരുടെ, അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഇത് അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ പീസ് എന്ന് പറയും, സമാധാനം വേണമല്ലോ. അപ്പൊ ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ടെൻഷൻ ഈ ലോൺ കിടക്കുന്നത്, അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് മുൻകൂട്ടി അടച്ചു തീർക്കുന്നതായിരിക്കും നല്ലത്.
1: മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചിട്ട് പലതരത്തിലുള്ള ആശങ്കകളും അതുപോലെ തന്നെ പ്രതീക്ഷകളും ഉള്ള ഒരു കാര്യമാണ്. അത് എത്രത്തോളം സുരക്ഷിതമാണ്, തുടക്കക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഇന്ത്യയുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ വന്നിട്ടുള്ള, അതായത് ഒരു മാസം തന്നെ ഏകദേശം 30 ലക്ഷം കോടി രൂപയുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ മ്യൂച്വൽ ഫണ്ട് വഴി വരുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ പോലെ തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. സുരക്ഷിതത്വത്തെ പറ്റി യാതൊരുവിധ ആശങ്കയും അതിന് ആവശ്യമില്ല. അതിനകത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ വേണ്ടത്ര ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്ത വൈവിധ്യവൽക്കരണമുണ്ട്. ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് SIP കളിലൊക്കെ 1000 രൂപ വെച്ച് മുതൽ ചെയ്യാൻ പറ്റും, 500 രൂപ മുതൽ 100 രൂപ മുതൽ ചെയ്യാൻ പറ്റും. അവിടെ വേണ്ടത്ര പല കമ്പനികളിലായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഫണ്ട് സെലക്ഷൻ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു സെക്ടർ ഫണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഫ്ലക്ച്വേഷൻസ്, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് കൂടുതലുണ്ടാകുന്നത്. സുരക്ഷിതത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കുമുള്ള വകയില്ല, കാരണം അതിൽ കംപ്ലയൻസ് പാർട്ട് വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത്.
1: മ്യൂച്വൽ ഫണ്ടുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞു, നമ്മുടെ പൊതുവെ നമ്മുടെ നിക്ഷേപങ്ങളുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെയായിരിക്കും?
0: അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അസറ്റ് അലോക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, വൈവിധ്യവൽക്കരണം. ഇന്ന് പണ്ട് കാലത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഉപാധികൾ നമുക്ക് സ്വർണം, നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, ചെറിയ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ ലോകത്തിൽ വൈവിധ്യമായിട്ടുള്ള, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഓൾറെഡി പലതും പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സുകന്യാ സമൃദ്ധി യോജന, PPF, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിൽ തന്നെ പുതിയ വേർഷൻ RE80, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ചെയ്യാൻ പറ്റും. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ETF ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഗൾഫിലെ NRIs സംബന്ധിച്ച് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ പ്രൊവിഷൻ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമ്മുടെ കയ്യിലാവാൻ അവൈലബിളാണ്. നമ്മുടെ ലിക്വിഡിറ്റി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യകതക്ക് അനുസരിച്ചിട്ട്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാല ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യണം. ഉദാഹരണം ഞാൻ പറയാം, കോവിഡ് സമയത്ത് റിയൽ എസ്റ്റേറ്റിന്റെ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച്, ഇപ്പൊ ചെന്നൈയിൽ അവർക്ക് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ അവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ വാടക റെന്റൽ ഇൻകം അന്ന് ബ്ലോക്കാണ്, ഉള്ള വസ്തുക്കളൊന്നും വിറ്റ് പോകുന്നില്ല. ഇതാണ് ഉണ്ടാകുന്നത്. അപ്പം തീർച്ചയായും വൈവിധ്യവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ ഒരു വൈവിധ്യവൽക്കരണത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ലിക്വിഡിറ്റി പ്രധാനമാണ്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ
0: കാര്യങ്ങൾ? അതിൽ നമ്മൾ വൈവിധ്യവൽക്കരണം ചെയ്യുന്ന സമയത്ത് ഒന്ന് സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും നമ്മുടെ കൺവീനിയൻസും, നാല് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. സേഫ്റ്റി നോക്കണം, തീർച്ചയായിട്ടും സേഫ്റ്റി എല്ലാ കാര്യങ്ങളിലും നോക്കണം. പക്ഷെ നമ്മൾ അതുപോലെ തന്നെ ലിക്വിഡിറ്റി, നമുക്ക് ഏത് സമയത്താണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്, ആവശ്യ സമയത്ത് നമുക്ക് ഉപകരിക്കാൻ പറ്റണം, എമർജൻസി ഫണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റണം, മാരേജിനുള്ള പൈസ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി, 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ടുള്ള വേണം. അപ്പം ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അസറ്റ് അലോക്കേഷൻ. പിന്നെ രണ്ടാമത് നോക്കേണ്ടത് ഇതിന്റെ ആവറേജ് റിട്ടേൺ എത്ര വരുന്നുള്ളതാണ്, ശരാശരി. ഇപ്പൊ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, FD ഉണ്ട്, അവിടെ എല്ലാം ടാക്സ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ 30-36% വരെ ടാക്സ്, 37% വരെ ടാക്സ് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ബാങ്ക് FD 7% കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7.5% കിട്ടിയാൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ടാക്സ് കഴിഞ്ഞ് കിട്ടുന്നത് 3.5% ആയിരിക്കും. നമ്മുടെ പണപ്പെരുപ്പം ഒരു വലിയ പ്രശ്നമാണ്. പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു, ഒരു ചായക്ക് 2001 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 15 രൂപയാണ്.

0: 7% മുതൽ 9% വരെ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം കൂടുമ്പോൾ നമുക്ക് 4%, 3% നമുക്ക് കിട്ടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് 100,000 രൂപ നമുക്ക് ബാങ്ക് ഓഫ് ഡിയിൽ ഈ പറഞ്ഞ ടാക്സ് ലാഭമുള്ള 36% ഉള്ള ഒരാളെ സംബന്ധിച്ച് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 100,000 രൂപയായി 1,03,000 രൂപ കിട്ടും. പക്ഷെ ഇതേ 100,000 രൂപയും കൊണ്ട് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ചായ വടയും കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ വിലക്കയറ്റം 100,000 രൂപയുടെ സ്ഥാനത്ത് 1,07,000 കൊടുക്കേണ്ടി വരും, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത്. അപ്പം പിന്നെ സാധനങ്ങളുടെ, വ്യത്യസ്ത സാധനങ്ങളുടെ ഇൻഫ്ലേഷൻ വ്യത്യാസമാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ ഈ 1,03,000 കയ്യിലുള്ളൂ, 1,07,000 കൊടുക്കണം, ബാക്കിയുള്ള 4,000 രൂപ. ഇങ്ങനെ ഇതൊരു പല വർഷങ്ങളിലേക്ക് ആകുമ്പോഴേക്കും, ഒരു 5 വർഷം 8 വർഷം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ കോമ്പൗണ്ടിങ് വരുമ്പോൾ വലിയൊരു ഗ്യാപ്പ്, ഈ 1,00,000 രൂപ ഇട്ട പൈസ കുറയും, ഈ നോമിനലി കുറയില്ല, ഇഫക്റ്റീവ്ലി ഇട്ട കാശ് നമ്മളെ നഷ്ടപ്പെടും ഈ പണപ്പെരുപ്പം കാരണം.
1: നമ്മുടെ ഒരു പരമ്പരാഗത ചിന്താഗതിയുടെ ഭാഗമായിട്ട് സ്വർണം എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട ഒരു നിക്ഷേപ മാർഗമാണ്. അതിന് ഇന്ന് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളത്?
0: നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് സ്വർണത്തെ നമ്മൾ പല രീതിയിലായി ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് ട്രഡീഷണൽ വേ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ അസറ്റ് അലോക്കേഷൻ നമ്മൾ വ്യത്യസ്തമായ ഏരിയകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിലായിരിക്കണം. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞാൽ കമോഡിറ്റി, അതിന് ഫ്ലക്ച്വേഷൻസ്, വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്.
1: അതിന്
0: തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം ബാധിക്കുന്നത് ഇന്റർനാഷണൽ കമോഡിറ്റിയാണ്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, അന്താരാഷ്ട്ര വിലയിലെ ഉണ്ടാകുന്ന, അതിൽ അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ്, അന്താരാഷ്ട്ര ഉൽപ്പന്നം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പൊ അത് കറൻസിയിലുണ്ടാകുന്ന വ്യത്യാസം, ഇപ്പൊ ഡോളർ 94 ആയപ്പോൾ നമുക്ക് വിലയിൽ വിലക്കയറ്റം ഉണ്ടായി. അതേസമയത്ത് നമ്മൾ ഡോളർ താഴെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് തിരിച്ച് സംഭവിക്കാം. അന്താരാഷ്ട്ര വില ഇപ്പൊ താഴേക്ക് പോകുമ്പോഴും നമ്മുടെ വില ചിലപ്പോൾ മുകളിലേക്ക് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് സ്വർണത്തിന്റെ വില ഇരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളും കൂടെ കണക്കാക്കി നമ്മൾ സ്വർണത്തിന് 8-9% ശരാശരി റിട്ടേൺ എടുത്തിട്ട് വേണം നമ്മൾ ഇതിന് അസറ്റ് അലോക്കേഷൻ ചെയ്യാൻ. പിന്നെ നമ്മൾ വൈദ്യുതവൽക്കരണം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു വെയ്റ്റഡ് ആവറേജ്, എനിക്ക് മൊത്തം 100 രൂപയുണ്ട്, ആ 100 രൂപയിൽ 5 രൂപ അല്ലെ 8 രൂപ നമുക്ക് ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡിന് 8-9% നമുക്ക് റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് നമ്മളെടുത്തു ഒരു 5-8-9-10% നമ്മൾ അല്ലെ 12% വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ FD എടുത്തു 7%. അങ്ങനെ പല കാര്യങ്ങളെ നമ്മളൊരു വെയ്റ്റഡ് ആവറേജ് എന്ന് പറയാം. ആ രീതിയിൽ ശരാശരി ഒരു എത്ര റിട്ടേൺ കിട്ടും എന്ന് വെച്ചിട്ട് വേണം നമ്മൾ റിട്ടേൺ എസ്റ്റിമേഷൻ ചെയ്യാൻ.
1: നമുക്ക് ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം, പേര് പറയൂ.
2: പേര് ലതിക.
1: എവിടുന്നാ വിളിക്കുന്നേ? ശരി, ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ
2: മാഡം. നമസ്കാരം സാർ.
0: നമസ്കാരം. നമസ്കാരം
2: സാർ. എന്റെ കാര്യമായിരുന്നു, സാർ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ സ്കീമുകൾ, ജീവൻ ജ്യോതി ബീമാ യോജന.
0: അതെ.
2: അപ്പൊ അതിലേക്ക് ഞാൻ ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ ഒരു നല്ല സ്കീമായിരുന്നു, നല്ലതിൽ ചേർന്നു. അപ്പൊ എനിക്ക് 50 വയസ്സ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 5 വർഷം വരെ അടച്ചു സാർ. അന്നത്തെ 1 വർഷത്തേക്ക് അടയ്ക്കേണ്ട 330 ആയിരുന്നു, ഇപ്പൊ സാർ 440 എന്ന് പറഞ്ഞപ്പ.
0: അതെ അതെ, ഇപ്പൊ അത് 436 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അത് തുടക്കത്തിൽ അത് 330 രൂപയായിരുന്നു, ഇപ്പൊ 436 ആയിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന 12 രൂപയായിരുന്നാണ്, ഇപ്പൊ 20 രൂപയായിട്ട് മാറിയിട്ടുള്ളത്. ചെറിയ നോമിനലായിട്ടുള്ള വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അത് തുടർന്ന് പോകും.
2: ജീവൻ ജ്യോതി ബീമാ യോജന 330 രൂപ, 5 വർഷം അടച്ചു. പിന്നെ അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം ഇത് ആറ്റിങ്ങൽ ഇന്ത്യൻ ബാങ്കിലാണ് ഞാൻ ചേർന്നത്. അപ്പൊ എനിക്ക് പിന്നെ തുടർന്ന് അതിൽ അടയ്ക്കാനൊന്നും പറ്റിയില്ല, അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയാനും കഴിഞ്ഞില്ല, അതിനെ കുറിച്ച് വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സാർ ഇതേ കുറിച്ച് സംസാരിച്ചപ്പോൾ സംശയം തീർക്കാനാണ് ഞാൻ വിളിച്ചത്, എനിക്കൊന്ന് അറിയണമായിരുന്നു സാർ.
0: അല്ല, തീർച്ചയായിട്ടും ആ ബാങ്കിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നിലവിൽ അവരുടെ നിങ്ങളുടെ ഓട്ടോ ചില പല പല അക്കൗണ്ടുകളിലും ഓട്ടോമാറ്റിക്കലി ECS കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഇത് നിലവിൽ അത് മുടങ്ങിയിട്ടുണ്ടോ, മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുതുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആ ബാങ്കിൽ തന്നെ ഒന്ന് ആശ്രയിക്കുന്നതായിരിക്കും, അവിടെ നിന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് തീർച്ചയായിട്ടും പുതുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് തുടങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തുടർന്ന് പോവുക. അതല്ലെങ്കിൽ 70 വയസ്സ് വരെ സുരക്ഷാ ബീമാ യോജനയുണ്ട്, ജീവൻ ജ്യോതി ബീമാ യോജന അല്ലെങ്കിൽ സുരക്ഷാ

0: അവരുമായി വന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും.
1: ശരി സർ, വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ ഓഹരി വിപണിയിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ടുള്ള നിക്ഷേപം, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: നമുക്ക് ഒരു ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. നമ്മളത് എക്സ്പെർട്ട് ആണല്ലോ. ഓഹരി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഓരോ കമ്പനികൾ, ഒരു ബാങ്കുകൾ, അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഓഹരികൾ, അതിൻ്റെ ഷെയർ ആണ് നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു റിസർച്ച്, ഒരു പഠനം, വ്യക്തമായ പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഓഹരി എടുക്കുകയല്ല ചെയ്യുന്നത്. ആ ഓഹരി ആരാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കമ്പനിയാണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരുടെ ലാഭം എത്രയാണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, എത്ര മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ട്, അതിൻ്റെ വാല്യുവേഷൻ, നിരവധിയായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ റിസർച്ച് ഉള്ള ഒരാളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ റിസർച്ച്, ഇത് മാത്രവുമല്ല ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഓഹരി വാങ്ങുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ടുകാർ വാങ്ങുന്ന ഓഹരിയാണ്. മ്യൂച്വൽ ഫണ്ടുകാർ കൈകാര്യം ചെയ്യുന്ന കോർപ്പസ് വലിയൊരു എമൗണ്ടാണ്, വലിയ തുകയാണ്. 10,000 കോടിയും 1,00,000 കോടിയും 2,00,000, ചില AMCകൾ 6,00,000 8,00,000 കോടിയെ ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ റിസർച്ചിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്, അവർ വാങ്ങുന്ന വിലയുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ശരിക്കും. അപ്പോൾ അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്ത് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നേരിട്ട് നമുക്ക് ചെയ്യാം. അവിടെയും നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വേണം. ഓഹരി വിപണിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ എമൗണ്ട് ഒരു പ്രത്യേക ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതും പലപ്പോഴും റിസ്ക് ആവാറുണ്ട്. അപ്പോൾ അതിന് പകരം അവിടെയും പലതരത്തിലുള്ള ഓഹരികൾ, ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻഡെക്സുകളുണ്ട്. ബാങ്ക് ഇൻഡെക്സ് ഉണ്ടാവും, മെറ്റൽ ഇൻഡെക്സ് ഉണ്ടാവും, അങ്ങനെ അതിന് പ്രൊപ്പോർഷൻ ഉണ്ട്. ബാങ്കിങ് ആണെങ്കിൽ 30-34% ബാങ്കിങ് നമ്മുടെ നിഫ്റ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഹരിയുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഉള്ളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും നന്നായിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെറിയ SIPയിലൂടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അവർക്ക് ചെയ്യാൻ സാധിക്കും.
1: നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിംഗിൽ ടാക്സ് പ്ലാനിംഗിന്റെ ഒരു പ്രാധാന്യം കൂടി ഒന്ന് പറയാം.
0: നേരത്തെ ഞാൻ പറഞ്ഞു 36% ഒരാളെ സംബന്ധിച്ച് 7% ബാങ്കിൽ നിന്ന് പലിശ കിട്ടി കഴിഞ്ഞാൽ 2.5%, 3% താഴെ കിട്ടുള്ളൂ. ടാക്സ് പ്ലാനിങ് നമുക്ക് നെറ്റ് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് ശമ്പളം എത്ര കിട്ടി എന്നുള്ളതല്ല, 100,000 രൂപ ശമ്പളം കിട്ടി, പക്ഷെ 30% ടാക്സ് ആണെങ്കിൽ ടാക്സ് 30% നമ്മൾക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ 70,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇഫക്റ്റീവ്ലി നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നുള്ളതാണ്, നമ്മൾ ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. ടാക്സും പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട്, ടാക്സും നമ്മൾ കൺസിഡർ ചെയ്യണം, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പവും കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമുക്കറിയാം, നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഈ ശമ്പള വർധനവ് അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരണം വരുന്നത് ഈ ഇൻഫ്ലേഷനെ, ഈ പണപ്പെരുപ്പത്തെ ബേസ് ചെയ്തിട്ടാണ്. പലപ്പോഴും നമ്മൾ പറയും ശമ്പള വർധനവിനെ കുറിച്ച് പല ചർച്ചകളും വരാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജീവിത ചെലവുണ്ടാകുന്ന വർധനവിനെ കൂടെ കണക്കിലെടുത്തിട്ടാണ്, യഥാർത്ഥത്തിൽ ശമ്പള വർധനവ് ചെലവാകുന്നതും കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ടാക്സ് പ്ലാനിങ് വളരെ നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാം. രണ്ടാമത് നിക്ഷേപത്തിന്റെ കാര്യത്തിലും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു PPF കിട്ടുന്നത് ഒരാൾക്ക് 1 വർഷം ഒരാൾക്ക് മാക്സിമം PPF അടയ്ക്കാൻ പറ്റുന്നത് 1.5 ലക്ഷം രൂപയാണ്. അവരൊരു 15 വർഷം അടച്ചു കഴിയുമ്പോൾ ആ കിട്ടുന്ന തുക മുഴുവൻ ടാക്സ് ഫ്രീ ആണ്, ബാങ്ക് FD ടാക്സബിൾ ആണ്. അതോടൊപ്പം തന്നെ NPS പാർഷ്യലി ടാക്സബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. നമ്മൾ ഗോൾഡ് ആണെങ്കിൽ വെൽത്ത് നമ്മുടെ ടാക്സ് കൊടുക്കണം, ഡെറ്റിന്റെ ടാക്സേഷൻ അല്ലെങ്കിൽ അസറ്റിന്റെ ടാക്സേഷൻ കൊടുക്കണം. അപ്പം ടാക്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു അസറ്റിനെ തീരുമാനിക്കാൻ. അത് അവിടെയാണ് ഗവൺമെന്റ് സ്കീമിന്റെ പല സ്കീമുകളും, ഞാൻ പറഞ്ഞാൽ PPF ആണെങ്കിലും സുകന്യാ സമൃദ്ധി പ്രത്യേകിച്ച് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം അതുകൂടെ തീർച്ചയായിട്ടും നിക്ഷേപത്തിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ശമ്പളത്തിന്റെ വരുമാനത്തിന്റെ കാര്യത്തിലും തീർച്ചയായിട്ടും അങ്ങനെ വരുമാനം, ചിലവ്, കടം, നിക്ഷേപം അല്ലെങ്കിൽ ആസ്തി, ഈ 4 കാര്യങ്ങളെ, ഈ കുറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്താണ് ചെയ്യാൻ.
1: ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ ഈ ഒരു 4 തൂണുകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ്. അത് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടെ ചേർക്കാൻ?
0: തീർച്ചയായും, വരുമാനത്തിൽ രണ്ടു തരത്തിലുള്ള വരുമാനമുണ്ട്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില ബിസിനസ്സുകാർക്ക് ഫ്ലെക്സിബിൾ ഇൻകം ആണ്, അതേസമയത്ത് ചില സ്ഥിര വരുമാനം, ശമ്പളക്കാരാണെങ്കിൽ സ്ഥിര വരുമാനം, വരുമാനം ചിലവ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ക്ലാസിഫൈ ചെയ്യും. ചിലവിനെ നമുക്ക് ലിവിങ് എക്സ്പെൻസ്, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ്. 3rd അസെറ്റ് നമുക്ക് വെൽ ഡൈവേഴ്സിഫൈഡുള്ള അസെറ്റ് ആയിരുന്നു. കടം നിയന്ത്രണത്തിലായിരിക്കണം, നല്ല കടം വർദ്ധിക്കട്ടെ, മോശം കടം ഇല്ലാതാവട്ടെ. ഇങ്ങനെ വരുമാനം, ചിലവ്, അസെറ്റ്, കടം, ഈ 4 തൂണുകളെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത നല്ലൊരു ഫിനാൻഷ്യൽ ലൈഫ്, പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനത്തോടുകൂടിയ ഉള്ള ഒരു സാമ്പത്തിക ജീവിതം ആണ് ഉണ്ടാകാൻ പോകുന്നത്.
1: സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് പ്രതീക്ഷിക്കുന്നു.

0: സാറിനെ ആകാശവാണിയിലെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട

0: ആകാശവാണി കണ്ണൂർ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ നടുവേദന കാരണങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ആയ ഷിത തോമസ് മറുപടി പറയുന്നു. വിളിക്കാം 0497-29-56-007 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ
2: ഒരു വിഷം.
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: ഇവിടെ വൈജീന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകളിൽ ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുള്ള
4: സമ്മാനങ്ങളുണ്ട്.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 100,000 രൂപ വീതം 100 പേർക്ക്
8: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
12: മൈജി ഫ്യൂഷൻ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
11: ഫിനാൻസ് പർച്ചേസ് നേടാം ഒരു EMI ഓഫ്.
12: ശരി, നീട്ടി വെക്കണം. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂഷൻ ഷോറൂം സന്ദർശിക്കൂ.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗോൾഡൻ സിക്സ്റ്റീസ്, 1960കളിലെ സുവർണ ഗാനങ്ങൾ. 1:52 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മിയിൽ നടുവേദന കാരണങ്ങളും ആയുർവേദ ചികിത്സയും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ഷിത തോമസ് മറുപടി പറയുന്നു. 5 മണിക്കും 6 മണിക്കും 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഞ്ച് പതിനഞ്ചിന് കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച വാട്ടക്കളിപ്പാട്ട്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോഗിക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീതിയിൽ കള്ളാർ പെരുമ്പള്ളി സ്വദേശി വേണുഗോപാലിന്റെ കൃഷി അനുഭവങ്ങൾ കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്, മസ്തിഷ്ക രോഗങ്ങളും നൂതന ചികിത്സാ രീതികളും. ഡോക്ടർ എസ് പ്രേംകുമാർ സംസാരിക്കുന്നു. 8:00 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. കാരിക്കളവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം.

8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലേക്ക്.

0: Benchmark domestic equity indices were trading over 0.5% lower during the forenoon session today. The Sensex declined 443 points to 76,073, while the Nifty fell 138 points to 23,759 when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. നടുവിൽ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് ടു വെൽഡിംഗ് തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മുതൽ 12 വരെ സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലയിലെ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം കന്നഡ മീഡിയം ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കേഡറ്റ് യോഗ്യത നിർബന്ധമാണ്. നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക ലെക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസർ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0498-529-101. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഒപി പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467-221-5522. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9444752079. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ഐടിഐകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം 9 രാവിലെ 10:30 ഏലത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0495-24-61898. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച 11 ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ രണ്ടാംഘട്ട കൂടിക്കാഴ്ച 9-10 തീയതികളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-42-30102. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമ പാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മുതൽ 12 മണി വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499-92561-89. നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹലക്ഷ്മിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹലക്ഷ്മിയിൽ നടുവേദന കാരണങ്ങളും ആയുർവേദ ചികിത്സയും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ഷിത തോമസ് മറുപടി പറയുന്നു. വിളിക്കാം 0497-29-56-00-7 എന്ന നമ്പറിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

ഇന്ന് 5:15 സി കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച വട്ടക്കളിപ്പാട്ട് കേൾക്കാം. 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. ഏഴ് 35 എഫ് എം ഹെൽത്ത് പ്ലസിൽ മസ്തിഷ്ക രോഗങ്ങളും നൂതന ചികിത്സാ രീതികളും ഡോക്ടർ എസ് പ്രേംകുമാർ സംസാരിക്കുന്നു.

കെസി കടുങ്ങനും സംഘവും അവതരിപ്പിച്ച ചെറുമക്കളിപ്പാട്ടാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സാധാരണയിലും താപനില 4 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അങ്കണവാടി നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്തെ കുട്ടികൾക്ക് പോഷകാഹാരം, ആരോഗ്യം, പരിചരണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുന്ന പ്രധാന കേന്ദ്രപദ്ധതിയിൽ അംഗനവാടികളുടെ ഉത്തരവാദിത്തം പങ്കിടാൻ ഓരോ പൌരനോടും പദ്ധതി ആഹ്വാനം ചെയ്യുന്നു. പരസ്പര പൂരകങ്ങളായ 5 പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും പോഷൺ മാഹ് 2026 നടപ്പാക്കുക. ഭക്ഷണ വൈവിധ്യവും മതിയായ പ്രോട്ടീനും, അംഗനവാടികളിൽ പാകം ചെയ്ത ഭക്ഷണം ലഭ്യമാക്കൽ, സമൂഹത്തിന്റെ പങ്കാളിത്തവും ഉത്തരവാദിത്തവും, പോഷകാഹാരം എന്നിവയാണ് പ്രമേയങ്ങളിൽ ഉൾപ്പെടുന്നത്. 2047 വികസിത് ഭാരത് കെട്ടിപ്പടുക്കുന്നതിന് സുഭോഷിത് ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദേശീയ വികസന അജണ്ടയിൽ പോഷകാഹാരത്തിന് മുൻഗണന നൽകി 2018 പോഷൺ അഭിയാൻ ആരംഭിച്ചത്. സ്ത്രീകൾ, കുട്ടികൾ, കൌമാരക്കാർ എന്നിവർക്കിടയിൽ പോഷകാഹാരം, ആരോഗ്യം, പരിചരണം എന്നിവയുമായി ബന്ധപ്പെട്ട ശീലങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സമൂഹത്തെ അണിനിരത്തുന്ന ജനകീയ മുന്നേറ്റമായി രാഷ്ട്രീയ പോഷൺ മാഹ് വളർന്നു.
0: 28th വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിന് ഇന്ന് ഗോവയിൽ തുടക്കം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാവും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും, ദാദ്ര നാഹർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരസ്പരം സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് കൌൺസിൽ ചേരുന്നത്. ഗോവയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ്സ് കളർ അവാർഡും അമിത്ഷാ വിതരണം ചെയ്യും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. 2016 നിയമങ്ങൾക്ക് പകരമായി 2026 ഏപ്രിലിൽ വിജ്ഞാപനം ചെയ്ത നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം ഏപ്രിൽ 1 നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതികളുമായി സംയോജിപ്പിച്ചാണ് ഖരമാലിന്യ സംസ്കരണം നടപ്പാക്കുന്നത്. മാലിന്യങ്ങൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഉറവിടത്തിൽ തന്നെ 4 വിഭാഗങ്ങളായി തരംതിരിക്കാനാണ് നിർദ്ദേശം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 4 3 ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സുശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ 2 തമ്മിൽ പരമ്പരാഗത ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഡൽഹി സത്യനികേതനിലെ കെട്ടിടം തകർന്ന സ്ഥലം മുഖ്യമന്ത്രി രേഖാഗുപ്തയും മന്ത്രി മൻജിന്ദർ സിംഗ് സിൻഹയും സന്ദർശിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പിഎം ശ്രീ വിഷയം, കെപിസിസി അധ്യക്ഷ പദവി, പാർട്ടിയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഏകോപനം ഉൾപ്പെടെ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തെന്നാണ് റിപ്പോർട്ട്. എണ്ണ ഉൽപ്പാദനത്തിലെ ആഗോള അനിശ്ചിതത്വം ഒഴിവാക്കി

0: ഒക്ടോബറിലെ ഉൽപാദന നയം മാറ്റമില്ലാതെ നിലനിർത്താൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് വെർച്വലായി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും ഏകോപനമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. യുഎസ് നാവികസേനയുടെ ഉപരോധ രേഖയിൽ നിന്ന് ആരംഭിച്ച് പേർഷ്യയുടെ ചില ഭാഗങ്ങളിലേക്ക് മേഖല വ്യാപിപ്പിക്കുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മേജർ ജനറൽ മൊഹസിൻ റസായി പറഞ്ഞു. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ ജലക്ഷാമം തുടങ്ങിയതോടെ ഒന്നാം വിള നെൽകൃഷി പ്രതിസന്ധിയിലായതായി കർഷകർ അറിയിച്ചു. നടീൽ കഴിഞ്ഞ് രണ്ട് മാസമായ കൃഷിയാണ് ഉണക്ക ഭീഷണി നേരിടുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കതിർ പുട്ടിൽ പാകമായ കൃഷിയാണ് വെള്ളം കുറവായതോടെ ഉണക്ക ഭീഷണി നേരിടുന്നത്. പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. നല്ലേപ്പള്ളി മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. തേമ്പാറമട കുന്നംകാട്ടുപതി സിസ്റ്റങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരൂരിലാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 1996 മുതൽ 2016 വരെ 20 വർഷം ചിറ്റൂർ എംഎൽഎ ആയിരുന്നു. 1979 മുതൽ 1996 വരെ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകൻ ആർ ശാരത്ത് അന്തരിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 65 വയസ്സായിരുന്നു. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശാരത്ത് ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശിയായ ശാരത്ത്. ആർ ശരത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. വേറിട്ട സിനിമകളിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായ സംവിധായകനായിരുന്നു ആർ ശരത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങളുടെയും ഉറ്റവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പിണറായി വിജയനും അറിയിച്ചു. ഛായാഗ്രാഹകൻ ആലപ്പുഴ ടി എൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70 സിനിമകളുടെ ഛായാഗ്രാഹകനായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. മൂക്കം നഗരസഭാ മുൻ കൌൺസിലർ ഇ പി അരവിന്ദൻ മാസ്റ്റർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. മൂക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, വീക്ഷണം, ലേഖകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. രണ്ടു ദിവസത്തെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമ രൂപം നൽകും. ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോടാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ജയകുമാർ പറഞ്ഞു. ദേവസ്വം മന്ത്രിയോട് അഭിപ്രായ വ്യത്യാസമില്ല. കാലാവധി പൂർത്തിയാക്കുമെന്നും ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രൊഫസർ എം പി മന്മഥൻ അക്ഷയ പുരസ്കാരത്തിന് ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. 100,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 26 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് പുരസ്കാരം നൽകും. പൊതുസേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിക്കുന്നതിനായി പി പി മുകുന്ദൻ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പി പി മുകുന്ദൻ സേവാ പുരസ്കാരം അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ വി നാരായണന് നൽകും. അട്ടപ്പാടിയിൽ വർഷങ്ങളായി സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് നൽകിയ നേതൃത്വവും സമർപ്പണവും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. പ്രശസ്തി പത്രവും ഫലകവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ഉൾപ്പെടുന്നു.

0: ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 10 കോഴിക്കോട് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും മുൻ ജിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സാധാരണയിലും താപനില 4 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പോക്ക് അഥവാ ല്യൂക്കോറിയ. വെള്ളപ്പോക്ക് സ്വാഭാവികമാണോ? എപ്പോഴാണ് ചികിത്സ ആവശ്യമായി വരുന്നത്? ഇതിന് കാരണമാകുന്ന ഘടകങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വലിയ പരമ്പ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഗായത്രി.
1: നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്നത് വെള്ളപ്പോക്ക് അഥവാ അസ്ഥിസ്രാവം, ഇംഗ്ലീഷിൽ അതിനെ ലൂക്കോറിയ എന്ന് പറയും. പൊതുവെ സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങളിൽ പുറത്തു പറയാൻ മടിച്ച് ചികിത്സ തേടാതിരിക്കുന്ന രോഗങ്ങളിൽ പെട്ട ഒരു രോഗമാണ് ഈ വെള്ളപ്പോക്ക് അഥവാ അസ്ഥിയുരുക്കം അഥവാ ലൂക്കോറിയ. ഏത് പ്രായത്തിലുള്ളവർക്കും ഈ രോഗം വരാം, അതായത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമേറിയവരിൽ വരെ. എന്നാൽ 15-45 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകൾ ആണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഗർഭാശയം, യോനിമുഖം, ഗർഭാശയഗളം, ഈ ഭാഗങ്ങളൊക്കെ ഈർപ്പമുള്ളതാക്കി വയ്ക്കാനായി ഈ ഭാഗങ്ങളിലെ ഗ്രന്ഥികളിൽ നിന്നും എല്ലായ്പ്പോഴും അല്പമാത്രയിൽ മ്യൂക്കസ് അഥവാ മുട്ടയുടെ വെള്ള പോലെയുള്ള കട്ടിയുള്ളൊരു തരം സ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. ഇത് മിക്കപ്പോഴും ഇത് യോനിയെ ശുദ്ധീകരിക്കാനും ബാക്ടീരിയകളിൽ നിന്നും സംരക്ഷിക്കാനുമുള്ള ശരീരത്തിന്റെ സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ ഇതിന്റെ അളവ് കൂടുകയോ നിറവും മണവും മാറുകയോ, നിറവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വെള്ളം പോലെയുള്ള വെള്ളത്തിന്റെ നിറമാണെന്ന് പറയാം. അപ്പോ അതുപോലെയുള്ളൊരു ദ്രാവകം, പിന്നീടത് ചുവപ്പ് നിറത്തിലോ ചുവപ്പ് കലർന്ന മഞ്ഞ നിറം, പച്ച നിറം, ചാര നിറം, മഞ്ഞ നിറം, വെളുത്ത തൈര് പോലെയുള്ള കട്ടകട്ടയായിട്ട് പുറത്തോട്ട് വരിക, അതുപോലെ തന്നെ ചൊറിച്ചിൽ മുതലായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇത് നാം വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ സഹായത്തോടെ ചികിത്സിക്കേണ്ടതാണ്. പിന്നെ ഇതിന്റെ പ്രധാന കാരണങ്ങളിലേക്ക് കടക്കുമ്പോഴും വെള്ളപ്പോക്കിനെ പ്രധാനമായും രണ്ടായി നമുക്ക് തരംതിരിക്കാം. അതായത് സ്വാഭാവിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് ഫിസിയോളജിക്കൽ ലൂക്കോറിയ, അതുപോലെ തന്നെ രോഗാതുരമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത് പാത്തോളജിക്കൽ ആയിട്ടുള്ള ലൂക്കോറിയ. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ തരംതിരിക്കാം. സ്വാഭാവിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലൂക്കോറിയ ചില പ്രത്യേക ശാരീരിക മാറ്റങ്ങൾ കാരണം സാധാരണ രീതിയിലുള്ള വെള്ളപ്പോക്ക് ഉണ്ടാകാം. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് ഇത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ ലൂക്കോറിയ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അതിൽ ആദ്യമായി പറയുന്നത് ഹോർമോണൽ വ്യതിയാനം, ഹോർമോൺസിന്റെ വ്യതിയാനം മൂലം ആർത്തവത്തിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആർത്തവത്തിന് തൊട്ട് ശേഷമോ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ലൂക്കോറിയ കാണാറുണ്ട്. അതേപോലെ തന്നെ അണ്ടോത്പാദന സമയത്ത്, അതായത് ഓവുലേഷൻ ടൈം, ഏകദേശം ഒരു മാസത്തിലെ ആർത്തവചക്രം 28 ദിവസം വീതം കണക്കാക്കുകയാണെങ്കിൽ 14-ാമത്തെ ദിവസമാണ് നമുക്ക് സാധാരണയായി ഓവുലേഷൻ, നോർമലി ഓവുലേഷൻ, നോർമലി മെൻസ്ട്രുവേഷൻ നടക്കുന്ന സ്ത്രീകളിൽ ഓവുലേഷൻ ഉണ്ടാകാറുള്ളത്. ഈ 14-ാമത്തെ ദിവസത്തോടനുബന്ധിച്ച് 13, 14, 15 ദിവസങ്ങളിൽ 2-3 ദിവസം നമുക്ക് നന്നായിട്ട് വജൈനൽ ഡിസ്ചാർജ് വരാറുണ്ട്. അപ്പൊ അതും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്യൂബർട്ടി ഏജില്, അതായത് ഫസ്റ്റ് മെനാർക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തില് പൊതുവെ കുട്ടികളില് തുടർച്ചയായിട്ട് ഈ വെള്ളപ്പോക്ക് കാണാറുണ്ട്. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടാണ്.

0: ഉണ്ടാകുന്നത്. ഇത് ഫിസിയോളജിക്കലായിട്ടുള്ള ലുക്കോറിയാണ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഗർഭകാലത്ത് സ്വാഭാവികമായി വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. അതായത് ഗർഭാവസ്ഥയിൽ ഹോർമോണുകളുടെ വ്യതിയാനം മൂലം പെൽവി ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടുതലായി വരും. ഇത് കാരണം സ്വാഭാവികമായും വെള്ളപ്പൊക്ക് വർദ്ധിക്കാം. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയുന്നത് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോഴും വളരെ കൂടുതലായിട്ട് വെള്ള ദ്രാവകം യൂറിസ്രാവം ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് രോഗാതുരമായ കാരണങ്ങളിലേക്ക് കടക്കാം. അതായത് രോഗാതുരമായ കാരണങ്ങൾ എന്ന് പറയുന്നത് പാത്തോളജിക്കൽ ലുക്കോറിയ, പാത്തോളജിക്കൽ ഈ ഉണ്ടാകുന്ന ലുക്കോറിയ. ഇത് അണുബാധയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ മൂലം ഉണ്ടാകുന്നതാണ്. ഇതിന് കൃത്യമായ വൈദ്യസഹായം കൃത്യസമയത്ത് തന്നെ നാം നൽകേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഒന്നാമതായി നമുക്ക് സാധാരണ എല്ലാവരിലും കൗമാരക്കാരിലും സ്ത്രീകളിലും 10-45 വയസ്സ് വരെയുള്ള കാലയളവിൽ പൊതുവേ ഉണ്ടാകുന്നൊരു ഇൻഫെക്ഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ ഈസ്റ്റ് അണുബാധ. അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് മെഡിക്കൽ ടേമിൽ കാൻഡിഡിയാസിസ് എന്ന് പറയും. കാൻഡിഡ ആൽബിക്കൻസ് എന്നുള്ളൊരു തരം ഫംഗസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. കട്ടിയുള്ള തൈര് പോലെയുള്ള വെളുത്ത സ്രാവം യോനിയിലൂടെ വരിക, ഇതോടൊപ്പം അസഹ്യമായ ചൊറിച്ചിലും ഉണ്ടാകാറുണ്ട്. ഇനി അടുത്തതായി പറയുന്നത് ബാക്ടീരിയൽ വെജിനോസിസ് എന്ന യോനി രോഗത്തെ കുറിച്ചാണ്. അത് ബാക്ടീരിയൽ വെജിനോസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അതായത് യോനിയില് യോനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് പുറമേന്ന് വരുന്ന പാത്തോജൻസിനെ കൊന്നുകളയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ല ബാക്ടീരിയകൾ നമ്മുടെ യോനിക്കകത്തുണ്ട്. പക്ഷെ അതിൽ എന്തെങ്കിലും അസന്തുലിതാവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ എന്തുപറ്റും, ഈ ബാക്ടീരിയകൾക്ക് നാശം സംഭവിക്കുകയും അതുമൂലം പലതരത്തിലുള്ള ഇൻഫെക്റ്റീവ് ഡിസ്ചാർജുകൾ, ചാര നിറത്തിലോ വെളുത്ത നിറത്തിലോ ഒക്കെയുള്ള ദുർഗന്ധത്തോടുകൂടിയുള്ള സ്രാവങ്ങൾ യോനിയിന് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ബാക്ടീരിയ വെജിനോസിസ് എന്ന് പറയുന്ന ഇതാണ്. അതുപോലെ ലൈംഗിക രോഗങ്ങൾ കൊണ്ട് നമുക്ക് വളരെയധികം വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. അതായത് STD രോഗങ്ങളായ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളായ ഗോണോറിയയിലുണ്ടാകും. അതുപോലെ ക്ലമീഡിയൽ ഇൻഫെക്ഷനിലുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ട്രൈക്കോമോണിയാസിസ് എന്ന ഇൻഫെക്ഷനിലൊക്കെ തുടങ്ങിയ അണുബാധകൾ കാരണം മഞ്ഞ നിറത്തിലോ പച്ച നിറത്തിലോ ദുർഗന്ധത്തോടോ കൂടിയ വെള്ളപ്പൊക്ക് ഉണ്ടാകാറുണ്ട്. ഇതും ഒരു പാത്തോളജിക്കൽ ലുക്കോറിയയുടെ ഒരു കാരണമാണ് ഈ ലൈംഗിക രോഗങ്ങൾ. പിന്നീട് പറയുന്നത് രാസവസ്തുക്കളുടെ ഉപയോഗം. അതായത് യോനി ഭാഗത്ത് സുഗന്ധമുള്ള സോപ്പുകൾ വളരെയധികം ഉപയോഗിക്കുക, അതുപോലെ തന്നെ പെർഫ്യൂമുകൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുക, ക്രീമുകൾ പുരട്ടുക എന്നിവ ഉപയോഗിക്കുന്നത് അവിടുത്തെ സ്വാഭാവികമായ വെജേനയുടെ pH വ്യതിയാനത്തിന് കാരണമാകും. ഇങ്ങനെ pH വ്യതിയാനം വന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകളൊക്കെ വെജേനയെ ബാധിക്കുകയും ഇത് പിന്നീട് പലതരത്തിലുള്ള ഗൈനക്കോളജിക്കൽ രോഗങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നു.
1: സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പൊക്ക് അഥവാ ലുക്കോറിയ വലിയപറമ്പ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CK ഗായത്രി സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം നാളെ ഇതേ സമയം.

ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹലക്ഷ്മിയിൽ നടുവേദന കാരണങ്ങളും ആയുർവേദ ചികിത്സയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്തെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ഷിത തോമസ് മറുപടി പറയുന്നു. വിളിക്കാം 0497295607. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

പള്ളി സ്വദേശി വേണുഗോപാലന്റെ കൃഷി അനുഭവങ്ങൾ കേൾക്കാം. 7:20 കമ്പോള വിലനിലവാരം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് അധികൃതർ. ചിറ്റൂർ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ സ്വാമി നാരായണ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते वर्षों में भारत और फ्रांस के संबंध नई ऊंचाइयों तक पहुंचे हैं. मेरे मित्र प्रेसिडेंट मैक्रों के साथ मिलकर दोनों देश एक स्पेशल ग्लोबल स्ट्रेटेजिक पार्टनरशिप बना रहे. टेक्नोलॉजी, AI और डिफेंस से लेकर स्पेस और क्लाइमेट एक्शन तक हम एक नई गति और नई ऊर्जा के साथ मिलकर के आगे बढ़ रहे हैं. हम 2026 को इंडिया फ्रांस ईयर ऑफ इनोवेशन के रूप में भी सेलिब्रेट कर रहे हैं.
0: ഈ വർഷം ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷമായി ആചരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ സത്യനികേതൻ മേഖലയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉത്തരവിട്ടു. കെട്ടിട ഉടമയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6, പരിക്കേറ്റ 3 ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നയിടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ധൌള കുവാനിലേക്കുള്ള ഗതാഗതം ഇന്ന് തടസ്സപ്പെടും. RTR ബെനിറ്റോ ജുവാരസ് മാർഗ് വഴിയുള്ള ഗതാഗതത്തെയും ഇത് ബാധിക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് അറിയിച്ചു. യാത്രക്കാർ ഈ വഴികൾ പരമാവധി ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ട്രാഫിക് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. കൂടാതെ അടിയന്തര രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനായി അപകടസ്ഥലത്തിന് സമീപം വാഹനങ്ങൾ നിർത്തുകയോ ആളുകൾ തടിച്ചുകൂടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ലക്സംബർഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. 28-ാമത് പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ നടക്കും. കേന്ദ്രവും അംഗസംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കുന്നതിന് യോഗം വഴിയൊരുക്കും. തുടർന്ന് ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം ശ്രീ അമിത്ഷാ സമ്മാനിക്കും. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ അതിന്റെ

0: പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന് സ്ഥാപന അധികൃതർ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ISROയെ സ്വകാര്യവൽക്കരിക്കാനോ അതിന്റെ പങ്ക് കുറയ്ക്കാനോ ശ്രമം നടക്കുന്നുവെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളോടുള്ള പ്രതികരണമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ അടുത്ത തലമുറ ബഹിരാകാശ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ISROയെ പ്രാപ്തമാക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് ബുധനാഴ്ച വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ കുട്ടികളുടെ പോഷകാഹാരം, ആരോഗ്യം, സംരക്ഷണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയുടെ ആദ്യ കേന്ദ്രമെന്ന നിലയിൽ അംഗനവാടികളുടെ സംയുക്ത ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണമെന്നാണ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ മണിപ്പൂർ സന്ദർശനത്തിനായി നാളെ തലസ്ഥാനമായ ഇംഫാലിലെത്തും. സന്ദർശനവേളയിൽ അദ്ദേഹം മൊയ്രാങ്ങിലും നംബൂളിലും സ്ഥിതി ചെയ്യുന്ന സൈനിക മ്യൂസിയവും ജാപ്പനീസ് യുദ്ധസ്മാരകവും സൈനിക് സ്കൂളും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തിന് നാളെ തുടക്കം. ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിലെ ഇന്ത്യൻ സമൂഹവുമായി രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ഈ മാസം 10 സന്ദർശനം. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഒക്ടോബർ മാസത്തെ എണ്ണ ഉൽപ്പാദന നയത്തിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് OPEC+ രാജ്യങ്ങൾ. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഒരു റിപ്പോർട്ട്. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 7 പ്രധാന OPEC+ രാജ്യങ്ങളാണ് ആഗോള വിപണിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഇന്നലെ വെർച്വലായി യോഗം ചേർന്നത്. സെപ്റ്റംബറിൽ എണ്ണയുടെ പ്രതിദിന ഉൽപ്പാദനം ഏകദേശം 1.88 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഇറാൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നടന്നത്. വിപണി സാഹചര്യങ്ങളും ഉൽപാദന നിരക്കും വിലയിരുത്താൻ OPEC+ രാജ്യങ്ങൾ ഒക്ടോബറിൽ വീണ്ടും യോഗം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ചിറ്റൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KA അച്യുതൻ അന്തരിച്ചു. ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 1996, 2001, 2006, 2011 വർഷങ്ങളിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ദീർഘകാലം മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. കർഷകൻ, സഹകരണ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും 4°C വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 3 സന്ദർശനത്തിനായി ഇന്നലെ ദുബായിലെത്തി. ദുബായിൽ നടക്കുന്ന വാർഷിക നിക്ഷേപ സംഗമത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലോജിസ്റ്റിക്സ്, ഖനനം, കൃഷി, ഭക്ഷ്യ സംസ്കരണം, തുണിത്തരങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയസ്ഥിതി രൂക്ഷം. ഗംഗയും മറ്റ് നിരവധി നദികളും ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. എന്നാൽ സോം നദിയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ദിഘയിലും ഗാന്ധിഘട്ടിലും വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതബാധിത പ്രദേശങ്ങളിൽ ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരുമായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ഇന്നലെ കീവിൽ കൂടിക്കാഴ്ച നടത്തി. സങ്കീർണമായ വിഷയങ്ങൾ ഉന്നത നേതാക്കളുടെ തലത്തിൽ മാത്രമേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. പ്രാദേശിക വിഷയങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, യുക്രൈന്റെ ഭാവി, സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി എന്നിവ ഉൾപ്പെടുത്തി 3 ചർച്ചകൾ നടന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോസ്കോയിൽ US സംഘം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി. 28th പടിഞ്ഞാറൻ മേഖലാ സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ.

ഇന്ന് ഗോവയിലെ പനാജിയിൽ ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത. ISRO സ്വകാര്യവൽക്കരിക്കപ്പെടുകയോ പ്രാധാന്യം കുറയുകയോ ചെയ്യില്ലെന്ന്

കണ്ണൂർ. ഗോൾഡൻ സിക്സ്റ്റീസ്, 1960കളിലെ സുവർണഗാനങ്ങൾ. ആദ്യഗാനം എസ് ജാനകിയും ബി വസന്തയും ചേർന്ന് ആരംഭിച്ചത് ചിത്രം ഖദീജ. യൂസഫലി കച്ചേരിയുടെ വരികളും ബാബുരാജിന്റെ സംഗീതവും.

വെളുത്ത കത്തരീന എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ കൈകൾ, ജി ദേവരാജിന്റെ സംഗീതം.

0: ദൈനംദിന കാര്യങ്ങൾ ഭയങ്കര മണ്ടേനായിട്ടുള്ള സംഭവങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകപൂർവ്വം നോക്കി കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എന്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളുണ്ട്.
2: മൈജിനാണെങ്കിൽ
1: വെറും 40 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി
2: BMW.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഗോൾഡൻ 60s തുടരുന്നു. അടുത്ത ഗാനം വയലാർ രാമവർമ്മ എഴുതി ദേവരാജനീണ പകർന്ന് P. സുശീല പാടിയ ഗാനമാണ്. ചിത്രം തോക്കുകൾ കഥ പറയുന്നു.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: യേശുദാസ് പാടിയ ഗാനം ചിത്രം വിപ്ലവകാരികൾ. ഗാനരചന വയലാർ രാമവർമ്മ, ദേവരാജന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മൈ ജി എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 10,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബംബർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: കമുകർ പുരുഷോത്തമൻ പാടിയ ഗാനം, ചിത്രം ലേഡി ഡോക്ടർ, പി ഭാസ്കരന്റെ വരികളും ദക്ഷിണാമൂർത്തിയുടെ സംഗീതവും.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിന് ഇണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
2: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
1: മൈജി ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: യെസ്, ജാനകിയും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം ചിത്രം അവൾ. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജിന്റെ സംഗീതം.

0: ஆர்கிஸ் சாஞ்சரிக்கம் சினிமைக்கபம் ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഗോൾഡൻ സിക്സ്റ്റീസിൽ ഇനി

0: ടിവി വാങ്ങിച്ചാൽ BMW പറയരുത്.
1: പി സുശീല പാടിയ ഗാനം ചിത്രം യക്ഷി. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പി ഭാസ്കരന്റെ വരികളും എ ടി ഉമ്മറിന്റെ സംഗീതവും ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ആൽമരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ. എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ജന്മഭൂമി എന്ന ചിത്രത്തിലെ ഗാനം പി വസന്ത പാടിയത്. പി ഭാസ്കറിന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ
2: ഗോൾഡൻ സിസ്റ്റേഴ്സ് തുടരുന്നു. എസ് ജാനകി പാടിയ ഗാനമാണെടുത്തത്. ചിത്രം ലക്ഷ്യപ്രഭു. പി ഭാസ്കറിന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

യേശുദാസ് പാടിയ ഗാനം ചിത്രം റെസ്റ്റ് ഹൗസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീത സംവിധാനം എം കെ അർജുനൻ.

ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജി എസ് ടി സംവിധാനത്തിലെ രണ്ടാം തലമുറ പരിഷ്കാരങ്ങളും അവയുടെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന ദ്വിദിന ദേശീയ സെമിനാറിന് തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം. ഇതോടെ സംസ്ഥാനത്തെ ആകെ 375 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. ഇന്ന് വൈകിട്ട് AICC ആസ്ഥാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ഉന്നതതല യോഗം മാറ്റിവെച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അസൌകര്യത്തെ തുടർന്നാണ് യോഗം മാറ്റിയത്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മാതൃകാ ജില്ലകളിലൊന്നായി തിരഞ്ഞെടുക്കുന്നതിന്റെ ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി CEO ഡോക്ടർ സുനിൽകുമാർ ബർണവാൽ മുഖ്യ അതിഥിയായി. നേപ്പാൾ ടിബറ്റ് മേഖലകളിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1355 ഉയർന്നു. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചതാണ് ഇത്. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിൽ കോഴിക്കോട് നടക്കും. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ആർ ശരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും ഉറ്റവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം അറിയിച്ചു. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ KP സുനിൽകുമാറിന് ഇന്ന് കണ്ണൂരിൽ സ്വീകരണം നൽകും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് വൈകിട്ട് 7 സ്വീകരണം നൽകുന്നത്. FM വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

0: മുത്തശ്ശ.
1: മോളിപ്പോ ഒന്നും മിണ്ടണ്ട, കണ്ണടച്ച് കിടന്നോളൂ. നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് സംസാരിക്കാം. എന്റെ കുട്ടി ഉറങ്ങുന്നത് വരെ മുത്തശ്ശൻ ഇവിടെ ഇരിക്കാം.
0: എന്തിനാ മുത്തശ്ശ സ്വാമിജി എന്നെ?
1: ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ, ഇപ്പൊ ഒന്നും പറയണ്ട, ആലോചിക്കണ്ട. മുത്തശ്ശൻ നിന്റെ തലയിൽ ഇങ്ങനെ തഴുകിത്തരാം. നിനക്ക് ഒത്തിരി ഇഷ്ടമല്ലേ അങ്ങനെ ചെയ്യുന്നത്? എന്റെ മുത്ത് കണ്ണും പൂട്ടി ചാച്ചുറങ്ങിക്കും.
0: വരില്ല മുത്തശ്ശ, കണ്ണടയ്ക്കുമ്പോഴൊക്കെ സ്വാമിജി എന്നെ.
1: ഉറക്കം വരും മോളെ, ഗുളിയൊക്കെ കഴിച്ചതല്ലേ. ശരിക്കൊന്നുറങ്ങി പിന്നെ എണീറ്റ് കുളിച്ച് മിടുക്കിയായി.
0: എനിക്ക് പേടിയാകുന്നു മുത്തശ്ശ,
2: ഉറങ്ങാൻ പ്രകാശനം കഴിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിലെ ഭയം ഏറി വരികയായിരുന്നു. ഒരു പെരുമ്പാമ്പ് കണക്കെ ഹൃദയത്തെ ചുറ്റി വലിഞ്ഞ് ഞെരിക്കുകയാണ് ഈ വ്യഥ. ശ്വാസമുട്ടുന്നത് പോലെ തളർന്നു പോകുന്നു ഈ മനസ്സും ശരീരവും. എല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ സാധിച്ചിരുന്നെങ്കിൽ, പക്ഷെ അതോടെ ഇല്ല, അതിന് കഴിയില്ല. അപ്പൊ പിന്നെ ആരോടും ഒന്നും മിണ്ടാതെ ഈ ഭാരം തനിയെ ഇങ്ങനെ ചുമക്കുകയേ നിവർത്തിയുള്ളൂ. പക്ഷെ ഏതുവരെ, എത്ര നാൾ? ഈശ്വര, ഭയമാകുന്നു, ശക്തി തരണേ.

0: 이채야, 네 USB 사랑을 보니 다.
1: 아, 오케이. Hello. Good afternoon, sir. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കുറെ നേരമായി ശ്രമിക്കുന്നു. സാറിന്റെ ലൈൻ ബിസിയായിരുന്നു.
2: എസ് പി അദ്ദേഹമായിരുന്നു ലൈനിൽ. ഞാനിപ്പോൾ കൃഷ്ണക സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. ജോയിക്ക് സുഖമില്ലാതെ വീട്ടിലാണ് അല്ലേ? തന്റെ എസ് ഐ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ അസുഖം?
1: അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല സർ. ഞാൻ ആക്ച്വലി കൃഷ്ണകയിലേക്ക് തിരിക്കാൻ തയ്യാറാകാണ് സർ.
2: ജയരാജ് എന്ത് പറഞ്ഞു? എന്താണ് അയാളുടെ ഫൈൻഡിങ്സ്?
1: പ്രഥമ ദൃഷ്ടിയ ഇതൊരു ആത്മഹത്യയാണ് സർ.
2: ഓ ഓക്കെ, ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വിശദമായി ഒന്ന് പറയൂ.
1: സർ, ഇന്നലെ കൃഷ്ണകർ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. പരിപാടികൾ തീർന്നപ്പോൾ രാത്രി 12:30
2: ഓ.
1: മരിച്ച വ്യക്തി ആ അമ്പലത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തിയിരുന്ന സംസ്കൃത ക്ലാസ്സിലെ അധ്യാപകനാണ്. താമസം അമ്പലപ്പറമ്പിലെ ഒരു മുറിയിലായിരുന്നു. ആ നാട്ടുകാരനല്ലായിരുന്നു അയാൾ. കണ്ടാൽ ഒരു സന്യാസിയുടെ ഭാവവും രൂപവും ഉണ്ടായിരുന്നതുകൊണ്ട് സ്വാമിജി എന്നാണ് അത്രേ എല്ലാവരും വിളിച്ചിരുന്നത്. ഏകദേശം ഒരു മാസം മുൻപാണ് അയാൾ കൃഷ്ണകരയിലെത്തിയത്. അമ്പല കമ്മിറ്റി ഒരു സംസ്കൃത അധ്യാപകന് വേണ്ടി പത്രത്തിൽ കൊടുത്തിരുന്ന പരസ്യം കണ്ട്. നാട്ടിലധികം ആരോടും അടുത്തിട്ടില്ലായിരുന്നു അയാൾ. അയാൾ ആരായിരുന്നു? ശരിക്കുള്ള പേരെന്തായിരുന്നു? എവിടെ നിന്ന് വന്നു? അയാൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സർ.
2: ഫുൾ ദുരൂഹതയാണല്ലോ.
1: അതെ സർ, ഇന്നലെ രാത്രി 10:45 അടുപ്പിച്ച് അയാൾ തന്റെ മുറിയിലിരിക്കുന്നത് ഒന്ന് രണ്ടു പേർ കണ്ടിരുന്നു. ഉത്സവ പരിപാടികൾ കാണാൻ അയാൾ ചെന്നില്ലായിരുന്നു അത്രേ. ഇന്ന് രാവിലെ അമ്പലത്തിലെ പൂജാരിയാണ് ശവശരീരം കണ്ടത്. ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനാകാത്ത വിധം അത് കത്തിപ്പോയിരുന്നു. ജയരാജെത്തി കുറച്ച് ബുദ്ധിമുട്ടിയാണ് സാർ ആളെ തിരിച്ചറിഞ്ഞത്. പിന്നെ അയാളുടെ ആകെ മുതലായിരുന്ന ഒരു സൂട്ട് കേസ് ഏതാണ്ട് പൂർണ്ണമായി കത്തിയ നിലയിൽ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അയാൾ താമസിച്ചിരുന്ന മുറി ഒഴിഞ്ഞു കിടക്കുകയാണ് സാർ. തുണികളോ മറ്റു സാധനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പെട്ടിയിലാക്കി എടുത്തിരുന്നു എന്ന് തോന്നുന്നു. സ്ഥലം വിടാനുള്ള ഒരുക്കം പോലെ. സംഭവസ്ഥലത്ത് നിന്നും ഒരു ടിന്നും കിട്ടി. അതിനുള്ളിൽ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു സാർ.
2: ഇൻട്രസ്റ്റിംഗ്. ആ, എന്നിട്ട്
1: സാർ? മണ്ണെണ്ണ പുറത്തുവച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഉത്സവ പരിപാടികളിലെ അവസാന ഐറ്റം വെടിക്കെട്ടായിരുന്നു. ഇത് ഏകദേശം

0: ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു.
1: ഓഹോ,
0: ആ സമയത്താണോ സംഭവം നടന്നതെന്നാണ് എസ് ഐ ജയരാജന്റെ അനുമാനം. 10:45 വരെ സ്വാമി ജീവനോടെ ഉണ്ടായിരുന്നു. ഇതിന് ദൃക്സാക്ഷികളുണ്ട് സർ. വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുൻപോ അതിനുശേഷമോ ആയിരുന്നു ആത്മഹത്യയെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചേനി. വെടിമരുന്നിന്റെ ഗന്ധത്തിനൊപ്പം ശരീരം കത്തുന്നതിന്റെ ഗന്ധം കലർന്നിരിക്കാം. വേദന കൊണ്ട് അയാൾ നിലവിളിച്ചാലും ആ ശബ്ദത്തിനിടയിൽ ആരും കേൾക്കാൻ സാധ്യതയില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് പറയാൻ കഴിയൂ സർ.
2: ഓക്കെ, അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും കാരണമുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ?
0: ഇല്ല സർ, ആരോടും ഇടപഴകാതെ കഴിഞ്ഞതുകൊണ്ട് ആർക്കും അയാളെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തെങ്കിലും ഒരു കാരണം സജസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല സർ. പിന്നെ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടയാൾ എന്തിനെല്ലാം പെട്ടിയിലെടുത്ത് വെച്ച് കൂടെ കൊണ്ടുപോകണം എന്ന സംശയവും അവശേഷിക്കുന്നു സർ. എന്തായാലും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് സർ. എന്തെങ്കിലും സൂചനകൾ ഉടനെ കിട്ടിയേക്കും.
2: ശരി ജോയ്, താനിനി സംഭവസ്ഥലത്തേക്ക് പോവുകയില്ലേ? കീപ് മീ ഇൻഫോംഡ്, എനിക്ക് SPയെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്.
0: തീർച്ചയായും സർ.

മുത്തശ്ശാ, എന്തിനാ മനുഷ്യൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കത്തിച്ചു കൊല്ലാനും മാത്രം എന്ത് തെറ്റാ ഞാൻ അയാളോട് ചെയ്തത്? ഇന്നലെ വരെ എന്ത് ഇഷ്ടം കാണിച്ചത് എന്നോട്? എന്നിട്ടും

തലേന്ന് രാത്രി തനിക്ക് ബോധം നഷ്ടപ്പെട്ടതുവരെയുള്ള കാര്യങ്ങൾ മുത്തശ്ശനോട് വിവരിക്കുമ്പോഴും അവൾ കരയുകയായിരുന്നു. കഴിഞ്ഞ രാത്രി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് അവളുടെ മനസ്സ് ഇനിയും മോചിതമായിരുന്നില്ല. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുക, അതും നിഷ്കരണമായി. അതും താൻ ഇത്രയും ബഹുമാനിച്ചിരുന്ന, തന്നോട് ഇത്രയും ഇഷ്ടം കാണിച്ചിരുന്ന ഒരാൾ. ഒക്കെ ഒരു പേടിസ്വപ്നം പോലെ. പക്ഷെ ബോധം തെളിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഉളവാക്കിയ ഭീതി, എത്ര കുളിച്ചിട്ടും പോകാതെ ഇപ്പോഴും വീർപ്പുമുട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം, ഇതൊന്നും ഒരു ദുസ്വപ്നത്തിന്റെ അല്ല, മറിച്ച് ഭയാനകമായ യാഥാർത്ഥ്യത്തിന്റെ ശേഷിപ്പുകളാണ്. തന്നെ അയാൾ എന്തിനു കൊല്ലാൻ ശ്രമിച്ചു? ഒരു മാസത്തോളം മാത്രം പരിചയമുള്ള തന്നോട് എന്തു വിരോധമായിരുന്നു ആ മനുഷ്യന്? എന്റെ കണ്ണിൽ നീ ഇപ്പോൾ കാണുന്ന അഗ്നിദേവനാണ് നിന്റെ സത്യം എന്നൊക്കെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാകുന്നു. എല്ലാം അയാൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നിട്ട് എന്തിനീ സ്നേഹമൊക്കെ കാട്ടി?

0: എന്തിനയാൾ അത് ചെയ്തു എന്ന് നമുക്കറിയില്ല മോളെ. ഇനി ഒട്ടറിയാനും പറ്റില്ല. പക്ഷെ എനിക്ക് പ്രധാനം നീയാണ് മോളെ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. കഴിഞ്ഞതൊക്കെ ഒരു ചീത്ത സ്വപ്നമായി വിചാരിക്ക. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ കുഞ്ഞിന്റെ പേടിയൊക്കെ ഒഴിയുന്നവരെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാം.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 11 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യ.

0: DYSP ദാസ്, സജീവ് എങ്ങാനൂർ, ശോഭ, ഡോക്ടർ പ്രിയ, പൂജ, മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതുക്കൽ, N സുനിത. ഈ തുടർ നാടകത്തിന്റെ 12-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹലക്ഷ്മിയിൽ നടുവേദന കാരണങ്ങളും ആയുർവേദ ചികിത്സയും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരം പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD-യുമായ ഷിത തോമസ് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497-295607. ഇപ്പോൾ മുതൽ 3:30 വരെ വിളിക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രയാസമാണ് നടുവേദന. നടുവേദനയ്ക്ക് കേവലം വേദന സംഹാരികൾ കഴിച്ച് താൽക്കാലിക ആശ്വാസം നേടുകയാണോ നല്ലത്, അതോ അതിന് ആയുർവേദത്തിൽ ശാശ്വതവും പാർശ്വഫലങ്ങളില്ലാത്തതുമായ കൃത്യമായ ചികിത്സയുണ്ടോ? ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ.

0: കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD ഡോക്ടർ ഷിത തോമസ് ആണ്. ശ്രോതാക്കൾക്ക് ഈ പരിപാടി നിങ്ങളുടെ സംശയങ്ങൾക്കായി വിളിക്കാം. 0497295600 എന്ന നമ്പറിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495991015. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0497295600 അല്ലെങ്കിൽ 9495991015. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം,
0: പരിപാടിയിലേക്ക് സ്വാഗതം.
1: നന്ദി.
0: ഈ പറഞ്ഞതുപോലെ പ്രായഭേദമന്യേ ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ പ്രയാസമാണ് നടുവേദ. എന്തായിരിക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്?
1: നമുക്കറിയാം, നടുവേദന ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്.
0: അതെ.
1: ഇന്നത്തെ തെറ്റായിട്ടുള്ള ജീവിതശൈലി, ദീർഘനേരം കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുള്ള ജോലി, തെറ്റായ രീതിയിലുള്ള ഇരിപ്പും കിടപ്പും, ശരിയായ വ്യായാമം ഇല്ലായ്മ എന്നിവയെല്ലാം ഇതിൻ്റെ ഒരു കാരണങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും.
0: പക്ഷേ
1: നട്ടലിനെയും അതിന് അനുബന്ധമായിട്ടുള്ള സന്ധികൾ, മാംസപേശികൾ, ലിഗമെന്റുകൾ എന്നിവയെ ബാധിച്ച് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് നടുവേദന. ലോകത്തിലുള്ള ഏകദേശം 80% ആൾക്കാർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നടുവേദന അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നടുവേദനയെ പ്രധാനമായും വാതദോഷത്തിൻ്റെ വർദ്ധനവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതിന് കടീഗ്രഹം, കടീശൂല അല്ലെങ്കിൽ ഗൃദ്ധസി എന്നീ രോഗാവസ്ഥകളിലാണ് ആയുർവേദത്തിൽ നടുവേദന പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. കൂടുതലുള്ള വ്യായാമം, ഭാരമെടുക്കൽ, ശരിയായ പോഷണമില്ലായ്മ മുതലായ കാരണങ്ങൾ മൂലം ഈ വാതദോഷം വർദ്ധിക്കുകയും നട്ടലിനും അതിനു ചുറ്റുമുള്ള മാംസപേശികളിലും സ്നായുക്കളെയും ബാധിച്ച് നടുവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ഒരു രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ടോ കാണാം. നമുക്ക് നടുവേദനയുടെ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് നട്ടലിന്റെ ഘടനയെ കുറിച്ച് ഒന്ന്
0: പറയേണ്ടതുണ്ട്. അതിനു മുൻപ് നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ്?
2: ഹലോ, നമസ്കാരം. ഇത് കണ്ണവരൻ തുണ്ടയിൽ രാധ
0: വിളിക്കുന്നവരാണ്.
2: അമ്മക്ക് 74 വയസ്സുണ്ട്. ഈ നട്ടലിന് രണ്ടാമത്തെ ഈ ഡിസ്കിനാണ് പ്രശ്നം. അപ്പൊ അതില് നമ്മൾ കാണിച്ചപ്പം പറയുന്നത് ഒരു പിന്നെ നരവ് അതിലേക്ക് വളഞ്ഞത് കൊണ്ടാണ്. അപ്പൊ ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ചാല് പിന്നെ ബാക്ക് നമ്മളെ മടമ്പ് പൊന്തിച്ചിട്ടും പിന്നെ വിരൽ ഇങ്ങനെ നടക്കുന്നു, മടമ്പാ പൊന്തിക്കുന്നത് രണ്ട് ഭാഗത്തി. അപ്പൊ പെട്ടെന്ന് അന്നേരം വിറ വരും, അന്നേരം പോകും.
1: ഓക്കെ. ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്?
2: ഇതിപ്പം തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായി. അതിന് മുന്നേ നമ്മള് മംഗളാപുരം കാണിച്ചിന്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞ ഡിസ്കിന്റെ പ്രശ്നമാണ്, അതിലേക്കൊരു നരവ് വരുന്നുണ്ട്, അത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് വന്നതെന്നാ പറയുന്നത്. മടങ്ങാൻ പാടില്ല, തെറപ്പീസ് കയറാൻ പാടില്ല, അങ്ങനെയാ പറയുന്നത്. അപ്പൊ ആയുർവേദ ചികിത്സിക്കാൻ അമ്മക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് വരുന്നില്ല.
1: ഓക്കെ. ഇത് പെട്ടെന്നുണ്ടായതാണോ?
2: പെട്ടെന്ന് ആദ്യം നടക്കാൻ വലത്തേക്കാരനാണ് പ്രശ്നം. അപ്പൊ പെട്ടെന്ന് നടക്കാൻ വേണ്ടി കഴിയില്ല, ഇങ്ങനെ കാലിങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചിട്ടാണ് നടക്കുക. ഇപ്പൊ അത് കൂടുതലായി, മടമ്പ് പൊന്തിക്കുക, എന്നിട്ട് ഈ വിരൽ, അപ്പൊ വലത്തേക്കാരന്റെ വിരവ് വിരല് ഇങ്ങനെ മടങ്ങിയിട്ടേ ഉള്ളത്.
1: ഓക്കെ. അത് എക്സ്റേയോ MRI പോലുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
2: ആ, ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചെയ്തേനാന്ന് അവര് പറയുന്നത് ഈ ഡിസ്കിന്റെ രണ്ടാമത്തെ 3-ാമത്തെ അതിലേക്ക് ഒരു നരവ് ഇങ്ങനെ പിണഞ്ഞു പോയത് കൊണ്ടാണ് അത് കാലിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാന്നാ പറയുന്നത്.
1: അത് നട്ടലിന്റെ ഇടയ്ക്കുള്ള ഡിസ്കുകൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിനെ വന്ന ഒരു പ്രൊലാപ്സ് അല്ലെങ്കിൽ ബൾജ് കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നട്ടലിന്റെ ഭാഗത്തു നിന്നാണ് കാലിലേക്കുള്ള ഞരമ്പുകൾ പോകുന്നത്, നെർവുകൾ. ഈ നെർവുകൾക്ക് ഞെരുക്കമുണ്ടാകും, അതുകൊണ്ടാണ് കാലിലോട്ടുള്ള വേദന വരുന്നത്. കാലിന് ബലക്കുറവ് എന്തെങ്കിലും

0: ഉണ്ട്. അപ്പൊ ഇത് ഒരാള് വേണം മൂവല്ലെങ്കിൽ അപ്പാടും മറിഞ്ഞു പോകും. അങ്ങനെ മൂന്നാല് പ്രാവശ്യം വീണു. അപ്പൊ വാക്കറിലെ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഒരാൾ ബാക്കിൽ നിൽക്കണം, പിന്നെ അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞിട്ട് അപ്പാട് വീണു പോകും നിലത്തേക്ക്. അപ്പൊ ഇത് മടമ്പ് വെക്കാനും കഴിഞ്ഞില്ല, ഈ വിരലുകൾ ഇങ്ങനെ മടങ്ങിയിട്ടുണ്ടല്ലോ.
1: ഇത് പറയുന്നത് കേട്ടിട്ട് കിടന്ന ചികിത്സ ആവശ്യമാണെന്ന് തോന്നുന്നു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് സംസാരിക്കുന്നതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ രോഗിയെയും കൂട്ടി ആയുർവേദ കോളേജ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരത്ത് വരിക. അവിടെ പഞ്ചകർമ്മ ഒ പിയിൽ കാണിക്കുക. അതിനുശേഷം നമുക്ക് നോക്കി രോഗിയുടെ അവസ്ഥ നോക്കിയിട്ട് എന്തൊക്കെ ചികിത്സ വേണം, നമുക്ക് ചികിത്സിച്ചാൽ എത്രത്തോളം മാറ്റം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം.
0: അത് എപ്പോ ഏതെല്ലാം സമയമാണ്, എങ്ങനെയാണ്? അവിടുത്തെ അടുത്താണ് ചെറുകുന്ന് ചുണ്ടയിലാണ്.
1: ഒ പി സമയം 8 മണി മുതൽ 1 മണി വരെയാണ്. ആ സമയത്ത് നിങ്ങൾ വരിക. തിങ്കൾ മുതൽ ശനി വരെയാണ് സാധാരണ ഒ പികൾ പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് വന്ന് കാണുക, അമ്മയും കൂട്ടി വരിക. രോഗിയെ കണ്ടാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ.
0: ഓർത്തോ കാണിച്ചു, ഇപ്പൊ കൊറേ കാണിച്ചു ഡോക്ടർമാരിയല്ല. അപ്പൊ അവരെല്ലാം ഇതാ പറയുന്നത്, നരവ് ഇങ്ങനെയായിട്ട് അതാ പ്രശ്നം.
1: നോക്കാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. രോഗിയുമായിട്ട് വരിക.
2: നമ്മള് നട്ടലിന്റെ ഘടനയെ കുറിച്ചാണ് പറയാൻ തുടങ്ങിയത്. പറഞ്ഞു
1: നട്ടലിന്റെ ഘടന, നമുക്ക് 33 കശേരുക്കൾ അല്ലെങ്കിൽ വെർട്ടിബ്രകളുടെ ഒരു ശൃംഖലയാണ് നട്ടല്. അത് കഴുത്തിൽ 7 എണ്ണവും നെഞ്ചിന് പുറത്തായിട്ട് വാരിയലുകളോട് ചേർന്ന് 12 എണ്ണവും നടുവിൽ 5ഉം ഇടുപ്പിനോട് ചേർന്ന് 5ഉം ഏറ്റവും താഴെയായി 4 എന്നിങ്ങനെ 33 കശേരുക്കളാണ് ഉള്ളത്. ഈ കശേരുക്കളുടെ ഇടയിൽ ഡിസ്ക് എന്നൊരു ഭാഗവും കൂടിയുണ്ട്. ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തടുത്തുള്ള കശേരുക്കളുടെ ഇടയിലുള്ള ഫൈബ്രോ കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് നട്ടലിന്റെ ശരിയായിട്ടുള്ള ചലനത്തെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കശേരുകൾ തമ്മിലുള്ള ഉരസൽ ഒഴിവാക്കാനും പെട്ടെന്ന് നടുവിനുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്ന് ഒരു ഷോക്ക് അബ്സോർബർ എങ്ങനെയാണോ അതുപോലെ ആയി പ്രവർത്തിച്ച് നട്ടലിനെ സംരക്ഷിക്കും. ഇത് മാത്രമല്ല, ഇതിനോട് അനുബന്ധമായിട്ടുള്ള ഈ കശേരുക്കളെ പരസ്പരം ബന്ധിച്ചുകൊണ്ട് ലിഗമെന്റുകളുണ്ട്. അതിനെയൊക്കെ കവർ ചെയ്ത് മാംസപേശികളുണ്ട്. അങ്ങനെയാണ് നട്ടലിന്റെ ഒരു
2: ഘടന.
1: ഇനി നമുക്ക് കാരണങ്ങളിലേക്ക്
2: പോവാം.
1: അപ്പൊ നടുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലപ്പോൾ അത് വളരെ ചെറിയ ഒരു മാംസപേശിക്കുണ്ടാകുന്ന ഒരു ക്ഷതമാകാം, അതല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ബോൺ ക്യാൻസർ പോലുള്ള രോഗം വരെയാകാം. അപ്പൊ കാരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചികിത്സയിൽ ഏറ്റവും പ്രധാനം. ഇപ്പൊ കാരണങ്ങൾ പ്രധാനമായിട്ടും, ഒന്ന്, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ മൂലം നമുക്ക്
2: നടുവേദന
1: ഉണ്ടാകാം. അപ്പൊ ജന്മനാ നമുക്ക് പല ഘടനാപരമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു കശേരു അല്ലെങ്കിൽ ഒന്നിലധികം കശേരുക്കൾ ശരിയായ രീതിയിൽ ഫോം ചെയ്യാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നട്ടലിന്റെ സ്വാഭാവികമായ വളവിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ സ്കോളിയോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ സ്പൈന ബൈഫിഡ എന്നൊക്കെ പറഞ്ഞ് നട്ടലിന്റെ പുറമേയുള്ള സ്പൈനസ് പ്രോസസ് ശരിയായ രീതിയിൽ ഫോം ചെയ്യാത്ത രോഗങ്ങൾ ഉണ്ടാകാം. ഇതുപോലെ പലതര വൈകല്യങ്ങളുണ്ട്, ഒരുപാട് വൈകല്യങ്ങളുണ്ട്. ഇത്തരം വൈകല്യങ്ങൾ കാലക്രമേണ നടുവേദനയിലേക്ക് നയിക്കാം. മറ്റൊരു കാരണം ക്ഷതം മൂലം ഉണ്ടാകുന്നതാണ്.
2: വീഴ്ച പറ്റുന്നതുകൊണ്ടോ
1: പലതരത്തിൽ നടുവിന് ആഘാതങ്ങൾ സംഭവിക്കാം. ആഘാതങ്ങൾ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അത് എല്ലുകളെ, വെർട്ടിബ്രയായിരിക്കും ബാധിക്കുന്നത്. വെർട്ടിബ്രയ്ക്ക് ചതവുണ്ടാകാം, പൊട്ടലുണ്ടാകാം, അല്ലെങ്കിൽ സന്ധികളെ ബാധിക്കാം, ഇന്റർ വെർട്ടിബ്രൽ ജോയിന്റുകളെ ബാധിക്കാം, ലിഗമെന്റുകളെ ആയിരിക്കാം, അല്ലെങ്കിൽ മാംസപേശികളെ ആയിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള ക്ഷതങ്ങൾ നമുക്ക് സംഭവിക്കാം. ഇതും നടുവേദനയ്ക്ക് കാരണമാകും.
2: ഒരുപക്ഷെ വീഴ്ചയിൽ അപ്പോഴത്തെ അത് പ്രകടമായിട്ടില്ലെങ്കിലും പിന്നീട് അത് നടുവേദന
1: കാലക്രമേണ
2: മാറാനുള്ള
1: സാധ്യതയായിട്ട്
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. അതിനുശേഷം തുടരാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ഹലോ, ഇതാരാണ്, പേരൊന്ന് പറയാമോ?
3: ശ്രീനിവാസ്.

0: ആ ഓക്കെ, സംസാരിച്ചോളൂ സാർ, നടുവേദനയെ കുറിച്ചാണ് ഷിത ഡോക്ടറോട് സംസാരിച്ചോളൂ.
1: സാർ എത്ര വയസ്സായി സാർ?
2: അല്ല എനക്കല്ല, എന്റെ മരുമോട്ടാണ്.
1: പറയൂ സാർ.
2: ഇപ്പൊ ഡിസ്ക് നടുവേദനയായിട്ട് പോയപ്പോ ഡിസ്ക് എക്സ്റേ ബൾജ് ആവണേ ഡോക്ടർ?
1: എക്സ്റേയിൽ നമുക്ക് ഡിസ്കിന്റെ ബൾജ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് MRIയിലാണ് ഡിസ്ക് ബൾജ് അറിയാൻ സാധിക്കുക. എങ്ങനെയാണ് ഈ നടുവേദന വന്നത്? അതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? പെട്ടെന്ന് കുനിഞ്ഞ് നിവരുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പം നടുവേദന തുടങ്ങിയതാണോ? ഓക്കെ ഓക്കെ. നടുവില് മാത്രമേ ഉള്ളോ, കാലിലേക്ക് വേദനയുണ്ടോ? എത്ര നാളായി പറഞ്ഞത്? മൂന്ന് നാല് മാസമായി. എന്നിട്ട് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല? അപ്പൊ അത് എക്സ്റേയിൽ നമുക്ക് എല്ലുകളുടെ പ്രശ്നങ്ങളാണ് അറിയാൻ പറ്റുക. ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അറിയണമെങ്കിൽ MRI തന്നെ വേണം. അപ്പൊ ആദ്യം നിങ്ങൾ ഒന്ന് OP വന്ന് കാണുക, കണ്ടതിന് ശേഷം എന്തെങ്കിലും ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറയാം, ഇല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ച് നമുക്ക് കുറച്ച് ദിവസം ഒരു രണ്ടാഴ്ച മരുന്ന് കഴിച്ച് എങ്ങനെയാണ് രോഗി അതിനോട് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം വേദനയ്ക്ക് വ്യത്യാസമില്ലെങ്കിൽ മാത്രം നമുക്ക് കിടത്തി ചികിത്സ ചിലപ്പോൾ വേണ്ടിവരും. അത് രോഗിയെ കണ്ട ശേഷം അതിനെ കുറിച്ച് സംസാരിക്കാം.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ ഇതിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചാണ്
1: സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, മറ്റൊരു കാരണം നട്ടലിന്റെ തേയ്മാനമാണ്, ലംബാർ സ്പോണ്ടൈലോസിസ് എന്ന് പറയും. ഇത് കൂടുതലും വയസ്സായ ആൾക്കാരിലാണ് കണ്ടുവരുന്നത്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോണിൽ വ്യത്യാസം വരും, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള മാറ്റവും ഒക്കെ കൊണ്ട് ഈ തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അമിത ഭാരമുള്ളവരിലും തേയ്മാനം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റൊരു കാരണം ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ
0: ജോലി സംബന്ധമായിട്ട്
1: ഒന്ന്, നമുക്ക് കൃത്യമായി വ്യായാമം ചെയ്യാൻ സമയമില്ല,
0: തീർച്ചയായും.
1: അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഒഴിവു സമയം കിട്ടിയാലോ നമ്മളത് TVയുടെ മുമ്പിലോ ഫോണിന്റെ മുമ്പിലോ ഒക്കെ ഇരുന്ന് ആ സമയം കളയുകയാണ്. നമ്മൾ ശരിയായ ഒരു വ്യായാമം ചെയ്യുന്നില്ല. ഇതൊക്കെ നടുവിന്റെ അല്ലെങ്കിൽ നടുവിലുള്ള മാംസപേശികളുടെ ബലക്ഷയം ഉണ്ടാക്കും. കാലക്രമേണ ഇത് നടുവേദനയിലേക്ക് പോകും. മറ്റ് ഒരു കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ മുമ്പേ പറഞ്ഞു ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ഈ ഡിസ്ക് നട്ടലിന്റെ ഇടയ്ക്കുള്ള ഡിസ്കുകൾ, അതിന്റെ ബൾജ് വന്നാലോ അല്ലെങ്കിൽ സുഷുമ്നാനാഡി കടന്നു പോകുന്ന സ്പൈനൽ കനാലുണ്ട്, അപ്പൊ അതിന്റെ വ്യാസം കുറയുന്ന സ്പൈനൽ കനാൽ സ്റ്റീനോസിസ്, ഇതുപോലെ മറ്റ് അനുബന്ധ രോഗങ്ങളും, ഇതിലൊക്കെ നടുവേദന ഒരു പ്രധാന ലക്ഷണമാണ്. ഈ കശേരുകളുടെ ഇടയിലുള്ള ഡിസ്കിന് സ്ഥാനചലനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ സുഷുമ്നാഡിക്കോ അല്ലെങ്കിൽ നെർവുകൾക്കോ ഒക്കെ സമ്മർദ്ദം ഉണ്ടാക്കാം. ഇതുമൂലം തന്നെ നല്ല തീവ്രമായിട്ടുള്ള നടുവേദന ഉണ്ടാക്കാം. നാടുകളിലേക്ക് സമ്മർദ്ദം അധികം ഉണ്ടാക്കിയാൽ കാലിലേക്ക് തരിപ്പോ മാംസശോഷണവോ തൊട്ടാലറിയായിക ബലക്കുറവ് ഇങ്ങനെ പല ലക്ഷണങ്ങൾ കാണാം.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. കൃഷ്ണയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
0: നമസ്കാരം. ആരാണ്?
3: ഒന്ന്
0: റേഞ്ച് റേഡിയോയുടെ ശബ്ദം കുറക്കുമോ? എന്താ ചെയ്യുക? എക്കോ വരുന്നുണ്ടല്ലോ. അതെയാ? ഫോൺ എന്താ റേഞ്ച് ഇല്ലാത്തോണ്ട് അതൊന്നും അറിയില്ല. ക്ഷമ പറയുന്നത് തന്നെ ഒന്ന് കേൾക്കും. എവിടെ സ്ഥലം? എവിടെയാ പറഞ്ഞത്? സ്ഥലം എവിടെയാ പറഞ്ഞത്? ക്ഷമ. അവേര. ആ ശരി സർ, ഡോക്ടറോട് സംസാരിച്ചു.
1: ഹലോ. ആ എത്ര വയസ്സായി? എത്ര വയസ്സായി?
3: 48 വയസ്സ്.
1: ആ എന്തൊക്കെയായിരുന്നു? ആ

0: എന്തായിരുന്നു ബുദ്ധിമുട്ട്?
1: ആദ്യം അത് പിന്നെ കടന്നെടുക്കുന്ന എണീക്കാൻ കഴിയാൻ ആദ്യം ആദ്യം വന്നത് എനിക്ക് വെള്ളം എടുക്കുമ്പോ പാത്രം വെള്ളം ഇങ്ങനെ പൊട്ടിക്കുമ്പോ പിന്നെ എനിക്ക് നീരാനും മങ്ങാനും എന്നിട്ട് അതിൽ ഡോക്ടർ കാണിച്ചു ചെയ്യുന്നു. പിന്നെ രണ്ടാമത് ചോദിച്ചാൽ ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ കിടന്നു കഴിഞ്ഞു ഔട്ടത്ത് കിടക്കുന്നില്ല. അപ്പൊ കിടക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് എണീക്കാൻ പറ്റാണ്ടായി. കിടന്നെടുക്കുന്നു കാലും എനിക്ക് എടുത്ത് വെക്കാൻ എനിക്ക് പറ്റാണ്ടായി. അപ്പൊ പിന്നെ
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ ഡോക്ടറെ പറഞ്ഞത് നടുക്ക് ഉള്ളോട്ട് കേറി പോയതാണ് ഒന്നും ചെയ്യാൻ പറ്റൂല, ജന്മനാഥന ഉള്ളയാണെന്ന് പറയുന്നു.
0: എക്സ്റേയില് ജന്മനാഥനുള്ള പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? സ്കാൻ എടുത്ത് നോക്കിയോ? എം ആർ ഐ എടുത്ത് നോക്കിയോ?
1: അല്ല നടത്തം കണ്ടത് എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് ഡിസ്ക് ഉള്ളോട്ട് കേറിയതല്ല തെരുവാണെന്നാണ് അവര് പറയുന്നത്. അതൊരു ആയുർവേദ
0: ഡോക്ടറാണ്. അത് ഡിസ്കിന്റെ പ്രശ്നം വരുമ്പോ ചില ആൾക്കാർക്ക് നടുവിനൊരു ചെരുവൊക്കെ വരാറുണ്ട്. ഇതിനോട് കൂടെ സയറ്റിക് സ്കോളിയോസിസ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പം ഒരു പക്ഷേ അത് അതായിരിക്കാം. എന്തായാലും നമ്മുടെ ജന്മന നമുക്ക് നട്ടലിന് എന്ത് പ്രശ്നമാണ് ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ടില്ല, സംസാരത്തിൽ നമുക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. അപ്പം ഒരു ഒരു ദിവസം പരിയാരം ആയുർവേദ കോളേജ് ഒ പിയിലേക്ക് വാ. പഞ്ചകർമ്മ അപ്പം കഴുത്തിനും നടുവിനും തേയ്മാനം ഉണ്ടാകും, കഴുത്തിലും നടുവിലുള്ള നട്ടലിലുള്ള തേയ്മാനം ഉണ്ടാകും. അത് ഒ പിയിലേക്ക് വാ, നമുക്ക് ഒ പിയിൽ നിന്ന് നോക്കി ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ്.
2: നമ്മൾ ഈ നടുവേദനയെ കുറിച്ച് പറയുമ്പോൾ ചില വിഭാഗക്കാർക്ക് മാത്രം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് ആർക്കൊക്കെയാണ് ഇത് വരാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ
0: നമുക്ക് നോക്കുമ്പോൾ അറിയാം, ചില ആൾക്കാർക്ക് മാത്രം നടുവേദന കൂടുതലായിട്ട് കാണാറുണ്ട് അല്ലേ. അപ്പൊ നട്ടലിന് അധികമായിട്ട് ആയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഒന്നാമതായിട്ട് അധികമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഉദാഹരണമായിട്ട് ഓഫീസ് ജോലിക്കാർ, IT പ്രൊഫഷണൽസ്, ഡ്രൈവർമാർ, അവർ പലപ്പോഴും 10 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ ഒരേ ഇരുപ്പിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. ഈ ജോലിയുടെ സ്ട്രെസ് കൊണ്ടൊക്കെ അവർ ഒന്ന് പോസ്റ്റർ മാറാൻ പോലും പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ അധികമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മറ്റൊന്ന് ഇരുചക്ര വാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ അമിത ഭാരം ഉയർത്തുന്ന ചുമട്ട തൊഴിലാളികൾ പോലുള്ള ചുമടെടുക്കുന്ന ആൾക്കാരിൽ അമിതമായിട്ടുള്ള വ്യായാമം വേണം, എന്നാൽ അമിതമായി ശരിയായ രീതിയിലില്ലാത്ത വ്യായാമം, ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഉദാഹരണമായിട്ട് കണ്ടക്ടർമാർ, കച്ചവടക്കാർ, ഹോട്ടൽ ജോലിക്കാർ, നഴ്സുമാർ, സർജന്മാർ, ഇങ്ങനെ ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കുറേ സമയം കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവർ, കൃഷിപ്പണി പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ നടുവേദന, മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ പോലും നടുവേദന വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. നമസ്കാരം, ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ധാരാണ്? പേരൊന്ന് പറയാമോ? ധാരാ വിളിക്കുന്നതെന്ന് പറയാമോ? എവിടുന്നാ
3: വിളിക്കുന്നേ?
2: ഡോക്ടറുണ്ട്, ശീത ഡോക്ടറുണ്ട്, സംസാരിച്ചു.
0: പറഞ്ഞോളൂ മാഡം, എത്ര വയസ്സായി മാഡം?
3: 62.
0: ആ എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുകള്? രാത്രിക്ക് വേദന കൂടുതലുണ്ടോ? രാത്രിക്ക് കുഴപ്പമില്ല.
3: ആ
0: രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ അല്ലേ?

0: ഞാൻ
1: അതോടൊപ്പം
0: മുന്നേ വാദത്തിന്റെ ഒന്ന് മരുന്ന് കഴിച്ചേ. ഞാൻ അന്നേരം ആ സമയത്ത് തന്നെ അതുപോലെ ഇങ്ങനെ ചെറിയൊരു കഴപ്പുണ്ട് എന്ന് പറഞ്ഞു. എന്റെ കാലിന്റെ മുട്ടിനെല്ലാം ഇങ്ങനെ മടക്കിയൊന്നും ഇരിക്കാൻ പറ്റില്ല. അധികം അരി തരിയൊന്നുമില്ല.
1: ഇതിനോട് അനുബന്ധമായിട്ട് ഈ സന്ധികളിൽ നീരും വേദനയും വരാറുണ്ടോ?
0: വേറെയധികം അങ്ങനെ കാണുന്നില്ല, ഈ കാലിന്റെ മുട്ടിൽ മാത്രമേ ഉള്ളൂ.
1: ഓക്കെ. വാദത്തിനായിട്ട് എന്ത് മരുന്നാണ് കഴിച്ചത്? അത് കുഴപ്പമില്ല. അത് നമുക്ക് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പിടുത്തം, ഒന്ന് നമുക്ക് എന്തെങ്കിലും നീർക്കെട്ട് അനുബന്ധമായിട്ടുള്ള നടുവേദനകളിൽ വരാം. അതായത് ഈ വാതരോഗത്തിനോട് അനുബന്ധമായിട്ട് അത് സന്ധികളിൽ ബാധിക്കുന്ന പോലെ തന്നെ നട്ടലിനെ ബാധിക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പം വേദന കൂടുതലായി കാണാം. അതുപോലെ തന്നെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലും ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് വേദന സാധാരണത്തെക്കാളും കൂടുതലൊന്ന് കാണപ്പെടുന്നുണ്ട്. എന്തോ കേട്ടില്ലമ്മ?
0: അല്ല, വേറെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാണുന്നില്ല.
1: കുറച്ച് സമയം കഴിയുമ്പോൾ വേദനയ്ക്ക് ആശ്വാസമായിട്ട് വരുന്നു അല്ലേ? അത് ഒരുപക്ഷെ ഈ ഇതുപോലുള്ള നീർക്കെട്ട് നട്ടലിനോടനുബന്ധിച്ച് ഈ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നീർക്കെട്ടുണ്ടാകും. അപ്പം അതുമൂലമാകും ഈ രാവിലെയുള്ള വേദന അത് കുറച്ച് കഴിഞ്ഞ് ആശ്വാസമായിട്ട് വരുന്നത്. അപ്പം രക്തപരിശോധനകൾ അതിലാവശ്യമാണ്. വാദത്തിൻ്റെ പരിശോധനകൾ, അതുപോലെ രക്തത്തിൽ നീർക്കെട്ടുണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ ആവശ്യമാണ്. അതിനുള്ള മരുന്ന് കഴിച്ചാൽ അത് വ്യത്യാസം വരും. അപ്പോൾ ഒരു ദിവസം ഒ പിയിലേക്ക് വരിക, ആയുർവേദ കോളേജിൽ. അവിടെ വന്നിട്ട് നമുക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമ്മൾ പറഞ്ഞു, ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു, ഇന്ന് ഇന്ന് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട്, നടുവേദനയുടെ സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോസ്റ്റർ എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത്. എത്രത്തോളം നടുവേദനയെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്?
1: ഈ തെറ്റായ പോസ്റ്റർ നടുവേദനയിൽ വളരെ പ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം കുനിഞ്ഞോ അല്ലെങ്കിൽ കൂനിയോ ഇരിക്കുമ്പോൾ നട്ടലിൻ്റെ സ്വാഭാവികമായ വളവുണ്ട്. ആ വളവിന് വ്യത്യാസം വരുന്നു. ഇത് ഡിസ്കിനും ചുറ്റുമുള്ള മസിലുകൾക്കും അധികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കും. ഈ ഐ ടി ജീവനക്കാരെ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് ദീർഘനേരമായുള്ള ഇരിപ്പുണ്ടാകും. അപ്പം പ്രധാനമായിട്ടും നട്ടലിൻ്റെ താഴ്ഭാഗം, ലംബാർ ഭാഗത്തെ മാംസപേശികളിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അത് മസിലുകളുടെ ബലക്കുറവിലേക്ക് നയിക്കുകയും ഡിസ്കുകളിലേക്ക് അധിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ഇത് കാലക്രമേണ ഡിസ്ക് തള്ളി വരുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും.
2: അതുപോലെ തന്നെ ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഈ നട്ടലിൻ്റെ പ്രശ്നങ്ങൾ, നടുവേദനയ്ക്കുള്ള സാധ്യതകളുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരേ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, നമ്മൾ പോസ്റ്ററിൽ വ്യത്യാസം വരാതെ ഒരേ പോസ്റ്ററിൽ ഇരിക്കുമ്പോൾ ഈ മസിലുകളിലേക്ക് പ്രോപ്പറായിട്ടുള്ള രക്തയോട്ടം കുറയുകയും കാലക്രമേണ ഈ മസിലിൻ്റെ ബലക്കുറവ് ഡെവലപ്പ് ചെയ്യും. ഇവഞ്ചലി നടുവേദനയിലേക്ക്.
2: ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാക്സ് എന്ന നിലയിൽ കുറച്ചു നേരം ഇരുന്ന് പോസ്റ്റർ മാറ്റി നിൽക്കുന്നതായിരിക്കും.
1: തീർച്ചയായിട്ടും ഒരു 45 മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നിൽക്കുകയോ ഇരിക്കുകയോ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ചെറുതായി ഒന്ന് പോസ്റ്റർ മാറുകയോ ചെറിയ സ്ട്രെച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
3: സജീന, തോട്ടട.
2: തോട്ടട എന്ന സജിനയാണ്. ഷിത ഡോക്ടറിനോട് സംസാരിച്ചോളൂ.
1: എന്തായിരുന്നു പ്രയാസം?
3: പിന്നെ നടക്കാൻ പറ്റിട്ട് കൊറേ നാളായി, 4 വർഷമായി. ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്നും കുടിച്ചു, ആയുർവേദ മരുന്നും കുടിച്ചു. അപ്പൊ അത് വ്യത്യാസമൊന്നും കാണുന്നില്ല.
1: നടക്കാൻ കാലുകൾക്ക് ബലക്കുറവാണോ?
3: കാലുകൾക്ക് ബലക്കുറവാണ്. എനിക്ക് ആദ്യം തന്നെ കാലിന് ബലക്കുറവാണ് ഉണ്ടായത്. അതുപോലെ വലത്തെ കൈക്കും പിന്നെ സംസാരത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. ഇപ്പൊ 4 വർഷം കഴിഞ്ഞു.
1: കാലുകളുടെ ബലക്കുറവോടൊപ്പം കൈക്ക് ബലക്കുറവുണ്ട്.
3: കൈക്കും ബലക്കുറവുണ്ട്, സംസാരിക്കാനും ക്ലിയർ.

0: അത് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്ത് നോക്കിയിരുന്നോ?
1: ഒക്കെ ചെയ്തിനി. എനിക്ക് കഴുത്തും പ്രശ്നമാണ്, ഞാൻ കാല് പൊന്തിച്ചെന്ന് നടക്കുമ്പോ കഴുത്ത് ഒരു നടന്നോളെ ഒരു ക്ലിയർ ഇല്ല, കഴുത്ത് നേരെ നടക്കുന്നില്ല.
0: പ്രഷറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഷുഗറോ
1: ഒന്നുമില്ല. ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു, എന്തോന്ന് പ്രാവശ്യം മറയ്യാനൊക്കെ എടുത്ത് ഡോക്ടർമാർ പറഞ്ഞിട്ട്. അപ്പോ
0: എന്തെങ്കിലും കണ്ടുപിടിച്ചതായിട്ട് പറഞ്ഞോ?
1: അത് ഇല്ല, എന്താന്നറിയില്ല എനിക്ക്, എനിക്കറിയില്ലത്. പിന്നെ MND ആയിരിക്കാനാണ് സാധ്യത എന്നാണ് കണ്ണൂരുണ്ട് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത്
0: മസിലുകളുടെ വണ്ണം കുറയുന്നുണ്ടോ? മസിലുകൾക്ക് വണ്ണം കുറഞ്ഞു പോകുന്നുണ്ടോ, കയ്യിലെയോ കാലിലെയോ? മസിലുകളില് സാധാരണ മുമ്പുള്ളതിനേക്കാളും മെലിഞ്ഞു വരുന്നുണ്ടോ?
2: ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, കോള് കട്ടായി പോയി എന്ന്
0: തോന്നുന്നു.
2: ഒരു അസുഖത്തെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു അത്?
0: അത് മസിൽസിനെ ബാധിക്കുന്ന, നെർവുകൾ അഫക്റ്റായി മസിൽസിനെ ബാധിക്കുന്ന, മസിലുകൾക്ക് ശോഷം വന്നു പോകുന്ന ഒരു രോഗമാണ്. അതിൽ ഈ അമ്മ പറയുന്ന പോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണാം. കാലുകൾക്ക് ബലക്കുറവ്, കൈകൾക്ക് ബലക്കുറവ്,
2: അങ്ങനെയുള്ള
0: പ്രയാസങ്ങൾ. ഓരോ MND തന്നെ ഒരു ഒരുപാട് വിഭാഗത്തിൽ അല്ലെങ്കിൽ ടൈപ്സ് ഉണ്ട്. അത് ഓരോന്നിനും ലക്ഷണങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും ഇത് നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നമല്ല, അത് ഒരു ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒന്നെങ്കിൽ അവരുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ സുഷുമ്നാളിയെ ബാധിക്കുന്നതോ ആയിട്ടുള്ള രോഗമായിരിക്കും. അതിന് കൂടുതലായിട്ടുള്ള പരിശോധനകളൊക്കെ ആവശ്യമുണ്ട്. രോഗം എന്തെന്ന് ആദ്യം നിർണ്ണയിക്കേണ്ടതുണ്ട്, കൂടുതൽ പരിശോധനകൾ വേണ്ടതുണ്ട്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. നമ്മളിപ്പോ പറഞ്ഞു ഒരു പോസ്റ്റർ മാത്രമല്ല, അതിന് കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ തുടരും.
0: നമ്മള് പിന്നെ പോസ്റ്റർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കൂടുതൽ നേരം നിന്നും ഇരുന്നും ജോലി ചെയ്യുന്നവർ ഈ പോസ്റ്ററിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
2: അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, ഇപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും നടുവേദന പറയാറുണ്ട്. സാധാരണഗതിയിൽ ഒരു പ്രായമായവർ പറഞ്ഞു വന്നിരുന്ന നടുവേദന ഇപ്പോൾ കുട്ടികളായാലും നടുവേദന പറയുന്നുണ്ട്. എന്തായിരിക്കാം ഇവർക്ക് തമ്മിലുള്ള നടുവേദന, തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് മുതിർന്നവർക്ക് ഉണ്ടാവുന്ന അതേ ഇതിൽ തന്നെയാണോ കുട്ടികൾക്കും ഉണ്ടാകുന്നത്? എങ്ങനെയാണത്?
0: നമ്മൾ കാണുമ്പോൾ പ്രായമായവരിലും ചെറുപ്പക്കാരിലും കാണുന്ന നടുവേദനയുടെ കാരണങ്ങൾ സ്വഭാവത്തിലുമൊക്കെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ പ്രായമായവരിൽ പ്രധാനമായിട്ടും നമ്മൾ മുമ്പേ പറഞ്ഞു, വാർദ്ധക്യം വരുമ്പോൾ എല്ലുകൾക്ക് തേയ്മാനം വരും, അങ്ങനെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ അസ്ഥികളുടെ ബലക്ഷയം വന്നിട്ട് എല്ല് തേയ്മാനം കൊണ്ടുള്ള ഇപ്രകാരമുള്ള രോഗങ്ങളായിരിക്കും കൂടുതൽ പ്രായമായവരിൽ കണ്ടുവരുന്നത്. എന്നാൽ കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ കുട്ടികളുടെ തെറ്റായിട്ടുള്ള പോസ്റ്ററുകൾ, തെറ്റായിട്ടുള്ള ഇരിപ്പ്, കിടപ്പ്, സ്കൂൾ കുട്ടികളാണെങ്കിൽ ഭാരമുള്ള ബാഗുകൾ ഉപയോഗിക്കുന്നത്, ശരിയായ വ്യായാമമില്ലാത്തത്, പൊണ്ണത്തടി, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സ്പോർട്സ് ഇഞ്ചറീസ്, കായികപരമായിട്ട് വരുന്ന പരിക്കുകൾ എന്നിവയാണ് ഈ ചെറുപ്പക്കാരിലും കുട്ടികളിലും പ്രധാനമായിട്ടും നടുവേദനയ്ക്ക് കാരണമാകുന്നത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, കോള് കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അതായത് ഇപ്പം മേഡം പറഞ്ഞു കുട്ടികളുണ്ടാകുന്നത് ഇതേപോലെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഉയർത്തുമ്പോൾ, ഭാരം ഉയർത്തുമ്പോൾ നടു ഒരു ഉളുക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന നടുവേദന എന്ന് പറയുന്നതും സ്ഥിരമായിട്ട്, ചില ആളുകൾ പറയുന്നത് സ്ഥിരമായിട്ട് നടുവേദനയുള്ള ആളുകളുണ്ട്, അതിലേതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ചികിത്സക്ക് വിധേയമാക്കേണ്ടതെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം?
0: രണ്ടും പ്രാധാന്യമുള്ളത് തന്നെയാണ്. രണ്ടും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് അപകടകരമാകുന്നത്. ഒന്ന്, ആദ്യത്തെ കാര്യം പരിശോധിച്ചാൽ പെട്ടെന്ന് ഭാരം ഉയർത്തുമ്പോഴോ അല്ലെങ്കിൽ കുനിയുമ്പോഴോ ഉണ്ടാകുന്ന നടുവേദന അതൊരു

അക്യൂട്ട് അവസ്ഥയാണ്. ഒന്നുകിൽ അത് പെട്ടെന്ന് മസിലുണ്ടായൊരു സ്പാസം കൊണ്ടാകാം, അല്ലെങ്കിൽ ഡിസ്കിന് വരുന്ന പ്രൊലാപ്സ് കൊണ്ടാകാം. ഇതാണ് പ്രധാനമായിട്ടും പെട്ടെന്ന്

0: രോഗങ്ങളുടെയോ ഒക്കെ ലക്ഷണമാകും. ഇതും നമ്മൾ ഗൗരവത്തോടെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്.
1: രണ്ടിനും തുല്യമായ പ്രാധാന്യം തന്നെയുണ്ട് എന്നാണ്.
0: വേണ്ടിവരും. ഒരു അക്യൂട്ട് കണ്ടീഷൻ, അത് നമ്മൾ ആ സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അത് പിന്നെ ഒരു ക്രോണിക് പെയിനിലേക്ക് നയിക്കാറ്. അപ്പോൾ അക്യൂട്ട് പെയിൻ ആണെങ്കിലും ക്രോണിക് പെയിൻ ആണെങ്കിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടെ കണ്ട് കാരണം കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യേണ്ടതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്? ആ, റേഡിയോയുടെ അടുത്ത് അല്പം ഒന്ന് മാറി നിൽക്കോ. ശബ്ദം കുറച്ചാലും മതി റേഡിയോയുടെ. ആ, ദേവി അല്ലേ പറഞ്ഞത്? പേര്? ആ, ശ്വേതാ ഡോക്ടറിന്റെ സംസാരിച്ചോളൂ.
0: ഹലോ.
2: ആ,
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്? എത്ര വയസ്സായി? 72 അല്ലേ. എന്താണ് പ്രയാസം?
2: മൂന്നാലി വട്ടമായി എന്റെ കാലിന് ഷുഗർ ആയിട്ട്
0: 2 വട്ടം
2: എനിക്ക് നോക്കുമ്പോ അത് നേരത്തെ ഉണങ്ങാനില്ലേ. എനിക്ക് ഡ്രസ് ചെയ്യാൻ പറഞ്ഞാൽ പോയിട്ട് മാസത്തിന്
0: എനിക്ക്
2: മുട്ടിനാദ്യം എന്റെ ടേസ്റ്റ് പോയി.
0: മുട്ടിനാദ്യമേ
2: ചേട്ടി കൂട്ടി പോയി.
0: ആ, ചേട്ടാ കൂട്ടി. ആ,
2: അവിടെ കണ്ണൂരിൽ കൊണ്ടുപോയി. ആരുന്നു ഓപ്പറേഷൻ
0: കഴിഞ്ഞു.
2: ഇപ്പൊ കാലിന് പ്രശ്നമാണ്. പിന്നെ നടുവേദന കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത് കുറച്ചു കൊണ്ടായി
0: തുടങ്ങിയിട്ട്
2: ഇരിക്കാനാവില്ല, നടക്കാൻ വിഷമാണ്. ഞാൻ എന്റെ ഭർത്താവിന്റേതോ ഒരു മാസം പോയിട്ട് പരിഹാരത്തിൽ കിടന്നു ആയുർവേദത്തില്. അന്നേരം എങ്ങനെ
0: ഉപയോഗിക്കുന്നുണ്ടോ?
2: വേദനകൾക്കൊന്നും
0: ഉപയോഗിക്കുന്നില്ല. അന്ന് നടുവേദന എന്താ കാരണം എന്നൊക്കെ നോക്കിയായിരുന്നോ? കുഞ്ഞിയാനൊക്കെ പ്രയാസമാണ് അല്ലേ. അപ്പം ഷുഗർ ഇപ്പം കൺട്രോളിലാണോ? ഷുഗർ എന്തായാലും കൺട്രോളിൽ തന്നെ നിർത്തണം. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ലാമോ ചെയ്യേണ്ടത്? ഭക്ഷണം നിയന്ത്രിക്കലാണ് വേണ്ടത് കേട്ടോ. അപ്പം നടുവേദനയ്ക്ക് അമ്മ എക്സ്റേ എടുക്കുവോ അങ്ങനെയുള്ള പരിശോധനകൾ എന്തെങ്കിലും നടത്തിയോ? നടുവേദന തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ തുടർചികിത്സയും ആവശ്യമാണമ്മ. ഒരുപക്ഷെ നമുക്ക് കുറച്ച് ദിവസത്തെ മരുന്നുകൊണ്ട് മാത്രം വ്യത്യാസം വരണമെന്നില്ല. കുറച്ചു നാൾ തുടർച്ചയായിട്ട് ഒന്നെങ്കിൽ ഒന്ന് മരുന്ന് കഴിക്കുകയോ. അടുത്ത് ഡിസ്പെൻസറികളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഡിസ്പെൻസറികൾ വഴി ഇപ്പൊ നമുക്ക് പരിഹാരത്തേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള അടുത്തുള്ള ഡിസ്പെൻസറികൾ ആണെങ്കിൽ ഒന്നെങ്കിൽ ആദ്യം നിങ്ങൾ ഒന്ന് പരിഹാരത്തിൽ വരിക. നമ്മള് നോക്കി മരുന്നുകളൊക്കെ എഴുതിയതിനു ശേഷം നമുക്ക് പിന്നീടുള്ള ചികിത്സയ്ക്ക് ഡിസ്പെൻസറികളിലേക്ക് ഡയറക്റ്റ് ചെയ്യാം.
1: ഏതായാലും വിശദമായ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും.
1: കാരണം കുറെ വർഷം മുൻപാണ് അവര് ട്രീറ്റ്മെന്റ് പരിശോധിച്ചത് എന്നാണ് പറഞ്ഞത്.
0: അപ്പൊ അമ്മ ഒരു ദിവസം വരിക, ഒ പിയിൽ വന്ന് നമുക്ക് പഞ്ചകർമ്മ ഒ പിയിൽ വന്ന് കാര്യങ്ങളൊക്കെ പരിശോധന നടത്തി എന്തൊക്കെ ചികിത്സ വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.

0: സന്തോഷം. അപ്പൊ നമ്മുടെ കോളുകളിൽ നിന്ന് തന്നെ സ്ത്രീകളുടെ ഒരു പ്രശ്നം, നടുവേദനക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടി അധികം ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം കോളുകളിലും സ്ത്രീകളാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോ ഇതിനുള്ള സാധ്യത എത്രത്തോളമാണ്? പുരുഷന്മാരിലാണോ സ്ത്രീകളിലാണോ ഈ നടുവേദന ഏറ്റവും കൂടുതലായി കാണുന്നത്?
1: തീർച്ചയായിട്ടും സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ നടുവേദന വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ പ്രധാന കാരണം ഹോർമോൺ വ്യതിയാനങ്ങളാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് പല തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളാണ് സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം ശരീരഘടനയിലും പുരുഷന്മാരുടെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഗർഭകാലം നോക്കുകയാണെങ്കിൽ ഈ ഗർഭകാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരകേന്ദ്രം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അത് മുന്നോട്ട് മാറും. വയറ് കൂടുന്നതിനനുസരിച്ച് മുന്നോട്ട് മാറും. അതോടൊപ്പം ഈ ഗർഭപാത്രത്തിന്റെ ഭാരം നട്ടലിന്മേൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും. പ്രസവ സമയം നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു റിലാക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രവർത്തിക്കും. അതുവഴി ലിഗമെന്റുകൾക്കൊക്കെ അഴിവ് സംഭവിക്കും. ഇതും ചിലപ്പോൾ നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. ഈ പ്രസവാനന്തരം ഉള്ള തെറ്റായിട്ടുള്ള കിടപ്പോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കുമ്പോഴുള്ള ആയാസവും ഒക്കെ ഈ നടുവേദനയ്ക്ക് കാരണമാകാം. അപ്പം പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണ് നടുവേദന വരാനുള്ളൊരു സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ആർത്തവവിരാമത്തിന് ശേഷം ഓസ്റ്റിയോപോറോസിസ്, എല്ലുകളുടെ ബലം കുറഞ്ഞു വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇതൊക്കെ സ്ത്രീകൾക്ക് നടുവേദന ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂട്ടുന്നു.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? എവിടുന്നാ വിളിക്കുന്നത്? ഷിത ഡോക്ടറോട് സംസാരിച്ചോ?
1: ഹാഷിർ, എത്ര വയസ്സായി? പ്ലസ് വൺ. 17 വയസ്സ്. ആ, നടുവേദനയായിട്ടാണോ വിളിക്കുന്നത്? എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയോ? എക്സ്റേയിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലേ? നടുവിൽ മാത്രമേ വേദനയുള്ളോ, കാലിലോട്ട് വേദന ഇറങ്ങുന്നോ, അങ്ങനെ വല്ലതും ഉണ്ടോ? നടുവിൽ മാത്രമാണ് വേദന അല്ലേ? ഓക്കെ. ഈ വീഴ്ചയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് അല്ലേ? ആ, അതിനു മുന്നേ വരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പൊ അത് മുമ്പേ പറഞ്ഞതുപോലെ ഒരു നമുക്ക് വീഴ്ചയായിട്ട് സംബന്ധിച്ച് നമ്മുടെ മാംസപേശികൾക്കോ ലിഗമെന്റിനോ ഒക്കെ വന്ന ഒരു ക്ഷതമായിരിക്കാം. എല്ലുകൾക്ക് പ്രശ്നമില്ലെങ്കിൽ അത് ലിഗമെന്റ് അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ ആയിരിക്കാം. അത് കൂടുതലും ഒരു 6 ആഴ്ചയ്ക്കുള്ളിലൊക്കെ നമുക്ക് ഈ ഇങ്ങനെയുള്ള അക്യൂട്ടായിട്ടുള്ള ക്ഷതങ്ങൾ മാറേണ്ടതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുകയും ചികിത്സയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ ആ സമയത്ത് ശ്രദ്ധിച്ച് കാണില്ല, അതായിരിക്കാം ഇങ്ങനെ തുടർന്ന് വേദന നിൽക്കുന്നത്. എക്സ്റേയില് പിന്നെ ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് എല്ലുകളുടെ പ്രശ്നമാണ് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റുന്നത്. മസിലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല്, ലിഗമെന്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഇതൊന്നും നമുക്ക് എക്സ്റേയിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും എക്സ്റേ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അത് ആ ഒരു വീഴ്ചയോട് അനുബന്ധമായിട്ട്, വീഴ്ചയെ തുടർന്ന് നമ്മൾ ആദ്യത്തെ 6 ആഴ്ചകൾ ഈ മസിലിനും ലിഗമെന്റിനുമുള്ള പ്രശ്നമാണെങ്കിൽ ഈ 6 ആഴ്ചയിലുള്ള പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും ചികിത്സയും കൊണ്ട് മാറും. പക്ഷെ അത് നമ്മൾ അന്ന് ശ്രദ്ധിക്കാതെ ഇപ്പം 2 കൊല്ലമായി അല്ലേ? അപ്പൊ 2 കൊല്ലമായിട്ട് നമ്മൾ ശരിയായിട്ടുള്ള ചികിത്സ നോക്കിയില്ല, ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം അത് തുടർന്ന് നിൽക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഒന്ന് OP-യിൽ വാ, നമുക്ക് കണ്ട് സംസാരിക്കാം. എക്സ്റേയും എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് വാ. പഞ്ചകർമ്മ OP-യിൽ വന്ന് കാണുക കേട്ടോ.
0: സന്തോഷം. നമ്മളിപ്പം സ്ത്രീകളുടെ വിവിധ സമയങ്ങളിലുള്ള ഹോർമോൺ

0: ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന നടുവേദന. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പ്രസവ സമയത്ത് സിസേറിയൻ ആവുന്ന സമയത്ത് അനസ്തേഷ്യ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ നട്ടെല്ലിനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് പലരും നടുവേദന ഉണ്ടാവുന്നു എന്ന് പറയാറുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, എങ്ങനെയാണത്?
1: അനസ്തീഷ്യക്കായിട്ട് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അപ്പം അത് കാരണം പിന്നീട് നടുവേദന ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാലൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. ശരിയായ രീതിയിൽ ഈ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്താൽ അത് ഒരിക്കലും നടുവേദന ഉണ്ടാക്കില്ല. ഈ കുത്തിവെപ്പ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ താൽക്കാലികമായിട്ട് ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ മരവിപ്പോ ഒക്കെ ഉണ്ടാകാം. അത് ഒരിക്കലും സ്ഥിരമായ നടുവേദനയ്ക്ക് ഒരു കാരണമാകാറില്ല. പ്രസവശേഷമുള്ള നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഗർഭകാലത്ത് ശരീരത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളും അതുപോലെ തന്നെ പ്രസവാനന്തരമുള്ള പരിചരണത്തിലുള്ള വീഴ്ചകളും വ്യായാമക്കുറവും തെറ്റായിട്ടുള്ള പോസ്ചർ ഇവയൊക്കെയാണ്.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. കോള് കട്ടായി പോയി. ഈ പറഞ്ഞതുപോലെ നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ പറഞ്ഞു, മണിക്കൂറുകളോളം ഇത്തരത്തിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റ് സ്ഥിരമായിട്ട് ഒരു പോസ്റ്റർ ഇരുന്ന് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കും ഇതിനു വേണ്ടിയിട്ട്?
1: IT ജീവനക്കാരും ഓഫീസ് ജോലിക്കാരും ഒക്കെയാണ് തുടർച്ചയായി കുറെ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത്. ഇവര് നടുവേദന ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ഒന്ന് രണ്ട് മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്, ഇരിക്കുന്ന കസേര, അത് നട്ടലിന് കൃത്യമായിട്ട് സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു കസേര തിരഞ്ഞെടുക്കുക. രണ്ട്, കമ്പ്യൂട്ടർ സ്ക്രീൻ, അത് കണ്ണിന് നേർരേഖയിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു ഓരോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 45 മിനിറ്റ് കൂടുമ്പോഴോ എഴുന്നേറ്റ് അല്പസമയം നടക്കാം. ഒന്ന് രണ്ട് സ്റ്റെപ്പെങ്കിലും നടക്കുക. ലൈറ്റായിട്ട് ലഘുവായിട്ടുള്ള സ്ട്രെച്ചിങ് ചെയ്യുക. ഇരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്, കാലുകൾ തറയിൽ പൂർണ്ണമായിട്ടും പതിഞ്ഞിരിക്കുക. അതോടൊപ്പം കാൽമുട്ടുകൾ ഇടുപ്പിൻ്റെ അതേ നിരപ്പിലോ അല്ലെങ്കിൽ അല്പം താഴെയോ ആയിട്ട് വേണം ക്രമീകരിക്കേണ്ടത്. ആ ഒരു ഹൈറ്റിലാണ് നമ്മുടെ കസേര അല്ലെങ്കിൽ ഇരിപ്പ് ക്രമീകരിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നടുവേദന ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുറയ്ക്കാം.
0: ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, കസേരയിൽ ഇരിക്കുമ്പോഴായ പോലും പലരും ചെരിഞ്ഞിരിക്കുന്നു അല്ലെ, പലരും കാലിന്റെ പൊസിഷൻ കറക്റ്റ് അല്ല, അത്തരത്തിലിരിക്കുന്നു. അപ്പോൾ നാട്ടിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്?
1: പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ നട്ടലുകൾ മാത്രമല്ല, അതിനോട് അനുബന്ധമായിട്ടുള്ള ലിഗമെന്റുകളുണ്ട്, മസിലുകളുണ്ട്. അപ്പോൾ ഈ തെറ്റായ രീതി, നമുക്ക് ആദ്യമേ പറഞ്ഞു, നട്ടലിന് സ്വാഭാവികമായിട്ടുള്ള കർവുകളുണ്ട്. നടുഭാഗത്താണെങ്കിൽ അതിനെ മുന്നോട്ടുള്ളൊരു വളവാണ് ലോഡോസിസ് എന്ന് പറയും. അപ്പോൾ ഈ തെറ്റായിട്ടുള്ള ഇരിപ്പ് രീതികളുകൊണ്ട് നട്ടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഘടനയാണ് തകരാറിലാകുന്നത്. അപ്പോൾ ഈ ഘടന തകരാറിലാകുമ്പോൾ ഈ കശേരകൾക്കിടയിലുള്ള ഡിസ്ക്, ഈ ഡിസ്കിന് ഒരു സമമല്ലാത്ത മർദ്ദമാണ് വരിക. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഡിസ്കിന് മർദ്ദം കൂടി വരുന്നു. അത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, കാലക്രമേണ ഈ ഡിസ്കിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, പുറത്ത് ഒരു കട്ടിയുള്ള ഭാഗവും ഉള്ളിലൊരു പേസ്റ്റ് രൂപേണയുള്ള ഭാഗവും. ഈ ഡിസ്കിൻ്റെ പുറം ഭാഗം ബലഹീനമാകും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ജെല്ല് പോലുള്ള അല്ലെങ്കിൽ പേസ്റ്റ് പോലുള്ള ഭാഗം പുറത്തേക്ക് തള്ളി വരാൻ കാരണമാവുകയും ചെയ്യും. കൂടാതെ ഇത് ഈ പോസ്റ്റർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അനുബന്ധമായിട്ടുള്ള മസിലുകൾക്ക് നിരന്തരമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാകുന്നു. മുമ്പ് പറഞ്ഞ പോലുള്ള അങ്ങോട്ടുള്ള രക്തയോട്ടം കുറയും. ഇത് ബാക്ക്ഷയത്തിനും നടുവേദനയ്ക്കും നേർക്കെട്ടിനും ഒക്കെ കാരണമാകും.
0: അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരുപാട് നേരം കുനിഞ്ഞിരുന്നുകൊണ്ട് തറ തുടക്കുക, അതുപോലെ തന്നെ തുണി അലക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നട്ടലിന് സ്വാഭാവികമായിട്ട് ഒരു വളവിനേക്കാൾ കൂടുതൽ വളഞ്ഞുകൊണ്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. അവരെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
1: ഈ തുണി അലക്കുമ്പോഴും നിലം തുടയ്ക്കുമ്പോഴും ഒക്കെ ഒരു അബ്നോർമൽ പോസ്ചറിലാണ് ഈ സ്ത്രീകൾ ഇരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദീർഘനേരം കുനിഞ്ഞ് നിന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. അത് നമുക്ക് പല സമയത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് ജോലി ചെയ്യുക. നിലം തുടയ്ക്കുമ്പോൾ നമുക്ക് നടുവേദനയുള്ള ഒരു നീളമുള്ള ഹാൻഡിലുകളുള്ള മോപ്പുകളൊക്കെ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പം ഒരുപാട് നേരം കുനിഞ്ഞ് നിന്ന് ജോലി എടുക്കേണ്ട ഒരു സാഹചര്യം ഒഴിവായി

0: അതുപോലെ തന്നെ ഇപ്പം തുടയ്ക്കുമ്പോഴൊക്കെ ഭാരമുള്ള പാത്രങ്ങളിൽ വെള്ളമോ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാരമുള്ള പാത്രങ്ങളോ സാധനങ്ങളോ ഒക്കെ എടുക്കുമ്പോൾ നടുവ് വളച്ച് എടുക്കാതെ കാൽമുട്ട് മടക്കി ചെറുതായി ഇരുന്ന് ആ പാത്രം നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് പതുക്കെ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സാധനങ്ങൾ പൊക്കുന്ന ലിഫ്റ്റിംഗ് ടെക്നിക്കുകൾ വഴിയും ഇതുപോലുള്ള നീളം കൂടിയ ഹാൻഡിലുകളുള്ള ചൂല് മോപ്പുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ വഴി നമുക്ക് ഈ ഒരു പ്രശ്നം കുറേയൊക്കെ പരിഹരിക്കാവുന്നതാണ്.
1: പൊതുവെ നടുവേദന ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ടു വീലറിൽ യാത്ര ചെയ്യുന്നത് വിലക്കാറുണ്ട് ഡോക്ടർമാർ. എന്തുകൊണ്ടാണ് ഈ ടു വീലർ വാഹനം എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നടുവേദനയ്ക്കുള്ള സാധ്യതയുണ്ടോ? അത് ഉള്ള ആളുകൾ നടുവേദന ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രോഗാവസ്ഥ കൂടുതലാവുന്നുണ്ടോ? എങ്ങനെയാണത്?
0: തീർച്ചയായിട്ടും നമ്മൾ ഫോർ വീലർ ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതലായിട്ട് ടു വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഈ ഒരു പ്രശ്നം നടുവേദന കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ ബൈക്ക് യാത്രികരിലും സ്ഥിരമായിട്ട് ഈ ബൈക്കിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരിലും നടുവേദന വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഒരു കുലുക്കം അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകാറുണ്ട്. അത് നേരെ നട്ടെല്ലിനെയാണ് ബാധിക്കുക. പിന്നെ തെറ്റായിട്ടുള്ള ഡ്രൈവിംഗ് പോസ്ചർ, പ്രോപ്പറായിട്ടുള്ള ഒരു പോസ്ചർ നമ്മൾ ഡ്രൈവിങ്ങിലും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും അതും നടുവേദന ഉണ്ടാകാം. ഇപ്പോൾ റോഡിലെ കുഴികളിലൂടെയൊക്കെ വാഹനം കടന്നു പോകുമ്പോൾ ഈ നട്ടെല്ലിൻ്റെ കശേരകൾക്ക് നിരന്തരമായിട്ടുള്ള ഷോക്ക് ഉണ്ടാകാനുള്ളൊരു ഒരു ആഘാതം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടാതെ ചില ആൾക്കാർ നമ്മൾ കാണാം സ്റ്റിയറിങ്ങിലോ അല്ലെങ്കിൽ ഹാൻഡിലോ ഒക്കെ അമിതമായിട്ട് കൂനിക്കൂടിയിരുന്ന് നടുവിന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാത്ത രീതിയിൽ ഇരുന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇതും നടുവിലുള്ള മസിലുകളുടെ ബലം കുറയ്ക്കാനായിട്ട് കാരണമാകുന്നു.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? പറയൂ, ഇതാരാണ്? ആ, നടുവേദനയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ചോദിക്കേണ്ടത്. ശിദ്ധ ഡോക്ടറിനോട് സംസാരിച്ചോളൂ.
0: ഹലോ,
1: പത്മിനി ചേച്ചി കേൾക്കുന്നില്ലേ?
0: എത്ര വയസ്സായി? എത്ര വയസ്സായി?
2: 76
0: വയസ്സ്. അമ്മേന്റെ ബുദ്ധിമുട്ടുകളൊന്ന് പറഞ്ഞു തരാവോ? നിവർന്ന് നടക്കാൻ പറ്റുന്നില്ല അല്ലേ? ചെറിയ കുട്ടിയുടെ അമ്മയെ ഒന്നും കൂടെ പറയാമോ? ആ, നിവർന്ന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം നടുവേദന ഉണ്ടോ അമ്മയ്ക്ക്?
1: ഫോണ് ക്ലിയർ ആവുന്നില്ല സംസാരിക്കുന്നത്. ഒന്ന് ഫോൺ കുറച്ചുകൂടി അടുത്ത് പിടിക്കോ.
2: അപ്പോ ഇപ്പൊ കുറെ ചികിത്സ ചെയ്ത് എംആർഐ സ്കാൻ ചെയ്ത് ഇതൊന്നും ചെയ്തിട്ട് അന്നേരം ഡോക്ടർ പറഞ്ഞു എല്ല് തേമാനാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ വേറൊരു ഡോക്ടർ അടുത്ത് പോയി. അപ്പൊ ആ ഡോക്ടർ പറയുന്നത് എല്ല് കൊണ്ടുതരാൻ പ്രശ്നമാണ്.
0: എന്നിട്ട്
2: ഒരു മരുന്നിന് എഴുതി തന്നിക്ക് മൂക്കിൽ ഒരു മൂക്കിൽ ഒരു ദിവസം വലിക്കത്തിട്ടേസം തിന്നേ മരുന്നിന് 2473 ഒരു മാസം ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ മൂന്നാലെണ്ണം വാങ്ങി ഉപയോഗിക്കും. ഇപ്പൊ ഞാനങ്ങനെ പോവല്ല ഡോക്ടർ,
0: എഴുതുന്നേ ഈ രണ്ട് ശരീരം കൂടുതൽ കൂടുതൽ
2: വേദന ഡോക്ടർ.

0: ಅನ್ನ ಕೇಳಿದೆ ಅವನಿಂದ.
1: ಆಮೇಲೆ
0: ಅವರು ಪ್ರೆಷರ್ ಅಮ್ಮಿ ಇನ್ನು ಆಗಿ
2: ಪ್ರೆಷರ್
0: ಕೂಡಿಕೊಂಡಿಲ್ಲ.
2: അമ്മക്ക് രക്തപരിശോധന എന്തെങ്കിലും ചെയ്തു നോക്കിയോ? കാൽസ്യമോ
0: ഒന്നുമില്ല, ഷുഗറില്ല, ഒന്നുമില്ല, പ്രഷർ
2: അതില്
0: നോക്കിയാലും 150 200 170 താഴോട്ട്.
2: അമ്മ ഇത് പറയുന്ന കേട്ടിട്ട് അമ്മക്ക് നട്ടെല്ലിന് നമുക്ക് ഒരു പ്രായം കഴിയുമ്പോ, ഒരു 60 വയസ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും, 50-60 വയസ്സ് കഴിയുമ്പോ നട്ടെല്ലുകൾക്ക് തേയ്മാനം വരാറുണ്ട്. അപ്പൊ അതിനോട് അനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാന്ന് തോന്നണം. രണ്ട് കാര്യങ്ങളും കൂടെ നോക്കിയാൽ നല്ലതായിരിക്കും. രക്തത്തിലുള്ള കാൽസ്യത്തിന്റെ അളവ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അമ്മ. അതുപോലെ വിറ്റാമിൻ ഡിയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്നും കൂടെ നോക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളും കൂടെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് കഴിക്കണം. ഇത് വേദനകള് നമുക്ക് തേയ്മാനത്തിനോട് അനുബന്ധിച്ചുള്ള വേദനകള് 100% ഒരുപക്ഷെ ചികിത്സിച്ചാൽ ഭേദപ്പെടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് ചികിത്സിച്ചാൽ ഒരു 60 മുതൽ 70% വരെ ഉണ്ടാമ്മ. ആയുർവേദത്തില് ചികിത്സയുണ്ട്. ഇല്ല ഇല്ല, അത് നമ്മള് എല്ലാ രോഗികൾക്കും ഒരുപോലുള്ള ചികിത്സയല്ല. രോഗിയെ നോക്കിയിട്ട് രോഗിക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ചികിത്സിക്കുന്നത്. അങ്ങനെ വിചാരിക്കണ്ട, അമ്മക്ക് കൊറേ കൂടെ വേദനയൊക്കെ കുറയുമ്പോ കുറച്ചുകൂടെ നടക്കാൻ പറ്റും. അമ്മ എന്തായാലും ഒരു ദിവസം ഒന്ന് ഒപിയിലേക്ക് വാ. വടകരയല്ലേ വീട്, ഒരുപാട് ദൂരമല്ലല്ലോ. ആയുർവേദ കോളേജില് പഞ്ചകർമ്മ ഒപിയില് ഒന്ന് വാ, വന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാമോ? നമ്മളവിടെ കിടന്ന് ചികിത്സിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്, അത് നോക്കി നമുക്ക് ചെയ്യാം.
0: ഓക്കെ.
3: ഏതായാലും ഡോക്ടർ പറഞ്ഞതുപോലെ രക്തപരിശോധന, വൈറ്റമിൻ ഡിയുടെ പരിശോധന, അതേപോലെ തന്നെ കാൽസ്യത്തിന്റെ പരിശോധന ഒക്കെ ചെയ്ത് നമുക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് പോയി നോക്കൂ. ഓക്കെ, ശരി, വിളിച്ചതിൽ സന്തോഷം. നമ്മളിപ്പം പറഞ്ഞു ബൈക്ക് യാത്രക്കാരെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഉറക്കം ശരിയാകുന്നു, ശരിയായ കിടത്തം, കിടക്ക. കിടക്കയുടെയൊക്കെ പരസ്യങ്ങൾ കേൾക്കുമ്പോൾ നട്ടെല്ലിനെ സംരക്ഷിക്കുന്ന പോലുള്ള പരസ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എത്രത്തോളം ഇത് നമ്മുടെ നട്ടെല്ലിന് സുരക്ഷ നൽകുന്നുണ്ട്, കിടക്കയായാലും നമ്മുടെ കിടത്തമായാലും?
2: തീർച്ചയായിട്ടും നമ്മുടെ മെത്തയ്ക്കും തലയിണയ്ക്കും ഒക്കെ നടുവേദനയായിട്ട് ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള മെത്തകൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ വെയിറ്റുള്ള ഭാഗം അരക്കെട്ടാണ് അല്ലേ. ഈ അരക്കെട്ട് താഴേക്ക് ആഴ്ന്നു പോവുകയും നട്ടെല്ലിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു വളവുണ്ടല്ലോ, അത് നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള മെത്തകൾ നടുവേദനയുള്ളവർ ഒഴിവാക്കണം. അതിനു പകരം ഇടത്തരം കട്ടിയുള്ള മീഡിയം ഫേമായിട്ടുള്ള മെത്തകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ നടുവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മൾ മലർന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ കാൽമുട്ടിന് കീഴെയായിട്ടും ചെരിഞ്ഞ് കിടക്കുമ്പോൾ കാലുകൾക്കിടയിലും ചെറിയ തറയണ വെക്കുന്നത് നടുവിലെ മസിലുകൾക്കൊരു വിശ്രമം നൽകും,
3: ചെറിയ
2: വേദനകൾക്കൊരു കുറവ് കിട്ടും.
3: അപ്പം
2: വേദനയുള്ളവർ ഈ രീതിയിൽ തലയണ വെക്കുന്നത് നല്ലതായിരിക്കും.
3: അതുപോലെ തന്നെ ചിലർ ഹൈ ഹീൽ ചെരിപ്പിടുന്ന ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം നടുവേദനയ്ക്കുള്ള സാധ്യത എത്രത്തോളമാണ്?
2: തീർച്ചയായിട്ടും ഹൈ ഹീൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നടുവേദന വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഈ ഹൈ ഹീൽസ് നട്ടെല്ലിനെ ഗുരുതരമായിട്ട് ബാധിക്കും.

0: ഈ ഹീൽസ് ധരിക്കുമ്പോൾ നമ്മൾ മുമ്പേ പ്രഗ്നന്റ് ആൾക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭാരകേന്ദ്രം മുന്നിലോട്ട് മാറും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നടു സാധാരണ നടുവിലുള്ള വളവുണ്ട്, മുന്നിലോട്ടൊരു വളവുണ്ട്. അതിലും കൂടുതൽ ഹൈപ്പർ ലോഡോസിസ് വരും. അത് നമ്മുടെ നട്ടല്ലെ ലംബാർ സ്പൈനിലെ കശേരുകൾക്കും മസിലുകളിലും കൂടുതൽ സ്ട്രെയിൻ കൊടുക്കും. അത് പിന്നീട് നടുവേദനയായിട്ടും നെർവ് കംപ്രഷനും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
1: പലപ്പോഴും പറയുന്നത് കേട്ടിട്ട് നടുവേദന പിന്നീട് കാലിലേക്ക് നീങ്ങുന്നതായിട്ട്, കാലിലേക്കുള്ള വേദന അത് എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലാണോ എന്താണ് അതിൻ്റെ കാര്യം പറയേണ്ടത്?
0: നടുവേദനയോടൊപ്പം തന്നെ ഈ കാലിലേക്ക് വേദന വരുന്നത് പ്രധാനമായിട്ടും നെർവുകളെ ബാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ വരുമ്പോഴാണ് കാലിലേക്ക് വേദനയും തരിപ്പ്, ബലക്കുറവ് എന്നീ ലക്ഷണങ്ങൾ വരിക. ഇങ്ങനെയുള്ള ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്കാൻ, MRI സ്കാൻ എടുത്ത് രോഗാവസ്ഥ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ആ ഒരു അവസ്ഥയൊന്നും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്.
1: ഇത്തരത്തിലാണ് ആയുർവേദത്തിലായാലും ചികിത്സയിലേക്ക് വരുമ്പോൾ രോഗിയുടെ എല്ലാ അവസ്ഥയും നിരീക്ഷിച്ചുകൊണ്ടും അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നടുവേദനയ്ക്ക് നൽകുന്നത് അല്ലെ? ഇപ്പൊ ഇത്തരം ചികിത്സയിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നടുവേദന അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്?
0: നടുവേദന വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്? നടുവേദന വരാതിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിത ശൈലി ശ്രദ്ധിക്കുക. നടുവേദനയുള്ളവർ അല്ലെങ്കിൽ നടുവേദന വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നടുവിലുള്ള മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ, ലഘു വ്യായാമങ്ങൾ, യോഗ പരിശീലിക്കുന്ന ആൾക്കാരാണെങ്കിൽ യോഗാസനങ്ങൾ, നട്ടലിന് പ്രത്യേകമായിട്ടുള്ള ആസനങ്ങളുണ്ട്, ബലം തരുന്ന ആസനങ്ങൾ, എക്സാമ്പിൾ ഭുജംഗാസനം, ഇതുപോലുള്ള ആസനങ്ങളൊക്കെ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. പിന്നെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ശരിയായിട്ടുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അത് നമ്മൾ കുട്ടിക്കാലത്ത് നിന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ തുടരാൻ പറ്റുകയുള്ളൂ. അപ്പം കുട്ടികളിൽ തന്നെ അത് ശരിയായ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശീലിപ്പിക്കുക. അമിത ഭാരം പെട്ടെന്ന് ഉയർത്തുന്നത് ഒഴിവാക്കുക. ഈ ഭാരം എടുക്കേണ്ടി വന്നാൽ പോലും കൃത്യമായ രീതിയിൽ മുമ്പ് പറഞ്ഞതുപോലെ കാൽമുട്ടുകൾ മടക്കി മാത്രം ഭാരം ഉയർത്തുക. പോഷക സമൃദ്ധമായിട്ടുള്ള കാൽസ്യം നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പോഷക സമൃദ്ധമായ എല്ലുകളുടെ ബലത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. റാഗി പോലുള്ള ഭക്ഷണ സാധനങ്ങളിലൊക്കെ കാൽസ്യം വലിയ അളവിലുള്ളതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ശരീരഭാരം നിയന്ത്രിക്കുക. അമിതവണ്ണം നട്ടലിന്മേൽ തീർച്ചയായിട്ടും അധിക സമ്മർദ്ദം ഉണ്ടാക്കും. പറ്റുന്നതും സ്വയം ചികിത്സ ഒഴിവാക്കുക. ഒരു നടുവേദന വന്നാൽ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്വയം ചികിത്സ ഒഴിവാക്കി.
1: നടുവേദന വരുമ്പോൾ ഏറ്റവും ആദ്യം എടുക്കുന്നത് ബാമാണ്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബാം ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ ഒരു ചൂട് വരുന്ന തരത്തിൽ രീതിയിൽ അതിനെ ചികിത്സിക്കും.
0: അതെ, എപ്പോഴും നടുവേദനയുടെ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക. കാരണം കണ്ടെത്തുകയാണ് ആദ്യ ഘട്ടം. കാരണം കണ്ടെത്തി സ്വയം ചികിത്സ ഒഴിവാക്കി വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കി ശരിയായി ചികിത്സിക്കുക.
1: ഏതായാലും ഇത്ര വിശദമായിട്ട് നടുവേദനയുടെ കാരണങ്ങളെക്കുറിച്ചും നടുവിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ നമ്മുടെ കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും HOD-യുമായ ഡോക്ടർ ഷിത തോമസ് സംസാരിച്ചിരിക്കുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് വളരെ ഏറെ ഉപകാരപ്പെട്ടിരിക്കും ഈ ഒരു സെഷൻ എന്ന് തോന്നുന്നു. ഈ പരിപാടി വിളിച്ച ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ കേട്ട ശ്രോതാക്കൾക്കും എല്ലാം ആകാശവാണിയുടെ പ്രത്യേക നന്ദി. ഒപ്പം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനെത്തിയ ഷിത ഡോക്ടർക്കും ആകാശവാണിയുടെ പ്രത്യേക നന്ദി. പരിപാടിയുടെ ആശയം ആവിഷ്കാരം വിനോദ് ബാബു H, സാങ്കേതിക സഹായം PV രമേശൻ, ഷാജു പുനരത്ത്, നിർവഹണ സഹായം ശ്രീജ KK. ഇതുവരെ ഷിത ഡോക്ടർക്കൊപ്പം ഞാൻ ബേബി സ്മിത.

ശ്രോതാക്കളെ, ഇന്നത്തെ ഗൃഹരശ്മി സമാപിക്കുന്നു. വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:31. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശ സുമണിക്കമോ പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഒരു തലയിൽ രാഗം എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മങ്കൊമ്പ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ രാജയുടെ സംഗീതം. അടുത്ത ഗാനം ചിത്ര പാടുന്നു, ചിത്രം ഒരു യുഗസന്ധ്യ. പി ഭാസ്കരന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

ഒരു ഗാനം കൂടി. ചിത്രം ഒരു കുടുംബ ചിത്രം, അൻവർ സാദത്ത് പാടിയത്. സുഭാഷ് ചേർത്തലയുടെ വരികൾക്ക് ഇന്ദ്രജിത് രമേശിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സി കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച വട്ടക്കളി പാട്ട് കേൾക്കാം.
1: മോ

0: ശ്രീ കൃഷ്ണൻ കുട്ടിയും സംഘവും അവതരിപ്പിച്ച വട്ടക്കിളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിലും തയ്യാറായിക്കൊള്ളൂ,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ

0: സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം പെൺമയുടെ തിളക്കം.
1: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
2: വഴിയുണ്ടല്ലോ, നേരെ മൈജിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
3: സൗന്ദര്യ വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓണം വന്നാൽ കേരളത്തിനൊരു വൈബ് ഉണ്ടല്ലേ?
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയില്ലേ?
5: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
9: RBI പറയുന്നു,
10: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിന് ഇണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
13: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
12: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
14: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം, പുഴയുടെ തീരത്ത് എന്നാരംഭിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ ഞാറ്റുവേല പ്രായോഗിക പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊരുമ
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാനുകൾ ഉണ്ടിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം, ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. അകത്തളങ്ങൾ കഴുകൂട്ടുന്ന അലങ്കാര സസ്യം വളർത്തലും പുഷ്പകൃഷിയുമൊക്കെ ഒരു സ്വയം തൊഴിൽ സംരംഭമായി തിരഞ്ഞെടുത്ത് വിജയം കൈവരിച്ച ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഉണങ്ങിയ പൂക്കളിൽ നിന്ന് എങ്ങനെ വരുമാനമാർഗം കണ്ടെത്താം എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.
4: കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവിന് വളരെയധികം പ്രാധാന്യം ഇന്നുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും പൂക്കളുടെ മൂല്യവർദ്ധന മികച്ച വരുമാനം തരുന്ന മേഖലയാണ്. ഇപ്രകാരം പൂക്കളുടെ മൂല്യവർദ്ധന നടത്തുന്ന ഒരു മുഖ്യ രീതിയാണ് പൂക്കൾ ഉണക്കി പലവിധ പുനരുപയോഗത്തിന് തയ്യാറാക്കുക എന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പുഷ്പാധിഷ്ഠിത കയറ്റുമതി വിപണിയുടെ 70% ഉണക്കിയ പൂക്കളുടെ സംഭാവനയാണ്. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, ജപ്പാൻ, ഓസ്ട്രേലിയ, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ മുതലായ 25 രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉണക്കിയ പുഷ്പങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പൂക്കൾ എന്നതിലുപരി തണ്ടുകൾ, വേരുകൾ, മൊട്ടുകൾ, ഫലങ്ങൾ, വിത്തുകൾ, ഇലകൾ തുടങ്ങി അലങ്കാര മൂല്യമുള്ള ഏതു സസ്യഭാഗവും ഉണക്കിയ പുഷ്പാലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയൊരു മേഖലയാണ് ഉണക്കിയ പുഷ്പങ്ങളുടെ ഉപയോഗം. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പുഷ്പാലങ്കാരങ്ങളായ ബൊക്കെ, ആശംസാ കാർഡുകൾ, ചുമരലങ്കാരങ്ങൾ, ഫോട്ടോ ഫ്രെയിമുകൾ, റീസൈക്കിൾ ചെയ്ത പേപ്പറുകൾ, മെഴുകുതിരികൾ, അതുപോലെ റെസിൻ കൊണ്ടുള്ള കീ ചെയിനുകൾ, പലവിധ ആഭരണങ്ങൾ, പോട്ട്പുരി എന്നിവ നിർമ്മിക്കാം. ഇന്ത്യയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് പോട്ട്പുരി. മുറികൾ സുഗന്ധപൂരിതമാക്കാനും അലമാരകൾക്കുള്ളിൽ സുഗന്ധം പരത്താനും തികച്ചും പ്രകൃതിജന്യമായ ഒരു ഉൽപ്പന്നമാണ് ഈ പോട്ട്പുരി. ഉണക്കിയ പുഷ്പങ്ങൾ, സുഗന്ധമുള്ള സസ്യഭാഗങ്ങൾ, സുഗന്ധ തൈലങ്ങൾ എന്നിവ കൊണ്ടാണ് പോട്ട്പുരി നിർമ്മിക്കുന്നത്. ഇവയുടെ കയറ്റുമതിയിലൂടെ മാത്രം ഏതാണ്ട് 50 കോടി രൂപയോളം വരുമാനം നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നുണ്ട്. ഈ പൂക്കളും ചെടികളുടെ മറ്റു ഭാഗങ്ങളും ഉണക്കാനെടുക്കുമ്പോൾ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെയിൽ കുറവായ പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളുമാണ് ഇവ പറിക്കാൻ അനുയോജ്യമായ സമയം. വേനൽക്കാലത്തെടുക്കുന്ന പൂക്കളും ചെടികളും ദീർഘകാലം കേടില്ലാതെ ഇരിക്കും. മഴക്കാലത്ത് ഈ പൂക്കളും ചെടികളും ശേഖരിക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ കീടരോഗബാധയില്ലാത്ത പൂക്കളും സസ്യഭാഗങ്ങളും മാത്രം ശേഖരിക്കണം. അലങ്കാര പുല്ലുകൾ ഇലകൾ പച്ച നിറമായിരിക്കുമ്പോഴും അതുപോലെ പൂങ്കുലകൾ കൊഴിയും മുമ്പേയും പറിച്ചെടുക്കാം. പൂക്കൾ പകുതി വിരിഞ്ഞ നിലയിൽ പറിക്കുന്നതാണ് അലങ്കാരങ്ങൾക്ക് ഉത്തമം. എന്നാൽ ആമ്പൽ, ഡാലിയ, സീനിയ, ഓർക്കിഡുകൾ മുതലായവ

പൂർണ്ണമായും വിരിഞ്ഞ ശേഷമാണ് പറിച്ചുണക്കാൻ ഉത്തമം. ഇനി നമുക്ക് പൂക്കൾ ഉണക്കുന്ന രീതി എന്തൊക്കെയാന്ന് നോക്കാം. പൂക്കളിലെ ജലാംശം, ഇനം, നിർമ്മിക്കുന്ന ഉൽപ്പന്നം എന്നിവ അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാം. വെയിലത്ത് ഉണക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിലും പൂക്കളുടെ നിറം മങ്ങാം. വുഡ്റോസ്, പുല്ലുകളുടെ പൂങ്കുലകൾ, പനയോലകൾ, കാറ്റാടിക്കായകൾ എന്നിവ വെയിലത്ത് ഉണക്കിയെടുക്കാം. വായുസഞ്ചാരവും ഈർപ്പരഹിതവുമായ മുറികളിൽ പൂക്കൾ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. റോസ്, കോഴിപ്പൂവ്, ചെണ്ടുമല്ലി, എവർലാസ്റ്റിംഗ് ഫ്ലവർ അഥവാ ഊട്ടിപ്പൂക്കൾ, ബേബീസ് ബ്രത്ത്, വാടാമല്ലി, അക്കേഷ്യ, പൂമരുത്, വാഗ, ബോട്ടിൽ ബ്രഷ്, ബൊഗെയിൻവില്ല മുതലായവ ഇപ്രകാരം മുറിക്കുള്ളിൽ തൂക്കിയിട്ട് ഉണക്കിയെടുക്കാം. ഹൈഡ്രാഞ്ചിയ പോലുള്ള പൂങ്കുലകൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തണ്ട് മുക്കിവെച്ച് പതിയെ സ്വാഭാവികമായി ഉണക്കിയെടുക്കാം. പൂക്കളിലെ ജലാംശം വലിച്ചെടുത്ത് നിറത്തിനും ആകൃതിക്കും കേടുവരാതെ ഉണക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിന് ചില ഡെസിക്കൻസ് ഉപയോഗിക്കുന്നു. മണൽ, ബൊറാക്സ്, സിലിക്ക ജെൽ മുതലായവയാണ് പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡെസിക്കൻസ്. ഈ രീതിക്ക് എംബഡഡ് മെത്തേഡ് എന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണ ദിവസങ്ങളിലെ ബൊക്കെ സിലിക്ക ജെല്ലിൽ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതി പ്രചാരത്തിലുണ്ട്. ഒരു പരന്ന വിസ്താരമുള്ള പാത്രത്തിൽ ഈ ഡെസിക്കൻറ്റുകൾ 1 ഇഞ്ച് കനത്തിൽ വിരിക്കുന്നു. തണ്ടിന്റെ നീളം കുറച്ച് പൂക്കൾ അതിൽ കുത്തിവെച്ച് ഡെസിക്കൻസ് പൂക്കൾ മൂടുന്ന രീതിയിൽ പതുക്കെ ഇടുന്നു. ഇപ്രകാരം ഇവ 1 ആഴ്ച മുറിക്കുള്ളിൽ വെച്ചിട്ടോ ഓവനിൽ വെച്ചോ ഉണക്കിയെടുത്ത് പൂക്കളിലെ ജലാംശം കളയാം. സിലിക്ക ജെൽ വില കൂടുതലാണെങ്കിലും പൂക്കളിൽ ക്ഷതം സംഭവിക്കാതെയും നിറം മങ്ങാതെയും ജലാംശം കളയാൻ സഹായിക്കും. ഒപ്പം വലിച്ചെടുക്കുന്ന ജലാംശം നീക്കി വീണ്ടും ഉപയോഗിക്കാൻ അനുയോജ്യവുമാണ്. ഈ ഡെസിക്കൻറ്റുകളാൽ മൂടപ്പെട്ട പൂക്കൾ ഇലക്ട്രിക് ഓവനിൽ വെച്ച് ഒരു നിശ്ചിത താപനിലയിൽ നിശ്ചിത സമയം കൊണ്ട് ഉണക്കിയെടുക്കാം. 1 to 2 ദിവസം വരെ പുഷ്പങ്ങളുടെ ഇനമനുസരിച്ച് ഇവ ഉണക്കിയെടുക്കാം. അതുപോലെ വേറൊരു രീതിയാണ് മൈക്രോവേവ് ഓവനിൽ വെച്ച് ഉണക്കി എടുക്കുന്നത്. ഈ രീതിക്ക് വളരെ കുറച്ച് സമയം മതി. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 2 മിനിറ്റ്, ഡാലിയ പൂക്കൾക്ക് 6 മിനിറ്റ്, സൂര്യകാന്തി പൂക്കൾക്ക് 5 മിനിറ്റ്, അതുപോലെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് 4 മിനിറ്റ്, ഇത്രയും സമയം മതിയാവും. മൈക്രോവേവ് ഓവനിൽ ഉണക്കിയ പൂക്കൾ പുറത്തെടുത്ത ശേഷം അല്പസമയം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഇതിന് സെറ്റിംഗ് ടൈം എന്ന് പറയും. പൂക്കളുടെ ഇനം അനുസരിച്ച് സെറ്റിംഗ് ടൈം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ബൊഗെയിൻവില്ലയ്ക്ക് 15 മിനിറ്റ്, ഡാലിയ, ഡെൻഡ്രോബിയം ഓർക്കിഡ്, സൂര്യകാന്തി പൂക്കൾ എന്നിവയ്ക്ക് 30 മിനിറ്റ് മതിയാകും. ഈ സമയം കൊണ്ട് കോശങ്ങളിൽ നിന്നും പുറത്തു വന്ന ജലാംശം പൂർണ്ണമായും ഡെസിക്കൻറ്റുകൾ വലിച്ചെടുക്കും. ഇനി വേറൊരു രീതിയുണ്ട്. പൂക്കളും ഇലകളും ജലാംശം വലിച്ചെടുക്കുന്ന പേപ്പറിന് മുകളിൽ നിരത്തി അമർത്തി ഉണക്കിയെടുക്കുന്ന രീതിയാണ് പ്രസ് ഡ്രൈയിങ്. ഗ്രീറ്റിംഗ് കാർഡുകൾ, പരന്ന പ്രതലങ്ങൾ എന്നിവ അലങ്കരിക്കുവാൻ ഇപ്രകാരം ഉണക്കിയ പൂക്കളും ഇലകളും ഉപയോഗിക്കാം. ഡെയ്സി, ഹൈഡ്രാഞ്ചിയ, ഗ്ലോറിയോസ, പാൻസി, ആകാശമുല്ല, ലെൻഡാന, ലേഡീസ് ലേസ്, വെർബീന മുതലായ പൂക്കൾ ഈ രീതിയിൽ ഉണക്കാം. ഫ്രീസ് ഡ്രൈയിങ് എന്നൊരു രീതിയും പൂക്കൾ ഉണക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഫ്രീസ് ഡ്രയർ എന്നൊരു മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. പൂക്കൾ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുത്ത് വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. പുതുതായി മുളച്ച ഇലകളും ആന്തൂറിയം പോലുള്ള പുഷ്പങ്ങളും ഗ്ലിസറിൻ ലായനി ഉപയോഗിച്ച് ഉണക്കുന്നൊരു രീതിയുണ്ട്. 30 to 50% ഗ്ലിസറിൻ ലായനി പൂക്കളുടെയും ഇലകളുടെയും കനം അനുസരിച്ച് ഉപയോഗിക്കാം. ക്രോട്ടൺ, ഡ്രസീന, ജൂണിപ്പർ, സിൽവർ ഓക്ക് എന്നിവയുടെ ഇലകൾ ഇപ്രകാരം ഗ്ലിസറിൻ ലായനിയിൽ ഉണക്കി എടുക്കാം. ഇലകൾ ഉണക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് സ്കെൽറ്റണൈസിംഗ്. മൂപ്പത്തിയ ഇലകൾ 40% സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ 2 ദിവസം ഇട്ടുവെച്ച് അവയുടെ ഹരിതഭാഗങ്ങൾ വളരെ സൂക്ഷിച്ച് നേരിയ ബ്രഷ് കൊണ്ട് മാറ്റുന്നു. ഈ ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ വെച്ച് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. പെയിന്റിങ്ങുകൾ, പോസ്റ്റ് കാർഡുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കാം. അരയാലിന്റെ ഇലകൾ ഇത്തരത്തിൽ സ്കെൽറ്റണൈസ് ചെയ്യാൻ അനുയോജ്യമാണ്. പൂക്കൾക്ക് കൃത്രിമമായി നിറം നൽകി മൂല്യവർദ്ധന നടത്താം. പൂക്കളുടെ സ്വാഭാവിക നിറം ബ്ലീച്ചുകൾ ഉപയോഗിച്ച് കളഞ്ഞ ശേഷം അവയ്ക്ക് ആകർഷകമായ നിറങ്ങൾ നൽകാം. വെളുത്ത നിറമുള്ള പൂക്കളായ ട്യൂബ് റോസ്,

0: അഥവാ രജനീഗന്ധി, വെള്ള ഗ്ലാഡിയോളസ്, റോസ്, ഓർക്കിഡ് എന്നിവയ്ക്ക് കൃത്രിമ ചായങ്ങൾ നൽകാം. കൃത്രിമ നിറങ്ങളോ ഭക്ഷ്യയോഗ്യമായ നിറങ്ങളോ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പൂക്കൾ തണ്ടോടുകൂടി ചായങ്ങളിൽ ഒരു 2 to 3 മണിക്കൂർ വരെ മുക്കി വയ്ക്കുന്നു. ഇതിനെ നമ്മൾ ടിൻറ്റിങ് എന്ന് പറയുന്നു. ഈ പ്രക്രിയ വഴി കൃത്രിമ നിറങ്ങൾ പൂക്കൾക്ക് കൊടുക്കാം. ഇവയ്ക്ക് സാധാരണ പൂക്കളേക്കാൾ കൂടുതൽ വരുമാനവും കിട്ടും. ഇനി ഉണക്കിയ പൂക്കളും ഇലകളും എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. കാർഡ്ബോർഡ് പെട്ടികൾ, തെർമോകോൾ പെട്ടികൾ, വാക്സ് പേപ്പർ ലൈനിംഗ് ഉള്ള പെട്ടികൾ എന്നിവയിൽ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാം. പ്ലാസ്റ്റിക്കിൽ പൊതിയുന്നത് നല്ലതല്ല. ചില്ലു പാത്രങ്ങളിൽ ഇത്തരം ഉണക്കിയ പൂക്കൾ ആകർഷകമായി അടുക്കി വയ്ക്കാം. സിലിക്ക ജെല്ലിന്റെ ചെറു പൊതികൾ സൂക്ഷിക്കുന്ന പെട്ടികളിൽ ഇടുന്നത് ഈർപ്പം വലിച്ചെടുക്കാനും ഇവ ഒരുപാട് നാള് നിലനിർത്താനും സഹായിക്കും. അതോടൊപ്പം പാറ്റകുളികൾ ഇടുന്നത് ചെറിയ പ്രാണികളെ അകറ്റും. പുഷ്പാലങ്കാരങ്ങളിൽ ഹെയർ ഡ്രയർ മിതമായി ഉപയോഗിക്കുന്നത് നരവുണ്ടാകുന്നതും പൊടി പിടിക്കുന്നതും തടയും. അതുപോലെ തന്നെ ഗ്ലിസറിനിൽ ഉണക്കിയ ഇലകൾ മൃദുവായ തുണി കൊണ്ട് തുടച്ച് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക. നമുക്ക് ചുറ്റുമുള്ള ധാരാളം പൂക്കളും ചെടികളുടെ ഭാഗങ്ങളും, ഉദാഹരണങ്ങളായി പഴങ്ങളുടെ കായ്കള്, പലതരത്തിൽപ്പെട്ട പുല്ലുകള്, അക്കേഷ്യ, മഹാഗണി, രാജമല്ലി, ആവണക്ക് എന്നിവയുടെ കായ്കള്, നിറമുള്ള വിത്തുകള്, മഞ്ചാടിക്കുരു, കുഞ്ഞിക്കുരു, പഴങ്ങളുടെ പുറന്തോടുകള്, ഉദാഹരണം വുഡ് ആപ്പിൾ പോലുള്ള പഴങ്ങള്, പഴങ്ങളുടെ വിത്തുകൾ, വെണ്ണപ്പഴം, ആപ്രിക്കോട്ട്, മുളയുടെ പോളകള്, അതുപോലെ തെങ്ങിന്റെ കൊതുമ്പ്, പലതരം കൂണുകള്, ഡ്രിഫ്റ്റ് വുഡ് അതുപോലുള്ള തടിക്കഷ്ണങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ ഭാഗമാക്കാം. വളരെ സുലഭമായി ലഭിക്കുന്ന, പാഴാക്കി കളയുന്ന പല പ്രകൃതിജന്യമുള്ള വസ്തുക്കളും ഇത്തരത്തിൽ നമുക്ക് മികച്ച വരുമാന മാർഗമാക്കാം.
1: ഉണങ്ങിയ പൂക്കൾ കൊണ്ട് ഒരു വരുമാന മാർഗം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. മയക്കുമരുന്നിനെതിരെ രാജ്യത്തെ യുവജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരിമുക്ത സമൂഹത്തിനായി എല്ലാവരും വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി. തൃശൂർ കയ്പമംഗലം വാഹന അപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദേശീയ പാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് മുഖ്യമന്ത്രി VD സതീശൻ കത്ത് നൽകി. കയ്പമംഗലം വാഹന അപകടത്തിൽ ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും പ്രതി ചേർക്കുമെന്ന് പോലീസ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, ജില്ലാ കലക്ടർമാർ എന്നിവർ അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം സംസ്ഥാനത്തുടനീളം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മദ്യപിച്ച് വാഹനമോടിച്ച 2799 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 884 പേരുടെ ലൈസൻസ് റദ്ദാക്കി. തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് മറിഞ്ഞ് 2 പേർ മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. മീനുകളെ തൊടാതെ തന്നെ അവയുടെ നീളവും വീതിയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന മത്സ്യമെട്രി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച് കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. മത്സ്യ ഇനങ്ങളുടെ വിവരശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഹിന്ദി ദൈവാരാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14 മുതൽ 28 വരെ കേരള ഹിന്ദി പ്രചാര സഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്നു. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: search and rescue operation at the site of the building collapse. AIIMS Delhi informed that a total of 12 victims were brought to the hospital. Of them, 6 died and 1 later succumbed to injuries. AIIMS added that 3 individuals who were rescued are in critical condition while 2 are stable. Of them, 1 has been discharged. The Election Commission today announced by-poll to Nagaon Lok Sabha seat in Assam. It has also announced assembly by-polls for 2 seats each in Tamil Nadu and West Bengal and 1 seat in Puducherry. The Commission said Madurantakam and Dharapuram seats in Tamil Nadu, Rajinagar and Nandigram seats in West Bengal and Thattanchavadi assembly seat in Puducherry will go to polls. Notification for the Lok Sabha and assembly by-poll will be issued on Wednesday. External Affairs Minister Dr. S. Jayashankar has said that in an era where the world is worried about uncertainty, India and Luxembourg have a trusted relationship. Dr. Jayashankar said this while meeting Deputy Prime Minister, Minister for Foreign Affairs and Foreign Trade of Luxembourg, Xavier Bettel, in New Delhi this afternoon. Prime Minister Narendra Modi will visit Gujarat and Maharashtra tomorrow. In Vadodara, the Prime Minister will lay the foundation stones, inaugurate and dedicate to the nation various development projects worth more than 35,000 crore rupees. And reigning world champion Sheeta Devi has confirmed a medal for India by storming into the women's compound individual final on the third day of the stage 3 of World Archery Para Series in Ahmedabad today. And that's the end of this news bulletin.
1: ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിലെ മഴക്കെടുതി ധനസഹായ വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. കളക്ടറേറ്റ് ഗവി കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് വെള്ളം കയറിയ കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതമാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാലവർഷക്കെടുതി നേരിടാൻ സ്ഥിരം സംവിധാനം ജില്ലയിൽ ഒരുക്കും. സാങ്കേതിക വശങ്ങൾ പഠിച്ച് മഴക്കെടുതിയുടെ ആഘാതം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് 100,000-ൽ അധികം പരാതികളാണ് ഉണ്ടായിരുന്നതെന്നും കുറഞ്ഞ കാലയളവിൽ തന്നെ പകുതിയോളം പരാതികൾ പരിഹരിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബാക്കി പരാതികൾ കാലതാമസമില്ലാതെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റിൽ നവീകരിച്ച ഫ്രണ്ട് ഓഫീസും പൊതുജന പരാതി പരിഹാര സെല്ലിന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ദുരന്ത നിവാരണ നിധി വിനിയോഗിച്ച് പുനരുദ്ധരിക്കുന്ന പ്രവൃത്തികളുടെ തത്സമയ നിരീക്ഷണത്തിന് നിർമ്മിച്ച റീട്രാക്ക് വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയും അഷ്ടവിരോഹിണി സമൂഹ സദ്യയും ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു. ഉത്രട്ടാതി ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും അഷ്ടവിരോഹിണി സമൂഹ സദ്യയുടെ ഉദ്ഘാടനം യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അഖിലമൺ കാളിദാസ ഭട്ടതിരിപ്പാടും നിർവഹിച്ചു. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ മേലുകരയും കോറ്റാത്തൂർ കൈതക്കോടിയും ജലരാജാക്കന്മാരായി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും എ ബാച്ച് ഫൈനലിൽ മേലുകര പള്ളിയോടവും ഒന്നാം സ്ഥാനം നേടി മന്നം ട്രോഫി സ്വന്തമാക്കി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ 2, 3, 4 സ്ഥാനങ്ങൾ യഥാക്രമം കോയിപ്രം, ഇടശ്ശേരിമല കിഴക്ക്, മല്ലപ്പുഴശ്ശേരി എന്നീ പള്ളിയോടങ്ങളും ബി ബാച്ചിൽ യഥാക്രമം വന്മഴി, തോട്ടപ്പുഴശ്ശേരി, മംഗലം എന്നീ പള്ളിയോടങ്ങളും സ്വന്തമാക്കി. ഏറ്റവും നന്നായി പാഴിത്തുഴഞ്ഞ ബി ബാച്ചിലെ പള്ളിയോടങ്ങൾക്ക് ലഭിക്കുന്ന ആർ ശങ്കർ സുവർണ ട്രോഫി ചെന്നിത്തല പള്ളിയോടം കരസ്ഥമാക്കി. 52 പള്ളിയോടക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 500,000 പേർ ഭഗവാന്റെ അഷ്ടമിരോഹിണി വള്ളസദ്യയിലും പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലയിൽ 4 വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ജില്ലയിലെ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2 വള്ളോക്കുന്ന്, കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 8 ഓതറ, റാന്നി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 ബ്ലോക്ക് പണി, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6 കല്ലേരി എന്നിവിടങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഈ മാസം 28 നടക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഈ മാസം 10 വരെ നാമനിർദ്ദേശം

0: പത്രിക സമർപ്പിക്കാം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 14 ആണ്. വോട്ടെണ്ണൽ ഈ മാസം 29 രാവിലെ നടക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചായത്തുകളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിലുണ്ട്. ഏഴ് പതിറ്റാണ്ടായി പന്തളത്തു നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി പന്തളം തോന്നല്ലൂർ കുളത്തിനാൽ ഗംഗാധരപിള്ള അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. കേരള നിയമസഭയുടെ പരിസ്ഥിതി സംബന്ധിച്ച സമിതി നാളെ രാവിലെ 10 പത്തനംതിട്ട കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലയിലെ കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ, പരിസ്ഥിതി പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും തെളിവെടുപ്പ് നടത്തും. രാവിലെ 10 മുതൽ 11 വരെ പൊതുജനങ്ങൾക്ക് സമിതി മുൻപാകെ പരാതി നേരിട്ട് ബോധിപ്പിക്കാം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് വ്യക്തികൾ, സംഘടനകൾ തുടങ്ങിയവരിൽ നിന്നും നിവേദനങ്ങൾ സ്വീകരിക്കും. തുടർന്ന് ജില്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. സമിതിക്ക് സമർപ്പിക്കുന്ന നിവേദനങ്ങളിൽ വ്യക്തമായ മെയിൽ വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ രേഖപ്പെടുത്തണം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിത വീതി. കള്ളാർ പെരുമ്പള്ളി സ്വദേശി വേണുഗോപാലന്റെ കൃഷി അനുഭവങ്ങൾ. 7:20 കമ്പോളത്തിലെ നിലവാരം. 7:35 FM Health+. മസ്തിഷ്ക രോഗങ്ങളും നൂതന ചികിത്സാരീതികളും ഡോക്ടർ എസ് പ്രേംകുമാർ സംസാരിക്കുന്നു. 8:00 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. കാലിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം KN രാധാകൃഷ്ണൻ മാസ്റ്റർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ NV കൃഷ്ണവാര്യരുടെ നന്നങ്ങാടികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം CH മേബിൾ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ. കതിരൂർ സർവീസ് ആരണ ബാങ്ക് ചാലകം. വേരുകളിൽ തളിർക്കുന്ന ഡിജിറ്റൽ സ്വപ്നങ്ങൾ. വീഡിയോ ഗെയിമുകൾക്ക് പശ്ചാത്തലം ഒരുക്കുന്ന ഇരിട്ടിയിലെ ക്വാഡ് ബ്രേക്ക് സ്റ്റുഡിയോ സ്ഥാപകരായ ജസ്റ്റോ ജോസ്, ഭാര്യ ജോഷ്മി ജൂണി എന്നിവരുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡൈസോയിൽ ആശിഷ് അവികുന്ദ് സംവിധാനം ചെയ്ത നിരാകാർ ഛായ എന്ന സിനിമയെക്കുറിച്ച് PK സുരേന്ദ്രൻ സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം. 7:55 റീഗൽ ജൂവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 S സൗമ്യയുടെ സംഗീത കച്ചേരി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 തോറ്റം പാട്ട് അവതരണം TP കണ്ണപ്പെരുവണ്ണാനം സംഘവും. 12:40 ആരോഗ്യദീപ്തിയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന വെള്ളപ്പോക്ക് അഥവാ ല്യൂക്കോറിയ. വലിയ പറവ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സ്ത്രീ രോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CK ഗായത്രി സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം. 1:00 എവർഗ്രീൻ 80s 1980s നിത്യഹരിത ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ആകാശവാണി ടെലിക്വിസ് ഫോണം പരിപാടി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കേളി മദ്ദളം. PV ശിവദാസ മാരാരം സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹരിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:30 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 സയൻസ് കഫേ. ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ജാനകി

നിർമ്മൽ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം. 8 മണിക്ക് കാമ്പികയിലെ 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്സ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: താങ്കളുടെ ചായ ഇ എം ഐ വളരെ എങ്ങനെ മാനേജ് ചെയ്യും?
2: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
1: എങ്ങനെ?
2: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
1: ഇത്ര എളുപ്പമോ?
2: എന്ത് എളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
1: എന്റെ പൊന്നോ വേണ്ട.
2: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ എത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, NACPAC, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകടങ്ങളുടെ കാരണങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യും. റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്യും. തമിഴ്നാട് സ്വദേശികളായ 8 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരിക്കാനിടയായ തൃശൂർ കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ DYSP യുടെ നേതൃത്വത്തിലുള്ള 8

0: അനുബന്ധ സംഘം കേസ് അന്വേഷിക്കും. തമിഴ്നാട്ടിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും. അപകട കാരണം ഹൈവേ അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും വീഴ്ച തുടങ്ങിയ കാര്യങ്ങളാവും അന്വേഷണ പരിധിയിൽ ഉള്ളത്. തൃശൂർ കുന്നംകുളത്ത് മൂന്നുപേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിൽ കാർ ഡ്രൈവർ പിടിയിൽ. അർത്താറ്റ് സ്വദേശിയാണ് പോലീസിന്റെ പിടിയിലായത്. എടക്കഴിയൂർ സ്വദേശികളായ ദമ്പതികളും 3 വയസ്സുള്ള മകനുമാണ് അപകടത്തിൽ മരിച്ചത്. സംസ്ഥാനത്ത് ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തി. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും LPG ഇറക്കുമതിയിലുണ്ടായ സമ്മർദ്ദവും കണക്കിലെടുത്താണ് ഈ വർഷം മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്നു. സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
1: സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും തൊഴിൽ സമയം ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുവാനും ഉച്ചവെയിലിലെ അസംബ്ലികൾ ഒഴിവാക്കുവാനും അധികൃതർ ശ്രദ്ധിക്കണം. കാട്ടുതീ, മാർക്കറ്റുകളിലെ തീപിടുത്തം എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വളർത്തുമൃഗങ്ങൾക്ക് തണലും ജലലഭ്യതയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത ഇടുക്കി ജില്ലാ ക്രൈംബ്രാഞ്ച് ASI സജിത സലീമിന് സസ്പെൻഷൻ. യുവമോർച്ചയുടെ പരാതിയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി മുൻ MLA ജോസ് കുറ്റിയാനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
0: തൊടുപുഴ മുതലക്കോടത്ത് പൊളിച്ചു നീക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ സ്ലാബ് വീണ് 2 മരണം. കോതമംഗലം സ്വദേശികളായ ജോയ്, അനൂപ് എന്നിവരാണ് മരിച്ചത്. പ്രായമായ വൈദികരെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബാണ് പൊളിച്ചു നീക്കുന്നതിനിടെ തകർന്നു വീണത്. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ നടന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയിൽ 175 പേരെ ഷോർട്ട്ലിസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത 300-ൽ പരം അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകളിലേക്കാണ് കണ്ണൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ മേള നടത്തിയത്. അഡ്വക്കേറ്റ് TO മോഹനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ITI പാസായവരെ എല്ലാവിധത്തിലും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് അപ്രന്റീസ്ഷിപ്പ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പിണറായി ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, കണ്ണൂർ മൈനർ ഇറിഗേഷൻ എന്നീ സ്ഥാപനങ്ങൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു.
0: 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. പോലീസ് ജില്ലകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ, ആംഡ് പോലീസ് ബറ്റാലിയനുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഈ മാസം 10 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ദുലീപ് ട്രോഫി ഫൈനലിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ശക്തമായ നിലയിൽ. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിൽ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി എല്ലാവരും പുറത്തായി. ആലപ്പുഴയിൽ കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളവും 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അഴീക്കൽ തുറമുഖത്ത് നിന്ന് 8 നോട്ടിക്കൽ മൈൽ അകലെ കൊല്ലം നീണ്ടകര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജീസസ് എന്ന വള്ളം എഞ്ചിൻ തകരാർ മൂലം കുടുങ്ങിക്കിടക്കുന്നതായി ഇന്ന് പുലർച്ചെയാണ് വിവരം ലഭിച്ചത്. ഹിന്ദി ദ്വൈവാര ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 14th മുതൽ 24th

0: എട്ടാം തീയതി വരെ കേരള ഹിന്ദി പ്രചാര സഭ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഉപന്യാസ രചന, പ്രസംഗം, സിനിമ ഗാനാലാപനം എന്നീ മത്സരങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ 0471 2321 378 എന്നീ നമ്പറിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കീഴിൽ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ലക്ഷദ്വീപിനെ രാജ്യത്തെ മോഡൽ ഡിസ്ട്രിക്റ്റുകളിലൊന്നായി തിരഞ്ഞെടുത്തതിന്റെ ജില്ലാതല ഉദ്ഘാടനം കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ദ്വീപുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ പരിസ്ഥിതി സംവിധാനം സൃഷ്ടിച്ചെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസിന്റെ അധ്യക്ഷതയിൽ പ്രവാസി കമ്മീഷൻ അദാലത്ത് ബുധനാഴ്ച രാവിലെ എറണാകുളം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വാഹനങ്ങളുടെ നിയമവിരുദ്ധ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി പി കെ ബഷീർ വിളിച്ച അടിയന്തരയോഗം നാളെ തിരുവനന്തപുരത്ത്. തൃശൂർ കയ്പമംഗലം വാഹന അപകടം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് കേരള പോലീസ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 ദിവസത്തെ ഇടവേളയിൽ പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് അത്ലറ്റിക് ഗെയിംസ് മീറ്റിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. സ്വച്ഛവും ഹരിതാഭവുമായ ഭാരതം നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട്. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം കാർത്തിക വിശംഭരൻ. നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരുന്ന വിദ്യാലയങ്ങൾ കേവലം അറിവ് പകരുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഉത്തമ ശീലങ്ങളും സാമൂഹിക പ്രതിബദ്ധതയും പരിസ്ഥിതി ബോധവും വളർത്തുന്ന കളരികൾ കൂടിയാണ്. രാജ്യത്തെ സ്കൂളുകളിൽ സർവതോന്മുഖമായ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന സുപ്രധാന ദേശീയ സംരംഭമാണ് സ്വച്ഛ ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര സംരക്ഷണവും ഒരു ജീവിത സംസ്കാരമാണ്. ശുചിത്വത്തിന്റെ ബാലപാഠം വീട്ടിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് പഠനാന്തരീക്ഷത്തോടൊപ്പം തന്നെ സ്കൂളുകളിലെ ശുചിത്വവും ഏറെ പ്രധാനമാണ്. വൃത്തിയുള്ള ഒരു വിദ്യാലയം രോഗപകർച്ച തടയുമെന്നതുപോലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഉറപ്പാക്കുന്നു. ക്ലാസ് മുറികൾ, ശുചിമുറികൾ, കളിക്കളങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത് സുരക്ഷിതവും ഡിജിറ്റൽ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതുമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ അന്തരീക്ഷമാണ്. ഇതിൽ സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2024-25 യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് ഈ രംഗത്തെ പുരോഗതി വ്യക്തമാക്കുന്നു. രാജ്യത്താകമാനം സ്കൂളുകളിൽ കുടിവെള്ള ലഭ്യത 99% പ്രവർത്തനക്ഷമമായ ശുചിമുറികളുടെ ലഭ്യത 97% അധികമാണ്. അതേസമയം ദേശീയ തലത്തിൽ വലിയ പുരോഗതിയുണ്ടെങ്കിലും പ്രാദേശികമായ അസമത്വങ്ങൾ പരിഹരിക്കാൻ ഇനിയും പ്രത്യേക ഇടപെടലുകൾ ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൊണ്ടുവന്ന സ്വച്ഛ് വിദ്യാലയ പുരസ്കാര സ്കീമിന്റെ കൂടുതൽ സവിശേഷതകളോടെ പരിഷ്കരിച്ച പുതിയ രൂപമാണ് സ്വച്ഛ് ഏവം ഹരിത് വിദ്യാലയ റേറ്റിംഗ്. ശുചിത്വ പരിപാലനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ കണ്ടെത്തി ആദരിക്കുക എന്നതാണ് മുഖ്യമായും പരിഗണിക്കുന്നത്. സ്കൂളുകളിലെ ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് പുറമെ വൃത്തിയും പച്ചപ്പും കാലാവസ്ഥാബോധവുമുള്ള പഠനാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിൽ മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2014 സെപ്റ്റംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ യജ്ഞമാണ് സ്വച്ഛ് ഭാരത് സ്വച്ഛ് വിദ്യാലയ, ക്ലീൻ ഇന്ത്യ ക്ലീൻ സ്കൂൾ എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കുട്ടികളിൽ മികച്ച ശുചിത്വ ശീലങ്ങളും സുരക്ഷിതമായ ശുചിത്വ രീതികളും വളർത്തിയെടുക്കുക എന്നതിലായിരുന്നു ഈ സംരംഭം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തുടർന്ന് ശുചിത്വ പരിപാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2016 സ്വച്ഛ വിദ്യാലയ പുരസ്കാർ ഏർപ്പെടുത്തി. സ്വച്ഛ ഭാരത് ദൌത്യത്തിന്റെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും ഭാഗമായി നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പങ്കെടുത്ത സ്കൂളുകളുടെ എണ്ണം 8.23 ലക്ഷത്തിൽ നിന്ന് 10.4

ലക്ഷത്തിലധികമായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചു. പദ്ധതിക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിപുലമായ സ്വച്ഛ ഏവം ഹരിത വിദ്യാലയ റേറ്റിംഗായി പരിഷ്കരിച്ചത്. രാജ്യത്തെ നഗര ഗ്രാമ ഭേദമന്യേ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്വകാര്യ വിദ്യാലയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SHVR അഥവാ സ്വച്ഛ ഏവം ഹരിത വിദ്യാലയ റേറ്റിംഗ് നടപ്പാക്കുന്നത്. പരിസര ശുചിത്വം ഒരു ഔദ്യോഗിക പരിപാടിയായി കാണാതെ അതൊരു ദിനചര്യയും ശീലവുമാക്കുമെന്ന് ഓരോ പൌരനും പ്രതിജ്ഞയെടുക്കണമെന്ന് പദ്ധതിയുടെ വിശദാംശങ്ങൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. സ്കൂളുകളുടെ ശുചിത്വവും പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷവും അളക്കുന്നതിനായി പ്രധാനമായും 6 കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. സുരക്ഷിതമായ കുടിവെള്ള ലഭ്യത, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ, സ്കൂളിലെ പരിപാലന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളിലെ സ്വഭാവ മാറ്റങ്ങളും പരിശീലനങ്ങളും, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി എന്നിവയാണ് ഈ 6 മേഖലകൾ. ആകെ പരമാവധി സ്കോർ 125 ആണ്. NCERT, NIC, UNICEF എന്നിവയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ലളിതമായ ചോദ്യാവലികളും ഉപയോഗിച്ചാണ് SSVR പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങൾക്ക് എളുപ്പത്തിൽ സ്വയം വിലയിരുത്താൻ കഴിയുന്ന രീതിയിലാണ് ചോദ്യാവലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പുതുക്കിയ നിയമപ്രകാരം ഓരോ സ്കൂളിനും പ്രത്യേക സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരിക്കും. സ്കൂളുകൾ നേടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 5 വരെ സ്റ്റാർ റേറ്റിംഗ് ആണ് നൽകുന്നത്. 90% മുകളിൽ സ്കോർ നേടുന്ന വിദ്യാലയങ്ങൾക്ക് 5 സ്റ്റാറും 35% താഴെ മാത്രം ലഭിക്കുന്നവയ്ക്ക് 1 സ്റ്റാറുമാണ് ലഭിക്കുക. 75% മുതൽ 89% വരെ 4 സ്റ്റാറും 60% മുതൽ 74% വരെ 3 സ്റ്റാർ, 35% മുതൽ 59% വരെ 2 സ്റ്റാർ റേറ്റിംഗിലും ഉൾപ്പെടുന്നു. വിദ്യാലയങ്ങൾ ആദ്യം സ്വയം വിലയിരുത്തൽ നടത്തുന്നു. തുടർന്ന് ജില്ലാ, സംസ്ഥാന, കേന്ദ്രഭരണ പ്രദേശ, ദേശീയ തലങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചാണ് മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയങ്ങൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയും അതുവഴി സ്കൂളുകളിൽ ശുചിത്വവും പരിസ്ഥിതി സൗഹൃദപരവുമായ വിദ്യാലയ സംസ്കാരവും വളർത്തിയെടുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് എന്ന സംസ്ഥാനതല പുരസ്കാരത്തിനായി ഒരു ജില്ലയിൽ നിന്ന് 4 വിഭാഗങ്ങളിലായി ആകെ 8 സ്കൂളുകളെ നാമനിർദ്ദേശം ചെയ്യും. സംസ്ഥാനതലത്തിൽ നേടുന്ന ആകെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് മികച്ച സ്കൂളുകൾക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. തുടർന്ന് ദേശീയതല പുരസ്കാരത്തിനായി ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും യോഗ്യത നേടുന്ന പരമാവധി 20 5-സ്റ്റാർ സ്കൂളുകളെ തിരഞ്ഞെടുക്കും. ദേശീയതലത്തിൽ മികവ് പുലർത്തുന്ന 200 സ്കൂളുകൾക്കാണ് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് നൽകി ആദരിക്കുന്നത്. ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ സ്കൂളുകൾക്കായി പ്രത്യേക വിഭാഗങ്ങൾ തിരിച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും പൌരത്വ മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതിൽ സ്വച്ഛ ഏവം ഹരിത വിദ്യാലയ റേറ്റിംഗ് നിർണായക പങ്കുവഹിക്കുന്നു. വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമഗ്രമായ അഭ്യുന്നതിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ദിവസേനയുള്ള വൃത്തിയാക്കലും കൃത്യമായ മാലിന്യ സംസ്കരണവും വഴി സ്കൂളുകളിൽ മികച്ച ശുചിത്വം ഉറപ്പാക്കാം. കൈകഴുകൽ, ദന്തശുചീകരണം, പരിസര ശുചിത്വം എന്നിവയിലൂടെ വ്യക്തി ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കാം. മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം, ഹരിത ഇടങ്ങൾ എന്നിവയിലൂടെ മികച്ചൊരു നാളെ പടുത്തുയർത്താം. ശുചിത്വ പ്രവർത്തനങ്ങളുടെയും ബോധവൽക്കരണങ്ങളുടെയും സുസ്ഥിരമായ ഫലം ഉറപ്പാക്കുന്നതിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പ്രാദേശിക സമൂഹം എന്നിവരുടെ പൂർണ്ണ പങ്കാളിത്തവും സഹകരണവും ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂളുകളിലെ ശുചിത്വ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയും വേണം. 2026-27 അക്കാദമിക് വർഷത്തെ സ്കൂൾ റേറ്റിംഗ് പ്രക്രിയ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് UDISE+ കോഡ് ഉപയോഗിച്ച് SSVR മൊബൈൽ ആപ്പിലൂടെയോ SSVR.education.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിലൂടെയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. September 30 രജിസ്ട്രേഷനും സെൽഫ് അസസ്മെന്റ് വിവരങ്ങൾ സമർപ്പിക്കലും പൂർത്തിയാക്കേണ്ടതാണ്. മൊബൈൽ ആപ്പിലൂടെയും വെബ് പോർട്ടലിലൂടെയും ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വിദ്യാലയങ്ങൾക്ക് റേറ്റിംഗ് നൽകുന്നത്. സ്കൂളുകളുടെ പ്രവർത്തനം വിവിധ മേഖലകളിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിലയിരുത്തുകയും അതിനനുസരിച്ച് അവയ്ക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുകയും ചെയ്യും. അതത് ജില്ലകളിലെയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും റേറ്റിംഗ് പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനും ഏകോപനത്തിനുമായി ജില്ലാതലത്തിലും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശ തലത്തിലും നോഡൽ ഓഫീസർമാരെ ചുമതലപ്പെടുത്തുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം കുട്ടികളുടെ സമഗ്ര വികസനത്തിന്, ശുചിത്വ പരിപാലനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രാഥമിക ഘട്ടം മുതൽ തന്നെ കുട്ടികളിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എല്ലാ

സ്കൂളുകളിലും സുരക്ഷിതമായ കുടിവെള്ളം, വൃത്തിയുള്ള ശുചിമുറികൾ, ഹാൻഡ് വാഷിംഗ് സൌകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ മുൻഗണന ലഭിക്കും. പരിസ്ഥിതി പഠനവും സുസ്ഥിര വികസന സങ്കല്പങ്ങളും പാഠ്യപദ്ധതിയുടെ ഭാഗമാകുകയാണ്. സ്കൂളുകളിലെ എക്കോ ക്ലബ്ബുകൾ, മരനടയിൽ മാലിന്യ സംസ്കരണം, മിഷൻ ലൈഫ് തുടങ്ങിയ പദ്ധതികൾ കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തും. പ്രകൃതി വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള അവബോധമാണ് അതുവഴി ലഭിക്കുന്നത്. നാളത്തെ പൌരന്മാരെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ ശുചിത്വത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പാഠങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഈ സംരംഭം നമ്മുടെ രാജ്യത്തെ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുകയാണ്. ഒരു വിദ്യാലയം വൃത്തിയാക്കപ്പെടുന്നത് വെറുമൊരു ക്യാമ്പസ് ശുചീകരണമല്ല, മറിച്ച് ഒരു തലമുറയുടെ ചിന്താഗതിയിലാണ് അത് മാറ്റം കുറിക്കുന്നത്. വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടി സ്വന്തമാക്കുന്ന ശുചിത്വ ബോധവും പരിസ്ഥിതി സ്നേഹവും വീടുകളിലേക്കും തുടർന്ന് സമൂഹത്തിലേക്കും പടരുന്നു. സ്വച്ഛവും ഹരിതാഭവുമായ ഒരു ഭാരതമെന്ന സ്വപ്നത്തിലേക്ക് നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്ന് നയിക്കുന്ന മുന്നേറ്റം സമാനതകളില്ലാത്തതാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.

0: ആകാശവാണി കണ്ണൂർ. ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കാസർഗോഡ് കള്ളാർ പഞ്ചായത്തിലെ പെരുമ്പള്ളി കരിങ്കോളി സ്വദേശി ശ്രീ വേണുഗോപാലന്റെ കൃഷി അനുഭവങ്ങളാണ് ഹരിതവീഥിയിൽ ഇന്നാദ്യം. ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പഠനത്തിന് ശേഷം 17 വർഷത്തോളം അധ്യാപകനായി, പിന്നീട് പ്രവാസത്തിന്റെ തിരക്കുകളിലേക്കും ജീവിതം വഴിമാറി. എന്നാൽ എത്ര കാതം പിന്നിട്ടാലും ബാല്യത്തിൽ പരിചയിച്ച കൃഷിയുടെ വഴികൾ വേണുഗോപാലന് മറക്കാനായില്ല. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കാത്തു സൂക്ഷിച്ച സ്വന്തം മണ്ണിൽ ആവേശത്തോടെ പലതരം വിളകൾ നട്ടുവളർത്തി. അധ്യാപനവും പ്രവാസവും പിന്നിട്ടെത്തിയ ഈ ജീവിതത്തിൽ കൃഷിയിലൂടെ ആരോഗ്യകരവും സംതൃപ്തവുമായ ഒരു ജീവിതം സ്വന്തമാക്കിയ ശ്രീ വേണുഗോപാലന്റെ കാർഷിക വിശേഷങ്ങളിലേക്ക്.
1: കള്ളാർ പഞ്ചായത്തിലെ പെരുമ്പള്ളി എന്ന പ്രദേശത്തെ ഒരു കർഷകൻ, ഒരു പ്രവാസിയാണ്. 10-16 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വന്ന് കൃഷി റീസ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ?
2: ഞാൻ മുൻപേ ഇവിടെ പഠിച്ചിരുന്നു. PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് HSC കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു പാരലൽ കോളേജ് ലൈഫായിട്ട് ഇങ്ങനെ പോയി. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്തിരുന്നു. ഈ സമയത്ത് കൃഷി ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം തന്നെയാണ് നല്ല ഒരു അന്ന് ഒരുപാട് കണ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിപ്പണി പിന്നെ നെൽകൃഷി ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പൊ ഈ കാള വിട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് പോയത് ഞാൻ തന്നെയാണ്. കൂടുതലും ഞങ്ങൾ രണ്ടു മക്കളാണ്, ചേട്ടൻ ബാലേഷ് എന്ന് പറയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുമാണ് കാര്യമായിട്ട് കൃഷി ഇടത്തിലേക്ക് വന്നത്. അച്ഛൻ വയസ്സായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പഠിത്തത്തിന്റെ അടുത്ത് ഇരുന്ന് നടന്നു. അതിന്റെ അടുത്ത് പിന്നെ ഡിഗ്രി കഴിഞ്ഞു. PG കഴിഞ്ഞതിന് ശേഷം ഞാൻ പാലക്കുളയിലേക്ക് പോയി. പാലക്കുളയിൽ 17 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് പാലക്കുളം നടത്തി. രാജ്യടുത്ത് ഒരു കോർപ്പറേറ്റീവ് കോളേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിർമ്മല കോളേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാഞ്ഞങ്ങാട് ടുമിക്ക കാസർഗോഡ് ജില്ലയിലെ ടുമിക്ക കോളേജിൽ ക്ലാസ് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലി സാധ്യത കേരളത്തിൽ കുറച്ച് കുറവായതുകൊണ്ട് ജോലി തേടി ഞാൻ ഗൾഫിൽ പോയി. അവിടെ മുനിസിപ്പൽ റഫറൻസിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു. അവിടെ ഒരു 17 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടിൽ വന്ന് ഞാൻ പിന്നെ ജോലി ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ തോന്നി എനിക്ക് എൻ്റെ ഫീൽഡിലേക്ക് തരാൻ കുറച്ച് സ്ഥലമുണ്ട്. 3-4 ഏക്കർ സ്ഥലമുണ്ട്. കുടുംബസ്വത്ത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഷെയർ വേറെ തന്നെയാണ്. അപ്പോൾ ആ ഷെയറിലേക്ക് ഞാൻ തന്നെ ഒന്ന് നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയാണ്. ഇപ്പോൾ പക്ക ഫുൾ ടൈം ഒരു കൃഷിക്കാരനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സംയുക്ത കൃഷിയാണ് ചെയ്യുന്നത്. അന്ന് ചേട്ടൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ചേട്ടൻ കാര്യമായിട്ട് നോക്കും. ചേട്ടൻ അത്യാവശ്യം പണിക്കാർ കൂട്ടും. ചേട്ടൻ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കവുന്നവര് 1.5 ഏക്കറോളം കവുന്നവരുണ്ട്. അത് പിന്നെ പാട്ട വ്യവസ്ഥയിൽ വേറെ ആൾ എടുത്ത് നോക്കിക്കൊണ്ടായിരുന്നു ഒരു 5-8 വർഷക്കാലം. അതിപ്പോ പിന്നെ ഞാൻ തന്നെയാണ് നോക്കുന്നത്.

0: സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൃഷിയിടത്തിൽ നടത്തി?
1: കർഷകരിൽ കാര്യമായിട്ട് മാറ്റം എന്ന് പറയാൻ സാധിക്കുന്നത് എൻ്റെ മണ്ണ് മണ്ണായി തന്നെ ഇപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ മണ്ണിനെ എത്രമാത്രം സ്നേഹിക്കുന്നതോ അത്രമാത്രം മണ്ണ് നമുക്ക് റിട്ടേൺ റിസൾട്ട് തരുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ലീസിന് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് നോക്കുന്നതിന് പരിധികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അതിലെ മാറ്റം തീർച്ചയായിട്ടും നമ്മൾ വേണ്ട രീതിയിൽ വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ, അതെ അതെ തീർച്ചയായിട്ടും അതെ, കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്താണ് നമുക്ക് റിട്ടേൺ തരുന്നത് അതുപോലെ തന്നെ മണ്ണ് നമുക്ക് തരുന്നത് എന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ തീർച്ചയായിട്ടും. പരിപാലിച്ചെന്ന് വെച്ചാൽ മണ്ണ് പല മേഖലയിലും മണ്ണിന്റെ സ്വഭാവം അതിന്റെ ഫലഭൂയിഷ്ഠതയും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ മലമ്പ്രദേശത്താണെങ്കിൽ കൂടുതൽ അവിടെ കവന്നു നോക്കാൻ സാധിക്കില്ല. അപ്പോൾ അവ നമ്മൾ നല്ല സ്ഥലം നോക്കിയിട്ട് ഏത് കൃഷിക്കാണ് യുക്തമായി തോന്നുന്ന മണ്ണ് ആ മണ്ണിന് നമ്മൾ അതിന് അനുയോജ്യമായ രീതിയിലുള്ള കൃഷി ചെയ്ത് പരിപാലിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ കപ്പ നല്ലപോലെ കപ്പ ചെയ്തിരുന്നു. വന്നിട്ട് പ്രോസസ് ജീവിതം കഴിഞ്ഞിട്ട് ആദ്യത്തെ 2-3 വർഷം കപ്പ കൃഷി തന്നെയായിരുന്നു കാര്യമായിട്ട് ചെയ്തത്. അതിൽ നല്ല റിട്ടേൺസ് ഉണ്ടായിരുന്നു, പക്ഷേ മാർക്കറ്റിന്റെ അപര്യാപ്തത കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മാത്രം. ഇപ്പോൾ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ചെണ്ട് മല്ലി കൃഷിയും കൂടി അതിനോടൊപ്പം ഞാൻ പരീക്ഷണാർത്ഥം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു സപ്പോർട്ടായിട്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ കൃഷി ഭവനിലൂടെ കുറച്ച് തൈ തന്നിരുന്നു. അത് ചെയ്യുന്നത് മനോഹരമായി എന്നെ നോക്കി ജീവിക്കാൻ വേണ്ടി തുടങ്ങി. കഴിഞ്ഞ വർഷം അവിടെ ഒരു കുടുംബ ക്ലബ് ഉണ്ടായിരുന്നു, അവിടെ സംയുക്തമായിട്ട് നടത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഞാൻ ദൂരെ നിന്ന് നോക്കി പഠിച്ചാണ്. വൈഫ് അതിനകത്തുണ്ടായിരുന്നു, ഫുൾ ടൈം എൻഗേജ്മെന്റ് ആയിരുന്നു. അത് നോക്കിയിട്ട് എനിക്ക് തോന്നി ഇത് മോശമില്ലാത്ത ഒരു കൃഷിയാണ്, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടാകാൻ വേണ്ടി പറ്റുമെന്ന് തോന്നി. ഈ വർഷം 100-150 ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം കുറച്ച് വിപുലമായിട്ട് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ട്. രാസവളം വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. ഈ ചെണ്ടുമല്ലിക്ക് രാസവളം ഉപയോഗിച്ചിട്ടേയില്ല, മുഴുവനും ജൈവവളം തന്നെയാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മറ്റു കൃഷികളും തെങ്ങ് കവുങ്ങ് വാഴ ആയി കഴിഞ്ഞാലും റബ്ബർ ആയി കഴിഞ്ഞാലും എല്ലാം ഉണ്ട്. കുറച്ച് കുറച്ച് എല്ലാത്തിനും രാസവളം ഉപയോഗിക്കാതെ നമുക്ക് അത്രമാത്രം അതിന്റെ റിട്ടേൺസ് കിട്ടാത്തതുകൊണ്ട് അത്യാവശ്യം രാസവളം കൂടി ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഞാൻ ഈ വർഷം കൃഷിപോലൊരു അവശേഷം എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒരു 100 എണ്ണത്തിന് അപേക്ഷിച്ചു. അവരെന്നെ കറക്റ്റ് സമയത്ത് വിളിച്ചു, വിളിച്ചിട്ട് ഞാൻ പോയി വാങ്ങിച്ചു. 1.5 രൂപ വെച്ചിട്ടാണ് ഒരു തൈ വാങ്ങിച്ചത്. നല്ല തീയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല തീയാണ്. അത് വന്നിട്ട് കൊണ്ടുവന്നതിന്റെ അടുത്ത ദിവസം തന്നെ ഞാൻ വെക്കുകയും ചെയ്തു. വെച്ച 1 മുതൽ 4 വരെ നല്ല രീതിയിൽ തന്നെ ഞാൻ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം കൊണ്ടുവന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ഇത്രമാത്രം ഇത് കാണുന്ന എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ നോക്കിയ ഇന്ന് മുതൽ ഇന്ന് വരെ അത് മുകളിലോട്ട് നല്ല നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ എത്ര മാസത്തിൽ ഇതുവരെ എത്ര മാത്രം അത് കായ്ക്കാൻ പറ്റുന്നു അത്ര മാത്രം അത് കായ്ച്ചിട്ടുണ്ട്. വളം ജൈവവളം തന്നെയാണ് അതിന് കൊടുത്തത്. ആദ്യം അടിവളമായിട്ട് നമ്മൾ കരക്ക വശമുണ്ട്, കരക്കാളം തന്നെയാണ് അത്യാവശ്യം അടിവളമായിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചാണകവെള്ളം പുളിപ്പിച്ചിട്ട് അതായത് ചാണകം സൂക്ഷിച്ചിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശകലം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് വരുന്നുണ്ട്. തുടർച്ച വീണ്ടും പിന്നെ ചാണക പൊടി തന്നെ ഇട്ട് അത് കഴിഞ്ഞ് ശകലം കോഴികളും ഇട്ടു. ഇപ്പം മോശമില്ലാത്ത രീതിയിൽ പൂ വന്നിട്ടുണ്ട്, നിറഞ്ഞ് കായ്ച്ച് നിൽക്കുകയാണ്. അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഞാൻ പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു കൃഷിക്ക് ഉപരിയായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു കൃഷി കയറി വന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിന് വിഷമം തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും പോയി ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് അതിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ പോകുമ്പോൾ നമ്മളോട് കൂടെ വരുന്നു, നമ്മളോട് ചിരിക്കുന്നു എന്നൊരു തോന്നൽ കാണുന്നുണ്ടാവാറുണ്ട്.
0: തീർച്ചയായിട്ടും
1: ഒട്ടുമിക്ക പാറ്റകളും പൂമ്പാറ്റകളും അതുകൊണ്ടനുബന്ധിച്ച ശകലമാന ശില്പശലഭങ്ങളൊക്കെ അവിടെ വന്ന് ഞാൻ പോകുന്നതിന് മുമ്പേ തന്നെ അവർ വന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ കൈകാര്യം ചെയ്തിട്ട് പോകാറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഏത് സമയത്ത് നോക്കി കഴിഞ്ഞാലും പൂമ്പാറ്റകള് അടുത്തടുത്ത് ഇങ്ങനെ പാറി പറഞ്ഞിരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്.
0: അപ്പോ നമ്മള് നേരത്തെ പറഞ്ഞു വെച്ചിട്ട് കുറച്ച് കാലങ്ങളോളം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാപ്പ കൃഷി എത്രത്തോളം കൊള്ളികൾ കൊണ്ട് നട്ടു, എവിടുന്നാണ് അങ്ങനെയുള്ള
1: നമ്മൾ പരമ്പരാഗതമായി കിട്ടുന്ന പിന്നെ കപ്പ തണ്ടിന് ഉപരിയായിട്ട് എനിക്ക് നല്ല സഹോദരനുണ്ട്, ഈ കിസാൻ ചാരിറ്റബിൾ സൊസൈറ്റീസിന്റെ സെക്രട്ടറി. അവൻ പക്ക കപ്പ കൃഷിക്കാരനാണ്. അവന്റെ അടുത്ത് നോടിയിട്ട് കുറച്ച് കപ്പ ഞാൻ വെച്ചിരുന്നു, അത് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതിനുപരിയായിട്ട് അത് 1 വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് എടുക്കുന്ന രീതിയിലാണ് കപ്പ കൃഷി സാധനം ചെയ്യാറ്. അതായത് സീസൺ, ഇപ്പോ ഈ സീസണിൽ എടുക്കുന്ന കപ്പയും അല്ലാതെ സീസൺ കഴിഞ്ഞ്
0: 2 എണ്ണമായിട്ട്.
1: അപ്പൊ ഞാൻ അത് മുമ്പേ വെച്ചിരുന്നു. അത് സാധാരണ അതിന് വേണ്ട രീതിയിൽ അടിവളമിട്ടിട്ട് ഒരു ചൂട്ടിൽ നിന്ന് നമ്മൾ എത്രമാത്രം നോക്കുന്നു, 15-30 കിലോ പറ്റുന്നെങ്കിൽ അത്രമാത്രം വരുമാനം നമുക്ക് ഉണ്ടാകാൻ പറ്റും. അത് തീർച്ചയായിട്ടും നമ്മള് ആദ്യം കപ്പ നടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അടിവളമായിട്ട് കുറച്ച് ജൈവവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾ വളർന്നു വരാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം കഴിയുമ്പോൾ അതിന്റെ നക്കിൽ എടുക്കാൻ വേണ്ടി തുടങ്ങും, മീൻസ് തേക്കാൻ വേണ്ടി തുടങ്ങും. അത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ശകലം എട്ടേട്ട് രാസവളം പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ വളർച്ച പെട്ടെന്ന്

0: സ്പീഡിൽ ആയിട്ട് വരും. പിന്നെ ഒരു മൂന്ന് മാസം രണ്ട് പ്രാവശ്യം വളം ഇട്ടിട്ട് ധാരാളം മതി കപ്പ. നല്ല മണ്ണാണെങ്കിൽ വളരെ വേണ്ട, നനയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല, അത് ആവശ്യമേ ഇല്ല. കപ്പയ്ക്ക് ഒരിക്കലും വെള്ളം ആവശ്യമില്ല, ഇല്ല. കാരണം അത് തുലാവർഷക്കപ്പ എന്ന് പറഞ്ഞൊരു കപ്പയുണ്ട്, അതിന് വെള്ളം നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നട്ടിട്ട് അവിടെ വിട്ടാലും കുഴപ്പമില്ല. അത് നല്ല ആദ്യത്തെ മഴ വരുമ്പോൾ ശകലം ചൂടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് അതിൽ കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ ആ മഴയത്ത് അത് നല്ല പോലെ വളർന്നു വരും. പിന്നെ അതിനെ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ വന്യമൃഗങ്ങളുടെ അറ്റാക്ക് പെരിച്ചാഴി എലി അതിനേക്കാളും വലിയ വലിയ പെരിച്ചാഴി എന്ന് പറയുന്ന പന്നിയാണ്. മുള്ളൻ പന്നിയും നാട്ടിലെ പന്നിയും വല്ലാത്ത രീതിയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഇപ്പൊ വ്യാപകമായിട്ടുണ്ട്. നമ്മൾ പറമ്പിലൊക്കെ നിരന്തരം വരുന്നുണ്ട്. വല്ലാത്ത ശല്യമുണ്ട്. അവരായിട്ടുള്ള നമ്മൾ എൻപാന ഷൂട്ടേഴ്സ് ഉണ്ട് കുറച്ച്. അതിൽ ഒന്നിനും ഞാനും ഉൾപ്പെടുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ആക്രമിക്കാനുള്ള ഒരു എന്റെ ചേട്ടന്റെ പേരിലാണ് ഉദ്ദേശിച്ചത്. വീടിന്റെ അടുത്ത് വന്ന് ഞാൻ വിളിച്ചിട്ട് ഓടിക്കാനുള്ള സംവിധാനം ഉണ്ടാകും തീർച്ചയായിട്ടും. പിന്നെ നമ്മളൊരു ഇമ്പാന ഷൂട്ടേഴ്സിന്റെ ഒരു ടീം ഉണ്ട് ഇവിടെ. അപ്പൊ അവരുമായിട്ട് ബന്ധം പുലർത്തും. അങ്ങനെ അവർ അത്യാവശ്യമാണെങ്കിൽ നമ്മളെ വിളിക്കും, നമ്മൾക്ക് അത്യാവശ്യം അവരെയും വിളിക്കും. അപ്പൊ അത് നല്ലൊരു സഹകരണമാണ്. പിന്നെ നിയമ മേഖലയിൽ നിന്നും അത്യാവശ്യം നല്ല സഹായം കിട്ടുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ആയിക്കഴിഞ്ഞാലും നമ്മൾ വിളിച്ച വെളിപ്പുറത്തുനിന്ന് കേൾക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. മാർക്കറ്റാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. മാർക്കറ്റ് വളരെ വിരളമാണ്. സമയത്ത് കപ്പ പിന്നെ വാട്ടി കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ അപര്യാപ്തത കൊണ്ട് ഇപ്പോൾ കപ്പ കൃഷിയിൽ നിന്ന് എല്ലാവരും പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള കപ്പ വില കൊടുത്ത് നമ്മൾ ഇതുവരെ കപ്പ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ പച്ചക്കപ്പയ്ക്ക് ഏകദേശം 35 രൂപയോളം ഉണ്ട്. പിന്നെ ഉണക്കപ്പയ്ക്ക് എൻ്റെ മാർക്കറ്റ് പറയത്തില്ല. കപ്പ സീസൺ അല്ലാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. വാട്ടോപ്പേട്ട് കൊടുക്കാറുണ്ട്. അത്യാവശ്യം കൊടുക്കാൻ ഞാൻ കൊടുത്തിരുന്നു. ഈ വർഷം കൊടുക്കാൻ കുറച്ചുണ്ട്, ഉണ്ടാകും. ഞാൻ പ്രതീക്ഷ പന്നി കപ്പയിൽ കുറേ വെറൈറ്റി ഉണ്ട്. നമ്മളിപ്പോ പരമ്പരാഗതമായിട്ട് പണ്ട് മുതൽ വിൽക്കുമ്പോൾ കൂടുതൽ പ്രത്യേക ആക്രമണം വന്നു കഴിഞ്ഞാൽ നശിക്കാത്ത രീതിയിലെ കപ്പ സാധാരണ കപ്പ മനസ്സിനുണ്ട്. അതായത് പ്രതികൂല കാലാവസ്ഥയിലും തരണം ചെയ്യാനുള്ള ഒരു കാലാവസ്ഥ പ്രതികൂലമായി കഴിഞ്ഞാലും അതിന്റെ ഹൈഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഉണ്ടല്ലോ, കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ പറ്റും. അത് അതിന്റെ 10 ലിറ്റർ എന്നൊക്കെ പറയുന്ന കപ്പയുണ്ട്. അതൊക്കെയാണ് നാം കൂടുതലും കൃഷി ചെയ്യാറ്. വളം മാക്സിമം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 15 കിലോ വരെ പറിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആവറേജ് ഒരു 5-10 ഇടയിൽ കിട്ടും തീർച്ചയായിട്ടും. നോക്കുകയാണെങ്കിൽ നോക്കാൻ പറ്റുകഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റു കൃഷി റബ്ബർ കൃഷിയുണ്ട്. റബ്ബർ ഞാൻ സ്വന്തമായിട്ട് ചെത്തും. സ്വന്തമായിട്ട് ഞാൻ അദ്ദേഹം ടാപ്പിംഗ് ഉണ്ട്. ടാപ്പിങ്ങിന് ആൾ കിട്ടാനില്ല. വെട്ടാനുള്ള റബ്ബറും ബാക്കി കിടക്കാണ്. അതിന് ഇപ്പോൾ ആൾ കിട്ടാനില്ല. ഒന്നരാടഞ്ചത്ത് ഇപ്പോൾ റെയിൻ ചെയ്യുന്നുണ്ട്. അത് റെയിൻ ഗാർഡൻ ചെയ്യുന്നുണ്ട്. 200 മരമുണ്ട്. അത് പിന്നെ ഒന്നരാടം ഞാൻ ചെത്തിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ വീട്ടിൽ എനിക്ക് തൊഴിലില്ലാത്തതുകൊണ്ട് ഇത് ഉണ്ട് സൗകര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. മെഷീൻസ് ഉണ്ട്. പിന്നെ അല്ല ഇപ്പൊ പിന്നെ ഈ മഴയും കൂടുതലായതുകൊണ്ട് അതിന് ഷീറ്റ് അടിക്കാൻ നിൽക്കുന്നില്ല. ഇപ്പൊ പിന്നെ ചണ്ടിപ്പാലം അതായത് ഒട്ടുപാൽ ചെത്താപാലം ശരിക്കും പറഞ്ഞു അതായത് പാൽ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കില്ല. അപ്പൊ നാളെ വീട്ടിൽ മറ്റന്നാൾ എടുക്കുമ്പോൾ അത് കട്ടായിട്ടുണ്ടാവും. അതിനടുത്ത് താഴെ കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് അത് ഊർന്നു വന്നു നിന്നോളും. അപ്പൊ ഒരു ദിവസം മതി അതിനെ കുറച്ച് കിട്ടാൻ. അങ്ങനെയാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ പണിയും കുറച്ച്
1: ലാഭം
0: കൊടുക്കും. ശകലം വേര് തീട്ടിട്ട് ഉണക്കിയിട്ട് ഒരു 4 സമയം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വില കിട്ടും. അതായത് 9 റബ്ബർ സെറ്റ് RSS വില ഇപ്പോ അതിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ വില കൂടിയല്ല, ഏറ്റവും നല്ല കൂടി 550 രൂപ.
1: സ്ഥിരമായിട്ട്
0: കൃഷിയാണ്, സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ കാര്യമായിട്ട് കൃഷിയൊന്നുമില്ല. ഇതായി കവുങ്ങായി, തേങ്ങായി, പിന്നെ ഈ പറയപ്പെടുന്ന അഡീഷണൽ കുരുമുളക് അത്യാവശ്യത്തിനുണ്ട്. അത് പിന്നെ ഈ പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്
1: കുരുമുളക് കൃഷിക്ക് കുറച്ച് വിജയിക്കാൻ പാടുണ്ടല്ലോ.
0: ഞങ്ങളുടെ മുമ്പേ ആണെങ്കിൽ കിണ്ടലാണ് ധാരാളം ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിൽ അച്ഛൻ ഇതൊക്കെ കൃഷി ചെയ്തത് വലിയൊരു ഗോഡൗൺ പോലത്തെ സാധനമാണ്. നിറയെ കുരുമുളക് തന്നെയായിരുന്നു. പറക്കിയ കുരുമുളക് മാത്രം പറിക്കാത്തല്ല, പറക്കിയ കുരുമുളക് അതായത് വീഴുന്നുണ്ടല്ലോ അത് മാത്രം ഉണ്ടായിരുന്നു ഒരുപാട്. അങ്ങനെയുള്ള കുരുമുളക് കൃഷി ഇതുപോലെ ഇപ്പൊ അത് മഞ്ഞിൽ നിന്ന് പോയില്ല ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട്. പിന്നെ പച്ചക്കറി, പച്ചക്കറി ഞാൻ വന്നതിന്റെ ശേഷം ഞാൻ വന്നിട്ട് കേൾക്കുന്നു വന്നിട്ട് 2 വർഷമായി. നാളിന്ന് വരെ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെയുണ്ടാക്കും. അത്യാവശ്യത്തിന് ഇപ്പോഴും ഉണ്ട്. കായ ഇല്ലെങ്കിലും അതിന്റെ ഇലയിലും അത്യാവശ്യം കഴിഞ്ഞ വർഷം കുറച്ച് കൊടുത്തിരുന്നു. കൂടുതൽ നല്ല വിള തന്നിരുന്നു. ഇപ്പൊ കാലാവസ്ഥ മഴ കൂടുതലായതുകൊണ്ട് പച്ചക്കറി നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് കിട്ടണില്ല. അപ്പോ എല്ലാ പച്ചക്കറിയും ഉണ്ട്. ഇല്ലാത്ത പച്ചക്കറിയായിട്ടൊന്നുമില്ല. എല്ലാ പച്ചക്കറിയും എന്റെ ആവശ്യത്തിന്
1: വേണ്ടിയിട്ടുണ്ട്.
0: പാറമ്പത്താനും ചെയ്യും. ഈ പറയുന്ന ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. രാസവളം ഞാൻ അതിനും ഉപയോഗിക്കാറില്ല. എല്ലാം ഉണ്ട്. തക്കാളിയുണ്ട്, പയറുണ്ട്, പിന്നെ വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, പാവയുണ്ട്, എല്ലാ വീട്ടിലും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും കിട്ടും. മഴ പോയി

0: പല രീതിയിൽ ഇത് കിട്ടും. നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ അതിലുണ്ടാകുന്ന ഫലം തിരുമേളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്.
1: പിന്നെ ഇതിനൊക്കെ എന്താ പറയുക,

0: എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്.
1: ഈ ഒരു ലൈഫ് ചക്രം ഈ കാർഷിക മേഖലയിലും എല്ലാം തിരിച്ചയച്ചു, പിന്നെ മറ്റു പല മേഖലകളിലും സഞ്ചരിച്ച് തിരിച്ച് കാർഷിക മേഖലയിൽ തന്നെ തിരിച്ചു വരുമ്പോ എന്താണ്
0: നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും ആർക്കും ശല്യവും ആരോടും വിധേയത്വമൊന്നുമില്ലാതെ നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്, എപ്പോഴും മനസ്സിനൊരു സന്തോഷമുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പൂവിൻ്റെ അടുത്ത് പോകുമ്പോൾ പൂവ് നമുക്ക് തരുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. അതുപോലെ തന്നെ എല്ലാം നമ്മളെ പച്ചക്കറിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൈകൊണ്ട് നട്ടുണ്ടാക്കുമ്പോൾ അത് പൂത്ത് നിൽക്കുമ്പോഴും അത് കൊലച്ച് നിൽക്കുമ്പോഴും അതോടൊപ്പം നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാനെന്നോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കണമെന്നോ തോന്നിക്കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കുന്നത് നമ്മൾ സ്വന്തം കഴിക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെ തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. പിന്നെ അതിലുപരി ഇപ്പം നിരന്തരം പച്ചക്കറി ഏത് സാധനമായി കഴിഞ്ഞാലും അന്യ സംസ്ഥാനങ്ങളിലാണ് കയറി വരുന്നത്, അപ്പോൾ അതിൽ നിന്ന് വിഷാംശം കുറെ കൂടുതലാണ്, അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ വിഷാംശം ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് കുറവാണെങ്കിലും അത് ശുദ്ധമായ പച്ചക്കറി തിന്നാമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. കുടുംബം രണ്ട് ആൺമക്കളാണ്, വൈഫ് ഹൗസ് വൈഫാണ്, മോൻ ബി എസ് സി നഴ്സിംഗിന് അവസാന വർഷം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, മറ്റൊന്ന് എസ് സി സി കോഴിക്കോട് ചേർന്നിട്ടുണ്ട്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മക്കളുടെ കാര്യം ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ല, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്തായാലും കൃഷിയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരോടൊപ്പം ചേർത്ത് നിർത്തി അവരെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്, അവരെ ഞാൻ കൂട്ടാറുണ്ട്. രണ്ടാമത്താണെങ്കിൽ കൃഷിയെ കുറിച്ച് കുറച്ച് താല്പര്യമുള്ളവരാണെന്ന് അവരുടെ പിന്നെ പ്രവൃത്തികളെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അച്ഛനോടൊപ്പം കുറച്ച് സഹായിക്കണമെന്നുള്ള മാനസികാവസ്ഥ ആണുണ്ട്, മറ്റൊന്ന് സമയം കിട്ടത്തില്ല, അത് വേറൊരു കാര്യമാണ്. അവൻ എൻ്റെ കൂടെ ഉണ്ടായില്ല, ഇവൻ പിന്നെ കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ അവനെ എന്നോടൊപ്പം ചേർന്നൊന്ന് കുറച്ച് സഹായിക്കണമെന്നൊരു തോന്നലുണ്ട്. ഒന്നും വേണ്ട, നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ജനറേഷനുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൃഷി അന്യ അതിനെപ്പെട്ട് പോവുകയും ചെയ്യും. പക്ഷെ അത് സംരക്ഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ വളർന്നു വരുന്ന കുട്ടികൾ കാണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടായിരുന്നു. ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ മേളിൽ ഒരു നേരത്തെ ഭക്ഷണം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന കർഷകരെ ആദരിച്ചേ പറ്റൂ, സംരക്ഷിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് എന്റെ ഭാഗത്തുനിന്ന്.
2: ജീവിതം പല വഴികളിലൂടെ കൊണ്ടുപോയെങ്കിലും ഒടുവിൽ ശ്രീ വേണുഗോപാലൻ തിരിച്ചെത്തിയത് തനിക്ക് ഏറ്റവും പരിചിതമായ കാർഷിക ലോകത്തേക്കാണ്. പലതരം വിളകളെ പരിപാലിച്ചും സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും ആരോഗ്യവും ചേർന്ന ജീവിതം ആസ്വദിക്കുകയാണ് കാസർഗോഡ് കള്ളാർ പെരുമ്പള്ളി സ്വദേശി ശ്രീ വേണുഗോപാലൻ.

0: സകലം കൃഷിക്കുശലം.
1: അല്ല ഗൗരിയേച്ചി, സുരേഷമോശ പെൻഷൻ പറ്റിയില്ലേ? ഇനി ഏതായാലും നിങ്ങളെ അടുക്കളയിലുള്ള ഓട്ടത്തിനും പാച്ചല്ലോ കുറച്ച് സമാധാനമായി അല്ലേ? ഇനി എന്നാപ്പ നിങ്ങൾക്ക് നേരത്തെ കാലത്ത് എണീക്കണ്ട, സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ചോറും ചായയും ആക്കണ്ട, സാവധാനം എണീറ്റാ മതി.
2: പിന്നെ
1: അടുക്കളയിൽ ഒരു കൈസഹായത്തിന് മാഷും ഉണ്ടാവുമല്ലോ. മൂപ്പർക്ക് പണ്ടേ അടുക്കള പണി വലിയ ഇഷ്ടല്ലേ. ആ നിങ്ങൾ രക്ഷപ്പെട്ട്.
2: രക്ഷപ്പെട്ടു, രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്റെ ശാന്തേ.
1: അതെന്നാപ്പ അങ്ങനത്തെ ഒരു വർത്താനോ?
2: ഓ നീ അറിഞ്ഞില്ല പുകിലല്ലേ.
1: എന്നീനപ്പാ?
2: ഇന്നലെ ഓറ് കുന്നുമല ജവ്വാറിനെ കണ്ട് വരുമ്പല്ലേ ഞാൻ അറിഞ്ഞത്. ഒരു പശുവിനെയും കടച്ചീനെല്ലാം ചെന്ന് കണ്ട് ഉറപ്പിച്ചിട്ട് അഡ്വാൻസും കൊടുത്തിട്ടാ വരവ്.
1: അപ്പൊ മാഷ് പെൻഷനായിട്ട് വെറുതെ ഇരിക്കാനൊന്നും ഉദ്ദേശമില്ല അല്ലേ?
2: എനക്കങ്ങ് വന്നില്ല ഒരു ദേഷ്യം. എന്തെല്ലാം വിചാരിച്ചതാന്ന്, ഓറ് റിട്ടയറായിട്ട് വേണമെന്ന് കാശിയിലും ബദരീനാഥിലെല്ലാം പോവാൻ. എത്ര കാലത്തെ ആഗ്രഹം അറിയാ നിനക്ക്? കൂടെയുള്ള കൂട്ടറെല്ലാം എവിടെയല്ലോ പോന്നപ്പാ. ഞാൻ എപ്പോയി അടുക്കളയില്. ഇനിയിപ്പോ അതും പോരാഞ്ഞിട്ട് ആരെയും നേരങ്ങണം പോലും. എന്നെ കൊണ്ട് ആവൂല ശാന്തെ.
1: നിങ്ങളോടൊന്നും ചോദിക്കോ പറയോ ചെയ്യാണ്ട ഈ മാഷോരോ നിർത്തുകയായിട്ട് ചെയ്യുന്നു.
2: പിന്നല്ലാണ്ട് എന്നോട് ചോദിച്ചാ ഞാൻ വിടൂലെന്ന് അറിയില്ലേ അവർക്ക്? അതല്ലേ ചോദിക്കാത്ത?
1: ഓ അതല്ലേ മാഷല്ലേ വരുന്ന്. നിങ്ങൾ വെല്ല പറപ്പാ.
2: എന്റെ ശാന്തെ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്നോറോട് പറഞ്ഞു നോക്ക്. ഈ വയസ്സാകാൻ

0: സ്ഥലത്ത് പയ്യനെയും കൊണ്ട് കെട്ടിത്തിരിയാൻ ആക്കലാന്ന്.
1: എനിക്ക് പേടിയാ ഗൗരിയേച്ചി, എന്നാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം.
2: ആ ഇതായി ശാന്തിയാ. ശാന്തി, നീ നേരത്തെ വന്നാ?
1: ഇല്ല മാഷെ, ഇപ്പൊ വന്നേ ഉള്ളൂ.
2: അല്ല, അതെന്താ നാലുമുക്കിലെ മില്ല് കൂട്ടിന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, നിന്റെ പണി പോയല്ലേ?
1: എന്ത് പറയാനാ മാഷെ, ബാക്കിയുള്ളവര് കുറച്ച് കഞ്ഞൊടിച്ചു പോകുന്നത് നാട്ടുകാർക്ക് കാണാൻ വയ്യാന്ന് വെച്ചാ എന്നാ ചെയ്യുക?
2: അപ്പോ നിന്റെ വരുമാനം മുട്ടിപ്പോയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യ?
1: സ്കൂളിൽ ചോറുവാക്കാൻ ഒരാളെ വേണമെന്നല്ല പറയുന്ന കേട്ടിനി. വലിയ പാത്രമൊന്നും എടുക്കാനും വെക്കാനൊന്നും എന്നെ കൊണ്ടാവൂല. നടുവിന് വല്ലാണ്ട് വേദനയാണ്, എന്നാ ചെയ്യ?
2: എന്നാ കേട്ടോ, ഞാനൊരു വഴി പറഞ്ഞുതരാം.
1: എന്നാന്ന് പക്ഷേ?
2: ഏതായാലും സ്കൂളിൽ 100-300 കുട്ടികൾക്ക് കഞ്ഞി വെക്കേണ്ട അത്രയൊന്നും അധ്വാനമില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി.
1: മാഷ് പറ, മാഷ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലാണ്ടിരിക്കൂല, പറ.
2: നാളെ ഇവിടെ രണ്ട് അതിഥികൾ എത്തും, ഒരു കാസർകോട് കൊള്ളത്തി പശുവും
3: കടച്ചിയും.
2: നീ അവറ്റകളുടെ ഉത്തരവാദിത്തം അങ്ങ് ഏൽക്കുക. മില്ലിൽ നിന്ന് നിനക്ക് കിട്ടിയിരുന്നത് ഞാൻ ഇവിടെ നിന്ന് തരും. പിന്നെ 50 കാറ്റ തീറ്റ പുല്ല് ദാ ഇവിടെ ഈ പറമ്പിൽ നട്ട് കാലാകാലത്ത് അവയ്ക്ക് മുറിച്ചു കൊടുക്കണം. വലിയ അധ്വാനമൊന്നുമില്ല. കുള്ളത്തി പശുവിനെ നോക്കാൻ നമ്മളെ ഗടാഗടിയും പൈക്കളെ നോക്കുന്ന അധ്വാനമൊന്നുമില്ല. ചാന്തെ, ദാ ഇത്തിരി കടലപ്പിണാക്ക് കഞ്ഞി പുല്ല് അത്രയും മതി. കറവ ഞാൻ ആയിക്കോളൂ. അല്ല ചാന്തെ, നീ എന്താ ഇങ്ങനെ ഒരു കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഗൗരിയേച്ചിയോടല്ലോ ഞാൻ പറഞ്ഞത്, നിന്നോടല്ലേ. നിനക്ക് ഉത്തരം പറയാൻ ഗൗരിയേച്ചി വേണോ?
3: അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളെന്നാ പറയുന്നേ? കറവ ഞാനായിക്കോളുന്ന.
2: പിന്നെന്താ?
3: കറവ പോയിട്ട് പശുവിന്റെ അകിട് കണ്ടിട്ടുണ്ടോ ഇതുവരെ നിങ്ങള്? പിന്നെയാണ് കറവ, പറയുന്നില്ല ഞാൻ.
2: കേട്ടോ, ഞാനേ ജബ്ബാറിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്, കറവ പ്രാക്ടീസിന് പോയതാ. നീ എന്നാ ചിരിക്കുന്നു? ഓൻ എന്റെ പണ്ടത്തെ ശിഷ്യനല്ലേ, പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനായില്ലെങ്കിലും നല്ല ഗംഭീര ക്ഷീര കർഷകനായില്ലേ ഓൻ. ശാന്തെ, എനക്കൊരു നിർബന്ധമുണ്ട്. എന്റെ പശുവിനെ ഞാൻ തന്നെ കറക്കണം. ഓനാ പറഞ്ഞത് 2 ദിവസം കൊണ്ട് ലെവലാക്കി തരാന്ന്. ഇന്നലെ വൈകുന്നേരം, ഇന്ന് രാവിലെ, ദാ ഇന്ന് വൈകുന്നേരം ഞാൻ ലെവലായിട്ടാ. ഇപ്പൊ ഓൻ എന്റെ ഗുരു, ഞാൻ അവന്റെ ശിഷ്യൻ. അല്ല ശാന്തെ, നിന്റെ തീരുമാനം.
1: എനിക്ക് സന്തോഷാണ് മാഷേ, എന്നാലും ഗൗരിയേച്ചി പറയുന്നുണ്ടേനു മാഷ് പെൻഷൻ പറ്റിയിട്ട് വേണം കാശിയിലോ അങ്ങനെ എവിടെയൊക്കെയോ പോണെന്ന് ഓർ പറയുന്നുണ്ടായിനി.
2: കാശിക്കൊന്നും പോകാനായിട്ടില്ല. കണ്ണുപിടിക്കാതെ, കാലൊന്നും ഉറക്കാതെ, കൈയൊക്കെ വറച്ച്, ഇനിയിപ്പോ ഒന്നിനും കയ്യൂല എന്ന് ഉറപ്പാവുമ്പോ ഞാനും ഗൗരിയും കൂടി യാത്രയുണ്ട് കാശിക്ക്.
3: എനക്കറിയൂല.
2: പിന്നെ തിരിച്ചൊരു വരവുണ്ടാവില്ല അല്ലേ?
3: പാലും കറന്ന് പൈനയും കുളിപ്പിച്ച് ചാണവും വാരി ഇട കുത്തിയിരിക്ക, അത്ര തന്നെ.
1: അയ്യോ ഗൗരിയേച്ചി, അതിന് ഞാനില്ലേ, നിങ്ങള് വെറുതെ ഇരുന്നാ മതി.
3: ആ അത് ശരി, എന്റെ ഭാഗം പറഞ്ഞ് സഹായിക്കാൻ പറഞ്ഞിട്ട് നീ കാലു മാറിയല്ലേ ശാന്തെ.
1: അയ്യോ അങ്ങനെയൊന്നും അല്ല ഗൗരിയേച്ചി, മാഷ് പറഞ്ഞപ്പോ എനക്കും ഒരു കഞ്ഞീന്റെ വകയല്ലേ അത്.
2: അതാ കാര്യല്ലേ, വെറുതെ അല്ല ശാന്ത ഗൗരിനെ നോക്കി പറയുന്നത്.
3: നിങ്ങളായി, നിങ്ങളെ കുള്ളത്തിയായി, കടച്ചിയായി, ഞാൻ എന്റെ പാട്ടിൽ പോന്നപ്പാ.
1: ഗൗരിയേച്ചിക്ക് വിഷമായി തോന്നുന്നു കേട്ടാ.
2: ഓ പിന്നെ അതൊക്കെ ഇപ്പൊ തീരും. നാടൻ പശുവിന്റെ അമൃത് പോലുള്ള പാലും നെയ്യും നല്ല ഉശിരം മോരും ഒക്കെ കഴിയണം. വെറുതെ ഇരുന്ന പിത്തം പിടിക്കും. പറമ്പൊക്കെ ഒന്ന് കളച്ച് ഇത്തിരി പച്ചക്കറി
1: നടണം.
2: വളം നല്ല 10 മാറ്റ് വളം അലരുണ്ടല്ലോ, അപ്പോഴേക്കും നിന്റെ ഗൗരിയേച്ചിന്റെ ദേഷ്യമൊക്കെ മാറും. ഓള് ഇറങ്ങട്ടെ പുല്ലരിയാൻ, ആ പൊണ്ണത്തടിയൊക്കെ ഒന്ന് ഇളകട്ടെ.
4: രചന ദീപാകൃഷ്ണൻ, ശബ്ദ സാന്നിധ്യം പി വി പ്രഭാത്, എസ് ആർ മായ, ശ്രീകല ബിജു.
5: കുറ്റിക്കുരുമുളക്, തെങ്ങിൻ തോട്ടത്തിന് ലാഭകരമായ ഇടവിള, ഒരു ലഘുപ്രഭാഷണം കേൾക്കാം. തെങ്ങിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്യാവുന്ന വിളയാണ് കുരുമുളക്. വിളവെടുപ്പിന് വരുന്ന ചെലവാണ് കുരുമുളകിന്റെ ദൗർബല്യം. എന്നാൽ തെങ്ങിൻ തോട്ടങ്ങളിൽ ലാഭകരമാക്കാവുന്ന ഒന്നാണ് കുറ്റിക്കുരുമുളക് കൃഷി. താങ്ങുകാലുകളുടെ സഹായമില്ലാതെ വളർത്താമെന്നതും നട്ട് ഒരു വർഷത്തിനുള്ളിൽ വിളവ് ലഭിക്കുന്നുവെന്നതും കുറ്റിക്കുരുമുളകിന്റെ നേട്ടമാണ്. വേരുപിടിച്ച കുറ്റിക്കുരുമുളക് തൈകൾ 2 മീറ്റർ അകലത്തിലായി നടാം. 1.5 അടി വലിപ്പമുള്ള കുഴി

0: അര കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർക്കണം. കുമ്മായം ചേർക്കുന്ന അവസരത്തിൽ മണ്ണിൽ ആവശ്യത്തിന് നരമുണ്ടായിരിക്കണം. രണ്ടാഴ്ചയ്ക്ക് ശേഷം 5 കിലോഗ്രാം ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർത്ത് കുറ്റിക്കുരുമുളക് തൈ നടാം. കുറ്റിക്കുരുമുളക് തൈകൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. ഇതിനായി കുരുമുളകിന്റെ തിരികൾ വരുന്ന കണ്ണിത്തലകളും പാർശ്വശിഖരങ്ങളും നടീൽ വസ്തുക്കളായി ഉപയോഗിക്കാം. 1 വർഷം പ്രായമായ 3 മുതൽ 4 മുട്ടുവരെയുള്ള തണ്ടുകൾ വേനൽ മഴയ്ക്ക് ശേഷം മുറിച്ചെടുക്കാം. ചെന്തലകൾ വേരുപിടിക്കുന്ന അത്ര എളുപ്പത്തിൽ കണ്ണിത്തലയിൽ വേരുപിടിക്കില്ല. കണ്ണിത്തലയുടെ വേരുപിടുത്തം ഉറപ്പാക്കാനായി പ്രധാന തണ്ടിന്റെ മുട്ടുകൂടി ചേർത്ത് മുറിച്ചെടുത്ത് നടുന്നതാണ് നല്ലത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം IBA 5 ഗ്രാം അലക്കുകാരവും ചേർത്തിളക്കി തയ്യാറാക്കുന്ന ലായനിയിൽ 45 സെന്റിമീറ്റർ മുറിച്ചുവെച്ച തണ്ടിന്റെ ചുവട് ഭാഗം മുക്കിവയ്ക്കണം. പോളി ബാഗിൽ മേൽമണ്ണും ചകിരിച്ചോർ കമ്പോസ്റ്റും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ഒരേ അനുപാതത്തിൽ ചേർത്ത് നിറയ്ക്കണം. 2 മുട്ട് പോട്ടിംഗ് മിശ്രിതത്തിൽ ഇറക്കി നടാനും ദിവസവും 2 നേരം നനയ്ക്കാനും പോളി ബാഗ് പുതയിടാനും ശ്രദ്ധിക്കണം. 1-2 ഇല വന്നതിനു ശേഷം പുത മാറ്റാം. പോളി ബാഗിൽ നിന്നും കുഴിയിലേക്ക് മാറ്റി നടുന്ന അവസരത്തിൽ വേരിന് ക്ഷതം സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തിയാൽ ഉൽപാദനം കൂടുന്നതായി കാണാം. ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം 1 കിലോഗ്രാം എന്ന തോതിൽ തയ്യാറാക്കി നൽകാം. രാസവളമായി കൊടിയൊന്നിന് 5 ഗ്രാം യൂറിയയും 10 ഗ്രാം വീതം രാജ്ഫോസും പൊട്ടാഷും നൽകുന്നത് ഉൽപാദനം കൂട്ടും. മഗ്നീഷ്യത്തിന്റെ അപര്യാപ്തത ലക്ഷണമുള്ള സ്ഥലങ്ങളിൽ 15 ദിവസത്തിനു ശേഷം 5 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് വേരിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ മണ്ണ് കൂട്ടണം. വേനൽക്കാലത്ത് ശീമക്കൊന്ന ഇല കൊണ്ട് പുതയിടാനും തണൽ നൽകി സംരക്ഷിക്കാനും മറക്കരുത്. പോളിനേഷൻ നടക്കുന്നതിനായി രാവിലെ ചെടി മുഴുവനായും നനയത്തക്ക രീതിയിൽ നനയ്ക്കണം. കുറ്റിക്കുരുമുളകിൽ നിന്ന് വളർന്നു പടരുന്ന വള്ളികൾ യഥാസമയം മുറിച്ചു മാറ്റുന്നത് കുരുമുളകിനെ കുറ്റിയായി നിൽക്കാൻ സഹായിക്കും. വിജയ്, പൌർണമി, പന്നിയൂർ, പന്നിയൂർ 5 എന്നീ ഇനങ്ങളാണ് തെങ്ങിൻ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം തരുന്ന കുരുമുളക് ഇനങ്ങൾ. 1 കുറ്റിക്കുരുമുളകിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 350 ഗ്രാം ഉണക്ക കുരുമുളക് കിട്ടും. 10 വർഷം വരെ ലാഭകരമായ ഉൽപാദനം കുറ്റിക്കുരുമുളകിൽ നിന്നും പ്രതീക്ഷിക്കാം. കുറ്റിക്കുരുമുളക് തെങ്ങിൻ തോട്ടത്തിന് ലാഭകരമായ ഇടവിള. ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: രസപാചകം. ശ്രീമതി മേഴ്സി തോമസ്.
2: കണിക്കോള. നമുക്ക് വീട്ടിൽ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിന് കളറിന് ഒരു വേറൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. നമ്മൾ ബീറ്റ്റൂട്ട് ഇല്ലേ, ബീറ്റ്റൂട്ട് 1/2 കിലോ, ഏലക്കാപ്പൊടി 2 ടീസ്പൂണ്, നാരങ്ങ 10 എണ്ണം, ഇഞ്ചി നീര് 1/2 ഗ്ലാസ്, പിന്നെ സോഡ മേക്കർ ഉണ്ടെങ്കിൽ നമ്മൾ സോഡ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി സോഡ വാങ്ങിച്ചാലും മതി. അതുണ്ടാക്കുന്ന വിധം, ബീറ്റ്റൂട്ട് ചെത്തി കഴുകി അത് കഷ്ണിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക. ബീറ്റ്റൂട്ട് എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിലേക്ക് ഏലക്കാപ്പൊടി, നാരങ്ങ പിഴിഞ്ഞത്, ഇഞ്ചി നീരിന്റെ തെളി എന്നിവ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിക്കുക. എന്നിട്ട് കുപ്പിയിലാക്കി വെക്കുക. അത് നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഗ്ലാസിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈ സിറപ്പ് ഒഴിക്കുക. അതിലേക്ക് 2 സ്പൂണ് തേനൊഴിക്കുക. ഈ സോഡ ഒഴിക്കുക. നല്ല കളർഫുൾ ആയിട്ടുള്ള, ഒരു പ്രിസർവേറ്റീവ്സും വേറെ ചേർക്കാത്ത നല്ല നാടൻ കണിക്കോള റെഡി. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 1 മാസം വരെ ഒരു കുഴപ്പം ഇല്ലാതിരിക്കും. നാരങ്ങാ നീര് ചേർത്തിട്ടുണ്ടല്ലോ, അരിച്ചെടുത്ത് വെക്കണം അരിച്ച്. അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയുടെ ഒക്കെ പൊടി ഇതിന്റെ മേലെ ഇങ്ങനെ കിടക്കും. ഇഞ്ചി നീര് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇഞ്ചി നീര് അതിന്റെ തെളി മാത്രമേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ എടുക്കുമ്പോൾ ഒരു കലങ്ങിയ നടത്തി കിടക്കും. അപ്പോ ഇത് നല്ല തെളിഞ്ഞ് നല്ലതായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ അരിച്ചെടുത്തിട്ട് വെക്കണം. നമുക്ക് ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴോ നമുക്ക് കുടിക്കാൻ തോന്നുമ്പോഴോ ഒരു ഗ്ലാസ്സിലേക്ക് ഇതിന്റെ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക, 2 സ്പൂൺ തേൻ ഒഴിക്കുക, ബാക്കി സോഡ ഒഴിക്കുക, നന്നായിട്ട് ഇളക്കുക. അപ്പൊ ഇങ്ങനെ പതഞ്ഞിങ്ങനെ പൊങ്ങി വെക്കുക. നല്ല രുചിയാണ്. ഒരു പ്രിസർവേറ്റീവ്സും വേറെ ഒന്നും ചേർക്കാതെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും.
0: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണം മൈജി തൂക്കി.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
9: മൈജി ഫ്യൂഷൻ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
10: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം ഒരു EMI ഓഫ്.
9: ഇനി വെതിരി നീട്ടി വെക്കണം. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂഷൻ ഷോറൂം സന്ദർശിക്കൂ.
10: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
9: വിഷമിക്കണ്ടേ, മൈജിയിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
10: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
9: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
10: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
10: ഓണം കഴിഞ്ഞാലും മൈജി ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
9: 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
10: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
9: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: ഇപ്പോഴൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആര്യോട്ടം എന്ന പടത്തിലെ ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കാവരത്തിന്റെ വരികൾക്ക് ശ്യാമന്റെ സംഗീതം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരി മുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗ് നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരി മുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹത്തി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മൂല്യം റാങ്കിംഗിൽ മാത്രമല്ലെന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യാനുള്ള അതിന്റെ ശേഷിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൂതനമായി മാറണമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. റെയിൽവേ, ദേശീയപാതാ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളെ വൈകിട്ട് മഹാരാഷ്ട്രയിൽ എത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പടിഞ്ഞാറൻ മേഖലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഗോവയിലെ പനാജിയിൽ ചേർന്നു. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കുമിടയിൽ ഏകോപനം ആവശ്യമായ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവ പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിച്ചു. ഗോവ പോലീസിന്റെ അർപ്പണ മനോഭാവം, അച്ചടക്കം, പ്രതിജ്ഞാബദ്ധത എന്നിവ മാനിച്ചാണ് പുരസ്കാരമെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി.
2: गोवा पुलिस की सेवा राष्ट्रपति जी के दिए हुए निशान के साथ देश भर की पुलिस की कतार में खड़ी है. ये गौरव जिन जिन राज्यों की पुलिस को मिला वो पुलिस के गौरवशाली इतिहास, साहस, अनुशासन और समर्पण के कारण ही प्रेसिडेंट कलर से सम्मानित करने का काम किया है.
1: ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗര മേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സീറ്റുകൾ, പശ്ചിമബംഗാളിലെ റജിനഗർ

0: നന്ദിഗ്രാമണ്ഡലങ്ങൾ, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി നിയമസഭാ സീറ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് ഒക്ടോബർ 6-നും വോട്ടെണ്ണൽ 9-നും നടക്കും. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലർക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ IMF ബന്ധം ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമസംഘം ലക്നൌവിലെ സീതാപൂർ ജില്ലയിലെ ലോകപ്രശസ്തമായ ലക്നവി ചിക്കൻകാരി എംബ്രോയിഡറി കേന്ദ്രം സിദ്ധൌലി സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഉത്തർപ്രദേശിൽ നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഗൾ പാരമ്പര്യത്തിൽ വേരൂന്നിയ അതിലോലമായ കൈത്തയ്യൽ കലയാണ് ചിക്കൻകാരി. സർക്കാരിന്റെ ഒരു ജില്ല ഒരുൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായാണ് ചിക്കൻകാരി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കോട്ടൺ, മസ്ലിൻ, ജോർജറ്റ്, ഓർഗൻസ തുടങ്ങിയ നേർത്ത തുണിത്തരങ്ങളിൽ സൂചി ഉപയോഗിച്ച് അതീവ ശ്രദ്ധയോടെ ചെയ്യുന്ന എംബ്രോയിഡറിയാണ് ചിക്കൻകാരി വസ്ത്രങ്ങളുടെ പ്രത്യേകത. ബഖിയ, ജാലി, പഷ്ണി തുടങ്ങിയ വ്യത്യസ്തവും സങ്കീർണവുമായ തുന്നൽ രീതികളാണ് ഇവിടെയുള്ള കരകൌശല വിദഗ്ധർ പ്രയോഗിക്കുന്നത്. സിദ്ധൌലിയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന പ്രധാന കുടിൽ വ്യവസായമാണിത്.
0: ദേശീയപാത നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട്. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. അതേസമയം കയ്പമംഗലം വാഹനാപകടം അന്വേഷിക്കാൻ കൊടുങ്ങല്ലൂർ DYSP യുടെ നേതൃത്വത്തിൽ 8-അംഗ പോലീസ് സംഘം രൂപീകരിച്ചു. ലോറി ഡ്രൈവർമാർക്ക് പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേസിൽ പ്രതി ചേർക്കും. ന്യൂഡൽഹിയിലെ സത്യനികേതനിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ കെട്ടിടമുടമയെ അറസ്റ്റ് ചെയ്തതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഡൽഹി സർക്കാർ ഉത്തരവിട്ടു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്റ്റലുകളുടെയും പേയിംഗ് ഗസ്റ്റ് കെട്ടിടങ്ങളുടെയും സമഗ്രമായ സുരക്ഷാ പരിശോധന ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ ഡൽഹി ഹൈക്കോടതി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാറിൽ പ്രളയക്കെടുതികൾ രൂക്ഷം. 12 ജില്ലകളിലായി 10 ലക്ഷത്തിലധികം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ഗംഗ ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1355 ആയി. ചിത്വാൻ, നവാൽ പരസി, റാസുവ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത്. ഫോർട്ടേകോസി, തൃശൂലി നദികളിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ ജോലി ചെയ്തിരുന്ന 919 പേർ ഉൾപ്പെടെ നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നേപ്പാളിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 2026ലെ ഡുറൻ കപ്പ് വിജയികളായ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ക്ലബിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കപ്പ് സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡ്യൂറൻ ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി പ്രസിഡന്റും സംയുക്ത സൈനിക മേധാവിയുമായ ജനറൽ NS രാജസുബ്രഹ്മണി, സൊസൈറ്റി വൈസ് പ്രസിഡന്റുമാരായ കരനാവിക വ്യോമസേനാ മേധാവിമാരും പങ്കെടുത്തു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശ വ്യാപാര മന്ത്രിയുമായ സേവിയർ ബെറ്റലുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റും നിഫ്റ്റി 119 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ 1,13,040 രൂപയും ഗ്രാമിന് 14,130 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള കാലാവസ്ഥാ വാഗ്ദാനങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 4th UN കാലാവസ്ഥാ വാരാചരണം

0: ണത്തിന് ഇന്ന് അസർബൈജാനിലെ ബാക്കുവിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന 5 ദിവസത്തെ യോഗത്തിൽ ഭരണകൂട പ്രതിനിധികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ പ്രമുഖർ, കാലാവസ്ഥാ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ 28-ാമത് സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഗോവയിൽ ചേർന്നു. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. അസമിലെ നാഗോൺ ലോക്സഭാ സീറ്റിലേക്കും തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് ഒക്ടോബർ 6. കേരളത്തിൽ പകൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ്. ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നത്തെ FM ഹെൽത്ത് പ്ലസിൽ മസ്തിഷ്ക രോഗങ്ങളും നൂതന ചികിത്സാരീതികളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ എസ് പ്രേംകുമാർ സംസാരിക്കുന്നു.
3: നമ്മുടെ സകല അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിന് 1300 മുതൽ 1500 ഗ്രാം വരെ ഭാരമുണ്ട്. തലച്ചോറിന് ചുറ്റും 3 ആവരണങ്ങളുണ്ട്. അതിനുള്ളിൽ CS ദ്രാവം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. തലച്ചോറിന്റെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം, ബ്രെയിൻ സ്റ്റം, തലച്ചോറിന്റെ അച്ചുതണ്ടെന്ന് പറയാം, പിന്നെ സെറിബല്ല മുതലായവയാണ് പ്രധാന ഭാഗങ്ങൾ. സെറിബ്രം 2 ഭാഗങ്ങളുണ്ട്, വലതും ഇടതും. ഇടതുഭാഗമാണ് പ്രധാനമായി വലത് കൈ ഉപയോഗിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇടത് കൈ ഉപയോഗിക്കുന്നവരിൽ പ്രധാനമായി ഇടതുഭാഗം തന്നെയാണ്. തലച്ചോറിന് നിരവധി മടക്കുകളുണ്ട്. ഉയർന്ന ഭാഗം ഗൈറസ്, താഴ്ന്ന ഭാഗം സൾക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സെറിബ്രത്തിന്റെ മുൻഭാഗത്തെ കുറിച്ച് പറയാം. ഫ്രോണ്ടൽ ലോബ് എന്നും വശങ്ങളിൽ പെറൈറ്റൽ ടെമ്പറൽ ലോബുകൾ, പുറകുവശത്തായി ഓക്സിപിറ്റൽ ലോബും ഉണ്ട്. ഇനി ഓരോന്നിനെ കുറിച്ച് ചെറിയ വിവരണം നൽകാം. ഫ്രോണ്ടൽ ലോബ് മുൻഭാഗം എന്ന് പറഞ്ഞു. ഇത് പ്രധാനമായും കൈകാലുകളുടെ ചലനം, സംഭാഷണം, കണ്ണുകളുടെ ചലനം, ഓർമ്മ, ബുദ്ധിശക്തി, വികാരം, വിചാരം, ഉൾക്കാഴ്ച, ഇൻസൈറ്റ്, വ്യക്തിത്വം, പേഴ്സണാലിറ്റി, സ്വഭാവം എന്നിവയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. വശങ്ങളിൽ പെറൈറ്റൽ ലോബ് സ്പർശനം, ഓർമ്മ, ഡ്രസ്സിംഗ്, നിർമ്മാണം എന്നിവയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ടെമ്പറൽ ലോബ് കേൾവി, സംഭാഷണം, സംഗീത ആസ്വാദനം, വാസന, വൈകാരിക പെരുമാറ്റങ്ങൾ. ഓക്സിപിറ്റൽ ലോബ് പ്രധാനമായി കാഴ്ചയെ സജ്ജമാക്കുന്നു. സെറിബലം ശരീരത്തിന്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്നു. ഇത് കൂടാതെ ബ്രെയിൻ സ്റ്റെമിനും സെറിബലത്തിനും ഇടയിലായിട്ട് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് തലാമസ്, പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ഹൈപ്പോ തലാമസ് തലാമസിന് തൊട്ടു താഴെയായിട്ട് കാണാം. ഇത് വിശപ്പ്, ദാഹം, താപനില എന്നിവയെ പൂർണ്ണമായി നോക്കുന്നു. അതുപോലെ ശരീരത്തെ പ്രധാന ഗ്രന്ഥിയായ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഹോർമോണിനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നതും ഹൈപ്പോ തലാമസ് ആണ്. അനൂറിസം ബ്ലീഡ്, രക്തധമനിയിലെ കുമിളകൾ പൊട്ടുന്ന അവസ്ഥ, രക്തധമനിയുടെ ഭിത്തികൾ ബലൂൺ പോലെ വീർത്ത് പൊട്ടുന്ന അവസ്ഥ, അതിനെയാണ് അനൂറിസം ബ്ലീഡ് എന്ന് പറയാറ്. മരണനിരക്ക് വളരെ കൂടിയ രോഗാവസ്ഥയാണ്. 40 വയസ്സിന് താഴെ പുരുഷന്മാരിലും 40 വയസ്സിന് മുകളിൽ സ്ത്രീകളിലും കൂടുതലായി കാണുന്നു. 100,000 8-നും 10-നും വരെ ഇത് വരാം. ഇതിന്റെ ലക്ഷണങ്ങൾ ശക്തമായ തലവേദന, ഇടിവെട്ടുന്ന മാതിരിയുള്ള വേദന, തണ്ടർ ക്ലാബ് ഹെഡേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. കഴുത്തു വേദന 1-2 കാണുക, ഡിപ്ലോപിയ, കൈകാലുകൾക്ക് കുഴച്ചിൽ, അപസ്മാരം, ബോധമങ്ങൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. CT സ്കാൻ, CT ആൻജിയോ, DSA മുതലായ നൂതന പരിശോധന മാർഗങ്ങൾ വഴി വളരെ സൂക്ഷ്മമായി കണ്ടുപിടിക്കാം. പ്രധാനമായി രക്തധമനിയിൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുക, അതിറോസ്ക്ലിറോസിസ് കുടുംബപരമായിട്ടും കാണാം. രക്ത അതിസമ്മർദ്ദം, ഹൈപ്പർടെൻഷൻ, പ്രമേഹം, കൊളാജൻ ബന്ധപ്പെട്ട അസുഖങ്ങൾ, വൃക്കകളിലുള്ള കുമിളകൾ അഥവാ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് മുതലായവരിൽ കൂടുതലായി കാണപ്പെടും. അനൂറിസം വെച്ച് കുമിളകൾ പൊട്ടുന്നത് അതിന്റെ ഘടനാരൂപം, വരുന്ന രക്തധമനി മുതലായവ അനുസരിച്ച് അസുഖത്തിന്റെ തീവ്രതയിൽ വ്യത്യാസം വരാം. ചില ചെറിയ രക്തക്കുമിളുകൾ ഒരു ലക്ഷണവും ഇല്ലാതെ തുടരാം. വീഴ്ചയോ തലയ്ക്ക് ക്ഷതമോ ചെയ്യുന്ന സ്കാൻ

വഴി ഇത് കണ്ടുപിടിക്കാം. ഇത് പൊട്ടുന്നത് കൊണ്ട് അതിന്റെ ആ പൊട്ടുന്ന രീതി, പൊട്ടുന്ന രക്തക്കുഴലുകളുടെ ഘടന എന്നിവ മൂലം രക്തസ്രാവം ചെറിയ തോതിൽ മുതൽ വലിയ ക്ലോട്ട് വരെ വരാം. തലച്ചോറിന്റെ രക്തയോട്ടം കുറഞ്ഞു പോകാം. രക്തസ്രാവം മൂലം തലച്ചോറിനുള്ളിലുള്ള CS ദ്രാവത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാം. ഹൈഡ്രോകെഫാലസ് വളരെ വിഷമകരമായ ഒരു കണ്ടീഷനാണ്. ഇതിന് ചികിത്സ പ്രധാനമായിട്ടും ഓപ്പറേഷനാണ്, മേജർ ഓപ്പറേഷനാണ്, തല തുറന്നുള്ള ഓപ്പറേഷനാണ്. അതുകൂടാതെ ഈ വളരെ അടുത്തായിട്ട് എൻഡോവാസ്കുലർ ട്രീറ്റ്മെന്റ് വളരെ പ്രചാരത്തിലുള്ളൊരു ചികിത്സാവിധിയാണ്. തല ഓപ്പറേഷൻ ചെയ്യാതെ കുമിളകൾ അടയ്ക്കുന്ന രീതി, കോയിലിംഗ്. സൂക്ഷ്മമായ ഉള്ളു പൊള്ളയായ വയർ തുടയിലെ ഫെമറൽ ധമനിയിൽ കൂടി എത്തിച്ച് ഹൃദയം വഴി തലച്ചോറിനുള്ളിൽ എത്തിക്കുന്നു. അതിനുള്ളിൽ കൂടി പ്ലാറ്റിനം കോയിൽസ് കടത്തിവിട്ട് കുമിളകൾ നിറച്ച് പൂർണ്ണമായി അടയ്ക്കുന്ന രീതി. അതുകൂടാതെ സ്റ്റെന്റ്, ബലൂൺ മുതലായവയും ഉപയോഗിക്കാം. ഒന്ന്, സാധാരണയായി കാണുന്നത് പ്രഷർ അമിതമായി കൂടിയതിന് ശേഷം രക്തക്കുഴൽ പൊട്ടുക, ഹൈപ്പർടെൻസീവ് ബ്ലീഡ് എന്ന് പറയാം. രണ്ട്, പ്രായമായവരിൽ അമൈലോയ്ഡ് ആൻജിയോപതി, പ്രായമായവരിൽ അതെറോസ്ക്ലീറോസ് വന്നതിന് ശേഷം രക്തധമനികൾ പൊട്ടുന്ന അവസ്ഥ. രണ്ട്, മൂന്ന്, AVM, രക്തക്കുഴലിൽ കെട്ടുപിടഞ്ഞ അവസ്ഥ, അതിനാണ് AVM എന്ന് പറയുന്നത്. ഇത് കൂടുതലും പ്രായം കുറഞ്ഞവരിലാണ് സാധാരണ കാണുന്നത്. ഇത് പൊട്ടി രക്തസ്രാവം ആണ് രോഗിയുടെ നില വഷളാക്കുന്നത്. പ്രധാന ലക്ഷണങ്ങൾ: കലശലായ തലവേദന, അപസ്മാരം, കൈകാലുകൾക്ക് ബലക്കുറവ്. അതിന്റെ സ്ഥാനമനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം. ഇതിന് പ്രധാനമായുള്ള ചികിത്സ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ CT സ്കാനും DSA, ആൻജിയോ മുതലായ നൂതന ചികിത്സാ മാർഗങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തുക. കണ്ടെത്തിയതിനു ശേഷം അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യുക. അതുകൂടാതെ മുൻകൂട്ടി പറഞ്ഞതുപോലെ എൻഡോവാസ്കുലർ ഓപ്പറേഷൻ ചെയ്യാതെ മരുന്നുകൾ ഉപയോഗിച്ച് അടച്ച് രക്തയോട്ടം കുറയ്ക്കുന്ന പ്രക്രിയ, എംബോളൈസേഷൻ. അതുകൂടാതെ നൂതനമായിട്ട് റേഡിയോ തെറാപ്പി, സ്റ്റീരിയോടാക്ട് റേഡിയോ സർജറി, ഗാമാനൈഫ് റേഡിയോ സർജറി, ഇതുമൂലം അതേ ഭാഗത്ത് മാത്രം രോഗികളുടെ മറ്റു ഭാഗത്ത് റേഡിയേഷൻ അടിക്കാതെ ഫോക്കസ് ചെയ്ത് റേഡിയേഷൻ വെച്ച് കരിച്ചു കളയുന്ന പ്രക്രിയയാണ് സ്റ്റീരിയോടാക്ട് റേഡിയോ സർജറി, ഗാമാനൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ചികിത്സാ മാർഗമാണ്. എൻഡോസ്കോപ്പി സർജറി ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ്. വളരെ ചെറിയ സർജിക്കൽ മുറുകൾ വഴി സൂക്ഷ്മമായ എൻഡോസ്കോപ്പ് ട്യൂബുകൾ തലച്ചോറിൻ ഉൾഭാഗത്ത് കടത്തി ഓപ്പറേഷൻ ചെയ്യുന്ന ചികിത്സാവിധിയാണ്. അതായത് ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ ടോർച്ച് ഉപയോഗിച്ച് നോക്കി കാണുന്ന പോലെ സൂക്ഷ്മമായ സർജിക്കൽ ഉപകരണങ്ങൾ വഴി തലച്ചോറിനുള്ള മുഴകൾ പൂർണ്ണമായി നീക്കം ചെയ്യാം. ഏത് ട്യൂമർ വേണമെങ്കിലും എൻഡോസ്കോപ്പി സർജറി വഴി നീക്കം ചെയ്യാം. പ്രധാനമായിട്ടും പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിൽ കാണുന്ന മുഴകൾ നാസാദ്വാരങ്ങൾ വഴി എൻഡോസ്കോപ്പി ഉപയോഗിച്ച് നീക്കം ചെയ്യാം. അതുപോലെ തലച്ചോറിലെ വെൻട്രിക്കിൾ അറകളിൽ കാണുന്ന കൊളോയിഡ് സിസ്റ്റ്, വെൻട്രിക്കിൾ അറകളിൽ കാണുന്ന അമിതമായ വെള്ളം, ഹൈഡ്രോകെഫാലസ്, പൈനിയൽ ഗ്രന്ഥിയിൽ കാണുന്ന ട്യൂമറുകൾ, ഇതും ഈ മാർഗം ഉപയോഗിച്ച് നീക്കം ചെയ്യാം. ഇതിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ആശുപത്രിവാസം, വളരെ ചെറിയ രക്തസ്രാവം, ഓപ്പറേഷൻ സംബന്ധമായ ഭവിഷ്യത്തിൽ തീരെ കുറവാണ്. സ്റ്റീരിയോടാക്ട് സർജറി പണ്ടുകാലത്ത് വലിയ സ്വകാര്യ ആശുപത്രിയിൽ മാത്രം നിലവിലുള്ള ഒരു ചികിത്സാവിധിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രമുഖ ഗവൺമെന്റ് ആശുപത്രികളിലും ഇതിന്റെ സേവനം ലഭ്യമാണ്. ഇതിന്റെ ശസ്ത്രക്രിയ രീതി ഞാൻ ചുരുക്കി ഒന്ന് പറയാം. തലയിൽ പ്രത്യേക രീതിയിലുള്ള ഫ്രെയിം ഘടിപ്പിച്ചതിന് ശേഷം CT സ്കാനിന്റെ സഹായത്തോടെ ട്യൂമറിന്റെ സ്ഥാനം നിർണയിച്ച് സൂക്ഷ്മമായ സൂചികൾ കടത്തി ട്യൂമർ നീക്കം ചെയ്യുക. ഈ സർജറിക്ക് ബോധം കെടുത്തേണ്ട ആവശ്യമില്ല. തലച്ചോറിന്റെ ഉൾഭാഗത്ത് ഡീപ് സീറ്റഡ് ട്യൂമേഴ്സിനെ സാധാരണ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്റ്റീരിയോടാക്റ്റിക് സർജറിയുടെ കാര്യം പറഞ്ഞു. തലയിൽ ഫ്രെയിം ഘടിപ്പിച്ചതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലയിൽ ഫ്രെയിം ഘടിപ്പിക്കേണ്ട ആവശ്യമില്ല. രോഗിയെ MRI സ്കാനിന്റെ സഹായത്തോടെ ട്യൂമറിന്റെ സ്ഥാനം നിർണയിച്ചതിന് ശേഷം ന്യൂറോ നാവിഗേഷൻ എന്ന അതിനൂതന ചികിത്സാ മാർഗം ഉപയോഗിച്ച് കീ ഹോൾ സർജറിയിൽ കൂടി തലച്ചോറിന്റെ മർമ്മഭാഗത്തുള്ള വളരെ ചെറിയ ട്യൂമർ നീക്കം ചെയ്യാം. ഇതിന് വളരെ ഗുണമെന്ന് പറഞ്ഞാൽ രോഗിയെ ഞരമ്പുകൾക്കുള്ള ക്ഷതം വളരെ കുറവാണ്, ആശുപത്രിവാസം വളരെ കുറവാണ്, അതുകൂടാതെ രക്തം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ സൗകര്യം കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, അതിന് പ്രധാനമായി വേണ്ടത് സ്റ്റീരിയോടാക്റ്റിക് ഫ്രെയിം അല്ലെങ്കിൽ ന്യൂറോ നാവിഗേഷൻ ഫ്രെയിമാണ്. ഇത് നിലവിലുണ്ടെങ്കിൽ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ഒരു ചെറിയ ഉപകരണം നൽകാം. തലച്ചോറിനുള്ളിൽ പ്രത്യേക ഭാഗങ്ങളെ കീ ഹോൾ സർജറി വഴി ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചതിന് ശേഷം അതിനെ പ്രത്യേക വയറുകൾ ശരീരത്തിന്റെ ഉൾഭാഗം വഴി നെഞ്ചിൽ സ്ഥാപിച്ച് ബാറ്ററി വഴി ചാർജ് ചെയ്യുന്ന പ്രത്യേക രീതിയാണ്. ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് പാർക്കിൻസോൺസ് അഥവാ വിറയൽ രോഗം, സാധാരണ എസൻഷ്യൽ ട്രിമർ എന്ന് പറയുന്നതിന് ഉപയോഗിക്കാം, അപസ്മാരം, മാനസിക രോഗങ്ങൾക്ക് ഉപയോഗിക്കാം, മദ്യപാനം, മയക്കുമരുന്നുകൾ ഉപയോഗിക്കാം.
പാർക്കിൻസോൺസും അഥവാ വിറയൽ രോഗം ആയുർവേദത്തിൽ കമ്പവാവെന്ന് പറയും. കൈകാലുകൾ വിറക്കിയ ട്രിമർ, ശരീരഭാഗങ്ങൾ ഉറച്ചുപോകുക റിജിഡിറ്റി, പ്രവർത്തനം കുറയുക ബ്രാഡികൈനേസിയ, ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ

ഫ്രീസിംഗ്, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ പാർക്കിൻസോൺസിന്റെ. ഇതുണ്ടാകാനുള്ള പ്രധാന കാരണം തലച്ചോറിനുള്ളിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന ഭാഗത്ത് ഡോപ്പോവിന്റെ അളവ് കുറയുക. കുറയാൻ ഒരു കാരണം ന്യൂറോണുകൾ നശിക്കുക, നാഡീതന്തുക്കൾ നശിക്കുക, സർക്യൂട്ടുകൾ മുറിഞ്ഞു പോകുക. സാധാരണ ഞാൻ സൂചിപ്പിച്ചല്ലേ, ഇത് ഡോപ്പോവിന്റെ കുറവാണ്. അപ്പോൾ ഈ ഡോപ്പോവിനുള്ള മരുന്നുകൾ കൊടുക്കുക, എൽ ഡോപ്പ ആ ഗ്രൂപ്പിലുള്ള മരുന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഈ മരുന്നിന്റെ അളവ് കൂട്ടുക, അതിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക ബ്ലഡിൽ, അതിന് നിലവിൽ ധാരാളം മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ അതിനിടയിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ആയുർവേദത്തില് ചരണ സംഹിതയില് കമ്പവാദം, അതായത് പാർക്കിൻസോണത്തിന് വളരെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അതിനുള്ള ചികിത്സാവിധിയായിട്ട് നായ്ക്കുരുണി പരിപ്പ് വർഷങ്ങളായിട്ട് പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് മനസ്സിലാക്കിയ റോബർട്ട് ക്ലൈൻഡ് എന്ന ബ്രിട്ടീഷുകാരൻ ഈ നായ്ക്കുരുണി പരിപ്പ് ബ്രിട്ടനിൽ കൊണ്ടുപോവുകയും അതിനെ എക്സ്ട്രാക്ട് ചെയ്യുകയും അതിൽ നിന്ന് ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കുകയും അതിൽ എൽഡോപ്പ് എന്നുള്ളതിന്റെ രാസവസ്തു സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡോപ്പമൈൻ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വത്താണ് ഈ എൽഡോപ്പ് എന്നുള്ളത്. അത് പ്രാചീന കേരളത്തിൽ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നായ്ക്കുരുണി പരിപ്പാണ്. ഇത് ഇന്ത്യയുടെ ഒരു പ്രധാന സംഭാവനയാണ്. അതായത് കൂടുതൽ നാള് മരുന്ന് 4-5 വർഷം കൊടുക്കുമ്പോൾ അതിന്റെ പ്രവർത്തനത്തിന് സമയം കൂട്ടേണ്ടി വരും. ചിലപ്പോൾ അതിന്റെ അളവ് കൊടുക്കുക, രോഗിക്ക് മതിയാവണം അതിന്റെ ഗുണം കിട്ടാതെ വരിക. അതിന്റെ പാർശ്വങ്ങൾ മെയിനായിട്ട് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസ്കൈനീസിയ, കൈകൾ വശത്തേക്ക് കൂടി പോകുക. ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറി വളരെ സഹായകരമാണ്. ഇത് പ്രധാനമായും തലച്ചോറിൽ സ്റ്റീരിയോടാക്ടിക് ഫ്രെയിം വഴി സബ്തലാമിക് ന്യൂക്ലിയസ്, ഗ്ലോബസ് പലിഡസ് ഇന്റേണസ് എന്നീ തലച്ചോറിലെ ഉൾഭാഗത്ത് ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചതിന് ശേഷം സ്റ്റിമുലേറ്റ് ചെയ്ത് നിയന്ത്രിക്കുന്ന ഒരു ശസ്ത്രക്രിയ വിധിയാണ്. ഇത് ഒരു വിദഗ്ധ ന്യൂറോളജിസ്റ്റ് പ്രോഗ്രാം ചെയ്ത് എക്സ്റ്റേണൽ ഡിവൈസ് പുറമെയുള്ള ഉപകരണങ്ങൾ വഴി അളവ് നിയന്ത്രിച്ച് ഇതിനെ ഫലപ്രാപ്തിയിലെത്തിക്കാം. ഇതിന് വേണ്ടത് സ്റ്റീരിയോട്രാക്ടീവ് ഫ്രെയിം ആണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിൽ ചെയ്യാനുള്ള ഒരു സൗകര്യം നിലവിലുണ്ട്. ഇതിന് ഒരു ബുദ്ധിമുട്ടെന്ന് പറയാം, ഇതിന്റെ ഈ ഇലക്ട്രോഡുകൾക്ക് 4 മുതൽ 5 ലക്ഷം വരെ വിലയുണ്ട്. അത് മാത്രമാണ് നമ്മുടെ സാധാരണക്കാർക്കുള്ള ഒരു വിഷയം. ഇതും കൂടെ പരിഹരിക്കുകയാണെങ്കിൽ സാധാരണക്കാരനും ഈ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പാർക്കിൻസോൺസ് എന്ന രോഗത്തിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരമായി കാണാം. എവേക്ട് സർജറി, അതായത് സ്വബോധത്തോടെയുള്ള സർജറി, ഉണർന്നുള്ള സർജറി എന്നും പറയാം. തലച്ചോറിനുള്ളിൽ കൂടുതൽ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗത്ത് പ്രധാനമായും സംസാരശേഷി, കൈകാലുകളുടെ ചലനം, ഈ ഭാഗത്ത് ഒരു മുഴ വന്നാൽ അത് നീക്കം ചെയ്യുമ്പോൾ രോഗി കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാം. ഇത് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം ഓപ്പറേഷന് രോഗിയെ സജ്ജമാകുന്നു. ഈ രോഗിയെ പൂർണ്ണമായിട്ട് ഒരു MRI മുതലായ ചികിത്സാ മാർഗങ്ങൾ വഴി ഈ ട്യൂമറിന്റെ രീതിയും സ്വഭാവവും സ്ഥാനവും നിർണയിച്ചതിന് ശേഷം ഓപ്പറേഷന് സജ്ജമാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചതിന് ശേഷം തലയുടെ പുറമെയുള്ള സ്കാൽപ്പിൽ ചെറിയ നീഡിൽ ഉപയോഗിച്ച് തരിപ്പിക്കുന്നു. ഇതിന് മുൻപ് പറഞ്ഞതുപോലെ ന്യൂറോ നാവിഗേഷൻ, ഫങ്ഷണൽ MRI എന്നിവയുടെ സേവനം പ്രധാനമാണ്. ഓപ്പറേഷൻ സമയത്ത് തലച്ചോറിന്റെ പ്രത്യേകതരം ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ രോഗിയുടെ ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങൾ അനക്കുവാനും ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ ചലനം കുറയുകയാണെങ്കിൽ ആ ഭാഗത്ത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതുപോലെ സംസാരശേഷിയും കേൾവി, കാഴ്ച, ഓർമ്മ ഇതുപോലെ നിരീക്ഷിക്കുന്നു. ഉണർന്നുള്ള സർജറി കൊണ്ട് കൈകാലുകളുടെ ചലശേഷി, സംസാരശേഷി തുടങ്ങിയ സംരക്ഷിക്കാൻ ഒരു പരിധി വരെ സാധിക്കും. ഇതിൽ അനസ്തീഷ്യോളജി, ഇലക്ട്രോഫിസിയോളജി എന്നിവരുടെ സേവനം വളരെ പ്രധാനമാണ്. തലച്ചോറിൽ കോടിക്കണക്കിന് നാഡീതന്തുക്കളുണ്ട്, ന്യൂറോൺസ്. ഇതിനെ യോജിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് സർക്യൂട്ടുകളുണ്ട്. ഇതിൽ കൂടി ചെറിയ വൈദ്യുത തരങ്ങൾ കടന്നു പോകുമ്പോഴാണ് തലച്ചോറിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നത്. ഘടനാപരമായോ ആകൃതിയിലോ പ്രവർത്തനത്തിലോ വ്യതിയാനം വരുമ്പോൾ വൈദ്യുത തരങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ഇത് ശരീരത്തിന്റെ പല തലങ്ങളിൽ പ്രഭാവ കേന്ദ്രം അനുസരിച്ച് പ്രവഹിക്കുകയും അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ ഫിറ്റ്സ് വരികയും അത് രണ്ടിൽ കൂടുതൽ വരികയാണെങ്കിൽ അപസ്മാരം എന്ന ഗണത്തിൽ പെടുത്താം. അപസ്മാരം സാധാരണ നമ്മൾ കാണുന്നത് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ, ശരീരത്തിന് മൊത്തമായിട്ടും ജെർക്ക് വന്ന് ആള് ബോധം മങ്ങിപ്പോകുക, ചെറി കോടിപ്പോ, കൈകാലുകൾ കോടിപ്പോവുക, അറിയാതെ മൂത്രവും മലം പോവുക, പല്ല് കടിക്കുക, കണ്ണുകൾ മുകളിലോട്ട് മറിയുക, ഇത് ടോണിക് ക്ലോണിക് സീഷർ നമ്മൾ സാധാരണ കാണുന്ന അപസ്മാരമാണ്. അതുകൂടാതെ ഫോക്കൽ ഒരു ഭാഗം മാത്രം ചെറുക്കുക, ആബ്സെന്റ് സീഷർ കുട്ടികൾ കാണുന്നു. സാധാരണ കുട്ടികൾ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് പകച്ചിരിക്കുക, പെട്ടെന്നുള്ള ശ്രദ്ധക്കുറവ്, വായുടെ ചുറ്റും ചെറിയ ചലനങ്ങൾ, ആബ്സെന്റ് സീഷർ. അടുത്തത് മയോക്ലോണിക് സീഷർ, ബോഡി പെട്ടെന്ന് ഞെട്ടിപ്പോവുക, ഡ്രോപ്പ് അറ്റാക്സ്,
നിൽക്കുന്ന ആൾ പെട്ടെന്ന് വീണു പോവുക. അതുകൂടാതെ ലവണങ്ങളുടെ കുറവ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഷുഗറിന്റെ കുറവുകൊണ്ടും വരാം. നവജാത ശിശുക്കളിൽ ഗ്ലൂക്കോസ്, ഓക്സിജന്റെ കുറവ്, കാൽസ്യം കുറവ്,

സാറിനെ കാണാം. അപസ്മാരത്തിലെ ശസ്ത്രക്രിയ നിലവിലുണ്ട്. രണ്ട് മരുന്നുകൾ കൊണ്ട് അപസ്മാരം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയെ അനിയന്ത്രിത അപസ്മാരം അഥവാ ഡ്രഗ് റെസിസ്റ്റൻസ് എപ്പിലെപ്സി എന്ന് പറയാം. പ്രധാനമായും ഇത്തരത്തിലുള്ള രോഗികളെ ഒരു വിദഗ്ധ ന്യൂറോളജിസ്റ്റിന്റെ രോഗനിരീക്ഷണത്തിലും വീഡിയോ ഇജി MRI സ്കാനുകളുടെ നിഗമനത്തിലും ന്യൂറോ സൈക്കോളജിസ്റ്റിന്റെ അപഗ്രഥനത്തിലും അപസ്മാര ശസ്ത്രക്രിയയ്ക്ക് സജ്ജമാക്കാം. കുട്ടികളിലും മുതിർന്നവരിലും വിവിധ കാരണങ്ങൾ കൊണ്ട് അനിയന്ത്രിത അപസ്മാരം വരാം. ഇതിൽ ഭൂരിഭാഗം തലച്ചോറിന്റെ മുൻഭാഗത്ത് ഫ്രോണ്ടൽ ലോബിൽ നിന്നുള്ളതാണ്. 15% രോഗികളിൽ പ്രഭാവ കേന്ദ്രം വശങ്ങളിലെ ടെമ്പർ ലോബ്, മീസിയൽ ടെമ്പർ ലോബ്, ടെമ്പർ ലോബ് എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞല്ലോ, സൈഡിലുള്ള ടെമ്പർ ലോബ്, അതിന്റെ അകംഭാഗത്ത് വളർച്ച കുറവ്, മീസിയൽ ടെമ്പർ സ്ക്ലീറോസ് എന്ന് പറയും. ഇതാണ് ഈ അപസ്മാരത്തിന്റെ പ്രഭാവ കേന്ദ്രം. ഈ ഭാഗം നീക്കം ചെയ്താൽ രോഗിക്ക് ശാശ്വതമായി ഫലപ്രാപ്തി ഉണ്ടാകും. അതുപോലെ ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കാം. ജന്മനായുള്ള വൈകല്യം, ഫോക്കൽ കോർട്ടിക്കൽ ഡിസ്പ്ലേസിയ, തലച്ചോറിലുള്ള മടക്കുകൾ കൂടുക, പോളിമൈക്രോകേറിയ, മടക്കുകൾ ഇല്ലാതാകുക, ലിസൻ കെഫാലി, തലച്ചോറിലുള്ള മുഴകൾ, പിന്നെ ജനിതക വൈകല്യ രോഗങ്ങൾ, ട്യൂബറസ് സ്ക്ലിറോസിസ്, രക്തക്കുഴലിലെ കെട്ടുപിണയൽ, AV മാൽഫോർമേഷൻസ്, അതുകൂടാതെ തലച്ചോറിലുള്ള പരിക്ക്, അണുബാധ, ട്യൂബർക്ലോസിസ്, നാടവിര, മറ്റ് അണുബാധകൾ കൊണ്ടും കരച്ചിലായ അപസ്മാരം, ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ ട്യൂമറോ അണുബാധയോ നീക്കം ചെയ്ത് ശാശ്വതമായി അപസ്മാരം ഫലപ്രാപ്തി ഉണ്ടാവും. അതുകൂടാതെ ഇതിനെക്കുറിച്ച് എപ്പിലെപ്സി സർജറിക്കൂടി ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറയാം ഈ അവസരത്തിൽ. ഓപ്പറേഷനിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് മുൻകൂട്ടി പറഞ്ഞതുപോലെ ആ പ്രഭാവ കേന്ദ്രം നീക്കം ചെയ്യുക. അതോടുകൂടി രോഗിക്ക് ഫലപ്രാപ്തി ഉണ്ടാകും. തലച്ചോറിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയോ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിച്ഛേദിച്ചും അപസ്മാരം തടയാം. ഹെമിസ്പ്രോട്ടീമി എന്ന് പറയാം, ഒരു മേജർ സർജറിയാണ്. അതുകൂടാതെ തലച്ചോറ് രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് ഭാഗത്തെ യോജിപ്പിക്കുന്നത് നാഡീതന്തുക്കളുടെ ഒരു കൂട്ടമാണ്, കോർപ്പസ് കലോസം. ഇതിന്റെ മുൻഭാഗം കട്ട് ചെയ്ത് ഈ അപസ്മാരത്തിന്റെ തീവ്രത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാം. നൂതനമായ അടുത്ത ഒരു ശസ്ത്രക്രിയയാണ് അപസ്മാരത്തിനുള്ളത്, വാഗൽ നെർവ് സ്റ്റിമുലേഷൻ. കഴുത്തിൽ കാണുന്ന ഒരു പ്രധാന ക്രീണി ഞരമ്പാണ് വാഗൽ നെർവ്. ഇടതുഭാഗത്ത് പ്രത്യേക ഇലക്ട്രോഡ് ഉപയോഗിച്ച് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് അപസ്മാരം കൺട്രോൾ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഇതിന് തല തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനും ഏകദേശം ഫലപ്രാപ്തി 70% മുതൽ 80% വരെ. ഇത് സാധാരണ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അതുകൂടാതെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷന്റെ കാര്യം പറഞ്ഞു. അപസ്മാരത്തിന് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഉപയോഗിക്കാം. പ്രധാന ഇലക്ട്രോഡുകൾ തലച്ചോറിൽ സ്ഥാപിക്കുന്നത് പ്രധാനമായും സെറിബെല്ലം, ലോക്കസ് എർലീസ്, പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളാണ്. ഇതുകൊണ്ടും ഗുണം കിട്ടാം. സൈക്കോ സർജറി, മാനസിക രോഗത്തിലുള്ള സർജറി, ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഈടാണ് മെഡിക്കൽ ചരിത്രത്തിൽ. അതായത് 1940-50 കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാനസിക രോഗത്തിന് ഓപ്പറേഷൻ ഒരു ചികിത്സാ വിധിയായിരുന്നു. അതായത് തലച്ചോറിന്റെ മുൻഭാഗം, ഫ്രോണ്ടൽ ലോബ് വളരെ പ്രാകൃതമായ രീതിയിൽ കട്ട് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ. സാറിന് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇല്ലാതെ സാറിന് OPയിൽ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഫ്രോണ്ടൽ ലോബ് ലൂക്കോട്ടമി എന്ന് പറയാം, ലോബോട്ടമി ലൂക്കോട്ടമി എന്ന് പറയാം. ഇത് ആദ്യമായിട്ട് ഇഗാസ് മോണിസ് എന്ന ഒരു ന്യൂറോളജിസ്റ്റ്, ലിമ എന്ന ന്യൂറോസറിന്റെ സഹായത്തോടുകൂടി 1936 ഓപ്പറേഷൻ ചെയ്തു ഫ്രോണ്ടൽ ലൂക്കോട്ടമി. ഇതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം വരെ അർഹനായി. അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ഇപ്പോഴും വിസ്മരിക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹമാണ് ഇപ്പോൾ നിലവിലുള്ള ആൻജിയോഗ്രാഫി, അതായത് രക്തക്കുഴലുകളുടെ ഘടന കണ്ടുപിടിക്കുന്ന നൂതന വിദ്യ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഈ അപസ്മാരത്തിന്റെ ശസ്ത്രക്രിയയാണ്. ഈ ഓപ്പറേഷനുകൾ മൂലം 70% മുതൽ 80% വരെ രോഗികള് മരണപ്പെടുകയും ശയ്യാവലംബരാകുകയും ചെയ്തു. 1950 ശേഷം മാനസിക രോഗത്തിനുള്ള മരുന്നുകളുടെ വരവായി. അതോടുകൂടി ഇത് കാലഹരണപ്പെട്ടുപോയി. 20th century അവസാനത്തോടുകൂടി സർജറി ഇതിനൊരു ഗുണം ചെയ്യുമെന്നുള്ള രീതിയിൽ കുറെ ന്യൂറോ സർജൻസിന് അഭിപ്രായപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് പരീക്ഷണ നിരീക്ഷണം നടത്തുകയും ഇതിന് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഈ സെലക്ട് ചെയ്ത ഒന്ന് രണ്ട് കണ്ടീഷൻസ് വളരെ ഫലപ്രാപ്തിയാണെന്ന് കാണുകയും ചെയ്തു. ഒന്ന് പ്രധാനമായും പറയുന്ന വിഷാദ രോഗം, വളരെ കൂടിയ വിഷാദ രോഗം. അതിന് ശരീരത്തിന്റെ തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ, സിംഗുലം, മാമിലറി ബോഡി, അമഗ്ഡല, അതുപോലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുക, ശാശ്വത പരിഹാരം കാണുന്നുണ്ട്. സാധാരണ ഇപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, സിംഗുലം ഭാഗത്ത് ഇലക്ട്രോഡിൽ വെച്ച് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസീസ് എന്ന ഒരു മാനസിക രോഗം, വളരെ തീവ്രതയുള്ള ഒരു മാനസിക രോഗമാണ്, അത് കൺട്രോൾ ചെയ്യാൻ പരിധിവരെ സാധിക്കും. 70 മുതൽ 80% വരെ ഗുണമുണ്ടെന്നാണ് പുതിയ ഗവേഷണ പേപ്പറുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായും മാറാത്ത രോഗികളെ ഡോക്ടർമാരുടെ ഒരു സംഘം

0: വിശദമായി പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കി. ഇവർ ഈ മരുന്നുകൾ കൊണ്ട് മാറത്തില്ലെന്ന ഒരു അവസ്ഥ സംജാതമാകുകയാണെങ്കിൽ ആ പേഷ്യൻസിനെ ഓപ്പറേഷന് സജ്ജമാക്കുന്നു. ഈ മേഖലയിൽ നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സർജറിയിൽ കൂടുതൽ സൂക്ഷ്മത വരുത്തുവാനും സാങ്കേതിക മികവ് കൂട്ടുവാനും ഓപ്പറേഷൻ സമയം കുറയ്ക്കുവാനും റോബോട്ടിക് ഹാൻഡ്സ് ഉപയോഗിക്കുന്നു. ഇത് മൂന്ന് തരത്തിൽ കാണാം. ഒന്ന്, ടെലി സർജിക്കൽ റോബോട്ടിക് സർജറി, വിദൂര ഭാഗത്തു നിന്ന് സർജൻ നയിക്കുന്നത്. രണ്ട്, സർജൻ സൂപ്പർവൈസ്ഡ് കൺട്രോൾഡ് റോബോട്ടിക് സർജറി, അതായത് സർജൻ കൂടെ നിന്ന് നിയന്ത്രിച്ച് ചെയ്യുന്നത്. മൂന്ന്, ഹാൻഡ് ഹെൽഡ് റോബോട്ടിക് സർജറി, സർജനും ന്യൂറോ സർജനും ഒരുമിച്ച് സർജറി ചെയ്യുന്നു. ഇങ്ങനെ മൂന്ന് തരത്തിൽ തിരിക്കാം. ഇതിന്റെ പ്രധാന പോരായ്മ വളരെ സാമ്പത്തിക ഭാരമുള്ളതാണ്. അതുപോലെ വളരെ കൂടുതൽ ആളുകൾ ഇതിനെ നിയന്ത്രിക്കുവാനും പ്രോഗ്രാം ചെയ്യുവാനും ആവശ്യമാണ്. ഇത് ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായ ഹോസ്പിറ്റലുകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഈ സ്റ്റെം സെൽ തെറാപ്പി, അത് ഈ അടുത്ത കാലത്ത് വളരെ ഗവേഷണ രംഗത്തും പ്രചാരം നേടിയ ഒരു വിഭാഗമാണ് സ്റ്റെം സെൽ തെറാപ്പി. അതായത് സുഷുമനാഡിയിലും തലച്ചോറിലെയും നാഡീതന്തുകൾ നശിച്ചാല് അത് പുനരുജ്ജീവിക്കാനുള്ള കഴിവില്ല. ഇതിന് ഒരു പ്രതിവിധിയായിട്ടാണ് സ്റ്റെം സെല്ലിന്റെ വരവ്. ഇത് പ്രധാനമായും തലച്ചോറിനുള്ളിലുള്ള പരിക്ക്, സുഷുമനാഡിക്കുള്ള പരിക്ക്, പക്ഷാഘാതമുള്ള നാഡീതന്തുക്കളുടെ അവസ്ഥ, ചില പ്രത്യേകതരം തലച്ചോറിലുള്ള ട്യൂമറുകൾ എന്നിനാണ് സ്റ്റെം സെൽ തെറാപ്പി സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇതിന്റെ ചെയ്യുന്ന രീതി ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ബോൺമാരുടെ മജ്ജയിൽ ധാരാളം സ്റ്റെം സെൽസ് ഉണ്ട്. ഇത് കുത്തിയെടുത്ത് പ്രത്യേക തരത്തിൽ വേർതിരിച്ച് നട്ടിൽ കുത്തി CSF ദ്രാവകത്തിലേക്ക് ഒഴുക്കുന്നതാണ് സാധാരണ രീതി. തലച്ചോറിന്റെയും സുഷുമനാഡിയിലെ കോശങ്ങളുടെ നാശത്തിനുള്ള ഒരു പ്രതിവിധി എന്ന് തന്നെ പറയാം. വളരെ പരീക്ഷണ നിരീക്ഷണം ഈ രംഗത്ത് നടക്കുന്നു. ഇത് ഇപ്പോഴും പ്രാരംഭദശയിലാണ്. പൂർണമായി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റമായിരിക്കുന്നതിൽ ഒരു സംശയമില്ല.
1: മസ്തിഷ്ക രോഗങ്ങളും നൂതന ചികിത്സാ രീതികളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ S. പ്രേംകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

നാളെ വൈകിട്ട് 7:35 സയൻസ് കഫേയിൽ ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ജാനകിയമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം നാളെ വൈകിട്ട് 7:35 സയൻസ് കഫേയിൽ.

അളവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം ഷീജ വക്കത്ത് എഴുതിയ കാപ്പിരിക്കുട്ടി എന്ന കവിത ആലപിക്കുന്നു സന മനോജ്.

0: ഇനി മോണോ ആക്ട്. അവതരണം ആർദ്ര വിജേഷ്.
1: എന്നെ ഈ പെരുത്ത കടാപുറത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഏതു തുറയില. കറുത്തമ്മ, മലയാളിയുടെ കടലോരത്ത് പരീക്കുട്ടി അലയാൻ തുടങ്ങിയിട്ട് 60 വർഷം കഴിഞ്ഞിരിക്കുന്നു. 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ചെമ്മീൻ എന്ന ചലച്ചിത്ര വിസ്മയത്തിന് ഒരനുബന്ധ വായന.
2: പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ പിന്നെ
1: ഇല്ലാ പണത്തിന് കള്ളും വാങ്ങി പള്ളം നിറച്ച് കുടിച്ചാല് ഇങ്ങനെ വല്ല പൂതിയും വരും കേട്ടാ. ആരട കിടന്ന് കൂവണേ?
3: എന്ത്
1: ചാകരന്നാ ചാകരാന്ന് കോരിയെടുത്ത മുത്ത തുടങ്ങിക്കോടാ വിളി.
3: ചെമ്പുകുഞ്ഞു മരിക്കാനേ, ചെമ്പുകുഞ്ഞു മരിക്കാനേ, ഇത് ഞാനാ പരീക്കുട്ടി. കയ്യില് കാശത്തിന് കുറവാ, എന്നാലും ഇന്നത്തെ മീനക്ക്
1: ഓ ഇതാരാപ്പാ കൊച്ചു മുതലാളിയാ.

0: തന്നേച്ചാ മതി. തുടങ്ങിക്കോടാ ലേലം വിളി. 1000, 2000, 5000.
1: ചെമ്പകുഞ്ഞെ, കൊച്ചുമുതലാളി തന്ന രൂപ കൊണ്ടാ നീ വള്ളവും വലയും വാങ്ങിച്ചത്. തോരയിലെ വരയ്ക്കാനായ ഇച്ചിരി നേരും മുറയും വേണം കേട്ടാ.

0: കുഞ്ഞ് വള്ളോം വരെ വാങ്ങിച്ചാ, അതെന്റെ സാമർത്ഥ്യം. പിന്നെ ഈ ചെമ്പൻകുഞ്ഞിന് കൊച്ചുമുതലാളി രൂപ തന്നെങ്കി അത് ഈ ചെമ്പൻകുഞ്ഞിന്റെ മകാള് കറുത്തമ്മ ഉണ്ടായനെ കൊണ്ട. കടലമ്മയും കറുത്തമ്മയും രണ്ടും ഇങ്ങനെ നിറഞ്ഞാടി നിക്കുമ്പോ ഈ ചെമ്പൻകുഞ്ഞൊരു രാശാവാ, കിരീടം വെച്ച രാശാവ്. ഡി ചക്കി, കറുത്തമ്മ ഇറങ്ങി വാടി. കണ്ട കണ്ട, പെടാ പെടക്കണ പുത്തമ്മണം. ഏ ആരാ, ആരാടെ അകത്തെ പൊത്തി നോക്കണത്? ഞാൻ മുക്കുവനെ സ്നേഹിച്ച ഭൂതം, കടലും കടന്നു വരുന്നോരാ. കണ്ടില്ലേ, കാഴ്ചറായി, കണ്ണാടി, തൊപ്പി, വിദേശ ഭാഷ. ഹായ്, ഹൗ ആർ യു? നൈസ് ടു മീറ്റ് യു മിസ്റ്റർ ചെമ്പൻകുഞ്ചു. മീൻ നാറുന്ന ഈ തുര നമുക്ക് വേണ്ട മിസ്റ്റർ ചെമ്പൻകുഞ്ചു. മാനം തൊടുന്ന മണിമന്ദിരങ്ങൾ, കുഞ്ഞുടുപ്പിട്ട് കുണുങ്ങി കുണുങ്ങി നടക്കുന്ന മധാമ പെൺകുട്ടികൾ, എല്ലാത്തിനും ഉടയോൻ ഈ ചെമ്പൻകുഞ്ഞു മരിക്കാൻ. പകരം നിന്റെ പുര നിറഞ്ഞു നിൽക്കുന്ന കറുത്തമ്മയെ എനിക്ക് തരണം. നേരാ സായിപ്പൂട്ടി പറഞ്ഞത് നേരാ, കുന്നോളം പൊന്നിന്റെ വിലയായിരുന്നവക്ക്. കറുത്തമ്മ ഇറങ്ങി വാടി. പുതുപ്പണം കണ്ടിയാക്ക് പിയാന്ന് പിടിച്ച മകളെ കണ്ട് കടലും കടന്നു വന്ന വരത്തിന് കൊടുക്കാനെ കൊണ്ട്. നല്ല പെണ്ണെ, മരിക്കാൻ മാരെ ഓടി വായോ. വിക്കുമടി വിക്കും, വിറ്റ കിട്ടുന്ന പണം കൊണ്ട് ഞാനൊരു രാശാവാകും. ഒരൊറ്റ മീ മണക്കണം മരിക്കാനേ ഈ തൊറയിൽ കണ്ടുടാ. പാട്ടും പാടി നടക്കുന്ന കൊച്ചുമുതലാളി പരീക്കുട്ടി അയാൾക്കട നിഴല് പോലും ഈ തൊറയിൽ കണ്ടുടാ. ഈ കടാപ്പുറം ഈ ചെമ്പൻകുഞ്ഞിന്റെയും കടലും കടന്നു വന്ന വരത്തിന്റേതുമാ. കറുത്തമ്മ ഇറങ്ങി വാടി. കറുത്തമ്മ അപ്പാ, കൊണ്ടുപോകല്ലേപ്പാ കറുത്തമ്മയെ, കൊണ്ടുപോകല്ലേപ്പാ കടലായ കടലേഴും കടത്തി കറുത്തമ്മയെ കൊണ്ടുപോകല്ലേപ്പാ അപ്പാ കറുത്തമ്മ. അന്ന് പരീക്കുട്ടിക്ക് നഷ്ടപ്പെട്ടത് കറുത്തമ്മയായിരുന്നു. ഇനിതാ പുതിയ ലോകക്രമത്തിൽ കടലും കടപ്പുറവും അതിന്റെ യഥാർത്ഥ അവകാശികളുടേതല്ലാതായി മാറുന്നു. കറുത്തമ്മ എന്ന നിലവിൽ കടലമ്മ എന്നായി മുഴങ്ങുന്നു. നന്ദി.
1: അടുത്തതായി മാപ്പിളപ്പാട്ട്, പാടുന്നു കദീജത്തുൽ കുബ്രവി.
2: മാപ്പിള മഹാകവി മഹമോയിൻകുട്ടി വൈദ്യരുടെ പുതുപടപ്പാട്ടുകളിൽ നിന്നും ഏതാനും ചില വരികൾ ഈശൻ സുഖത്തോട്.

ഇനി ഓർക്കുന്നു ഞാൻ എന്റെ ബാല്യകാലം എന്നു തുടങ്ങുന്ന കവിത ചൊല്ലുകയാണ് അനിന്ദിത ഷിബു.

കിളിക്കൂട്ടത്തിൽ അവസാനമായി അഞ്ജന മണിനാദേ എന്നു തുടങ്ങുന്ന നാടൻ പാട്ട് പാടുന്നു അർച്ചന രാജീവ്. ഓ

0: കാലിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണിക്കാമോ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും പ്രീതിയും പാടിയത് ചിത്രം ദേവദൂതൻ. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗരന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വഭരൻ. ദേശീയപാതാ നിർമ്മാണ മേഖലയിലെത്തുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയവും നിയമവിരുദ്ധവുമായ പാർക്കിംഗ് തടയുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. കേരളത്തിലെ ദേശീയപാതയുടെ സുരക്ഷ പരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. തൃശൂർ കയ്പമംഗലം വാഹനാപകടത്തിൽ 8 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ഡി ജി പി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എൻ എച്ച് എ ഐ സംസ്ഥാന മേധാവി, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുക. ഗാർഹിക പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 25 ദിവസത്തെ ഇടവേളയിൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. മുൻപ് നഗരമേഖലകളിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവുമായിരുന്നു ഇടവേള. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാർച്ച് 12 മുതൽ ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് പുതുവത്സര കാലത്ത് സ്പെഷ്യൽ പച്ചരി നൽകാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസിന്റെ ട്രാഫിക് വിഭാഗം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 81,565 വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. മദ്യപിച്ച് വാഹനമോടിച്ച 2,799 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 884 പേരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിന് ശുപാർശ ചെയ്തതായി പോലീസ് അറിയിച്ചു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് നാളെ തുടക്കം. സെപ്റ്റംബർ 8 മുതൽ 10 വരെ 3 ദിവസങ്ങളിലായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടനം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി സ്മൃതി വന്ദനം 2026 പരിപാടി മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. 2025 ഓഗസ്റ്റ് മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മരണാനന്തരം അവയവം ദാനം ചെയ്ത 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ മലപ്പുറം പുത്തനത്താണി ചുങ്കത്തൊരുങ്ങുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 1-ാം ഘട്ട നിർമ്മാണോദ്ഘാടനം മന്ത്രി വി എ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് ഈ പദ്ധതിയിലൂടെ ശാശ്വത പരിഹാരം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനാചരണം സംഘടിപ്പിക്കും. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി എം ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സാക്ഷരത ജനങ്ങൾക്കും ഭൂമിക്കും സമൃദ്ധിക്കും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആറന്മുളയിൽ പ്രളയരക്ഷാ പ്രവർത്തനം നടത്തിയ ഓഫ്റോഡ് വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ട സംഭവത്തിൽ

0: കോടതി ചുമത്തിയ കൂടുതൽ പിഴത്തുകയായ 45,000 രൂപ വാഹന ഉടമയ്ക്ക് കൈമാറി ഹൈക്കോടതിയിലെ അഭിഭാഷക കൂട്ടായ്മ. അബിൻ വർക്കി എംഎൽഎയുടെ ഓഫീസിൽ വെച്ചാണ് വാഹന ഉടമകളായ ദമ്പതികൾക്ക് പണം കൈമാറിയത്. ദുലീപ് ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഈസ്റ്റ് സോണിന് കൂറ്റൻ സ്കോർ. ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സൌത്ത് സോണിനെതിരെ ഈസ്റ്റ് സോൺ ഒന്നാം ഇന്നിംഗ്സിൽ 708 റൺസ് നേടി. ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ 270 റൺസ് മികവിലാണ് ഈസ്റ്റ് സോണിന്റെ മുന്നേറ്റം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. നടുവിൽ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രേഡ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 വെൽഡിംഗ് തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ജില്ലയിലെ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, കന്നഡ മീഡിയം, ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ്. നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക ലെക്ചറർ ഒഴിവുകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ളവർ അസിൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0498529510101. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഒപി പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമിക്കുന്നു. കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467221522. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9447527079. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 23 ഗവൺമെന്റ് ITIകളിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഷയത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം. ഈ മാസം 9 രാവിലെ 10:30 ഏലത്തൂർ ഗവൺമെന്റ് ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0495241698. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 11 ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള രണ്ടാംഘട്ട കൂടിക്കാഴ്ച 9, 10, 11 തീയതികളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0499942301002. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മണി മുതൽ 12 മണി വരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുകളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0499942561089.
2: സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: പ്രഭാഷണം കേൾക്കാം. ബാലസാഹിത്യത്തിന്റെ ഭാഷയും ദൗത്യവും. സംസാരിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
1: സാഹിത്യത്തെ കുറിച്ച് തൃപ്തികരമായ നിരവധി നിർവചനങ്ങൾ ഉണ്ട്. ബാലസാഹിത്യത്തെ സംബന്ധിച്ച് സ്ഥിതി അങ്ങനെയല്ല. നിർവചനങ്ങൾ സങ്കീർണമാണ്. രസാനുഭൂതി ഉളവാക്കും വിധം വാക്കുകളെ ക്രമീകരിച്ച് ഉണ്ടാക്കുന്ന രചനയാണ് സാഹിത്യം എന്നൊരു നിർവചനമുണ്ട്. എങ്കിൽ ബാലസാഹിത്യവും അങ്ങനെ തന്നെയല്ലേ? മാത്രമല്ല, ആരാണ് ബാലകർ? ഏതു വയസ്സു മുതൽ ഏതു വയസ്സുവരെയാണ് ബാലസാഹിത്യത്തിൽ പരിഗണിക്കേണ്ടത്? പിറന്നു വീഴുന്ന കുഞ്ഞ് സാഹിത്യം ആസ്വദിക്കുന്നുണ്ടോ? താരാട്ടുപാട്ട് ശിശുക്കൾ ആസ്വദിക്കുന്നുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്, ഉത്തരം ഒന്നാണ്: ആസ്വദിക്കുന്നുണ്ട് എന്നു തന്നെ. താരാട്ടുപാട്ടിലെ താളമെങ്കിലും കുഞ്ഞു മനസ്സിനെ ആകർഷിക്കുന്നുണ്ട്. അക്ഷരമറിയാത്ത, ഭാഷയറിയാത്ത കുട്ടി താളവും സാഹിത്യവും ആസ്വദിക്കുന്നുവെങ്കിൽ ബാലസാഹിത്യത്തിൻ്റെ ആരംഭം മനുഷ്യജീവിതത്തിൻ്റെ ആരംഭം തന്നെയാണ്. തരളമായ താളത്തിലും ലളിതമായ ഭാഷയിലും കുട്ടികൾ പാടി നടക്കുന്ന പാട്ടുകൾ ബാലസാഹിത്യത്തിൻ്റെ ആദ്യ പടികൾ തന്നെ. കാക്കയെ കാക്കയെ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ, നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ലതേ ഇല്ലീ നെയ്യപ്പം, അയ്യോ കാക്കയെ പറ്റിച്ചോ. പ്രസിദ്ധമായ ഈ കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ ലളിതമാണെങ്കിലും അതിലടങ്ങിയ രസവും അതിലൊളിപ്പിച്ചു വച്ച ധ്വനിയും വളരെ പ്രസക്തമാണ്. ബാലകവിതകൾ ബാലിശ കവിതകളാകരുതെന്ന മഹാപ്രഖ്യാപനമാണത്. കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുന്നതിൽ നമ്മൾ പിശുക്കർ ആകരുത്. ഭാവനയുടെ മഹാകാശത്ത് ചിറക് വിരിച്ച് പറക്കുന്നവരാണ് കുട്ടികൾ. ജിജ്ഞാസ കൊണ്ട് നിരന്തരം വീർപ്പുമുട്ടിപ്പിടയുന്ന ഒരു മനസ്സുമായാണ് അവർ സഞ്ചരിക്കുന്നത്. അവരുടെ സ്നേഹത്തിനും സഹാനുഭൂതിക്കും ചിന്തയ്ക്കും പരിധികളില്ല. ആദ്യമായി എന്ത് കാണുമ്പോഴും സ്വന്തമായി നിരവധി ചോദ്യങ്ങൾ ഉള്ളവരാണ് കുട്ടികൾ. വളരുമ്പോഴാണ്, മുതിർന്നവരുടെ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും അത്തരം ചോദ്യങ്ങളുടെ മുനകൾ ഒടിഞ്ഞുപോകുന്നത്. അതേസമയം കഥയിൽ ചോദ്യങ്ങളില്ലെന്നും അവർ തിരിച്ചറിയുന്നു. ഫാന്റസിയുടെ ലോകം അവർ ആസ്വദിക്കുന്നു. പ്രകൃതിയുടെ ഭാഗങ്ങളായ മാനിനെയും മനുഷ്യനെയും പുഴുവിനെയും പൂമ്പാറ്റയെയും കല്ലിനെയും പുല്ലിനെയും ഒരുപോലെ സ്നേഹിക്കാൻ അവർക്ക് അറിയാം. വളരെ ലളിതമായ വാക്കുകൾ കൊണ്ടാണ് ഉള്ളൂർ ഈ എട്ടുവരി കവിത രചിച്ചിരിക്കുന്നത്. അർത്ഥം തേടിപ്പോകേണ്ട ഒരു വാക്കുപോലും കവിതയിലില്ല. അങ്ങേയറ്റം താളാത്മകമായി ചൊല്ലാൻ പറ്റുന്ന വരികൾ കൂടിയാണിത്. എന്നാൽ വ്യത്യസ്ത തരങ്ങളുള്ള കവിതയാണിത്. എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറയാതെ ധ്വനിയാത്മകത നിലനിർത്താൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട്. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വായനക്കാരുടെ ഭാവനയെ അവലംബിക്കേണ്ടതുണ്ട്. കൂട്ടിൽ കിടക്കുന്ന കാക്ക കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞ് കയ്യിൽ പിടിച്ച നെയ്യപ്പം നൽകില്ലെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കാനുള്ള അവസരം കവി വായനക്കാർക്ക് നൽകുകയാണ്. അതാകട്ടെ ഓർത്തോർത്ത് രസിക്കാൻ പറ്റുന്നത് കൂടിയാണ്. ധ്വനിക്കും രസത്തിനുമൊപ്പം ഈ കവിതയിൽ ഒരു ദർശനമുണ്ട്. ഈ കവിത കുട്ടികൾക്കും മുതിർന്നവർക്കും എങ്ങനെയാണ് ഒരേവിധം ആസ്വാദ്യകരമാകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നു. ഈ കവിത ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ ലഭിക്കത്തക്ക വിധം രചനയിൽ പുലർത്തിയിരിക്കുന്ന സാമർത്ഥ്യവും ആഴവും നാം കണ്ടെത്തുന്നു. കുട്ടിക്കു മാത്രമായി ഒരു സാഹിത്യം എന്നതിലുപരി കുട്ടി ആസ്വദിക്കുന്നതോടൊപ്പം മുതിർന്നവരെ കൂടി രസിപ്പിക്കുന്നതാണ് മികച്ച ബാലസാഹിത്യമെന്ന് ഈ കവിത സാക്ഷ്യപ്പെടുത്തുന്നു. ബാലസാഹിത്യത്തെപ്പറ്റി വ്യത്യസ്ത ചിന്തകളുണ്ട്. അതിലൊന്ന്, സാഹിത്യമേയുള്ളൂ ബാലസാഹിത്യമില്ല എന്നതാണ്. ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ബാലസാഹിത്യം ബാലിശ സാഹിത്യം ആയതാണ്. കുട്ടികളെ ശരിക്കും മനസ്സിലാക്കാതെ ഉപരിപ്ലവമായ ചിന്തകളും ശബ്ദഭംഗിയിൽ അധിഷ്ഠിതമായ രചനകളും ഈ രംഗത്ത് ധാരാളമായി കാണുന്നുണ്ട്. സാഹിത്യത്തിനുള്ള സകല സവിശേഷതകളും ബാലസാഹിത്യത്തിനും ബാധകമാണ്. അതിൽ

പ്രധാനപ്പെട്ട രണ്ടെണ്ണം രസവും ധ്വനിയുമാണ്. ഭാഷയുടെ പ്രയോഗമാണ് ഇത് സാധ്യമാക്കുന്നത്. പൂച്ചയെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട്. എന്നാൽ കുഞ്ഞുണ്ണിമാഷ് എഴുതിയ ഈ വരികൾ നോക്കുക. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഒരു വട്ടം വായിച്ച് വീണ്ടും വായിക്കാനും ആലോചിച്ച് അയവിറക്കാനും ഇതിൽ അവസരം ഒരുക്കുന്നുണ്ട്. വൃത്തി എന്ന വാക്ക് രണ്ടാമത്തെ വരിയിലുള്ള അർത്ഥത്തിൽ നിന്ന് നാലാമത്തെ വരിയിലുള്ള അർത്ഥത്തിലേക്ക് എങ്ങനെ മാറുന്നു എന്നതാണ് ഇതിലെ രസവും ധ്വനിയും. പൂമ്പാറ്റയെക്കുറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത കവിതകളുണ്ട്. എന്നാൽ കുമാരനാശാന്റെ ഈ കവിത നോക്കുക. ഈ

ബാലസാഹിത്യം കുട്ടികളെയും രസിപ്പിക്കണം, മുതിർന്നവരെയും രസിപ്പിക്കണം. ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ പുതിയ അർത്ഥവും ആശയവും അനുഭവവും ലഭിക്കുന്ന വിധം വാക്കുകളെ സമർത്ഥമായി ഉപയോഗിക്കുകയും വേണം. സാഹിത്യരചനയും കുളം കുഴിക്കലും താരതമ്യം ചെയ്ത് പറയാറുണ്ട്, ഒരു കുളം കുട്ടികൾക്ക് വേണ്ടി മാത്രം കുഴിക്കാറില്ല. കുളത്തിൻ്റെ ആഴത്തിലേക്ക് കുട്ടികൾക്ക് പറ്റാവുന്നത്ര ഇറങ്ങുകയാണ് പതിവ്. കുട്ടി വളരുന്നതിനനുസരിച്ച് അതിൽ മാറ്റം വരികയും ചെയ്യുന്നു. കുട്ടിയും തള്ളയുമെന്ന ഈ കവിതയുടെ അവസാനം നോക്കൂ.

ഏത് ആശയവും പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ കുട്ടി രസിക്കും. തത്വചിന്തകളും ദർശനങ്ങളും ബാലസാഹിത്യത്തിന് അന്യമല്ല. വൈലോപ്പിള്ളിയുടെ മാമ്പഴവും വയലാറിന്റെ ആത്മാവിലൊരു ചിതയും കൈകാര്യം ചെയ്യുന്ന വിഷയം മരണമാണ്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന മനോഹരമായ കാവ്യമാണ്. വൈലോപ്പിള്ളിയുടെ പെണ്ണും പുലിയും എന്ന കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്: കാട്ടിയുഷസ്വരു മൈലാഞ്ചിക്കൈ കാക്ക കരഞ്ഞു തേന്മാവിൽ. പ്രഭാത സമയത്ത് പ്രതിപാദിക്കാൻ മൈലാഞ്ചിക്കൈ എന്ന പ്രയോഗം ആ സമയത്തെ ആകാശത്തിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത് ആസ്വദിക്കാൻ കുട്ടിക്ക് കഴിയുമെന്ന തിരിച്ചറിവാണ് കവിക്കുണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമാണ് ബാലകവിതകൾ ബലമുള്ള കവിതകളായി മാറുന്നത്. കുട്ടികളുടെ ഭാവന അതുല്യമാണെന്ന് മനസ്സിലാക്കിയാണ് പി. മധുസൂദനൻ എന്ന കവി ഇങ്ങനെ എഴുതിയത്.

കാവ്യബിംബങ്ങളും വാങ്മയ ചിത്രങ്ങളും ബാലകവിതകളിൽ ഉപയോഗപ്പെടുത്തുന്നത് കുട്ടികളെ വിശാലമായ ലോകത്തിലേക്കും ചിന്തയിലേക്കും നയിക്കുന്നതിൻ്റെ ആദ്യപടിയാകണം. ബാലസാഹിത്യത്തിന് പ്രധാനപ്പെട്ട രണ്ട് ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ബാലമനസ്സിൽ വായനയുടെ വിത്തുപാകി വായനാശീലത്തിൻ്റെ വേരുറപ്പിക്കലാണ് ആദ്യത്തേത്. കുട്ടികളെ ആകർഷിക്കുന്നതും പിടിച്ചുലയ്ക്കുന്നതുമായ ബാലസാഹിത്യം സങ്കുചിത ചിന്തകളെ കുടഞ്ഞു മാറ്റാനും വിശ്വമാനവികതയിലേക്ക് ചിറകുവിടർത്താനും അവരെ സഹായിക്കണം. ബാലസാഹിത്യം എങ്ങനെയുള്ളതാകണമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മഹാനായ മാക്സിം ഗോർക്കിയുടെ പ്രശസ്തമായ വചനമായിരിക്കും. മനുഷ്യൻ എത്ര സുന്ദരമായ പദം! മനോഹരമായി സ്വപ്നം കാണാനും പ്രേമിക്കാനും കരുണയോടെയും കരുതലോടെയും പ്രതികരിക്കാനും കഴിയുള്ള പ്രതിഭാസം. സമത്വവും സുന്ദരവും സമാധാനപൂർണവും സഹോദര്യത്തിൻ്റെ ശോഭയാൽ സ്വർഗസമാനവുമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യ മനസ്സിൽ വിരിയിക്കാൻ ബാലസാഹിത്യത്തിന് കഴിയണം. ഏതു ദിശയിലും ചായുന്ന മൃദുലമായ മനസ്സിന് ഉടമകളാണ് കുട്ടികൾ. അപൂർവവും അസാധാരണവുമായ സങ്കല്പങ്ങളെ കൂടി അവർ വാരിപ്പുണരും. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് വേണ്ടി സാഹിത്യരചന നടത്തുന്നവർ കൂടുതൽ ഉത്തരവാദിത്വം പുലർത്തേണ്ടി

0: വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. മുതിർന്നവർക്കു വേണ്ടി രചനകൾ നടത്തുന്നവർ ആർജിക്കേണ്ട എല്ലാ കഴിവുകളും നേടിയവരാകണം ബാലസാഹിത്യ രചന നടത്തുന്നവർ. അതിനു പുറമേ അവർക്ക് ബാലമനസ്സുകളെ രസിപ്പിക്കാനും ചലിപ്പിക്കാനും കഴിയണം. അത്ഭുതപ്പെടാനുള്ള കഴിവ്, ആദർശ പ്രേമം, നന്മയെ ആരാധിക്കാനും തിന്മയെ എതിർക്കാനുമുള്ള അഭിലാഷം, സമത്വഭാവന തുടങ്ങിയ സ്വഭാവങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. എങ്കിലേ ബാലമനസ്സിൽ ആ സാഹിത്യം വൈകാരികാനുഭൂതി ഉണർത്തൂ. ലൂയിസ് കരോൾ എഴുതിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് എത്രയോ കാലങ്ങളായി കുഞ്ഞുങ്ങളെ രസിപ്പിച്ചു വരുന്നു. ബാലസാഹിത്യത്തിന്റെ ഉത്തമ ഉദാഹരണമായി പരിഗണിച്ചു വരുന്ന ഈ കൃതി കുഞ്ഞുങ്ങളെ മാത്രമല്ല മുതിർന്നവരെയും നന്നായി രസിപ്പിക്കുന്നു. തൃക്കാക്കര അപ്പനൊരു വിഡ്ഢിത്തം പറ്റി, നേന്ത്രപ്പഴം തിന്ന് പല്ലെല്ലാം പോയി, തേങ്ങാപ്പൂൾ തിന്നപ്പോൾ പല്ലെല്ലാം വന്നു. ഇത് വായിച്ച് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്നു ഉണ്ടെങ്കിൽ ബാലസാഹിത്യവും മുതിർന്നവരുടെ സാഹിത്യവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണെന്ന് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആധുനിക കാലത്ത് പുതിയൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് മീഡിയകളുടെയും മറ്റും വളർച്ച മൂലം ഇന്നത്തെ ബാലികാ ബാലകന്മാർക്ക് പണ്ടത്തെ കുട്ടികളേക്കാൾ വിവരം കൂടിയിട്ടുണ്ട്. അവർ മുതിർന്നവർ മാത്രം അറിയേണ്ട പലതും അറിയുന്നവരാണ്. ജനിച്ചു വീഴുന്നത് തന്നെ ടിവിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും മുന്നിലാണ്. നല്ലതും ചീത്തതുമായ അനേകം അറിവുകളുടെ പെരുവെള്ള പാച്ചിയിൽ നീന്തിത്തുടിക്കുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. ഏത് അറിവും അവർക്ക് അനായാസം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല നിർമ്മിത ബുദ്ധിയുടെ കാലവും കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ പഴയ ബാലസങ്കല്പത്തെ അപ്പാടെ പൊളിച്ചു പണിയേണ്ടിയിരിക്കുന്നു. മനുഷ്യന് നേടാൻ കഴിഞ്ഞ ഒരു പ്രപഞ്ച സങ്കല്പമുണ്ട്, അനന്തമായ പ്രപഞ്ചം. കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങൾ, കോടാനുകോടി ജന്തുക്കളിൽ ഒന്ന് മാത്രമായ മനുഷ്യൻ, അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചത്തിൽ മനുഷ്യന്റെ സ്ഥാനത്തെപ്പറ്റി കുട്ടി അറിയണം. അതിരുകളും മതിലുകളുമില്ലാത്ത ഒരു ദർശനം പകർന്നു നൽകാൻ ബാലസാഹിത്യത്തിന് കഴിയണം. മഹത്തായ, ഉദാത്തമായ, പ്രപഞ്ചത്തോളം വലുതായ ദർശനത്തിന് ഉടമകളായി മാറാൻ കുട്ടികൾക്ക് കഴിയണം. ഈ ദർശനം പകർന്നു നൽകാനുള്ള ഉപാധിയാകാൻ ബാലസാഹിത്യത്തിന് കഴിയണം.
1: ബാലസാഹിത്യത്തിന്റെ ഭാഷയും ദൗത്യവും. ഇതുവരെ സംസാരിച്ചത് എടപ്പാൾ സി. സുബ്രഹ്മണ്യൻ. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി. ഇപ്പോൾ പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണ പ്രകാശ്, സിദ്ധിവിനായകം.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണ പ്രകാശ്. കച്ചേരി തുടരുന്നു. ഇനി ഖരഹരപ്രിയ രാഗത്തിൽ രാമാനി സമാനമവരു, ത്യാഗരാജകൃതി രൂപകഥ.

പുഷ്പ രാമകൃഷ്ണന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ ഉടുപ്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം വി ആർ നാരായണ പ്രകാശ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ഭാരതീയ സാംസ്കാരിക രംഗത്ത് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ ഒരു ബഹുമുഖ പ്രതിഭയുടെ ജന്മവാർഷിക ദിനമാണ് സെപ്റ്റംബർ 8. ബ്രഹ്മപുത്രയുടെ കവിയായി അറിയപ്പെടുന്ന ഈ സർഗധനൻ ഗാനരചയിതാവ്, പത്രപ്രവർത്തകൻ, സംഗീത സംവിധായകൻ, ഗായകൻ, അഭിനേതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്റേതായ കയ്യൊപ്പ് ചാർത്തി.

അസമിലെ ചായത്തോട്ടങ്ങളുടെ സുഗന്ധം ഇന്ത്യൻ സിനിമാ സംഗീതത്തിലേക്ക് പടർത്തിയ സംഗീതകാരൻ. ഒരു വടക്ക് കിഴക്കൻ സംഗീതഗാഥ ഡോക്ടർ ഭൂപേൻ ഹസാരികയെ കുറിച്ച് ചിത്രീകരണം.

അദ്ദേഹം ലളിതവും നൈസർഗികവുമായ പ്രാദേശിക സംഗീതത്തെയും നാടോടി സാഹിത്യത്തെയും ചലച്ചിത്ര ഗാനധാരയിൽ സമഞ്ജസമായി സന്നിവേശിച്ചപ്പോൾ അതിൽ ബ്രഹ്മപുത്രയുടെ സൗന്ദര്യവും ഗാംഭീര്യവും വിശാല സ്വരൂപവും പ്രതിഫലിച്ചു.

അസമിൽ ജനിച്ചുവെങ്കിലും ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങളുടെ സൗന്ദര്യം തന്റെ സംഗീതത്തിലൂടെ അനുഭവിപ്പിച്ച കലാകാരനാണ് ഭൂപേൻ ഹസാരിക.

1926 അസമിലെ സതിയയിൽ ജനിച്ച ഹസാരികയ്ക്ക് സംഗീതാഭിരുചിയും സംഗീതാഭിമുഖ്യവും കൈവന്നത് പരമ്പരാഗത അസമീസ് ഗാനങ്ങൾ പാടി പഠിപ്പിച്ച അമ്മയിൽ നിന്നായിരിക്കണം.

ചെയ്യുന്നത്. സാർവലൗകികതയും മാനവികതയുമാണ് ഹസാരികയുടെ വരികളിൽ പ്രതിഫലിച്ചത്. സമകാലികരായ പ്രതിഭകളുമായുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ വഴിത്തിരിവായി. തുടർന്ന് 12-ാമത്തെ വയസ്സിൽ ജ്യോതിപ്രസാദ് അഗർവാൾ സംവിധാനം ചെയ്ത ഇന്ദ്രമാലതി എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും പാടുകയും ചെയ്തു. 14-ാം വയസ്സിൽ രചിച്ച ഗാനം ഭൂപേൻ ഹസാരികയിലെ രചയിതാവിനെയും സംഗീതകാരനെയും ഗായകനെയും സ്വയം വിളംബരപ്പെടുത്തുന്നവയായിരുന്നു.

ബിരുദാനന്തര ബിരുദ പഠനത്തിന് ശേഷം ചുരുങ്ങിയ കാലം ഗുവാഹട്ടി ആകാശവാണിയിൽ ജോലി ചെയ്യവെയാണ് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. തുടർന്ന് 1952 അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. കലാപ്രവർത്തനത്തിലെ മറ്റൊരു വഴിത്തിരിവ് മനുഷ്യാവകാശ പ്രവർത്തകൻ പോൾ റോബ്സണുമായുള്ള സൗഹൃദമായിരുന്നു.

0: ഓൾഡ് മാൻ റിവർ എന്ന ഗാനത്തിന്റെ ട്യൂണും വിഷ്വലും ആശയവും സ്വീകരിച്ച ജനപ്രിയമായ ആ ഗാനം.
1: വിസ്തീർണ്ണം ദുപ്പാരേ അശുംഭ മനുഷ്യേ.

വി ആർ ഇൻ ദ സെയിം ബോട്ട് ബ്രദർ എന്ന ബഹുഭാഷാ ഗാനവും അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോകളിൽ സ്ഥിരമായി കാണികൾ ആസ്വദിച്ചു.

on anyone. Won't be a resume. Nada. ആയിരത്തി തൊള്ളായിരത്തി 1953 തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹം ബോംബെയിലെ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ഇപ്റ്റയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. ഇറാബത്തോർ സുർ ആണ് അദ്ദേഹം സംവിധാനം നിർവഹിച്ച ആദ്യ അസമീസ് ചിത്രം. അദ്ദേഹത്തിന്റെ ശകുന്തള, പ്രതിധ്വനി തുടങ്ങിയ ചിത്രങ്ങൾ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി.

1976 സംവിധാനം ചെയ്ത മേരാധരം മേരി മാ ആണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിലിറങ്ങിയ ഏക ഹിന്ദി ചിത്രം.

1993 കൽപ്പന ലാജ്മിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജുദാലിയിലെ രാജസ്ഥാനി നാടോടി സംഗീത രീതിയിലുള്ള ഗായനം സൂപ്പർ ഹിറ്റായി.

ഗുരുദത്തിന്റെ സഹോദരൻ ആത്മാറാം സംവിധാനം ചെയ്ത 1974 പുറത്തിറങ്ങിയ ആരോപ് എന്ന ചിത്രത്തിൽ ഭുപേന്ദ്ര ചിട്ടപ്പെടുത്തി ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയ ഈ ഗാനം സംഗീതാസ്വാദകർ

അസമിന്റെ അഭിമാനം എങ്ങനെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി വളർന്നു എന്നതിന് ഉത്തരം നൽകുന്നത് അദ്ദേഹത്തിന്റെ തന്നെ സംഗീത രചനകളാണ്. പ്രാദേശിക ജീവിതത്തിന്റെയും പ്രാദേശിക സംഗീതത്തിന്റെയും പ്രതിഫലനങ്ങൾ, ദേശീയ സംഗീതധാര എങ്ങനെ അഭിമാന പുരസരം ഏറ്റെടുക്കുന്നു എന്നതിന് ഭൂപേൻ ഹസാരിക കരസ്ഥമാക്കിയ ഭാരതരത്ന പുരസ്കാരം സാക്ഷ്യം നൽകുന്നു. സംഗീതം എന്നത് അതിരുകൾ അതിലംഘിക്കുന്ന മഹത്തായ സാംസ്കാരിക പൈതൃക ധാരയാണ് എന്ന് പോകെ പോകെ നാം ഇവ്വിധം അനുഭവിക്കുകയും ചെയ്യുന്നു.

ഒരു വടക്ക് കിഴക്കൻ സംഗീതഗാഥ. ഡോക്ടർ ഭൂപേൻ ഹസാരികയെ കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. ആഖ്യാന ശബ്ദം വിനീതാ സുമം. നിർവഹണം വിനോദ് ബാബു

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ ചിത്രപാടിയ ഗാനമാദ്യം ബിജു തിരുമേനിയുടെ വരികൾ രവീന്ദ്രന്റെ സംഗീതം ചിത്രം ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 14:57. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.